0: സാധിക്കുമോ അത് ചെയ്യണം നമ്മൾ. മാതാപിതാക്കളും മക്കളും തമ്മിൽ എന്തിൻ്റെയോ പേരിൽ പരസ്പരം സംസാരിക്കാതെ മിണ്ടാണ്ട് അങ്ങനെ മുന്നോട്ട് പോവുക, അവിടെയും അവരെ തുന്നിച്ചേർക്കുന്ന, അവരെ ഇണക്കുന്ന സൂചികളായിട്ട് മാറാൻ നമുക്ക് സാധ്യമാവണം. അവരെ കുത്തിനോവിക്കുന്ന സൂചികളല്ല, അവരെ തുന്നിച്ചേർക്കുന്ന, അവരുടെ ബന്ധങ്ങളെ തുന്നിച്ചേർക്കുന്ന സൂചികളായിട്ട് മാറാൻ നമുക്ക് സാധ്യമാവണം എന്നുള്ളതാണ്. ചിലർക്ക് അയൽപക്കത്തോടായിരിക്കും, അയൽക്കാരോടായിരിക്കും പിണക്കം. അങ്ങനെ പാടില്ല. അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്നാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അയൽപക്ക സൗഹൃദത്തെ ഊഷ്മളമാക്കാൻ, അയൽപക്ക സാഹോദര്യത്തെ ശക്തിപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. നിങ്ങളുടെ ഉപദ്രവത്തിൽ നിന്ന് നിങ്ങളുടെ അയൽവാസി നിർഭയനാവുന്നില്ല എങ്കിൽ നിങ്ങൾ പൂർണ്ണ വിശ്വാസികളായിട്ട് മാറുന്നില്ല. അതുകൊണ്ട് വേണ്ടതെന്താണ്? നല്ല അയൽപക്ക സൗഹൃദം കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കുക. അവിടെയും ജാതി, മത, രാഷ്ട്രീയ ചിന്തകൾക്കൊക്കെ അതീതമായി സാഹോദര്യവും സൗഹൃദവും അയൽക്കാർക്കിടയിലും എല്ലാവർക്കിടയിലും ഉണ്ടാവണം. തീർച്ചയായിട്ടും അത്തരത്തിൽ ബന്ധങ്ങളെ തുന്നിച്ചേർക്കുന്നവരായി മാറുക. ഏവർക്കും ആശംസകൾ.
1: സുഭാഷിതമാണ് കേട്ടത്. അവതരിപ്പിച്ചത് സുഹൈബ് മൗലവി.

0: ആകാശവാണി അനന്തപുരി എഫ് എം 101.9.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: കാലവർഷക്കെടുതിയിൽ സംസ്ഥാനത്ത് മരിച്ചവരുടെ എണ്ണം 16. തിരുവനന്തപുരം 2, കൊല്ലം 1, പത്തനംതിട്ട 1, കോട്ടയം 3, ഇടുക്കി 2, പാലക്കാട് 1, മലപ്പുറം 4, കോഴിക്കോട് 1, കണ്ണൂർ 1 എന്നിങ്ങനെയാണ് മരിച്ചവരുടെ എണ്ണം. 5 പേരെ കാണാതായിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകൾ ഒഴികെ 12 ജില്ലകളിലും വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് സംസ്ഥാനത്ത് 10 ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകൾക്കാണ് അവധി. സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് നടത്താൻ തീരുമാനിച്ച വൈസ് ചാൻസലേഴ്സ് കോൺക്ലേവ് 2026 മാറ്റിവെച്ചു. കനത്ത മഴക്കെടുതിയാണ് പരിപാടി മാറ്റിവെക്കാൻ കാരണം. ശക്തമായ മഴയും കടലാക്രമണവും മൂലം ദുരിതമനുഭവിക്കുന്ന എറണാകുളം ചെല്ലാനം പഞ്ചായത്തിലെ കണ്ണമാലി മേഖലയിലെ വിവിധ വാർഡുകൾ മന്ത്രി റോജി എം ജോൺ സന്ദർശിച്ചു. പ്രദേശങ്ങളിലെ സ്ഥിതിഗതികൾ അദ്ദേഹം നേരിട്ട് വിലയിരുത്തുകയും ജനങ്ങളുടെ ആശങ്കകളും ആവശ്യങ്ങളും കേൾക്കുകയും ചെയ്തു. മഴയിലും പ്രളയത്തിലും പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ ദുരിതമനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് ഹോർട്ടികോർപ്പ് മുഖേന ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പച്ചക്കറികൾ വിതരണം ചെയ്തു. മന്ത്രി ടി സിദ്ദിഖിന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. 108 ആംബുലൻസിൽ എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യന്മാരായി അംഗീകൃത നഴ്സുമാരെ മാത്രമേ നിയമിക്കൂവെന്ന് മന്ത്രി കെ മുരളീധരൻ. 108 ആംബുലൻസിന്റെ നടത്തിപ്പ് കരാർ കമ്പനിയായ ഇ എം ആർ ഐ

ആകാശവാണി അനന്തപുരി എഫ് എം 101.9. ഇപ്പോൾ അറിയിപ്പുകൾ. ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി ഇടശ്ശേരിയുടെ രാജ്യസദസ്സിലെ നർത്തകി എന്ന കവിത ആലാപനം എൻ ജെ ജോഷിലാൽ. ആധ്യാത്മരാമായണ പാരായണം 19-ാം ദിവസം നവീൻ പാരായണം ചെയ്തത്. തുടർന്ന് ഉദയഗീതം ബോംബെ ജയശ്രീ പാടിയത്. പ്രഭാതഭേരി 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇതിൽ ഇന്നത്തെ ചോദ്യം രാമായണ പൊരുൾ ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴി അവതരിപ്പിക്കുന്നു. തുടർന്ന് കാർഷിക മേഖലാ വാർത്തകൾ, ആരണ്യകം, ആയുരാരോഗ്യം, കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, ഗാന്ധി സ്മൃതി, ചരിത്രത്തിൽ നിന്ന് തൊഴിൽ ദർശനം, ചുമടുതാങ്ങി. രാവിലെ 8 മണി, 10 മണി, 11 മണി, ഉച്ചയ്ക്ക് 12 മണി, 1 മണി, 2 മണി, വൈകിട്ട് 5 മണി, 6 മണി, രാത്രി 8 മണി എന്നീ സമയങ്ങളിൽ എഫ് എം ന്യൂസ് ഹെഡ്ലൈൻസ്. നമസ്തേ അനന്തപുരിയിൽ തുടർന്ന് ഇന്നത്തെ ചോദ്യത്തിന്റെ ഉത്തരം കാലം സാക്ഷി, നമുക്ക് ചുറ്റും, ഒപ്പം ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 ബാലരാമപുരം സുബയ്യ ജൂലിയേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 99-ാം ഭാഗം. 8:35 തൃശൂർ ഫാഷൻ ജൂവലേഴ്സ് സ്മൃതിമധുരം. 8:45 യോഗ സൗഖ്യം. 9 മണിക്ക് സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം. 10:02 ഗാനോപഹാരം. 10:30 റീഗൽ ജൂവലേഴ്സ് ഇന്നത്തെ സ്വർണവില. 11:02 ചലച്ചിത്ര ഗാനങ്ങൾ. 11:30 തിരയിപ്പൂക്കൾ. 12:02 ഹരിതവാണി കിളിക്കൊഞ്ചൽ 11-ാം ഭാഗം, വെള്ളരി പക്ഷികൾ, രചന സി റഹീം. 12:20 12:50 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 12:40 പ്രകാശധാര. പുതിയ കുഷ്ഠരോഗ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തെക്കുറിച്ച് വി സുരേഷ് കുമാർ സംസാരിക്കുന്നു. 1:02 ക്യാമ്പസ് കളേഴ്സ്. 2:02 മായാമുദ്രകൾ. 2:45 തിരയപ്പൂക്കൾ. 3 മണിക്ക് ഞാൻ എൻ്റെ പ്രിയ ഗാനങ്ങൾ. എഴുത്തുകാരിയും മൃഗാവകാശ പ്രവർത്തകയുമായ ശ്രീദേവി എസ് കർത്ത പങ്കെടുക്കുന്നു. അവസാന ഭാഗം 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 4 മണിക്ക് തിരയപ്പൂക്കൾ. 5:02 ചലച്ചിത്ര ഗാനങ്ങൾ. 5:40 കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, ഗാന്ധി സ്മൃതി. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 അധ്യാത്മരാമായണ പാരായണം 19-ാം ദിവസം നവീൻ പാരായണം ചെയ്തത്. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 വയലും വീടും, കാർഷിക സമൃദ്ധി, മട്ടുപ്പാവിലൂടെ പ്രസന്നൻ ജിയുമായി അഭിമുഖം.

7:20-നും 8:02-നും ചലച്ചിത്ര ഗാനങ്ങൾ, 9:30-ന് സംഗീതസുധ ഇടപ്പള്ളി അജിത് കുമാർ, തിരുവിഴ വിജു എസ് ആനന്ദ് എന്നിവർ അവതരിപ്പിച്ച വയലിൻ കച്ചേരി. 10:30-ന് നിശാ സുരഭി, 11:00-ന് സുഭാഷിതം, സുഹൈബ് മൗലവി അവതരിപ്പിച്ചത്. 11:05 മുതൽ 5:48 വരെ വിവിധ് ഭാരതി റിലേ. ഇനി കാലാവസ്ഥ. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഒന്നോ രണ്ടോ തവണ മഴ ഇടിയോടുകൂടിയോ അല്ലാതെയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 30.4°C, കുറഞ്ഞ താപനില 23.7°C, പെയ്ത മഴ 0.2 mm. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31°C, കുറഞ്ഞ താപനില 24.6°C, പെയ്ത മഴ 0.2 mm. ഇതോടുകൂടി അറിയിപ്പുകൾ കഴിഞ്ഞു.

0: ഉഷമലരി.
1: ഇന്ന് ഉഷമലരിയിൽ ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ രാജസദസ്സിലെ നർത്തകി എന്ന കവിത കേൾക്കാം. ആലാപനം എൻ ജെ ജോഷിലാൽ.

ഉഷമലരിയിൽ നിങ്ങൾ കേട്ടത് ഇടശ്ശേരി ഗോവിന്ദൻ നായരുടെ രാജസദസ്സിലെ നർത്തകി എന്ന കവിത. ആലപിച്ചത് എൻ ജെ ജോഷിലാൽ.

0: രാമായണ പാരായണം 19-ാം ദിവസം.
1: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
0: ഹനുമൽ സുഗ്രീവ സംവാദം, ശ്രീരാമന്റെ വിരഹതാപം, ലക്ഷ്മണന്റെ പുറപ്പാട്, ശ്രീരാമ സന്നിധിയിലെത്തുന്ന സുഗ്രീവൻ, സീതാന്വേഷണം എന്നീ കഥാഭാഗങ്ങളാണ് ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പാരായണം ചെയ്യുന്നത് ശ്രീ നവീൻ.

ഞാൻ കിഷ്കിന്ധയോടും ദഹിച്ചു പോമപ്പോഴേ മർക്കടജാതികളെന്നു തോന്നും വണ്ണം വിജ്ഞാനമൂർത്തി സർവജ്ഞൻ അനാകുലനജ്ഞാനിയായുള്ള മാനുഷനെപ്പോലെ ദുഃഖസുഖാദികൾ കൈക്കൊണ്ടു വർത്തിച്ചു ദുഷ്കൃ

സ്ത്രീ. വില്ലും കുഴിയെ കുലച്ചു വലിച്ചിതു, ഭല്ലൂക വൃന്ദവും വല്ലാതെയായിതു. ലക്ഷ്മണനാഗതനായതറിഞ്ഞത് തൽക്ഷ

ശുദ്ധസ്ഫടിക സങ്കാശ ശരീരികൾ യുദ്ധവൈദഗ്ധ്യമിവരോളമില്ലാർക്കും നിങ്കഴൽ പങ്കജത്തിങ്കലുറച്ചവർ സങ്ക

ത്വപരാക്രമൻ ഗന്ധവാഹാത്മജനീ ശാംശസംഭവൻ സുഗ്രീവവാക്യമിദ്ധം കേട്ടു രാഘവൻ സുഗ്രീവനെ പിടിച്ചാലിംഗനം ചെയ്തു

0: ഉദയഗീതത്തിൽ കേട്ടത് ബോംബെ ജയശ്രീ പാടിയത്. നമസ്തേ, അനന്തപുരി തുടരുന്നു. പ്രഭാതഭേരി. പ്രഭാതഭേരിയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം. ആദ്യം പത്രവൃത്താന്തം. കേരളത്തിൽ വെള്ളിയാഴ്ച വരെ അതിശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ ഇന്നവധി. വയനാട്ടിൽ ദുരിതാശ്വാസ ക്യാമ്പുള്ള സ്കൂളുകൾക്കും ഇന്നവധിയാണ്. കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂർ, തളിപ്പറമ്പ്, ഇരിട്ടി താലൂക്കുകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി. പി എസ് സി ഇന്നും നാളെയും മറ്റന്നാളും 10-ാം തീയതിയും നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചു. മഴക്കെടുതികളിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ വീതവും വീടും ഭൂമിയും നഷ്ടമായവർക്ക് 12 ലക്ഷവും നൽകുമെന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 6 വനിതാ ഗുസ്തി താരങ്ങൾ നൽകിയ ലൈംഗിക അതിക്രമ കേസിൽ റെസ്ലിംഗ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ മുൻ മേധാവിയും മുൻ MPയുമായ ബ്രിജ് ഭൂഷൺ ചരൺ സിംഗിനെയും ഫെഡറേഷൻ മുൻ അസിസ്റ്റന്റ് സെക്രട്ടറി വിനോദ് തോമറിനെയും ഡൽഹിയിലെ വിചാരണ കോടതി കുറ്റവിമുക്തരാക്കി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെർച്വൽ ക്യൂ വഴിയുള്ള ദർശനം ഇന്ന് ആരംഭിക്കും. രാവിലെ 7 മുതൽ 8 വരെയാണ് ആദ്യഘട്ടം. ബീഹാർ നിയമസഭയിലെ ബംഗപൂർ സീറ്റിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ജൻ സ്വരാജ് പാർട്ടി അധ്യക്ഷൻ പ്രശാന്ത് കിഷോർ വിജയിച്ചു. ഇറാനുമായുള്ള യുദ്ധം ശാശ്വതമായി അവസാനിപ്പിക്കാൻ ചർച്ച ഉടൻ ആരംഭിക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായി തുറക്കുക, ഇറാനിൽ നിന്നുള്ള ആണവ ഭീഷണി അവസാനിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാവും ചർച്ച. 2030-ൽ 24-ാമത് കോമൺവെൽത്ത് ഗെയിംസ് ഇന്ത്യയിലെ അഹമ്മദാബാദിൽ നടക്കും.
1: വീടെന്ന സ്വപ്നം 4 ചുവരുകൾ മാത്രമല്ല, അത് സാമൂഹികമായ അംഗീകരിക്കപ്പെടൽ കൂടിയാണ്. കേരളത്തിലുടനീളം 1000 കണക്കിന് കുടുംബങ്ങൾ പതിറ്റാണ്ടുകളായി പുറമ്പോക്ക് ഭൂമിയിൽ ജീവിതം കെട്ടിപ്പടുക്കുകയും കുട്ടികളെ വളർത്തുകയും തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യുകയും ചെയ്തു പോരുന്നുണ്ട്. പൌരന്മാരായി അംഗീകരിക്കപ്പെട്ടിട്ടും പലരും ഭരണകൂടത്തിന്റെ ക്ഷേമപ്രവർത്തനങ്ങളിൽ അദൃശ്യരായി തുടരുന്നു. അവർക്ക് തിരിച്ചറിയൽ കാർഡുണ്ട്, പക്ഷേ സർക്കാർ ആനുകൂല്യങ്ങൾക്കുള്ള വാതിലുകൾ തുറക്കുന്ന നിയമപരമായ ഉറപ്പില്ല. അവരുടെ കണ്ണീർ കേവലം ഭൂമിക്ക് വേണ്ടിയല്ല, അത് അന്തസ്സിനും സ്വത്വത്തിനും തുല്യ പൌരത്വത്തിനും വേണ്ടിയുള്ള പോരാട്ടമാണ്.
2: 10-75 വർഷമായിട്ട് ഇവിടെ താമസിക്കുന്നുണ്ട്.
1: കോട്ടയം നാട്ടകം ചെട്ടിക്കുന്ന് താമസിക്കുന്ന ലീല,
2: ഒരു കക്കൂസിന് പോലെയുള്ള കുഴികളോ

0: ഓ ലോകത്തിൽ ഒന്നിനും ഞങ്ങൾക്ക് ഒരു സഹായം കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പൊ എനിക്ക് ഞങ്ങൾക്ക് വെറും നാശമായിട്ടിരിക്കുന്നത് ഞങ്ങളുടെ വീടിനോട് ചേർന്ന് ഭാഗത്ത് വലിയ പ്ലാന്റ് വെച്ചിട്ടുണ്ട് ഫുഡ് വേസ്റ്റ് കൊണ്ടിടാൻ. നാട്ടോം വില്ലേജുകാരി മണം കൊണ്ട് പരിക്കാത്ത് കിടക്കാൻ മേല ഞങ്ങൾ രണ്ടുപേരും വാർദ്ധക്യം ചെന്ന് ഇതിനകത്തിരിക്കുന്നവരാ. ചോർന്നൊലിച്ച വീടായിരുന്നു, ആരും സഹായിച്ചിട്ടില്ല. മരം വീണ് മേക്കൂരയെല്ലാം പോയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. വീട്ടുവേല ചെയ്തും കടകളിൽ പോയി ചിപ്പാത്രവും കഴുകി കൊണ്ടുവന്ന് മീതി വെച്ച് എന്റെ മേൽക്കൂരയും അതും ഇതുമൊക്കെ ഒരു ചെറിയ തോതിൽ ഞാൻ വൃത്തിയാക്കി കിടക്ക. ഇപ്പൊ എനിക്ക് എങ്ങും പണിയില്ല, പണിക്ക് പോകാനുള്ള ആരോഗ്യവും ഇല്ല. വീടില്ലാത്തവർക്ക് വീട് ഉണ്ടാക്കി ഒന്നും, സ്ഥലമില്ലാത്തവർക്ക് സ്ഥലമാക്കി കൊടുക്കുന്നൊക്കെ പറഞ്ഞപ്പോഴൊക്കെ പഞ്ചായത്തിലൊക്കെ പോയി ഞാൻ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. പൊന്നു സുഹൃത്തെ,
1: എറണാകുളം പണ്ടാർച്ചിറ പുറമ്പോക്കിൽ താമസിക്കുന്ന ആൽബർട്ട്
2: 48-50 വർഷത്തോളം ആയിട്ടുണ്ട്. റോഡും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോ ഞങ്ങളെ ഇവിടെ നിന്ന് മാറ്റണം എന്നുള്ളതാണ്. അപ്പൊ ഓരോ രാഷ്ട്രീയക്കാരും ഓരോ ഭരണം വരുമ്പോഴും ഞങ്ങൾക്ക് പട്ടയം അനുവദിച്ച് തരാം, നിങ്ങൾ എങ്ങും പോകണ്ട, നിങ്ങൾ ഇവിടെ തന്നെ ഇരിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഞങ്ങൾ ഇവിടെ ഇതായത്. ഞങ്ങൾക്ക് റേഷൻ കാർഡ് ഉണ്ട്, പക്ഷെ പട്ടയം മാത്രം ഇത്രയും കാലമായിട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. ഒരു സൈഡ് കപ്പലിൽ പോകുന്ന പുഴയാണ്, ഒരു സൈഡ് അതിന്റെ ഒരു ചാലാണ് ഇപ്പുറത്തോട്ട്. ഈ രണ്ട് സൈഡിൽ നിന്നും വെള്ളം കയറുന്ന ഒരവസ്ഥയിലാണ്. ഇടിഞ്ഞു പൊളിഞ്ഞൊക്കെ വീടുകളൊക്കെ ഇങ്ങനെ വീഴാറായി നിൽക്കുന്നു.
1: തൃശൂർ കുരിയച്ചിറ താമസിക്കുന്ന മിനി അലക്സ്.
3: എന്റെ അമ്മയൊക്കെ പറയുന്നത് കേട്ടിട്ടുള്ളത് ഇവിടെയാണ് എന്നെ പ്രസവിച്ചതെന്നാണ്. പട്ടയില്ല, ഒന്നുമില്ല. ഒരു ഭവന പുനരുദ്ധാരണം എന്നൊക്കെ പറയുമ്പോ പുറമ്പോക്കിന് ഒഴിവാക്കും. ഞാന് ഒരു മൊബൈലിൽ പോലും റീൽസ് കാണുന്നത് വീട് മാത്രം. സ്വന്തമായി ഒരു 3 സെന്റെങ്കിലും ഉള്ള ഒരു അടച്ചുറപ്പുള്ള വീട് മാത്രമാണ് എന്റെ ആഗ്രഹം.
1: പതിറ്റാണ്ടുകളായി കായൽക്കരയിലും കനാലുകളുടെ അരികുകളിലും പാതയോരങ്ങളിലും തീരദേശങ്ങളിലും വനമേഖലയിലും സർക്കാർ പുറമ്പോക്ക് ഭൂമിയിൽ ആളുകൾ താമസിക്കുന്നുണ്ട്. പല കുടുംബങ്ങളും ഇഷ്ടാനുസരണം ഈ ഭൂമി കൈവശപ്പെടുത്തിയതല്ല. പല കാരണങ്ങൾ കൊണ്ട് പുറമ്പോക്കിലേക്ക് തള്ളപ്പെട്ടവരുടെ താൽക്കാലിക ഷെൽട്ടറുകൾ അവരുടെ സ്ഥിരം താമസ സ്ഥലമായി.
4: വാസയോഗ്യമല്ലാത്തൊരു വീടാണ്, ഏത് നിമിഷം അത് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാം.
1: കോഴിക്കോട് വെള്ളയിൽ വെസ്റ്റ് ഹില്ലിൽ താമസിക്കുന്ന സജിനി.
4: ചുറ്റും വെള്ളം നിൽക്കുന്ന ഒരു ഏരിയയാണ്. വേറെ ഒരു ഭാഗത്തേക്ക് പോകാനോ ഒന്നിനോ ഒരു ലോണ് ചോദിച്ചാലും കിട്ടാത്ത ഒരു അവസ്ഥയിലാണ് നമ്മൾ അവിടെ താമസിക്കുന്നത്. വീട് വെക്കാൻ വേണ്ടിയിട്ട് പല ഓഫീസുകളും ഞാൻ പോയി അന്വേഷിച്ചു. ഇങ്ങനെ വെള്ളം നിൽക്കുന്ന സമയത്ത് വെള്ളം നിന്ന് ഇടിഞ്ഞു വീഴാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്.
1: തൃശൂർ കുരീശ്വരം നിന്നും ഗീത.
5: ഇവിടെ താമസിച്ചു തുടങ്ങിയിട്ട് 57 വർഷമായി. സെൻട്രൽ വയർ ഹൗസിന്റെ തൊട്ടാണ് ഈ പുറമ്പോക്ക് കനാലാണ്. അത് മഴയൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ മുറ്റത്തൊക്കെ വെള്ളം വരും. ലോണും സംഘങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും കടക്കണിയിൽ വെട്ടുകെടുക്ക. എനിക്ക് തന്നെ കണ്ണു കാണാനില്ല. ഇത്ര ഒരു കണ്ണോപ്പറേഷൻ വരെ ചെയ്യാനുള്ള സാമ്പത്തികം ഇല്ല ഞങ്ങൾക്ക്. പുറമ്പോക്കില് താമസിക്കുന്ന ആൾക്കാരായാലും അവർക്ക് വോട്ട് മാത്രം മതി.
1: ഭൂമിയുടെ ഉടമസ്ഥാവകാശ രേഖകളുടെ അഭാവമാണ് ഇവർ അനുഭവിക്കുന്ന വലിയ വെല്ലുവിളികളിൽ ഒന്ന്. കൈവശക്കാർക്ക് നിയമപരമായ പട്ടയമില്ലാത്തതിനാൽ ഉടമസ്ഥാവകാശ രേഖയോ നിയമപരമായി അംഗീകൃത താമസ സ്ഥലമോ നിരവധി സർക്കാർ ക്ഷേമ പദ്ധതികൾക്ക് അവർ പലപ്പോഴും അയോഗ്യരാകുന്നു.
6: ഇവിടെ രണ്ട് സൈഡിലും പുഴയായതുകൊണ്ട് തന്നെ.
1: എറണാകുളം പണ്ടാറച്ചിറ പുറമ്പോക്കിൽ താമസിക്കുന്ന മെറീന.
6: ഏറ്റത്തിന്റെ ടൈമിന് ഒരുവിധ എല്ലാ വീടുകളും 40 കൊല്ലത്തോളം പഴക്കമുള്ള വീടുകളാണ്. അതിലെല്ലാത്തിലും ഏറ്റവും കയറി വെള്ളം കയറുന്ന അവസ്ഥയാണ്. മിക്കവാറും രാത്രി സമയങ്ങളിൽ പിള്ളേരുള്ള ചെറിയ വീടുകളാണെങ്കിൽ പിള്ളേരെ കട്ടിലേക്ക് കിടത്തിയിട്ട് വെള്ളം കോരിക്കളഞ്ഞ് അത് ഏറ്റവും ഇറങ്ങിയതിന് ശേഷം വീണ്ടും വെളുപ്പിനാകുമ്പോഴത്തേക്കും ഏറ്റവും കയറുന്നു, വെള്ളം വരുന്നു. ഇവിടെ പല വീടുകളിലും സൗകര്യങ്ങൾ കുറവാണ്.
1: അടച്ചുറപ്പില്ലാത്ത ഈ താമസ സ്ഥലങ്ങളിൽ സ്ത്രീകളും കുട്ടികളും അരക്ഷിതാവസ്ഥയിലാണ്. അന്നന്നത്തേക്ക് കരുതി വെക്കുന്ന ഭക്ഷണ സാധനങ്ങൾ പോലും ഇവിടെ സൂക്ഷിക്കാൻ അവർ പാടുവരുന്നു.
7: മഴ പെയ്താ കിടന്നുറങ്ങാൻ അതുപോലെ കവറുകളും ഓലയൊക്കെ വെച്ച് കെട്ടിയാണ് നമ്മൾ വീട്ടിൽ താമസിക്കുന്നത്.
1: തിരുവനന്തപുരം കോട്ടൂർ കാണിയടപ്പ് താമസിക്കുന്ന ഇന്ദിര.
7: കാട്ടിൽ പോയവരോട് തുള്ളിയൊക്കെ ഒളിച്ചു കൊണ്ടുവന്നാണ് ഞങ്ങളെ ജീവിതം കഴിഞ്ഞു പോണത്. ഒരു പട്ടയം തരാം എന്ന് പറയണല്ലാതെ ഇതുവരെയും നമുക്ക് പട്ടയമായിട്ടില്ല. ചൊക്കനൊക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കൂലിപ്പണിക്ക് പോയി കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആഹാരം കഴിക്കാനൊക്കൂല. കഥവില്ല, കഥവുണ്ടെങ്കിലും നമ്മൾ അടച്ചിട്ട് പോകുള്ളൂ.
1: കൊല്ലം ഉമയനെല്ലൂരിൽ നിന്നും വിനീത.
8: പൊട്ടിപ്പൊളിഞ്ഞ മേക്കൂര പൊളിഞ്ഞ ഒരു വീടാണ്. എനിക്ക് 2 മക്കളുണ്ട്. സ്ഥാപനത്തിൽ ക്ലീനിങ് സ്റ്റാഫായിട്ട് ാണ് വർക്ക് ചെയ്യുന്നത്. എന്റെ മോക്ക് 14 വയസ്സുണ്ട്. എന്റെ മോളെ ഒരു അടച്ചുറപ്പില്ലാത്തൊരു വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. പക്ഷെ എനിക്ക് ദൃശ്യത്വം ഇല്ല ആ വീട്ടിനകത്ത്. ഞാൻ ജോലിക്കിറങ്ങി പോകുമ്പോൾ എന്റെ കുഞ്ഞിന് അതിനകത്ത് നിർത്തിയിട്ട് പോവാൻ പോലും എനിക്ക് പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പൊ ഞാൻ നിൽക്കുന്നത്.
1: കോട്ടയം മുട്ടമ്മനിൽ നിന്നും നിഷ അനൂപ്.
9: അവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഒരു 48 വർഷത്തോളം പഴക്കമുണ്ട്. ഇപ്പൊ ഇറക്കി വിടും എന്നുള്ള ഒരു പേടിയിലാണ് അവിടെ താമസിക്കുന്നത്. ഞാൻ 2 പെൺപിള്ളേരാണ്. നമുക്കൊരു അടച്ചുറപ്പുള്ള നല്ലൊരു വീട് വേണമെന്ന് ആഗ്രഹമുണ്ട്. അവര് പറയുന്നത് ഇത് മുനിസിപ്പാലിറ്റിയുടെ സ്ഥലമാണ്, അപ്പം നിങ്ങളെ ഇവിടുന്ന് മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് വേറെ സ്ഥലം വാങ്ങാനോ അല്ലെ ഫ്ലാറ്റായിട്ടോ അങ്ങനെ ചെയ്തു തരും എന്നാണ് പറയുന്നത്.
1: കോഴിക്കോട് ചെട്ടിത്തോപ്പ് പറമ്പിൽ താമസിക്കുന്ന ശാന്തിനി.
10: ഇവിടെ 50 വർഷത്തിലധികമായി ഇവർ താമസിക്കാൻ തുടങ്ങിയിട്ട് ഇവിടെ ഞങ്ങൾ കടലിൽ പോയിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. കുറെ സ്ഥലത്ത് കൊടുത്തതാണ് ഞങ്ങളുടെ ഭിക്ഷ. പേടിച്ചിട്ട് രാത്രിയൊക്കെ കാറ്റുണ്ടാകുമ്പോൾ നമ്മൾ ഉറക്കൊഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കും. കാറ്റ് കഴിയണവരെ മഴ പെയ്യുകയാണെങ്കിൽ മഴൻ്റെ ഇതായിട്ട് ഞങ്ങൾ അവിടെ ഇവിടെയൊക്കെ ഷീറ്റ് കെട്ടും, തുണി വെക്കും. എന്നാലും ഒരു അടുക്കള വരെ ശരിക്കും നമുക്കില്ല ഉപയോഗിക്കാം. നമ്മൾ ഷീറ്റ് കെട്ടിയിട്ടാലും എങ്ങനായാലും അതൊക്കെ പൊട്ടി വെള്ളത്തിലാവും എങ്ങനെ. അപ്പൊ ഞങ്ങൾ എഴുന്നേറ്റ് ഇരിക്കും, ഈ കാറ്റും മഴയൊക്കെ വരുമ്പോ അത് കഴിയണവരെ ഇരിക്കും.
1: പരിസ്ഥിതി ലോലമല്ലാത്തത്

0: പൊതു ആവശ്യങ്ങൾക്ക് ആവശ്യമില്ലാത്തതോ ആയ ഭൂമിയിൽ ദീർഘകാലമായി താമസിക്കുന്ന കുടുംബങ്ങളെ വ്യക്തമായി നിർവചിക്കപ്പെട്ട യോഗ്യതാ മാനദണ്ഡങ്ങൾ പ്രകാരം ക്രമപ്പെടുത്തുന്നതിന് പരിഗണിക്കാൻ ഭരണകൂടത്തിന് അലംഭാവമുണ്ടോ?
1: പുറമ്പോക്കിലുള്ള അവകാശങ്ങൾ പോലുള്ള കാര്യങ്ങളാണെങ്കിൽ പുറമ്പോക്ക് പഞ്ചായത്തിന് നിക്ഷിപ്തമായിട്ടുള്ള ഭൂമിയൊക്കെ ആണെങ്കിൽ അതിന് NOC കൊടുക്കുകയും പിന്നീട് അത് പട്ടയം കിട്ടുന്നതിന് വേണ്ടി സഹായിക്കുന്ന രീതിയിലാണ്. അത് എല്ലാവർക്കും അല്ല, അത് കേസ് ബൈ കേസ് ആണ്. ഒരു വഴിയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ പക്ഷെ സാധിക്കില്ല.
0: തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ഷെഫീഖ് PM.
1: അല്ലാതുള്ള പുറമ്പോക്കാണെങ്കിൽ അത് റവന്യൂ വകുപ്പാണ് അതിന്റെ പട്ടയം ഇഷ്യൂ ചെയ്യുന്നത്. അതിനുള്ള ആവശ്യമായിട്ടുള്ള NOC കൊടുക്കുന്ന പോലുള്ള കാര്യങ്ങൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ് ചെയ്യുന്നുണ്ട്. ലാൻഡ് അവൈലബിലിറ്റി തന്നെയാണ് പ്രധാനപ്പെട്ട ഇഷ്യൂ. ലാൻഡ് അവൈലബിൾ ആണ്. ഇപ്പൊ സ്വന്തമായിട്ട് ഭൂമി ഉണ്ടെങ്കിൽ ഭവന നിർമ്മാണ പദ്ധതികളിലേക്ക് ഉൾപ്പെടുത്തി വീടില്ലാത്തവർക്ക് വീട് നിർമ്മിക്കാനുള്ള ആനുകൂല്യമൊക്കെ കൊടുക്കുന്ന പോലെയാണ് ലൈഫ് മിഷനൊക്കെ ഉള്ളത്. പക്ഷെ ഇപ്പൊ പുറമ്പോക്കി താമസിക്കുന്ന ഭൂമി ഇല്ല എങ്കിൽ അവിടെ ഭവന നിർമ്മാണത്തിന് അനുവദിക്കുന്നതിന് പരിമിതി വരുന്നുണ്ട്. ഭൂമി അവർ കണ്ടെത്തിക്കഴിഞ്ഞെങ്കിൽ അതിനുള്ള ഒരു ധനസഹായം ആ ഗ്രാമസഭ ലിസ്റ്റിൽ നിന്ന് കണ്ടെത്തിക്കഴിഞ്ഞാൽ ഭൂമി വാങ്ങാനുള്ള ധനസഹായം കൊടുക്കുന്നുണ്ട്. ഏത് ഗ്രാമസഭയിൽ അംഗമാണോ ആ ഗ്രാമസഭയിൽ അവർ പങ്കെടുക്കുക, അവരുടെ ആവശ്യങ്ങളെ പറ്റി സംസാരിക്കാം. അപ്പൊ അതിൽ പഞ്ചായത്തിന്റെ സാമ്പത്തിക ശേഷിക്കും ഒക്കെ വിധേയമായിക്കൊണ്ട് പദ്ധതികൾ എടുത്തുകൊണ്ടാണ് അവർക്ക് ആവശ്യമുള്ള എന്തെങ്കിലും സഹായ പദ്ധതികൾ എടുക്കുന്നത്. സ്വന്തമായിട്ട് ഭൂമി ഇല്ലാന്നുള്ളതുകൊണ്ട് വോട്ടവകാശമൊന്നും ഇല്ലാതിരിക്കുന്നുണ്ട്. ആ പഞ്ചായത്തിലെ വോട്ടവകാശമുള്ള ഒരാൾ ഗ്രാമസഭ അംഗമാണ്. ആ ഗ്രാമസഭ അംഗം എന്ന രീതിയിൽ ഗ്രാമസഭയെ പങ്കെടുക്കുകയും അവരുടെ ആവശ്യങ്ങൾ അവിടെ ഉന്നയിക്കുകയും ചെയ്യുന്ന രീതിയിൽ അപ്പൊ നമ്മുടെ പഞ്ചായത്തിന്റെ പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള പരിഹാര നടപടികൾ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്.
0: കോഴിക്കോട് മുനിസിപ്പൽ കോർപ്പറേഷൻ അഡീഷണൽ സെക്രട്ടറി അജീഷ്.
2: തദ്ദേശ ഭരണ സ്ഥാപന തലത്തില് വാർഡ് സഭ എന്നുള്ള ഒരു സംവിധാനമാണ് ഇത്തരത്തിലുള്ള ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കേണ്ട ഒരു അടിസ്ഥാന ജനാധിപത്യ ഘടകം. ഗ്രാമപഞ്ചായത്തുകളിൽ ഗ്രാമസഭയും പലരും അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തില് ഈ ഗ്രാമസഭക്കോ വാർഡ് സഭക്കോ എത്താത്ത സാഹചര്യമുണ്ട്. അവിടേക്ക് നമ്മൾ പട്ടികവർഗ പട്ടികജാതി പ്രൊമോട്ടർമാരുണ്ട്, മത്സ്യത്തൊഴിലാളി മേഖലയിൽ ആ വകുപ്പിന്റെ താഴെത്തട്ടിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരുണ്ട്. അവരൊക്കെയാണ് സാധാരണഗതിയിൽ ഇത്തരക്കാരെ ബന്ധപ്പെട്ട് ഇങ്ങനൊരു പദ്ധതി ഉണ്ടെന്ന് പറഞ്ഞ് ഇതിലേക്ക് കൊണ്ടുവരാറുള്ളത്.
0: പതിറ്റാണ്ടുകളായി പുറമ്പോക്കിലേക്ക് ഉപേക്ഷിക്കപ്പെട്ടവരെ നിയമസാധുതയ്ക്കും ഒരു പൗരൻ എന്ന നിലയിൽ അന്തസ്സുള്ള ജീവിതത്തിനുമിടയിൽ വീണ്ടും വീണ്ടും തള്ളിക്കളയണോ എന്നതാണ് ചോദ്യം.
3: പട്ടികജാതി പ്രശ്ന വകുപ്പ് പ്രത്യേകമായിട്ട് ഇക്കാര്യത്തില് ഭൂരഹിത പുനരധിവാസ പദ്ധതി എന്ന പേരിൽ നടപ്പിലാക്കുന്ന ഒരു പദ്ധതി.
0: സംസ്ഥാന പട്ടികജാതി വികസന വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ജോസഫ് ജോൺ.
3: ഭൂരഹിത പുനരധിവാസ പദ്ധതി എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ഭൂമിയില്ലാതെ പുറമ്പോക്കുകളിൽ താമസിക്കേണ്ടി വരുന്നവര്, വർഷങ്ങളായിട്ട് വാടക കെട്ടിടങ്ങളിൽ താമസിക്കേണ്ടി വരുന്നവര്, വീടുകളിൽ നിന്ന് കൂട്ടുകുടുംബമായിട്ട് താമസം മാറി താമസിക്കാൻ പറ്റാത്ത അവസ്ഥയുള്ളവർ, ഇങ്ങനെയൊക്കെയുള്ളവർ. അപ്പൊ അതിന് പ്രഥമ ഗണനീയമായിട്ട് പരിഗണിക്കുന്നത് തന്നെ പുറമ്പോക്കിൽ താമസിക്കുന്ന ആളുകൾക്ക് ഒരു പുനരധിവാസം നൽകുക എന്നുള്ളതാണ്. ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് പട്ടികജാതി വികസന വകുപ്പ് ഈ ലൈഫ് മിഷൻ ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുള്ള ഭൂരഹിതരാണെന്ന് കണ്ടെത്തുന്ന വിശിഷ്യ ഈ പുറമ്പോക്കുകളിലൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് വീട് വെക്കുന്നതിന് വേണ്ടിയിട്ട് കുറഞ്ഞത് 5 സെന്റ് ഭൂമി നൽകുന്ന പദ്ധതിയാണ്. ഇത് ഗ്രാമപ്രദേശങ്ങളിൽ 5 സെന്റ് ഭൂമി വാങ്ങുന്നതിന് വേണ്ടിയിട്ട് ഒരു സെന്റിന് 75,000 രൂപ എന്ന നിരക്കിൽ 375,000 രൂപ നൽകുന്ന ഒരു പദ്ധതിയുണ്ട്. മുനിസിപ്പാലിറ്റിയിലാണെങ്കിലും 4,00,000 രൂപ 3 സെന്റ് വാങ്ങുന്നതിന് വേണ്ടിയിട്ട് സെന്റിന് 1,50,000 രൂപ എന്നൊരു ക്രമത്തിലും, കോർപ്പറേഷൻ പരിധിയിലാണെങ്കിലും 3 സെന്റ് വാങ്ങുന്നതിന് 6,00,000 രൂപ, അതായത് ഒരു സെന്റിന് 2,00,000 രൂപ, ഇത്തരത്തിലൊരു ധനസഹായം അനുവദിക്കുകയാണ് ചെയ്യുന്നത്. വകുപ്പ് ഭൂമി വാങ്ങി നൽകുകയല്ല, മറിച്ച് ഗുണഭോക്താവ് കണ്ടെത്തുന്ന ഭൂമി വാസയോഗ്യമാണെന്ന് നമ്മുടെ ഓഫീസർമാർ വന്ന് പരിശോധിച്ചിട്ട് ആ പരിശോധനയിൽ ആ വീട് വെക്കാൻ അനുയോജ്യമായുള്ള സൗകര്യങ്ങൾ, കുടിവെള്ള ലഭ്യത, ഗതാഗത സൗകര്യം, വൈദ്യുതി, ഇങ്ങനെ എല്ലാ സൗകര്യങ്ങളും ലഭ്യമാകുന്നതിന് ഭൂമി ഗുണഭോക്താവ് കണ്ടെത്തിയാൽ ആ ഭൂമി രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ ഉടമസ്ഥന്റെ പേരിലേക്ക് ഈ തുക അനുവദിച്ച് നൽകുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം അവർക്ക് ലൈഫ് മിഷൻ മുഖേന തന്നെ വീട് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോരുത്തർക്കും 4,00,000 രൂപ നൽകി വരുന്നുണ്ട്. പുതിയ സർക്കാർ പട്ടികജാതി വികസന വകുപ്പിന് സ്വന്തമായിട്ടുള്ള ഒരു ഭവന പദ്ധതി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ ഭവന പദ്ധതിയുടെ ഗൈഡ് ലൈൻസ് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഭൂമി നൽകും, എല്ലാവരുടെയും സ്വപ്നം പൂണിയാനായിട്ട് ഡിപ്പാർട്ട്മെന്റ് കൂടെ ഉണ്ടാവും.
0: റവന്യൂ മന്ത്രി AP അനിൽകുമാർ.
4: പുറമ്പോക്കുകളിൽ താമസിക്കുന്ന ആളുകൾക്ക് വീടോ കാര്യങ്ങളോ ഇല്ലെങ്കിൽ വളരെ വർഷങ്ങളായിട്ട് താമസിക്കുന്ന അത്തരം കേസുകളുണ്ട്. അപ്പൊ അവർക്കത് നമുക്ക് ഭൂമിക്ക് പട്ടയം നൽകുവാനും മറ്റു കാര്യങ്ങൾക്കും നമ്മൾ ആലോചിക്കുന്നുണ്ട്, ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. മത്സ്യത്തൊഴിലാളി മേഖലയിലും നമുക്ക് ആ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ താമസിക്കുന്ന ഒട്ടേറെ കുടുംബങ്ങളുണ്ട്, അവർക്കൊന്നും പട്ടയം ലഭിക്കാത്ത സാഹചര്യമുണ്ട്. അതാ കൊടുക്കുന്ന കാര്യം ഗവൺമെന്റ് ആലോചിക്കുന്നുണ്ട്.
0: പലർക്കും പുറമ്പോക്ക് എന്നത് ഭൂരജിസ്റ്ററിലെ ഒരു വർഗീകരണം മാത്രമാണ്. അവിടെ താമസിക്കുന്നവരെ സംബന്ധിച്ച് കുട്ടികൾ സ്വപ്നം കാണുകയും മാതാപിതാക്കൾ കഷ്ടപ്പെടുകയും പ്രായമായവർ കനിവ് തേടുകയും ചെയ്യുന്ന ഒരു സ്ഥലം. ഭൂ സർവേ അതിനെ സർക്കാർ ഭൂമി എന്ന് വിളിച്ചേക്കാം, പക്ഷേ ഓർമ്മകൾ അതിനെ വീട് എന്ന് വിളിക്കുന്നു. എല്ലാവരെയും ഉൾക്കൊള്ളുന്ന നിയമത്തിന്റെ കണ്ണിൽ ഒരു കുടുംബവും ജീവിതകാലം മുഴുവനും ഇത്തരമിടങ്ങളിൽ തള്ളപ്പെടുന്നില്ല എന്നുറപ്പാക്കാതെ പ്രബുദ്ധ കേരളമെന്ന് എങ്ങനെ അവകാശപ്പെടും?
5: പ്രിയ ശ്രോതാക്കളെ, പ്രഭാതഭേരി വീണ്ടും നാളെ രാവിലെ 6:30.

0: ആരണ്യകം ആയുരാരോഗ്യം ഇന്നു രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ അവയവദാനവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നോബിൾ ഗ്രേഷ്യസ് ശ്രോതാക്കൾക്ക് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964411. മറ്റൊരു നമ്പർ 9495563211. ഒരു നമ്പർ കൂടി 9495563211. അവയവദാനവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് കാലവർഷക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 16. ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ ഗവൺമെന്റ് പൂർണ്ണ സജ്ജമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. മഴക്കെടുതിയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമായി മുന്നോട്ടു പോകുന്നതായി മന്ത്രി എ പി അനിൽകുമാർ. സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിലെ ഇന്ത്യൻ സംഘത്തിന്റെ ശ്രദ്ധേയ പ്രകടനത്തെ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ അഭിനന്ദിച്ചു. വാർത്തകൾ വിശദമായി. കാലവർഷക്കെടുതിയിൽ സംസ്ഥാനത്ത് മരണം 16. തിരുവനന്തപുരം 2, കൊല്ലം 1, പത്തനംതിട്ട 1, കോട്ടയം 3, ഇടുക്കി 2, പാലക്കാട് 1, മലപ്പുറം 4, കോഴിക്കോട് 1, കണ്ണൂർ 1 എന്നിങ്ങനെയാണ് മരിച്ചവരുടെ എണ്ണം. 5 പേരെ കാണാതായിട്ടുണ്ട്. തിരുവനന്തപുരത്തു നിന്നും കണ്ണൂരിൽ നിന്നും 2 പേരെ വീതവും കൊല്ലത്തുനിന്ന് ഒരാളെയുമാണ് കാണാതായത്. കാലവർഷക്കെടുതിയിലെ ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ ഗവൺമെന്റ് പൂർണ്ണ സജ്ജമാണെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. സംസ്ഥാനത്ത് സ്ഥിതി പൂർണ്ണമായും നിയന്ത്രണ വിധേയമാണെന്നും അദ്ദേഹം പത്തനംതിട്ടയിലെ ദുരിതബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം അറിയിച്ചു. റവന്യൂ, പോലീസ്, ഫയർഫോഴ്സ് തുടങ്ങിയ ഗവൺമെന്റ് മിഷണറികളെല്ലാം ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സജീവമായുണ്ട്. തണ്ണീർമുക്കം ബണ്ട്, തോട്ടപ്പുഴശ്ശേരി സ്പിൽവേ എന്നിവ തുറന്നതായും വെള്ളം കടലിലേക്ക് ഒഴുക്കുന്നതിന് ഇറിഗേഷൻ വകുപ്പ് നടപടി സ്വീകരിച്ചതായും മന്ത്രി അറിയിച്ചു. ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയ വിവാദങ്ങൾ ഒഴിവാക്കുന്നതാണ് നല്ലതെന്നും രമേശ് ചെന്നിത്തല അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്തെ മഴക്കെടുതിയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ കൂട്ടായ്മയിലൂടെ ഊർജിതമായി മുന്നോട്ടു പോകുന്നതായി മന്ത്രി എ പി അനിൽകുമാർ പറഞ്ഞു. പത്തനംതിട്ടയിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഡെസ്ക് റിപ്പോർട്ട്.
1: സംസ്ഥാനത്ത് 353 ക്യാമ്പുകളിൽ 13,496 പേർ കഴിയുന്നതായും ദുരിതബാധിതർക്ക് നഷ്ടപരിഹാരം വിതരണം വൈകില്ലെന്നും മന്ത്രി അനിൽകുമാർ അറിയിച്ചു. സംസ്ഥാനത്ത് 56 വീടുകൾ പൂർണ്ണമായും തകർന്നു. 499 വീടുകൾ ഭാഗികമായി തകർന്നു. പത്തനംതിട്ടയിൽ കളക്ടറും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത അവലോകന യോഗങ്ങളിൽ മന്ത്രി പങ്കെടുത്തു. ജില്ലയിലെ വെള്ളപ്പൊക്ക പ്രദേശങ്ങൾ മന്ത്രി പി സി വിശ്വനാഥിനോടൊപ്പം അനിൽകുമാർ സന്ദർശിച്ചു. വെള്ളപ്പൊക്ക പ്രദേശങ്ങളിൽ നിന്ന് ജനങ്ങളെ

0: സുരക്ഷിതമായി എത്തിക്കാൻ കൊല്ലത്തു നിന്നടക്കം വള്ളങ്ങൾ എത്തിച്ചതായും മന്ത്രി അനിൽകുമാർ പറഞ്ഞു. സർവേ പൂർത്തിയാകുന്ന മുറയ്ക്ക് നഷ്ടപരിഹാരങ്ങളും വൈകാതെ വിതരണം ചെയ്യുമെന്നും അനിൽകുമാർ പറഞ്ഞു. നദീതീരങ്ങളിലും ഡാം പരിസരങ്ങളിലും ആളുകൾ കൂടുന്നത് പൂർണ്ണമായും തടഞ്ഞിട്ടുണ്ടെന്നും അനാവശ്യയാത്ര ഒഴിവാക്കുന്നതിനൊപ്പം മലയോരത്ത് ജാഗ്രത പാലിക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. മഴ മാറുന്നതുവരെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടരുമെന്നും മന്ത്രി എ പി അനിൽകുമാർ വ്യക്തമാക്കി.
1: സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തിരുവനന്തപുരം, കൊല്ലം ജില്ലകൾ ഒഴികെ 12 ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്തും കൊല്ലത്തും മഞ്ഞ ജാഗ്രതയാണ്. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
0: ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ, മലവെള്ളപ്പാച്ചിൽ സാധ്യതാ പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ അധികൃതരുടെ നിർദ്ദേശാനുസരണം സുരക്ഷിതയിടങ്ങളിലേക്ക് മാറി താമസിക്കണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശം നൽകി. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി നൽകി. കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂർ, തളിപ്പറമ്പ്, ഇരിട്ടി താലൂക്കുകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. വയനാട് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മാത്രമാണ് ഇന്ന് അവധി.
1: മഴയും കടലാക്രമണവും മൂലം ദുരിതമനുഭവിക്കുന്ന എറണാകുളം ചെല്ലാനം പഞ്ചായത്തിലെ കണ്ണമാലി മേഖലയിലെ വാർഡുകൾ മന്ത്രി റോജി എം ജോൺ സന്ദർശിച്ചു. പ്രദേശത്തെ സ്ഥിതിഗതികൾ മന്ത്രി നേരിട്ട് വിലയിരുത്തുകയും ജനങ്ങളുടെ ആവശ്യങ്ങൾ കേൾക്കുകയും ചെയ്തു. അതിശക്തമായ മഴയിലും പ്രളയത്തിലും പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിൽ ദുരിതമനുഭവിക്കുന്ന കുടുംബങ്ങൾക്ക് ഹോർട്ടികോർപ്പ് മുഖേന ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് പച്ചക്കറികൾ വിതരണം ചെയ്തു. മന്ത്രി ടി സിദ്ദിഖിന്റെ നിർദ്ദേശപ്രകാരമാണിത്. ജീവനോപാധിയായിരുന്ന 11 പശുക്കളെ മലവെള്ളപ്പാച്ചിലിൽ നഷ്ടപ്പെട്ട കോട്ടയം സ്വദേശി അനിൽകുമാറിന് മന്ത്രി ബിന്ദുകൃഷ്ണ എച്ച് എഫ് ക്രോസ് ഇനത്തിൽപ്പെട്ട 4 പശുക്കളെ കൈമാറി. ഇന്നലെ വൈകിട്ട് തീക്കോയി മേസ്തിരിപ്പടിയിലെ വീട്ടിലെത്തി മന്ത്രി പശുക്കളെ കൈമാറി. കേരള വെറ്ററിനറി അസോസിയേഷൻ നൽകിയ 1,00,000 രൂപയുടെ ചെക്കും ബിന്ദുകൃഷ്ണ അനിൽകുമാറിന് നൽകി. കാസർകോട് ജില്ലയിൽ വെള്ളപ്പൊക്കവും ഉരുൾപൊട്ടലും ഉണ്ടായതിനെ തുടർന്ന് 2 താലൂക്കുകളിലായി പ്രവർത്തിച്ചിരുന്ന 8 ക്യാമ്പുകളിൽ 4 ക്യാമ്പുകൾ പിരിച്ചുവിട്ടു. വെള്ളരിക്കുണ്ട് താലൂക്കിലാണ് നിലവിലെ 4 ക്യാമ്പുകളും പ്രവർത്തിക്കുന്നത്. ക്യാമ്പുകളിൽ 43 കുടുംബങ്ങളിലെ 155 പേരാണ് കഴിയുന്നത്. കണ്ണൂർ തൃപ്രങ്ങോട്ടൂരിലെ നരിക്കോട് മലയിൽ മണ്ണിടിച്ചൽ സാധ്യത കണക്കിലെടുത്ത് 9 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു. 17 സ്ത്രീകൾ ഉൾപ്പെടെ 25 പേരെയാണ് കമ്മ്യൂണിറ്റി ഹാളിലേക്ക് മാറ്റിയത്. കോഴിക്കോട് ജില്ലയിൽ ശക്തമായ മഴയെ തുടർന്ന് വിവിധ താലൂക്കുകളിലായി ആരംഭിച്ച ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവരുടെ എണ്ണം 964. ആകെ 32 ക്യാമ്പുകളാണ് നിലവിൽ. ഏറ്റവും കൂടുതൽ പേർ ക്യാമ്പുകളിൽ കഴിയുന്നത് കോഴിക്കോട് താലൂക്കിലാണ്. മലപ്പുറം ജില്ലയിൽ ഏറനാട്, കൊണ്ടോട്ടി, നിലമ്പൂർ, തിരൂരങ്ങാട്, പൊന്നാനി താലൂക്കുകളിലായി ആരംഭിച്ച 13 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിയുന്നവരുടെ എണ്ണം 441. കോട്ടയം ജില്ലയിൽ 114 ക്യാമ്പുകളിലായി കഴിയുന്നത് 3,714 പേരാണ്. 1,288 കുടുംബങ്ങളിൽപ്പെട്ടവരാണിവർ. കേരളം അർഹിക്കുന്ന രീതിയിൽ ഗൌരവമായി കാലവർഷക്കെടുതിയിലെ പ്രതിസന്ധിയെ കൈകാര്യം ചെയ്യണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ കോഴിക്കോട്ട് ആവശ്യപ്പെട്ടു. രാഷ്ട്രീയം നോക്കാതെ മുഴുവൻ ആളുകളും സന്നദ്ധ പ്രവർത്തനത്തിന് ഇറങ്ങണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. കാലാവസ്ഥാ മുന്നറിയിപ്പ് ജനങ്ങളെ കൃത്യമായി അറിയിക്കാനാവുന്നില്ലെന്നും ചെറിയ ദുരിതം വരുമ്പോഴേക്കും ഒന്നും ചെയ്യാനാവാത്ത സ്ഥിതിയിൽ സംസ്ഥാന ഗവൺമെന്റ് പകച്ചു നിൽക്കുകയാണെന്നും എം വി ഗോവിന്ദൻ ആരോപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലകളിലെ പ്രളയബാധിത മേഖലകളിലെ ജനങ്ങൾ നേരിടുന്ന ദുരിതം അതീവ ഗുരുതരമാണെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ദുരന്ത നിവാരണത്തിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും സംസ്ഥാന ഗവൺമെന്റിന്റെ ഗുരുതരമായ അനാസ്ഥ പ്രകടമാണെന്ന് അദ്ദേഹം ആരോപിച്ചു. 3 ജില്ലകളിലെയും പ്രളയബാധിത പ്രദേശങ്ങളും ദുരിതാശ്വാസ ക്യാമ്പുകളും രാജീവ് ചന്ദ്രശേഖർ സന്ദർശിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസിലെ ഇന്ത്യൻ സംഘത്തിന്റെ ശ്രദ്ധേയ പ്രകടനത്തെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അഭിനന്ദിച്ചു. 13 സ്വർണ മെഡലുകൾ ഉൾപ്പെടെ 39 മെഡലുകൾ നേടിയത് രാജ്യത്തെ അത്ലറ്റുകളുടെ പ്രതിഭയുടെയും ദൃഢനിശ്ചയത്തിന്റെയും തെളിവാണെന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. അത്ലറ്റുകളുടെ സമർപ്പണവും സ്ഥിരോത്സാഹവും യുവജനങ്ങളെ പ്രചോദിപ്പിക്കുമെന്നും അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. കോമൺവെൽത്ത് ഗെയിംസിൽ തുടർച്ചയായി 3 സ്വർണം നേടി ചരിത്ര നേട്ടം കുറിച്ച ഭാരോദ്വഹന താരം മീരാബായ് ചാനുവിനെ നേരിൽ കണ്ട് കേന്ദ്രമന്ത്രി ജ്യോതിരാദിത്യ സിന്ധ്യ അഭിനന്ദനങ്ങൾ അറിയിച്ചു. മീരാബായ് ചാനുവിന്റെ നിശ്ചയദാർഢ്യത്തെയും മനോധൈര്യത്തെയും കേന്ദ്രമന്ത്രി അഭിനന്ദിച്ചു. പാർലമെന്റിൽ പ്രധാന ബില്ലുകളിലെ ചർച്ചകളിൽ പ്രതിപക്ഷം പങ്കെടുക്കുന്നില്ലെന്ന് കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു ആരോപിച്ചു. പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2026 സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭ വികസന ബിൽ രാജ്യസഭ പാസാക്കി. 2006 നിയമം കൂടുതൽ ഭേദഗതി ചെയ്യുകയാണ് ബില്ലിന്റെ ലക്ഷ്യം. ഒപ്പം പണമിടപാടുകളുടെ കാലതാമസം പരിഹരിക്കാനും തർക്കപരിഹാരം

ഫലപ്രദമാക്കാനും ബിൽ ലക്ഷ്യമിടുന്നു. മൂന്ന് സംസ്ഥാനങ്ങളിലെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചു. ഗുജറാത്തിലെ മഞ്ചൽപൂർ നിയമസഭാ സീറ്റ് BJP മധ്യപ്രദേശിലെ ദാതിയ മണ്ഡലം കോൺഗ്രസും നിലനിർത്തി. ബീഹാറിലെ ബംഗിപ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ജൻസ്വരാജ് പാർട്ടി സ്ഥാനാർത്ഥി പ്രശാന്ത് കിഷോറുമാണ് ജയിച്ചത്. കാലിക്കറ്റ് സർവകലാശാല പബ്ലിക് റിലേഷൻസ് ഓഫീസറായി VA അക്ഷിത ചുമതലയേറ്റു. കേരളത്തിലെ സർവകലാശാലകളിലേക്ക് PSC പ്രസിദ്ധീകരിച്ച റാങ്ക് പട്ടികയിൽ നിന്നാണ് നിയമനം. കാലിക്കറ്റ് സർവകലാശാലയിൽ PRO ചുമതലയിലെത്തുന്ന ആദ്യത്തെ വനിത കൂടിയാണ് അക്ഷിത. ഇടുക്കി അടിമാലി സ്വദേശിയാണ്. സെൻട്രൽ ഗവൺമെൻറ് പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിന് കോഴിക്കോട്ട് തുടക്കമായി. പൊതുസമ്മേളനം ടൗൺഹാളിൽ CITU സംസ്ഥാന പ്രസിഡന്റ് TP രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഇന്ന് രാവിലെ കല്ലായി സ്നേഹാഞ്ജലി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന പ്രതിനിധി സമ്മേളനം നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് പെൻഷനേഴ്സ് അസോസിയേഷൻ സെക്രട്ടറി ജനറൽ KG ജയരാജ് ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൌൺസിലിൻ്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് നടത്താൻ തീരുമാനിച്ച വൈസ് ചാൻസലേഴ്സ് കോൺക്ലേവ് 2026 മാറ്റിവെച്ചു. കനത്ത മഴക്കെടുതിയാണ് പരിപാടി മാറ്റിവെക്കാൻ കാരണം. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുമെന്ന് ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ വൈസ് ചെയർമാൻ അറിയിച്ചു. കണ്ണൂരിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ രണ്ടുപേർക്കായി തെരച്ചിൽ ഊർജിതമായി തുടരുന്നു. ചെറുപുഴ കാര്യങ്കോട് പുഴയിലെ മീന്തുള്ളിയിൽ തിരുവനന്തപുരം കല്ലിയൂർ സ്വദേശി R രാജേഷ്, മണത്തണ കാഞ്ഞിരപ്പുഴയിൽ VP ഹനീഫ എന്നിവരെയാണ് കാണാതായത്. മഴക്കെടുതിയിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് അടിയന്തര സഹായം നൽകണമെന്ന് BJP കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ ആവശ്യപ്പെട്ടു. നാശനഷ്ടങ്ങൾ ഉണ്ടായവർക്ക് അടിയന്തര സാമ്പത്തിക സഹായവും സൗജന്യ റേഷനും നൽകണമെന്ന് വിനോദ് കുമാർ പറഞ്ഞു. കാലവർഷക്കെടുതിയിൽ കഷ്ടത അനുഭവിക്കുന്നവർക്ക് അടിയന്തര സഹായം നൽകണമെന്ന് മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി KT സദഹുള്ള ആവശ്യപ്പെട്ടു. പ്രളയത്തിന് സമാനമായ ദുരിതങ്ങളാണ് ജില്ലയിൽ ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് കാലവർഷക്കെടുതിയിൽ മരിച്ചവരുടെ എണ്ണം 16. ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ ഗവൺമെന്റ് പൂർണ്ണ സജ്ജമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. മഴക്കെടുതിയിലെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമായി മുന്നോട്ട് പോകുന്നതായി മന്ത്രി AP അനിൽകുമാർ. സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 10 ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിലെ ഇന്ത്യൻ സംഘത്തിന്റെ ശ്രദ്ധേയ പ്രകടനത്തെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ അഭിനന്ദിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

പ്രിയ ശ്രോതാക്കളെ, നമസ്തേ. അനന്തപുരി തുടരുന്നു. ഇനിയൊരു ചലച്ചിത്രഗാനം. ഉദാഹരണം സുജാത എന്ന പടത്തിന് വേണ്ടി ഡി സന്തോഷ് എഴുതി, ഗോപി സുന്ദർ സംഗീതം നൽകിയത്. ഗായിക ഗായത്രി വർമ്മ.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ചോദ്യത്തിനായി കാത്തിരിക്കുന്നുണ്ടോ? ഇതാ ചോദ്യം. ഈ വർഷത്തെ ചമ്പക്കുളം മൂലം വള്ളംകളിയിൽ രാജപ്രമുഖൻ ട്രോഫി നേടിയ ചുണ്ടൻ വള്ളം ഏതാണ്? ചോദ്യം ഒരിക്കൽ കൂടി പറയാം. ഈ വർഷത്തെ ചമ്പക്കുളം മൂലം വള്ളംകളിയിൽ രാജപ്രമുഖൻ ട്രോഫി നേടിയ ചുണ്ടൻ വള്ളം ഏതാണ്? ഉത്തരത്തിനായി കാത്തിരിക്കൂ. അനന്തപുരി എഫ് എം കേട്ടുകൊണ്ടേയിരിക്കൂ.
1: രാമായണ പൊരുൾ അവതരിപ്പിക്കുന്നത് ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴി.
2: രാവണൻ വധിക്കപ്പെട്ടതോടെ രാമരാവണ യുദ്ധത്തിന് അന്ത്യമായി. ഇനിയുള്ളത് സീതയെ കൂട്ടിക്കൊണ്ട് രാമാദികൾ അയോധ്യയിലേക്ക് മടങ്ങുകയാണ്. പക്ഷേ ശ്രീരാമൻ ഇക്കാര്യത്തിൽ ഒട്ടും ധൃതി കാണിക്കുന്നില്ല. എന്നല്ല, യുദ്ധം അവസാനിച്ച ഉടൻ തന്നെ ശിംശബാ വൃക്ഷച്ചുവട്ടിൽ രാക്ഷസികളുടെ കാവലിൽ അപ്പോഴും ഭർത്താവിനെ മാത്രം സ്മരിച്ചുകൊണ്ട് കഴിയുന്ന ആ പതിവ്രതയെ കാണാൻ ശ്രീരാമൻ നേരിട്ട് പോകുന്നുപോലുമില്ല. അദ്ദേഹം വിഭീഷണനെ വിളിച്ച് സീതയെ കൂട്ടിക്കൊണ്ടുവരാൻ നിർദ്ദേശിക്കുക മാത്രമാണ് ചെയ്തത്. വിഭീഷണൻ ഏർപ്പാട് ചെയ്ത പല്ലക്കിൽ സീത എത്തിയിട്ടും രാമൻ അവളെ പെട്ടെന്ന് ചെന്ന് കാണാൻ തയ്യാറാകുന്നില്ല. രാമന്റെ ഈ ഉത്സാഹക്കുറവിന്റെ കാരണം ലക്ഷ്മണനും ഹനുമാനും പോലും മനസ്സിലാകുന്നില്ല. സീത അടുത്തെത്തിയപ്പോഴും രാമൻ ഒട്ടും ആഹ്ലാദം പ്രകടിപ്പിക്കുന്നില്ല. സീതയാവട്ടെ എന്തോ ആപത്ത് മുന്നിൽ കണ്ടെന്നതുപോലെ ശ്രീരാമനെ ആര്യപുത്ര എന്നൊന്ന് വിളിച്ചിട്ട് കരയുക മാത്രം ചെയ്തു. പിന്നെ ശ്രീരാമൻ പറഞ്ഞതത്രയും സീതയുടെ ഹൃദയം പിളർക്കുന്നതായിരുന്നു. വീടോ മതിലോ വസ്ത്രമോ ഒന്നുമല്ല സ്ത്രീക്ക് സംരക്ഷണം നൽകുന്ന ആവരണം, അവളുടെ ചാരിത്രമാണ്. ചാരിത്ര സന്ദേഹം വന്നവളായി ഇവിടെ നിൽക്കുന്ന നീ നേത്രരോഗിക്ക് ദീപം പോലെ എനിക്ക് വേണ്ടാത്തവളായിരിക്കുന്നു. അതുകൊണ്ട് ജനകാത്മജേ, ഞാൻ ഇതാ നിന്നോട് വിട പറയുന്നു. നീ എനിക്കിനി സഹധർമ്മിണിയല്ല. ഞാൻ എന്തിനു വേണ്ടിയാണോ നിന്നെ വീണ്ടെടുത്തത് അക്കാര്യം സാധിച്ചു കഴിഞ്ഞു. ഇനി നിന്നിൽ എനിക്ക് യാതൊരു താല്പര്യവുമില്ല. അത്യന്തം സ്നേഹശൂന്യവും നിർദ്ദയവും ക്രൂരവുമായ ഈ വാക്കുകൾ കേട്ടിട്ട് സീത ഹൃദയം പിളർന്ന് മരിച്ചു വീണില്ലെന്നത് അത്ഭുതമായിരിക്കുന്നു. അവൾ തീർത്തും നിസ്സഹായയാണ്. രാമൻ തന്റെ ഭർത്താവ് മാത്രമല്ല, നാളെ മുതൽ അയോധ്യ അധിപതിയുമാണ്. പറയുന്നത് അനുസരിക്കുകയേ നിർവാഹമുള്ളൂ. ഇവിടെ സീതയുടെ പ്രതികരണം എന്താണ് എന്നുകൂടി നോക്കാം. അവൾ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ആര്യപുത്ര, ഇത്രയും

0: ക്ഷുഭ്യനായി കണ്ടു നിന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ സീതയെ കൈക്ക് പിടിച്ചുകൊണ്ട് അഗ്നിദേവൻ ചിതയുടെ നടുവിൽ പ്രത്യക്ഷപ്പെട്ടു. പിന്നെ രാമനോട് പറഞ്ഞു, രാമ, ഇതാ അങ്ങയുടെ വൈദേഹി, അവൾ പരിശുദ്ധയാണ്. അവളെ തൊടാൻ പോലും അഗ്നിക്ക് കഴിഞ്ഞിട്ടില്ല. എപ്പോഴും അങ്ങയെ മാത്രം മനസ്സിൽ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈ പതിവ്രതയെ സ്വീകരിച്ചാലും ഇതെന്റെ ആജ്ഞയാണ്, മറുത്തൊന്നും പറയേണ്ട. അപ്പോൾ രാമന്റെ ഭാവം മാറി. അദ്ദേഹം നമസ്കരിച്ചുകൊണ്ട് അഗ്നിദേവനോട് പറഞ്ഞു, മഹാപ്രഭു ക്ഷമിച്ചാലും എനിക്കറിയാമായിരുന്നു സീത പരിശുദ്ധയാണെന്ന്. എന്നാൽ ദീർഘകാലം ദുഷ്ടനും ബലശാലിയുമായ രാക്ഷസന്റെ അന്തഃപുരത്തിൽ കഴിഞ്ഞ ഇവൾ നിഷ്കളങ്കയാണെന്ന് ലോകം കൂടി അറിയണമല്ലോ. അതുകൊണ്ടാണ് അഗ്നിപ്രവേശം ചെയ്യാൻ ഒരുങ്ങിയ സീതയെ ഞാൻ തടയാതിരുന്നത്. യുദ്ധകാന്ഡം 114, 115, 116, 117 സർഗങ്ങളിലൂടെ കടന്നുപോകുന്ന ആരും ഒന്ന് സംശയിക്കാതിരിക്കില്ല ശ്രീരാമൻ എന്തു പറ്റിയെന്ന്. വർത്തമാനകാലത്തെ നൈതിക മൂല്യങ്ങളുടെ അളവുകോൽ വച്ചുകൊണ്ട് 2 സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്തുണ്ടായിരുന്ന നൈതിക വിധികളെ അളന്നു നിർണ്ണയിക്കാൻ ശ്രമിക്കരുത്. അന്ന് സീത അത്തരത്തിലുള്ള ഒരു അഗ്നിപരീക്ഷയിലൂടെ കടന്നു പോകേണ്ടതുണ്ടായിരുന്നു. എങ്കിലും സീത അനുഭവിച്ച മനോവേദനയും അപമാനവും നമുക്ക് സങ്കല്പിക്കാനാവാത്തത്ര തീവ്രമായിരുന്നു. എന്നാൽ വസ്തുതകൾ അറിഞ്ഞുകൊണ്ട് ഉള്ളിലൊതുക്കി ലോകബോധ്യത്തിനു വേണ്ടി മാത്രം തന്റെ പ്രിയതമയെ അഗ്നിപരീക്ഷയിലേക്ക് തള്ളിവിടാൻ നിർബന്ധിതനായ ശ്രീരാമൻ അനുഭവിച്ച മനോവേദനയും എത്ര തീവ്രതരമായിരുന്നിരിക്കണം. അക്കാര്യം കൂടി നമ്മൾ ആലോചിക്കേണ്ടതല്ലേ?
1: ഇന്നത്തെ രാമായണ പൊരുൾ അവതരിപ്പിച്ചത് ഡോക്ടർ കുര്യാസ് കുമ്പളക്കുഴി.

കാർഷിക മേഖലാ വാർത്തകൾ. സംസ്ഥാനത്ത് തുടരുന്ന മഴയും പ്രതികൂല കാലാവസ്ഥയെയും തുടർന്നുണ്ടാകുന്ന കാർഷിക വിളനാശങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിനും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി കൃഷിവകുപ്പ് എല്ലാ ജില്ലകളിലും കൺട്രോൾ റൂമുകൾ തുറന്നു. മഴക്കെടുതി മൂലമുണ്ടാകുന്ന കൃഷിനാശം സംബന്ധിച്ച വിവരങ്ങൾ കർഷകർക്ക് അതാത് ജില്ലകളിലെ കൺട്രോൾ റൂമുകളിൽ അറിയിക്കാവുന്നതാണ്. കൃഷിനാശത്തിന് ധനസഹായം ലഭിക്കുന്നതിനായി കർഷകർക്ക് കൃഷിവകുപ്പിന്റെ എയിംസ് പോർട്ടൽ മുഖേന ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. ഇതിനായി www.aims.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് കൃഷിഭൂമിയുടെയും നാശനഷ്ടം സംഭവിച്ച വിളകളുടെയും വിവരങ്ങൾ രേഖപ്പെടുത്തി ബന്ധപ്പെട്ട കൃഷിഭവനിലേക്ക് അപേക്ഷ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് www.aims.kerala.gov.in, www.keralaagriculture.gov.in എന്നീ വെബ്സൈറ്റുകൾ സന്ദർശിക്കുകയോ ബന്ധപ്പെട്ട ജില്ലാതല കൺട്രോൾ റൂമുകളിൽ ബന്ധപ്പെടുകയോ ചെയ്യണമെന്ന് കൃഷി ഡയറക്ടറേറ്റ് അറിയിച്ചു. ജില്ലയുടെ പേരും ബന്ധപ്പെടേണ്ട നമ്പറുകളും ഇനി പറയുന്നു. തിരുവനന്തപുരം 9383470086, 9383470700. കൊല്ലം 9383470318, 9383470770. ആലപ്പുഴ 9383470561, 9383471108. കോട്ടയം 9383470704, 9383471300. പത്തനംതിട്ട 9383470499, 9383470900. ഇടുക്കി 9383470821, 9383471400. സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ രാഷ്ട്രീയ കൃഷി വികാസ് യോജന പദ്ധതി പ്രകാരം നടപ്പിലാക്കുന്ന 2026-27 വർഷത്തെ കൂൺ ഗ്രാമം പ്രോജക്ടിന്റെ ഭാഗമായി വെള്ളനാട് ബ്ലോക്കിൽ ഉൾപ്പെടുന്ന 8 കൃഷിഭവനുകളിലെ കർഷകർക്ക് അപേക്ഷിക്കാവുന്നതാണ്. ഇനി പറയുന്ന 6 കമ്പോണന്റുകൾക്കായി ഓഗസ്റ്റ് 10 വരെ അതത് കൃഷിഭവനുകളിൽ അപേക്ഷ സമർപ്പിക്കാം. മഷ്റൂം സ്മോൾ സ്കെയിൽ പ്രൊഡക്ഷൻ യൂണിറ്റ്, ഒരു യൂണിറ്റ് 100 ബഡിന് 11,250 രൂപ ആനുകൂല്യം ലഭിക്കുന്നതാണ്. ലാർജ് മഷ്റൂം പ്രൊഡക്ഷൻ യൂണിറ്റ്, ഒരു യൂണിറ്റിന് ആകെ ചെലവിന്റെ 40% വരുന്ന 2,00,000 രൂപ ആനുകൂല്യം ലഭിക്കുന്നതാണ്. ആദ്യഘട്ടത്തിൽ 300 ബെഡ് കൂൺ കൃഷി ചെയ്തിട്ടുണ്ടാകണം. സ്മോൾ സ്കെയിൽ സ്പാൻ പ്രൊഡക്ഷൻ യൂണിറ്റ്, ഒരു യൂണിറ്റിന് ആകെ ചെലവിന്റെ 40% വരുന്ന 2,00,000 രൂപ ആനുകൂല്യം ലഭിക്കുന്നതാണ്.

0: മഷ്റൂം കമ്പോസ്റ്റ് യൂണിറ്റ്. കാലാവധി കഴിഞ്ഞ കൂൺബെഡുകൾ ഉപയോഗിച്ച് മണ്ണിരയുടെ സഹായത്തോടെ വളം നിർമ്മിക്കുന്ന യൂണിറ്റുകളാണ് ഇത്. ഒരു യൂണിറ്റിന് ആകെ ചെലവിന്റെ 50% വരുന്ന 50,000 രൂപയാണ് ആനുകൂല്യം ലഭിക്കുന്നത്. മഷ്റൂം പാക്ക് ഹൌസ്. ഒരു യൂണിറ്റിന് 50% സബ്സിഡിയായ 2,00,000 രൂപയാണ് ആനുകൂല്യം ലഭിക്കുന്നത്. ആകെ തുക കെട്ടിട നിർമ്മാണം ഉൾപ്പെടെ 4,00,000 രൂപയാണ് വരേണ്ടത്. മഷ്റൂം പ്രിസർവേഷൻ യൂണിറ്റ്. ആകെ തുകയായ 2,00,000 രൂപയുടെ 50% 1,00,000 രൂപയാണ് ആനുകൂല്യമായി നൽകുന്നത്. കർഷക ദിനാഘോഷത്തിന്റെ ഭാഗമായി മാറനെല്ലൂർ പഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷകരെ ആദരിക്കുന്നതിനായി അപേക്ഷ ക്ഷണിച്ചു. 10 വിവിധ വിഭാഗങ്ങളിലായാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. കൃഷി മുഖ്യ ഉപജീവനമായി സ്വീകരിച്ചിട്ടുള്ളവർക്ക് അപേക്ഷിക്കാം. 5 വർഷത്തിനുള്ളിൽ അവാർഡ് ലഭിച്ചവരെ പരിഗണിക്കുന്നതല്ല. വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷ ഇന്ന് 5 മണിക്ക് മുൻപായി കൃഷിഭവനിൽ നൽകണം. പാറശാല ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ചിങ്ങം 1 കർഷക ദിനത്തിൽ മികച്ച കർഷകരെ ആദരിക്കും. 11 വിവിധ വിഭാഗങ്ങളിലായാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. കഴിഞ്ഞ 3 വർഷങ്ങളിൽ ആദരവ് ലഭിക്കാത്ത കർഷകർ മാത്രം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 5 വൈകിട്ട് 5 മണിവരെ. കാർഷിക മേഖലാ വാർത്തകൾ കഴിഞ്ഞു. സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം ഇന്ന് രാവിലെ 9 മണിക്ക്. പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ് കുന്നുകുഴി പള്ളിപ്പുറം കണ്ണാശുപത്രിക്ക് സമീപം.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
0: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
3: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
4: ഇനി എസ് ജാനകി പാടിയൊരു ഗാനം പൊന്മുടി എന്ന പടത്തിനുവേണ്ടി. ഗാനരചന ബാലു കിരിയത്ത്, സംഗീത സംവിധാനം ജിതിൻ ശ്യാം.

0: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം ഇന്ന് രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
1: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര,
2: ബുധൻ ഉച്ചയ്ക്ക് 12:40.
1: എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ, സ്റ്റാച്യു ട്രിവാൻഡ്രം. ഫോൺ 9633863333.
3: ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
4: കൊഴുപ്പും അന്നജവും നിയന്ത്രിക്കൂ. പ്രോട്ടീനും ഫൈബറും സമ്പുഷ്ട പോഷകങ്ങളും ശീലമാക്കൂ. അളവല്ല മികവാണ് മുഖ്യം. ഭക്ഷണം നന്നായാൽ ഔഷധം വേണ്ട. സന്ദർശിക്കൂ ആരണ്യകം കോവിൽ നട മണ്ണന്തല.
5: ആയുരാരോഗ്യത്തിൽ നിന്ന് മുലയൂട്ടുന്ന അമ്മമാർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് ഡയറ്റീഷ്യൻ പ്രീതിയാർ നായർ.
6: എല്ലാ വർഷവും ഓഗസ്റ്റ് മാസം 1 മുതൽ 7 വരെ ലോക മുലയൂട്ടൽ വാരമായി ആചരിക്കപ്പെടുന്നു. മുലയൂട്ടുന്നതിന്റെ പ്രാധാന്യത്തെപ്പറ്റി സമൂഹത്തിൽ അവബോധമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ വാരം ആചരിച്ചു വരുന്നത്. 2026 മുലയൂട്ടൽ വാരത്തിന്റെ പ്രമേയം സുസ്ഥിരമായ ജീവിതത്തിന്റെ തുടക്കം മുലയൂട്ടലിലൂടെ നല്ല പ്രവർത്തനങ്ങളെ കൂടുതൽ ശക്തിപ്പെടുത്താം എന്നുള്ളതാണ്. പ്രസവശേഷം അമ്മയുടെ ആഹാരം തിരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ ഏറെ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തേണ്ടത് പ്രധാനമാണ്. അമ്മയുടെ ഭക്ഷണം കുഞ്ഞിന്റെ വളർച്ചയ്ക്കും വികാസത്തിനുമുള്ള പോഷണം ലഭ്യമാക്കുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്നു. മുലയൂട്ടുന്ന അമ്മയ്ക്ക് സമീകൃതാഹാരം പ്രധാനമാണ്. കൃത്യമായ അളവിലുള്ള അന്നജം, മാംസ്യം, കൊഴുപ്പ്, പഴങ്ങൾ, പച്ചക്കറികൾ, നാരുകൾ, വെള്ളം ഇവയെല്ലാം അടങ്ങിയ ഭക്ഷണം നിത്യവും ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. പ്രസവശേഷം അമ്മയ്ക്ക് ഊർജത്തിന്റെ ആവശ്യകത വളരെ കൂടുതലാണ്. തവിടുകളയാത്ത അരി, റാഗി, മുഴുവൻ ഗോതമ്പ് ഇവയിൽ വിറ്റമിൻ ബി അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻസിന്റെയും മിനറൽസിന്റെയും കലവറയായ ഇലക്കറികളും പച്ചക്കറികളും കൂടുതലായി ഉൾപ്പെടുത്തണം. മഞ്ഞ നിറത്തിലുള്ള ക്യാരറ്റ്, പപ്പായ, മത്തങ്ങ, മാങ്ങ തുടങ്ങിയ പഴങ്ങളും പച്ചക്കറികളും മുട്ടമഞ്ഞയും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം. വിറ്റമിൻ സി അടങ്ങിയ നെല്ലിക്ക, ഓറഞ്ച്, പേരയ്ക്ക, മുസ്സമ്പി, ചെറുനാരങ്ങ എന്നിവയും ആഹാരത്തിന്റെ ഭാഗമാക്കണം. ദിവസേന 1000 മുതൽ 1200 മില്ലിഗ്രാം കാൽഷ്യം ആവശ്യമാണ്. മുലയൂട്ടുന്ന സമയത്ത് ധാരാളം കാൽസ്യം ശരീരം വലിച്ചെടുക്കുന്നതിനാൽ മതിയായ അളവിൽ കാൽസ്യത്തിന്റെ കുറവ് ആഹാരത്തിലൂടെ പരിഹരിച്ചില്ലെങ്കിൽ പിൽക്കാലത്ത് ഓസ്റ്റിയോപോറോസിസ് പോലെയുള്ള രോഗങ്ങൾ വരാനിടയാകും. അതിനാൽ കുവരക, പാൽ, പാലുൽപ്പന്നങ്ങൾ, ഇലക്കറികൾ എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണം. ശരീരത്തിന്റെ ഊഷ്മാവ് ക്രമീകരിക്കാനും മുലപ്പാലിന്റെ അളവ് വർദ്ധിപ്പിക്കാനും ധാരാളം വെള്ളം ആവശ്യമാണ്. കാപ്പി, ചായ എന്നിവ പരമാവധി ഒഴിവാക്കണം. മുലപ്പാൽ വർദ്ധിക്കാൻ ഏറ്റവും ലളിതമായി ചെയ്യാവുന്ന മാർഗം കുഞ്ഞിന് പാൽ കൊടുത്തുകൊണ്ടിരിക്കുക എന്നതാണ്. കുഞ്ഞിനാവശ്യമായ പാൽ കിട്ടുന്നില്ലെന്ന് സംശയം അമ്മയ്ക്കുണ്ടായാൽ പാലുൽപ്പാദനം വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഉലുവ, വെളുത്തുള്ളി, പെരുംജീരകം, ജീരകം തുടങ്ങിയവ ആഹാരത്തിൽ ഉൾപ്പെടുത്താം. മുലപ്പാൽ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഭക്ഷണങ്ങളെ ഗാലക്ടോഗോഗസ് എന്ന് പറയുന്നു. ഈ ഭക്ഷണങ്ങൾ പാൽ വർദ്ധിപ്പിക്കുന്നതിനു പുറമെ അമ്മയുടെ ആരോഗ്യം

0: മെച്ചപ്പെടുത്തുകയും ചെയ്യും. ഉലുവയിൽ അടങ്ങിയിരിക്കുന്ന സാപ്പോജനിൻ എന്ന ഘടകം പാലൂട്ടുന്ന അമ്മമാരിൽ പ്രൊലാക്ടിൻ ഹോർമോണിന്റെ തോത് വർദ്ധിപ്പിക്കുകയും അതുവഴി പാലുൽപാദനം കൂട്ടുകയും ചെയ്യും. കുഞ്ഞിന് 6 മാസം കഴിഞ്ഞാലും അമ്മയുടെ പാൽ 2 വയസ്സുവരെയോ അതിൽ കൂടുതലോ തുടരാവുന്നതാണ്. 6 മാസം മുതൽ അമ്മയുടെ പാലിനൊപ്പം പൂരക ഭക്ഷണം, കോംപ്ലിമെന്ററി ഫീഡിംഗ്, കുറുക്കുകൾ ആയിട്ട് ആരംഭിക്കാവുന്നതാണ്. ജോലിക്ക് പോകുന്ന അമ്മമാർക്ക് പാൽ പിഴിഞ്ഞു സൂക്ഷിക്കാം. നല്ല വൃത്തിയുള്ള പാൽകുപ്പിയിൽ പാൽ പിഴിഞ്ഞു വെക്കാം. സാധാരണ റൂം ടെമ്പറേച്ചറിൽ 4 മണിക്കൂർ വരെയും റെഫ്രിജറേറ്ററിൽ, ഫ്രിഡ്ജിൽ 4 ദിവസം വരെയും കേടുകൂടാതെ ഇരിക്കും. ജോലിക്ക് പോകുന്നതിന് മുൻപ് പറ്റാവുന്നത്ര തവണ കുഞ്ഞിനെ മുലയൂട്ടുക. ജോലിക്ക് പോകാൻ തീരുമാനിച്ചാൽ പോകുന്നതിന് 1 ആഴ്ച മുൻപ് തന്നെ കുപ്പിയിൽ പാൽ ശേഖരിച്ച് കുഞ്ഞിന് കൊടുത്തു തുടങ്ങാവുന്നതാണ്. മുലയൂട്ടൽ എന്നത് കുഞ്ഞിന്റെ വിശപ്പ് മാറ്റാനുള്ള മാർഗം മാത്രമല്ല, ആരോഗ്യമുള്ള ഒരു തലമുറയെ വളർത്താനുള്ള ഫലപ്രദമായ മാർഗമാണ്.
1: ആയുരാരോഗ്യത്തിൽ നിന്ന് മുലയൂട്ടുന്ന അമ്മമാർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡയറ്റീഷ്യൻ പ്രീതി ആർ നായർ.
2: ഇപ്പോൾ കേട്ടത് ആരണ്യകം ആയുരാരോഗ്യം. പ്രായോജകർ ആരണ്യകം. ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.
3: പി എം ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: എം ജി ശ്രീകുമാറും കെ എസ് ചിത്രയും പാടിയ ഗാനം കേൾക്കൂ. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് എസ് പി വെങ്കടേഷിന്റെ സംഗീതം. ചിത്രം തുടർ കഥ

0: ഗുണം ഓഫറിൽ നിറയെ സമ്മാനം.
1: 2000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും സായി കുക്ക്വെയർ ഡിന്നർ സെറ്റ് തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ.
2: ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഒരു ഗോൾഡ് കോയിൻ. ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. MRT മെറ്റൽ മാർട്ട് ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തും. ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
3: മികച്ച ക്വാളിറ്റി, ആകർഷകമായ വിലയിൽ വാങ്ങാം.
2: 2 നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം. നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.

0: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
1: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
0: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
1: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
3: മെച്ചപ്പെട്ട പുകയില്ലാത്ത വിറകടുപ്പുകൾക്ക് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ. ഫോൺ 9447341484.
2: ഗാന്ധി സ്മൃതി, ഗാന്ധിജിയുടെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളിലൂടെ.
4: ബോംബെയിൽ താമസം തുടങ്ങി അധിക ദിവസം കഴിയുന്നതിന് മുമ്പ് ഗാന്ധിയുടെ ദ്വിതീയ പുത്രനായ മണിലാലിന് വിഷജ്വരം ബാധിച്ചു. ഒരു പാഴ്സി ഡോക്ടറായിരുന്നു മണിലാലിനെ ചികിത്സിച്ചിരുന്നത്. കോഴിമുട്ടയും കോഴിസൂപ്പും രോഗിക്ക് കൊടുക്കുവാൻ ഡോക്ടർ നിർദ്ദേശിച്ചു. ഗാന്ധി ഒരു തികഞ്ഞ സസ്യബുക്കാണല്ലോ, ആ തരത്തിലാണ് മക്കളെയും വളർത്തിയിരുന്നത്. അതുകൊണ്ട് സൂപ്പും കോഴിമുട്ടയും മകന് കൊടുക്കുവാൻ ഗാന്ധി ഇഷ്ടപ്പെട്ടില്ല. പാഴ്സി ഡോക്ടറുടെ ചികിത്സ നിർത്തി പ്രകൃതി ചികിത്സ ആരംഭിച്ചു. അതിൽ താൻ ഒരു വിദഗ്ധനാണെന്ന വിശ്വാസവും ഗാന്ധിക്കുണ്ടായിരുന്നു. ചികിത്സയോടൊന്നിച്ച് ഉള്ളഴിഞ്ഞു പ്രാർത്ഥനയും നടത്തി. രണ്ട് ദിവസം കഴിഞ്ഞ് മണിലാലിന്റെ രോഗത്തിന് ശമനമുണ്ടായപ്പോൾ ഗാന്ധിയുടെ ആനന്ദത്തിന് അതിരില്ലായിരുന്നു. മകന്റെ സുഖക്കേട് മാറിയതുകൊണ്ട് മാത്രമായിരുന്നില്ല ആ സന്തോഷം, പ്രാർത്ഥനയിൽ തനിക്കുള്ള വിശ്വാസം ബലപ്പെടുന്നതിനു കൂടി അത് കാരണമായി എന്ന് ഗാന്ധിക്ക് തോന്നി. ബോംബെയിൽ ഗർഗാമിൽ പാർത്തിരുന്ന വീട് സൌകര്യമില്ലെന്ന് തോന്നുകയാൽ സാന്റാക്രൂസിലെ ഒരു ബംഗ്ലാവിലേക്ക് ഗാന്ധിയും കുടുംബവും താമസം മാറ്റി.

0: വിചാരിച്ചതിലധികം പ്രാക്ടീസ് ആരംഭത്തിൽ തന്നെ ഗാന്ധിക്കുണ്ടായി. അതുകൊണ്ട് ചെലവിന് ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. തനിക്ക് പ്രത്യേക ജോലിയൊന്നുമില്ലാത്ത സമയങ്ങളിൽ കേസു വിചാരണ കേൾക്കുവാനായി കോടതിയിൽ ചെന്നിരിക്കുക ഗാന്ധിയുടെ പതിവായിരുന്നു. ബോംബെയിൽ ക്രമേണ നല്ല പ്രാക്ടീസ് ഉണ്ടാക്കുവാൻ തനിക്ക് സാധിക്കുമെന്ന് ഗാന്ധിക്ക് ബോധ്യമായി. ഗാന്ധി ബോംബെയിൽ പ്രാക്ടീസ് ആരംഭിച്ച് കുറച്ച് ദിവസം കഴിയുന്നതിന് മുമ്പ് കൽക്കത്തയിൽ നിന്ന് ഗോഖലെയും ബോംബെയിൽ തിരിച്ചെത്തി. ഗാന്ധിയുടെ ഭാവിയെപ്പറ്റി അവർ തമ്മിൽ ഇടയ്ക്കിടെ കൂടിയാലോചന നടത്തിയിരുന്നു. ചില സുഹൃത്തുക്കളൊന്നിച്ച് ഗാന്ധിയുടെ ആഫീസിൽ പോവുക അദ്ദേഹത്തിന്റെ പതിവായിരുന്നു. തന്റെ സ്നേഹിതന്മാരെ ഗോഖലെ ഗാന്ധിക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അങ്ങനെ ഗാന്ധിയുടെ പ്രാക്ടീസും പരിചയക്കാരും വർദ്ധിച്ചു വന്നിരുന്ന കാലത്താണ് പെട്ടെന്ന് ബോംബെ വിടുവാൻ അദ്ദേഹം നിർബന്ധിതനായത്. ചേംബർലൈൻ ഇവിടേക്ക് വരുന്നുണ്ട്, അങ്ങയുടെ സാന്നിധ്യം ആവശ്യമാണ്, ഉടനെ പുറപ്പെടണം എന്ന ഒരു കമ്പി ഡർബാനിൽ നിന്ന് ഗാന്ധിക്ക് കിട്ടി. ബ്രിട്ടനിലെ കൊളോണിയൽ സെക്രട്ടറിയായിരുന്ന ജോസഫ് ചേംബർലൈൻ തെക്കേ ആഫ്രിക്കയിലെ കാര്യങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നതിന് അവിടേക്ക് പോകുവാൻ തീർച്ചപ്പെടുത്തിയിരുന്നു. അദ്ദേഹം തെക്കേ ആഫ്രിക്കയിലെത്തുമ്പോൾ ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ കൊളോണിയൽ സെക്രട്ടറിയെ ധരിപ്പിക്കുന്നതിന് ഗാന്ധിയുടെ സാന്നിധ്യം ആവശ്യമാണെന്ന് തോന്നുകയാലാണ് അവർ ഗാന്ധിക്ക് കമ്പി അയച്ചത്. ഉടനെ തന്നെ ഗാന്ധി അങ്ങോട്ട് പോകുവാനുള്ള ഒരുക്കങ്ങൾ ചെയ്തു.
1: ഗാന്ധി സ്മൃതി ആഖ്യാനം എൻ.ജെ. ജോഷിലാൽ.
2: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി വേങ്കോട് വട്ടപ്പാറ.

പ്രിയ ശ്രോതാക്കളെ, ഗസൽ കേൾക്കാൻ ഏറ്റവും യോജിക്കുന്ന സമയം രാത്രിയാണല്ലേ. എങ്കിലും നമുക്ക് ഈ പ്രഭാതത്തിൽ ഒരു ഗസൽ കേട്ടാലോ. 2015 പുറത്തു വന്ന കനൽ എന്ന ചിത്രത്തിൽ ഇതാണ് ഈ ഗസൽ ചിട്ടപ്പെടുത്തിയത് നമ്മുടെ പ്രിയപ്പെട്ട ഔസേപ്പച്ചൻ. ഗായകന്റെ പേര് ഗസൽ കേട്ട ശേഷം പറയാം.

ഈ ഗസൽ പാടിയത് ഉസ്താദ് ഫയസ് ഖാൻ. കനൽ എന്ന ചിത്രത്തിൽ ഇതാണ് ഈ ഗസൽ. ഒരു ഗാനം കൂടി കേൾക്കൂ. വയലാറിന്റെ വരികൾക്ക് എം കെ അർജുനന്റെ സംഗീതം, യേശുദാസിന്റെ ആലാപനം, ചിത്രം ആദ്യത്തെ കഥ.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: ഇന്ന് ജൂലൈ 4, ഈ ദിനത്തിന്റെ ചരിത്ര വിശേഷങ്ങൾ കേൾക്കാം.
2: ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യകാല നേതാക്കളിൽ പ്രമുഖനും ബോംബെയുടെ സിംഹം എന്നും അറിയപ്പെടുന്ന വ്യക്തിയായ സർ ഫിറോസ് ഷാ മേത്ത 1845 August 4 ജനിച്ചത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകരിൽ ഒരാളും അതിന്റെ മിതവാദ വിഭാഗത്തിന്റെ പ്രധാന നേതാവുമായിരുന്നു അദ്ദേഹം. 1872 ബോംബെ മുനിസിപ്പൽ ആക്ട് രൂപീകരിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചതുകൊണ്ട് അദ്ദേഹത്തെ ബോംബെ മുനിസിപ്പൽ ഗവൺമെന്റിന്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. 1890 കൽക്കട്ടയിൽ വെച്ച് നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷനായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. രാജ്യത്ത് ദേശീയ ബോധം വളർത്തുന്നതിനായി 1913 ബോംബെ ക്രോണിക്കിൾ എന്ന ഇംഗ്ലീഷ് ദിനപത്രം ആരംഭിക്കുന്നതിനും അദ്ദേഹം നേതൃത്വം നൽകി. പൊതുപ്രവർത്തന രംഗത്തും നിയമരംഗത്തും തുല്യതയില്ലാത്ത സേവനങ്ങൾ നൽകിയ അദ്ദേഹം 1915 November 5 അന്തരിച്ചത്. ബ്രിട്ടീഷ് സർക്കാരിന്റെ നൈറ്റ്ഹുഡ് ബഹുമതിയും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ചലച്ചിത്ര ലോകത്തെ ഇതിഹാസ ഗായകനും നടനുമായിരുന്ന കിഷോർ കുമാർ ജനിച്ചത് 1929 August 4. ഗായകൻ, നടൻ എന്നിവയ്ക്ക് പുറമെ അദ്ദേഹം ഒരു മികച്ച ഗാനരചയിതാവ്, സംഗീത സംവിധായകൻ, നിർമ്മാതാവ്, സംവിധായകൻ, തിരക്കഥാകൃത്ത് എന്നീ നിലകളിലും തിളങ്ങിയിട്ടുണ്ട്. ആഭാസ് കുമാർ ഗാംഗുലി എന്നതാണ് യഥാർത്ഥ നാമം. ഹിന്ദി സിനിമാ ചരിത്രത്തിലെ ഏറ്റവും ജനപ്രിയനായ പിന്നണി ഗായകരിൽ ഒരാളാണ് അദ്ദേഹം. രാകേഷ് റോഷൻ, അമിതാഭ് ബച്ചൻ, രാജേഷ് ഖന്ന തുടങ്ങിയ മുൻനിര നായകർക്ക് വേണ്ടി അദ്ദേഹം ആലപിച്ച ഗാനങ്ങൾ ഇന്നും ഏറെ പ്രശസ്തമാണ്. ഏറ്റവും മികച്ച പിന്നണി ഗായകനുള്ള ഫിലിംഫെയർ അവാർഡ് ഏറ്റവും കൂടുതൽ തവണ ലഭിച്ച റെക്കോർഡ് ഇദ്ദേഹത്തിന്റെ പേരിലാണ്. മധ്യപ്രദേശ് സർക്കാർ അദ്ദേഹത്തിന്റെ പേരിൽ കിഷോർ കുമാർ അവാർഡ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. 1st സി അച്യുതമേനോൻ മന്ത്രിസഭയുടെ രാജിക്ക് പിന്നാലെ 1970 August 4 കേരളത്തിൽ 4th തവണ രാഷ്ട്രപതി ഭരണം നിലവിൽ വന്നത്. 1969 November 1 അധികാരമേറ്റ 1st അച്യുതമേനോൻ മന്ത്രിസഭ മുന്നണിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങളെ തുടർന്ന് നിയമസഭ പിരിച്ചുവിട്ട് പുതിയ തിരഞ്ഞെടുപ്പിനെ നേരിടാൻ തീരുമാനിക്കുകയായിരുന്നു. രാജിക്ക് പിന്നാലെ 1970 August 4 1970 October 3 കേരളം രാഷ്ട്രപതി ഭരണത്തിന് കീഴിലായിരുന്നു. രാഷ്ട്രപതി ഭരണത്തിനിടയിൽ 1970 September 17 കേരള നിയമസഭയിലേക്ക് തിരഞ്ഞെടുപ്പ് നടന്നു. ഈ തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടി 1970 October 4 രണ്ടാം സി അച്യുതമേനോൻ മന്ത്രിസഭ അധികാരത്തിൽ വന്നു. കേരള രാഷ്ട്രീയ ചരിത്രത്തിലാദ്യമായി 5 വർഷത്തെ കാലാവധി പൂർത്തിയാക്കിയ സർക്കാർ എന്ന റെക്കോർഡ് ഈ മന്ത്രിസഭയ്ക്കാണ്.

0: ഇരുപതാം നൂറ്റാണ്ടിലെ ലോക പ്രശസ്തയായ അമേരിക്കൻ ചലച്ചിത്ര നടിയും ലെജൻഡറി ഫാഷൻ ഐക്കണുമായ മെർലിൻ മൺറോ 1962 ഓഗസ്റ്റ് 4 അന്തരിച്ചത്. 1950s അറുപതുകളുടെ തുടക്കത്തിലും ഹോളിവുഡിലെ ഏറ്റവും ജനപ്രിയയായ നടിയായിരുന്നു അവർ. സം ലൈക്ക് ഇറ്റ് ഹോട്ട് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് അവർക്ക് മികച്ച നടിക്കുള്ള ഗോൾഡൻ ഗ്ലോബ് അവാർഡ് ലഭിച്ചിട്ടുണ്ട്. 1914 ഓഗസ്റ്റ് 4 ഒന്നാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടൻ ജർമ്മനിക്കെതിരെ ഔദ്യോഗികമായി യുദ്ധം പ്രഖ്യാപിച്ചത്. 1839 ലണ്ടൻ ഉടമ്പടി പ്രകാരം ബെൽജിയം ഒരു നിഷ്പക്ഷ രാജ്യമായിരുന്നു. ഈ നിഷ്പക്ഷത സംരക്ഷിക്കുമെന്ന് ബ്രിട്ടൻ ഉറപ്പു നൽകിയിരുന്നു. ഫ്രാൻസിനെ എളുപ്പത്തിൽ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടെ ജർമ്മൻ സൈന്യം നിഷ്പക്ഷ രാജ്യമായ ബെൽജിയത്തിലേക്ക് അതിക്രമിച്ചു കയറി. ബെൽജിയത്തിൽ നിന്ന് അർദ്ധരാത്രിക്ക് മുമ്പ് സൈന്യത്തെ പിൻവലിക്കണമെന്ന് ബ്രിട്ടൻ ജർമ്മനിക്ക് അന്ത്യശാസനം നൽകി. എന്നാൽ ജർമ്മനി ഇതിന് തയ്യാറായില്ല. തുടർന്ന് ലണ്ടൻ സമയം 1914 ഓഗസ്റ്റ് 4 രാത്രി 11 ബ്രിട്ടന്റെ യുദ്ധപ്രഖ്യാപനം നിലവിൽ വന്നു. ബ്രിട്ടൻ യുദ്ധത്തിൽ പങ്കാളിയായതോടെ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഭാഗമായിരുന്ന ഇന്ത്യയും സ്വയമേവ ഒന്നാം ലോക മഹായുദ്ധത്തിന്റെ ഭാഗമായി മാറി. ലക്ഷക്കണക്കിന് ഇന്ത്യൻ സൈനികരാണ് ബ്രിട്ടനു വേണ്ടി ഈ യുദ്ധത്തിൽ പങ്കെടുത്തത്.
1: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ 1 30 കോടി രൂപ, 2 1 കോടി രൂപ വീതം. 20 ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
2: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്ന് മറ്റെടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
3: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
2: ആനന്ദപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ?
1: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന ആനന്ദപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.

0: അനമിക നോക്കിക്കേ, നമ്മൾ കഴിഞ്ഞ ആഴ്ച നട്ട തൈകളൊക്കെ പച്ച പിടിച്ചു വരുന്നുണ്ട്. ഗ്രൗണ്ടിൽ ഒരു മിഠായി കടലാസ് പോലും കാണാനില്ല. കഴിഞ്ഞ ആഴ്ചയിലെ എന്റെ ദേഷ്യത്തെ കുറിച്ച് ഇപ്പോ ഓർക്കുമ്പോ ചിരി വരുന്നു.
1: ദേഷ്യപ്പെടേണ്ടത് ദേഷ്യപ്പെടണം ബേബി ചേച്ചി, ആ ദേഷ്യമാണ് നമ്മളെ കൊണ്ട് ഈ മാറ്റമൊക്കെ വരുത്തിച്ചത്.
2: അത് മാത്രല്ല, നമ്മളെല്ലാവരും ഒന്നിച്ചു നിന്നതുകൊണ്ടുകൂടിയാ ഇത്ര പെട്ടെന്ന് പരിസരമൊക്കെ മാറി മറിഞ്ഞത്.
0: അതൊരു വലിയ സത്യമാണ്. അഭിരാമിയും ഭാദറും പിന്നെ അനാമികയും നീയും കുട്ടപ്പായിയും ഗംഗാരട്ടനും ഒക്കെ ഒറ്റക്കെട്ടായി നിന്നതുകൊണ്ടാണ് ഇത് നടന്നത്. കൂട്ടായ്മയുടെ ബലം എന്താണെന്ന് മനസ്സിലായില്ലേ?
1: ഹൂവേ, കണ്ടാ മതി എന്നും.
0: നീ ഇങ്ങനെ നെഗറ്റീവ് അടിക്കാതെ അനാമികെ.
3: ദാ നമ്മളെ സ്കൂൾ പറമ്പിലെ പപ്പായ മരത്തിൽ ഉണ്ടായതാണ് ഈ കൂട്ടായ്മയുടെ ആദ്യത്തെ വിളവെടുപ്പായി ഇതിനെ കൂട്ടാ.
1: ആഹാ, കൊള്ളാലോ കുട്ടപ്പായി. എടാ നീ അത് മുറുക്കി, എനിക്കാണെങ്കി വിഷന്നിട്ട് വയ്യ.
4: ഗംഗാധര, കഴിഞ്ഞയാഴ്ച ചീഞ്ഞു നാറിക്കിടന്ന കിണറ്റിങ്കരയാണോ ഇത്? വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ, അത്രയും വൃത്തിയായിരിക്കുന്നു.
5: എല്ലാം നമ്മുടെ കുട്ടപ്പായുടെയും കുട്ടികളുടെയും അധ്വാനമാണ് ഫാദർ. ഒറ്റയ്ക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ലായിരുന്നു, നമ്മൾ ഒരുമിച്ചപ്പോ കാര്യം നടന്നു.
2: അത് ഗംഗാധരേട്ടൻ പറഞ്ഞത് വളരെ ശരിയാണ്. വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ മാറ്റിവെച്ച് ഒരുമിച്ച് നിന്നാൽ ഏത് വലിയ പ്രതിസന്ധിയും മറികടക്കാമെന്ന് ഈ വിദ്യാലയം തെളിയിച്ചു.
6: അതെ, പരിസരവും മനസ്സും ഒക്കെ വൃത്തിയായി. പക്ഷേ
4: എന്താ അഭിരാമി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു സന്തോഷവുമില്ലല്ലോ അഭിരാമിയുടെ മുഖത്ത്.
6: ഇത്രയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടും കുട്ടികളെ കണ്ടില്ലേ ഫാദർ, വെറുതെ സമയം കളയുന്നു. കളിക്കുകയായിരുന്നേലും കുഴപ്പമില്ല, ഇതിപ്പോ ലൈബ്രറിയിലോട്ട് ആരും തിരിഞ്ഞു നോക്കുന്നു പോലും ഇല്ല.
0: പരീക്ഷയ്ക്ക് പഠിക്കേണ്ട പാഠപുസ്തകം പോലും വായിക്കാൻ കുട്ടികൾക്ക് മടിയാണ്, പിന്നെയാണോ ലൈബ്രറി പുസ്തകങ്ങൾ.
5: നമ്മുടെ കാലത്തൊക്കെ ഒരു പുസ്തകം കിട്ടിയാൽ അത്താഴം പോലും വേണ്ടായിരുന്നു. ഇന്നത്തെ കുട്ടികൾക്ക് ചിത്രകഥകൾ പോലും വായിക്കാൻ ക്ഷമയില്ല.
3: അതിന് കുട്ടികളെ മാത്രം പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഗംഗാരേട്ടാ? നമ്മളിൽ എത്ര പേർ ദിവസവും പുസ്തകം വായിക്കുന്നുണ്ട്? ഉച്ചയ്ക്കത്തെ ഊണ് കഴിഞ്ഞാൽ നമ്മളും പരദൂഷണവും വെറുതെ വർത്തമാനവും പറഞ്ഞ് സമയം കളയുകയല്ലേ? നമ്മളെ കണ്ടല്ലേ കുട്ടികളും പഠിക്കുന്നത്.

0: അതാ സത്യം. വലുതായപ്പോൾ വായന കുറഞ്ഞു. പത്രം വായിക്കുന്നതിനപ്പുറം ഒരു നല്ല പുസ്തകം തൊട്ടിട്ട് വർഷങ്ങളായി.
1: കുട്ടപ്പായി പറഞ്ഞതിൽ വലിയൊരു കാര്യമുണ്ട്. മാറ്റം നമ്മളിൽ നിന്ന് തന്നെ തുടങ്ങണം. വീണ്ടും നമ്മൾ അനാമികയോട് വായനയെക്കുറിച്ചൊരു പ്രസംഗം നടത്താൻ പറഞ്ഞാൽ അത് പഴയ കഥയുടെ ആവർത്തനമാകും. കുട്ടികൾക്കത് വെറും ഒരു ഉപദേശമായി പോകും.
2: അതെ ഫാദർ, അതിലും രസകരമായ ഒരു പുതിയ വഴി നമ്മൾ കണ്ടെത്തിയേ പറ്റൂ.
3: വീണ്ടും ഒരു രക്ഷകയുടെ കുപ്പായം അണിയാൻ എനിക്ക് മടിയില്ല കേട്ടോ. ആ, ഞാൻ ഇതിനൊന്നും യോജിച്ചതല്ലെന്നുള്ള ധാരണ മാറിയല്ലോ. എനിക്കത് മതി.
4: എന്റെ അനാമികേ, നിന്റെ മനസ്സിലെ കോംപ്ലക്സ് ആദ്യം കള. നീ ഞങ്ങളുടെ ഒരു പ്രധാന ശക്തിയാണ് അന്നും ഇന്നും എന്നും.
0: കാര്യത്തിലേക്ക് വരാം. കുട്ടികളെ പുസ്തകങ്ങളിലേക്ക് എങ്ങനെ അടിപ്പിക്കും?
2: ഇവിടെ അനാമികയ്ക്ക് തന്നെയാണ് നമ്മെ സഹായിക്കാനാവുന്നത്.
3: നിങ്ങൾക്കിതൊക്കെ ഒരു സഹായമാകുമോന്ന് എനിക്കറിയില്ല.
4: വളച്ചു കേട്ടാതെ നീ കാര്യം പറ.
3: ഉപദേശം കേട്ടിട്ടൊന്നും ആരും വായിക്കാൻ പോകുന്നില്ല. വായന ഒരു അനുഭവമാക്കി മാറ്റണം. നമ്മൾ ഈ പുസ്തകങ്ങളൊക്കെ ലൈബ്രറിക്കുള്ളിൽ മൂടി വെക്കാതെ അതൊക്കെ കുട്ടികൾക്കിടയിലേക്ക് എത്തിക്കണം.
5: ഈ അനുചേച്ചി ഇതെന്തൊക്കെയാ പറയുന്നേ? ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ?
0: അനാമികയെ മുഴുവൻ പറയാൻ സമ്മതിക്കു കുട്ടപ്പായി.
3: നമുക്കൊരു കാര്യം ചെയ്യാം. സ്കൂളിലെ തണൽമര ചുവട്ടിലും പിന്നെ ഈ മൈതാനത്തിന്റെ വശങ്ങളിലും എല്ലാം ചെറിയ ബുക്ക് ഷെൽഫുകൾ സ്ഥാപിക്കാം. ആർക്കും എപ്പ വേണമെങ്കിലും പുസ്തകം എടുത്ത് വായിക്കാലോ. ഒപ്പുവെക്കലോ രജിസ്റ്ററോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും വേണ്ട.
4: ബെസ്റ്റ്, നമ്മുടെ പിള്ളേരെ രണ്ടാം ദിവസം പുസ്തകം മുഴുവൻ കാറ്റിൽ പറത്തും.
3: ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിലേ നമുക്ക് ആർക്കെങ്കിലുമൊക്കെ വെറുതെ ഒരു നിരീക്ഷണത്തിന് അവിടെ പോയി ഇരിക്കാം. വായന നമുക്കും ആകാമല്ലോ. ഒപ്പം അവരെ വിശ്വാസത്തിലെടുക്കുകയും ആവാം. ഇതവരുടേത് കൂടിയാണെന്ന് അവർക്ക് തോന്നിയാൽ മാത്രം മതി.
6: അനാമിക പറഞ്ഞ ആ കാര്യത്തിനോട് ഞാനും യോജിക്കുന്നു. വിശ്വസിച്ചു കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് കൂടുതൽ ഉത്തരവാദിത്തം തോന്നും.
3: അതുമാത്രമല്ല, നമുക്കിതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കളിയും കൂടെ തുടങ്ങണം. ഓരോ ആഴ്ചയും ലൈബ്രറിയിലെ ഏതെങ്കിലും ഒരു പുസ്തകത്തിനുള്ളിൽ ഒരു പ്രത്യേക സന്ദേശമോ അല്ലെങ്കിൽ രസകരമായ ഒരു ചോദ്യമോ അടങ്ങിയ ഒരു രഹസ്യ കടലാസ് ഞാൻ ഒളിപ്പിച്ചു വെക്കും. ട്രഷർ ഹണ്ട് പോലെ പുസ്തകം വായിച്ച് ആ കടലാസ് കണ്ടെത്തുന്ന കുട്ടിക്ക് ആ വാരത്തിലെ സ്റ്റാർ റീഡർ പട്ടവും ഒരു ചെറിയ സമ്മാനമായിട്ട് പുസ്തകവും നൽകും. ഇതൊരു മത്സരമല്ല, ഒരു തിരച്ചിലാണ്. കൗതുകം കാരണം അവരെന്തായാലും പുസ്തകത്താളുകളൊന്ന് മറച്ചെങ്കിലും നോക്കും, അക്കാര്യം ഉറപ്പാണ്.
4: ആഹാ, ഇത് കേൾക്കുമ്പോ എനിക്ക് തന്നെ ആ പുസ്തകങ്ങളൊക്കെ എടുത്തു നോക്കാൻ തോന്നുന്നുണ്ട്.
3: അത് തന്നെയാണ് ഇതിന്റെ രഹസ്യം ബേബി ചേച്ചി.
5: അനുചേച്ചി, അപ്പൊ നമുക്ക് ഈ കളി പങ്കെടുക്കാമോ?
3: നമ്മളില്ലാതെ എന്ത് ആഘോഷം കുട്ടപ്പായി?
5: പിന്നല്ല,
3: വായന കുട്ടികൾക്ക് മാത്രം ഉള്ളതല്ലോ. ദിവസവും ഉച്ചഭക്ഷണത്തിന് ശേഷമുള്ള 15 മിനിറ്റ് എല്ലാവർക്കും ഇവിടെ ഒത്തുകൂടാം. നമ്മൾ വായിക്കുന്നത് കാണുമ്പോൾ കുട്ടികൾക്കും ഒരു പ്രേരണയാകും.
6: അത് തന്നെ, വായിച്ചില്ലെങ്കിൽ വളയും എന്ന് പറഞ്ഞു കൊടുക്കാതെ കാണിച്ചു കൊടുത്താൽ എല്ലാം ശരിയാകും.
4: അതെ, വായിക്കാൻ പ്രായമോ പദവിയോ ഒരു തടസ്സമല്ല.
6: വായന ഒരു വിത്താണ്. അത് കുട്ടികളുടെ ഉള്ളിൽ മാത്രമല്ല, മുതിർന്നവരുടെ ഉള്ളിലും ഒരു പുതിയ വെളിച്ചം തരും.
4: മാറ്റം നമ്മളിൽ നിന്ന് തന്നെ തുടങ്ങട്ടെ. അനാമിക, നിന്റെ ഈ ആശയം തികച്ചും വ്യത്യസ്തവും സർഗാത്മകവുമാണ്.
0: എന്നാ പിന്നെ ഒട്ടും സമയം കളയണ്ട. മരച്ചുവടുകളിൽ വയ്ക്കാനുള്ള ചെറിയ മരക്കൂടുകൾ ഉണ്ടാക്കുന്ന പണി ഇന്ന് തന്നെ തുടങ്ങാം.
2: അതെ, നമ്മൾ ഒത്തൊരുമിച്ചപ്പോൾ പരിസരം വൃത്തിയായി. ഇനി ഒരുമിച്ച് വായിക്കുമ്പോൾ നമ്മുടെ മനസ്സുകളും തെളിയും.
1: വായന കുട്ടികൾക്ക് അറിവ് നൽകുമെങ്കിൽ മുതിർന്നവർക്കത് തിരിച്ചറിവ് നൽകുന്നു. അറിവും തിരിച്ചറിവുമുള്ള ഒരു സമൂഹത്തിന് മാത്രമേ നല്ലൊരു നാളെയെ സൃഷ്ടിക്കാൻ കഴിയൂ. നമുക്ക് ഈ പുതിയ വായനാ വസന്തം ഇന്നു തന്നെ തുടങ്ങാം.
7: ഇപ്പോൾ കേട്ടത് ചുമട് താങ്ങി, ജീവിതത്തിന്റെ തെളിമ.
8: രചന റൂബി ബാബു. ശബ്ദം നൽകിയവർ പി എ ബിജു, സന്തോഷ് തിരുമല, റൂബി ബാബു, സെവിൽ ജിഹാൻ, ഐശ്വര്യ, സുഷമ അനിൽ, ബിജു കല്ലുവാതുക്കൽ.

പ്രിയ ശ്രോതാക്കളെ, ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:00 മുതൽ 12:00 വരെ അവയവദാനവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നോബിൾ ഗ്രേഷ്യസ് ശ്രോതാക്കൾക്ക് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ

9569431. മറ്റൊരു നമ്പർ 9494565631. ഒരു നമ്പർ കൂടി 9494569931. അവയവദാനവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:05 മുതൽ 12 മണി വരെ.

0: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30
0: പ്രായോജകർ.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
2: സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം ഇന്ന് രാവിലെ 9:00 പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി, പള്ളിപ്പുറം, കണ്ണാശുപത്രിക്ക് സമീപം.

0: ആകാശവാണി അനന്തപുരി FM 101.9.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: രാജ്യത്തിന്റെ പ്രതിരോധ ആവാസ വ്യവസ്ഥ കൂടുതൽ ശക്തിപ്പെടുത്താൻ രാജ്യരക്ഷാ മന്ത്രാലയത്തിലെ സൈനിക വിഭാഗവും സിവിൽ വിഭാഗവും തമ്മിൽ കൂടുതൽ സംയോജനം ആവശ്യമാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. ന്യൂഡൽഹിയിൽ 85-ാമത്തെ ആംഡ് ഫോഴ്സസ് ഹെഡ്ക്വാർട്ടേഴ്സ് സിവിലിയൻ സർവീസസ് ദിനാഘോഷ ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തുടർച്ചയായ പരിഷ്കാരങ്ങളും സാങ്കേതികവിദ്യ അധിഷ്ഠിത ഭരണ നിർവഹണവും നിരന്തര നിരീക്ഷണവും വിജിലൻസ് സംവിധാനത്തെ ശക്തിപ്പെടുത്തിയതായി കേന്ദ്ര സഹമന്ത്രി ഡോ ജിതേന്ദ്രസിംഗ്. പദവിയൊഴിയുന്ന സെൻട്രൽ വിജിലൻസ് കമ്മീഷണർ പ്രവീൺകുമാർ ശ്രീവാസ്തവയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് കേന്ദ്ര സഹമന്ത്രി ഇക്കാര്യം വ്യക്തമാക്കിയത്. സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകൾ ഒഴികെ 12 ജില്ലകളിലും വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. ശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് സംസ്ഥാനത്ത് 10 ജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകൾക്കാണ് അവധി. കാലവർഷക്കെടുതിയിൽ സംസ്ഥാനത്ത് മരിച്ചവരുടെ എണ്ണം 16. തിരുവനന്തപുരം 2, കൊല്ലം 1, പത്തനംതിട്ട 1, കോട്ടയം 3, ഇടുക്കി 2, പാലക്കാട് 1, മലപ്പുറം 4, കോഴിക്കോട് 1, കണ്ണൂർ 1 എന്നിങ്ങനെയാണ് മരിച്ചവരുടെ എണ്ണം. കോട്ടയം ജില്ലയിൽ 114 ക്യാമ്പുകളിലായി കഴിയുന്നത് 3714 പേർ, 1288 കുടുംബങ്ങളിൽപ്പെട്ടവരാണ് ഇവർ. കാലവർഷക്കെടുതിയിൽ കഷ്ടത അനുഭവിക്കുന്നവർക്ക് അടിയന്തര സഹായം നൽകണമെന്ന് മുസ്ലിം ലീഗ് കണ്ണൂർ ജില്ലാ ജനറൽ സെക്രട്ടറി KT സഹദുള്ള. പ്രളയ സമാനമായ ദുരിതങ്ങളാണ് ജില്ലയിൽ ഉണ്ടായതെന്നും അദ്ദേഹം പറഞ്ഞു. മഴക്കെടുതിയിൽ ദുരിതം അനുഭവിക്കുന്നവർക്ക് അടിയന്തര സഹായം നൽകണമെന്ന് BJP കണ്ണൂർ നോർത്ത് ജില്ലാ പ്രസിഡന്റ് KK വിനോദ് കുമാർ. നാശനഷ്ടങ്ങൾ ഉണ്ടായവർക്ക് അടിയന്തര സാമ്പത്തിക സഹായവും സൗജന്യ റേഷനും നൽകണമെന്നും വിനോദ് കുമാർ പറഞ്ഞു. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.

0: നമസ്തേ അനന്തപുരിയിൽ ഇനി കാലം സാക്ഷി.
1: സ്വർണമാലയും കമ്മലും ഗാന്ധിജിയെ ഏൽപ്പിച്ച് ഇനി ഒരിക്കലും ആഭരണങ്ങൾ ധരിക്കില്ലെന്ന് പ്രതിജ്ഞയെടുത്ത് സ്വാതന്ത്ര്യസമരത്തിൽ ഇടം നേടിയ കൗമുദി ടീച്ചർ 1917 മെയ് 17 ഗാന്ധിയനും സ്വാതന്ത്ര്യസമര സേനാനിയുമായ മാവിലായി പടന്നക്കോട് തറവാട്ടിൽ കടത്തനാട്ട് രാജരാമവർമ്മയുടെയും ദേവകി കൊട്ടിലമ്മയുടെയും മകളായി ജനിച്ചു. പഠനശേഷം 19 വയസ്സിൽ കണ്ണൂർ ഗവൺമെന്റ് ഗേൾസ് സ്കൂളിൽ ഹിന്ദി അധ്യാപികയായി. ഗാന്ധിയൻ ആശയങ്ങളെ പിന്തുടർന്നിരുന്ന ടീച്ചർ കൊയിലാണ്ടിയിൽ നടന്ന മിശ്രഭോജനത്തിലും പങ്കെടുത്തിട്ടുണ്ട്. ഗാന്ധിജിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ഹിന്ദി പഠിക്കുവാനും പ്രചാരണം നടത്തുവാനും ടീച്ചർക്ക് കഴിഞ്ഞു. 2009 ഓഗസ്റ്റ് 4 കൗമുദി ടീച്ചർ അന്തരിച്ചു.
2: ഗാന്ധിജിയെ ദർശിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചാൽ ഹരിജന ഫണ്ടിലേക്ക് സംഭാവനയായി ആഭരണങ്ങളിൽ എന്തെങ്കിലുമൊന്ന് നൽകണമെന്ന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു. അതിന് അച്ഛനമ്മമാരിൽ നിന്നും അനുമതിയും ലഭിച്ചു. ഞാൻ കണ്ഠാഭരണം അഴിച്ച് ബാപ്പുജിയുടെ പാദങ്ങളിൽ സമർപ്പിച്ചപ്പോൾ പെട്ടെന്നുണ്ടായ അന്തപ്രേരണയ്ക്കനുസരിച്ച് മറ്റുള്ളവയെല്ലാം അഴിച്ചു കൊടുക്കുകയാണ് ഉണ്ടായത്.
3: എപ്പോൾ എവിടെ വെച്ചാണ് ഈ സംഭവം ഉണ്ടായത് എന്ന് വിശദീകരിക്കാമോ?
2: വടകര വെച്ച് 1934 ജനുവരിയിൽ പലരും പല സംഭാവനകളും നൽകുന്നത് കണ്ടപ്പോൾ സ്വതവേ സങ്കോചശീലമുള്ള ഞാൻ വികാരഭരിതയായിട്ട് ബാപ്പുജിയെ സമീപിക്കുകയും കഴുത്തിലുള്ള മാല അഴിച്ച് നൽകുകയും ചെയ്തു. ഗാന്ധിജിയുടെ ഓട്ടോഗ്രാഫിന് വേണ്ടി അപേക്ഷിച്ചും കൊണ്ട് ബാക്കിയുള്ള ആഭരണങ്ങളും നൽകിയ അവസരത്തിലാണ് തുമ്ഹാരാ ത്യാഗ് തുമ്ഹാരാ ഭൂഷൺ ഹോഗ എന്ന സ്വന്തം കൈപ്പടയിൽ എഴുതി എൻ്റെ കയ്യിൽ തന്നത്. പിന്നീട് ഗാന്ധിജി എന്താണ് പറഞ്ഞത് എന്ന് എനിക്ക് ശരിക്കും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഞാൻ എന്നെ തന്നെ മറന്ന നിലയിലായിരുന്നു. ഒടുവിൽ ഇറങ്ങി വന്ന് "നിന്റെ ത്യാഗം നിന്റെ ഭൂഷണമായിരിക്കും" എന്ന് എഴുതിത്തന്നത് വായിച്ചപ്പോൾ കൃതാർത്ഥതയോടുകൂടി സ്വസ്ഥാനത്ത് വന്നിരുന്നു. ഈ സംഭവത്തിന് ശേഷം ഒരു 4 ദിവസം കഴിഞ്ഞതിൽ പിന്നെ ഗാന്ധിജി കേളപ്പജിയെ വിളിച്ചു പറഞ്ഞു, "എനിക്ക് കൗമുദിയെ നേരിട്ട് കാണണം." അവളുടെ അഭിപ്രായം അറിഞ്ഞതിന് ശേഷമേ ഞാൻ ഹരിജനിൽ എഴുതി വെച്ച ലേഖനം പൂർത്തിയാക്കാൻ എനിക്ക് കഴിയുകയുള്ളൂ. അന്ന് അച്ഛനും അമ്മയുമൊപ്പം കോഴിക്കോട് വെള്ളിക്കുന്ന് ബംഗ്ലാവിൽ നടന്ന ഗാന്ധിജിയുടെ വൈകുന്നേരത്തെ പ്രാർത്ഥനായോഗത്തിൽ ഞാനും പോയിരുന്നു. പ്രാർത്ഥനയ്ക്ക് ശേഷം എന്നെ മുകളിലേക്ക് വിളിപ്പിച്ചു ബാപ്പുജി. ചോദ്യങ്ങളെല്ലാം ബാപ്പുജി ചോദിച്ചത് എഴുതിയായിരുന്നു. അന്ന് തിങ്കളാഴ്ച, ബാപ്പുവിന് മൗനവ്രതം. പിറ്റേ ദിവസം കാലത്ത് കാണണമെന്നും ഗാന്ധിജി ആവശ്യപ്പെട്ട് ചൊവ്വാഴ്ച കാലത്തും അങ്ങനെ ബാപ്പുവിൻ്റെ ദർശനം സാധിച്ചു. അന്ന് നേരിട്ട് ഹിന്ദിയിലാണ് സംസാരിച്ചത്. ഗാന്ധിജിക്ക് ഞാൻ ഹിന്ദി പഠിക്കുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ വളരെ സന്തോഷമായിരുന്നു. അന്ന് പലതും ചോദിച്ചു, അച്ഛനമ്മമാരോടും പല പ്രശ്നങ്ങളും ചോദിച്ചു. ഗാന്ധിയൻ സിദ്ധാന്തങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ചിരുന്ന എൻ്റെ അച്ഛൻ്റെ പ്രഭാവം എന്നിലും ബാല്യകാലത്തിൽ തന്നെ വളർന്നു വന്നിരുന്നു. അന്ന് ഖാദി തന്നെയായിരുന്നു ധരിച്ചിരുന്നത്. തക്ലിയിലും ചർക്കയിലുമായി നൂൽ നൂൽക്കുന്ന ഒരു നിർബന്ധ ബുദ്ധിയുമുണ്ടായിരുന്നു. അധികമൊന്നും പഠിച്ചില്ല. ഉയർന്ന കോളേജ് വിദ്യാഭ്യാസത്തിന് പല തടസ്സങ്ങളുമുണ്ടായി. ഹിന്ദി പഠനത്തിനാണ് പിന്നീട് ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്.
1: കാലം സാക്ഷിയിൽ ഇതുവരെ കേട്ടത് കൗമുദി ടീച്ചറുടെ ശബ്ദം.

0: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
2: തൊഴിൽ ദർശനം.
3: കേരള ടൂറിസം വകുപ്പിന്റെ എറണാകുളം മേഖലാ കാര്യാലയത്തിന് കീഴിൽ വരുന്ന വിവിധ ഗസ്റ്റ് ഹൌസുകൾ, യാത്രാ നിവാസുകൾ, എക്കോ ലോഡ്ജുകൾ എന്നിവിടങ്ങളിലെ ഒഴിവുള്ള ഹൌസ് കീപ്പിംഗ് സ്റ്റാഫ്, റിസപ്ഷനിസ്റ്റ്, വെയ്റ്റേഴ്സ് തുടങ്ങിയ തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 34 ഒഴിവുണ്ട്. ഹൌസ് കീപ്പിംഗ് സ്റ്റാഫ് ഒഴിവ് 11. യോഗ്യത 10 ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യം. കേരള സർക്കാരിന്റെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഹോട്ടൽ അക്കോമഡേഷൻ ഓപ്പറേഷനിലുള്ള ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കേന്ദ്ര ടൂറിസം മന്ത്രാലയം ത്തിന്റെ കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജിയിൽ നിന്നും ഹോട്ടൽ അക്കോമഡേഷൻ ഓപ്പറേഷനിൽ ഡിപ്ലോമ അല്ലെങ്കിൽ PG ഡിപ്ലോമ. 2-സ്റ്റാർ ക്ലാസിഫിക്കേഷനോ അതിനു മുകളിലുള്ളതോ ആയ ഹോട്ടലുകളിൽ 6 പ്രവൃത്തി പരിചയം വേണം. വെയിറ്റേഴ്സ് ആൻഡ് ഫുഡ് ബെവറേജ് സ്റ്റാഫ് ഒഴിവ് 9. യോഗ്യത പ്രീ ഡിഗ്രി +2. കേരള സർക്കാരിന്റെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് 1

0: ഫുഡ് ആൻഡ് ബെവറേജസ് സർവീസ് ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജിയിൽ നിന്നും ഫുഡ് ആൻഡ് ബെവറേജസ് സർവീസിൽ ഒരു വർഷ ഡിപ്ലോമ. രണ്ട് സ്റ്റാർ ക്ലാസിഫിക്കേഷനോ അതിനു മുകളിലുള്ളതോ ആയ ഹോട്ടലുകളിൽ വെയിറ്റർ അല്ലെങ്കിൽ ക്യാപ്റ്റനായി കുറഞ്ഞത് രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം വേണം. കിച്ചൺ മേട്ടി ഒഴിവ് 6, യോഗ്യത 10 ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യം. കേരള സർക്കാരിന്റെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഒരു വർഷത്തെ ഫുഡ് പ്രൊഡക്ഷനിലുള്ള ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ്. രണ്ട് സ്റ്റാർ ക്ലാസിഫിക്കേഷനോ അതിന് മുകളിലുള്ളതോ ആയ ഹോട്ടലുകളിൽ ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം. റിസപ്ഷനിസ്റ്റ് ഒഴിവ് 3, യോഗ്യത പ്രീ ഡിഗ്രി പ്ലസ് ടു ജയം. കേരള സർക്കാരിന്റെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും ഫ്രണ്ട് ഓഫീസ് ഓപ്പറേഷനിലുള്ള ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ്. രണ്ട് സ്റ്റാർ ക്ലാസിഫിക്കേഷനോ അതിന് മുകളിലുള്ളതോ ആയ ഹോട്ടലുകളിൽ കുറഞ്ഞത് രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം. കുക്ക് ഒഴിവ് 3, യോഗ്യത 10 ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യം. കേരള സർക്കാരിന്റെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഫുഡ് പ്രൊഡക്ഷനിലുള്ള ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കേന്ദ്ര ടൂറിസം മന്ത്രാലയത്തിന്റെ കീഴിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് ആൻഡ് കാറ്ററിംഗ് ടെക്നോളജിയിൽ നിന്ന് കുക്കറി ഫുഡ് പ്രൊഡക്ഷനിൽ ഒരു വർഷത്തെ ഡിപ്ലോമ. രണ്ട് സ്റ്റാർ ക്ലാസിഫിക്കേഷനോ അതിന് മുകളിലുള്ളതോ ആയ ഹോട്ടലുകളിൽ കുറഞ്ഞത് രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം. അസിസ്റ്റന്റ് കുക്ക് ഒഴിവ് 2, യോഗ്യത 10 ക്ലാസ് അല്ലെങ്കിൽ തത്തുല്യം. കേരള സർക്കാരിന്റെ ഫുഡ് ക്രാഫ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഫുഡ് പ്രൊഡക്ഷനിലുള്ള ക്രാഫ്റ്റ് സർട്ടിഫിക്കറ്റ്. രണ്ട് സ്റ്റാർ ക്ലാസിഫിക്കേഷനോ അതിന് മുകളിലുള്ളതോ ആയ ഹോട്ടലുകളിൽ കുറഞ്ഞത് ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം. പ്രായം 18-40 ഇടയിൽ. സംവരണ വിഭാഗങ്ങൾക്ക് ചട്ടപ്രകാരമുള്ള വയസ്സിളവ് അനുവദനീയമാണ്. അപേക്ഷാ ഫോം വെബ്സൈറ്റിൽ നിന്ന് ഡൌൺലോഡ് ചെയ്ത് പൂരിപ്പിച്ച് വിദ്യാഭ്യാസ യോഗ്യതയും പ്രവൃത്തി പരിചയവും തെളിയിക്കുന്ന രേഖകളുടെ പകർപ്പുകൾക്കൊപ്പം തപാൽ മുഖേന അയക്കണം. വിലാസം: ദ റീജിയണൽ ജോയിന്റ് ഡയറക്ടർ, ഓഫീസ് ഓഫ് ദ റീജിയണൽ ജോയിന്റ് ഡയറക്ടർ, ഫസ്റ്റ് ഫ്ലോർ, ബോട്ട് ജെട്ടി കോംപ്ലക്സ്, എറണാകുളം 6820011. വിലാസം ഒരിക്കൽ കൂടി: ദ റീജിയണൽ ജോയിന്റ് ഡയറക്ടർ, ഓഫീസ് ഓഫ് ദ റീജിയണൽ ജോയിന്റ് ഡയറക്ടർ, ഫസ്റ്റ് ഫ്ലോർ, ബോട്ട് ജെട്ടി കോംപ്ലക്സ്, എറണാകുളം 6820011. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഓഗസ്റ്റ് 7. വിശദ വിവരങ്ങൾക്കും അപേക്ഷാ ഫോമിനും സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം www.keralatourism.gov.in അല്ലെങ്കിൽ www.keralatourism.org. വെബ്സൈറ്റ് വിലാസങ്ങൾ ഒരിക്കൽ കൂടി: www.keralatourism.gov.in അല്ലെങ്കിൽ www.keralatourism.org. നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ റെയിൽവേയിൽ സ്പോർട്സ് കോട്ട റിക്രൂട്ട്മെന്റിന് അപേക്ഷ ക്ഷണിച്ചു. ലെവൽ 3, ലെവൽ 2 ശമ്പള സ്കെയിലുള്ള തസ്തികകളിൽ 21 ലെവൽ 1 ശമ്പള സ്കെയിലുള്ള തസ്തികയിൽ 35 പ്രായം 18-25 ഇടയിൽ. വിദ്യാഭ്യാസ യോഗ്യത 10th class, 12th class ITI. കായിക യോഗ്യത കാറ്റഗറി B/C ചാമ്പ്യൻഷിപ്പുകൾ അല്ലെങ്കിൽ സീനിയർ യൂത്ത്, ജൂനിയർ നാഷണൽ ചാമ്പ്യൻഷിപ്പ്, നാഷണൽ ഗെയിംസ്, ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി ഫെഡറേഷൻ കപ്പ് സീനിയർ ചാമ്പ്യൻഷിപ്പിലെ മെഡൽ നേട്ടം അല്ലെങ്കിൽ പങ്കാളിത്തമാണ് പരിഗണിക്കുക. അപേക്ഷ അയക്കേണ്ട വിധം, അവസാന തീയതി എന്നിവ ഉൾപ്പെടെയുള്ള വിശദ വിവരങ്ങൾക്ക് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് വിലാസം https://nfrindianrailways.gov.in. വെബ്സൈറ്റ് വിലാസം ഒരിക്കൽ കൂടി: https://nfr.indianrailways.gov.in.
1: തൊഴിൽ ദർശനം.

0: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
1: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
0: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
1: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ 1,30,00,000 രൂപ, 2,01,00,000 രൂപ, 20 പേർക്ക് ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
3: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്ന് മറ്റെടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
4: പാവം ക്രൂരൻ എന്ന പടത്തിനു വേണ്ടി കെ ജയേശുദാസും സംഘവും പാടിയ ഗാനം പൂച്ചൽ ഖാദറിന്റെ വരികൾക്ക് എ ടി ഉമ്മറിന്റെ സംഗീതം.

0: നമസ്തേ അനന്തപുരിയിൽ. ഇനി നമുക്ക് ചുറ്റും വാട്ടർ അതോറിറ്റി പോങ്ങമൂട് സബ് ഡിവിഷൻ്റെ കീഴിലുള്ള പുതുകുന്ന് ജലസംഭരണിയിൽ പമ്പ് സ്ഥാപിക്കുന്ന ജോലികൾ നടക്കുന്നതിനാൽ ഇന്ന് രാവിലെ 8 മുതൽ നാളെ വൈകിട്ട് 5 മണിവരെ ചെല്ലമംഗലം, പൌടിക്കോണം, മണ്ണന്തല, ഞാണ്ടൂർക്കോണം, ഇടവക്കോട്, ചേങ്കോട്ടുകോണം, കാട്ടായിക്കോണം എന്നീ വാർഡുകളിൽ പൂർണ്ണമായോ ഭാഗികമായോ ജലവിതരണം തടസ്സപ്പെടും എന്ന് വാട്ടർ അതോറിറ്റി അറിയിച്ചു. വട്ടിയൂർക്കാവ് സെൻട്രൽ പോളിടെക്നിക് കോളേജിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ ഇൻ പ്രിന്റിംഗ് ടെക്നോളജി താൽക്കാലിക തസ്തികയിലേക്കുള്ള അഭിമുഖം 6 തീയതി രാവിലെ 10 മണിക്ക് നടക്കും. KGTE പ്രിന്റിംഗ് ടെക്നോളജി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ പ്രിന്റിംഗ് ടെക്നോളജി യോഗ്യതയുള്ളവർ അസൽ സർട്ടിഫിക്കറ്റ് സഹിതം ഹാജരാകണം. സാങ്കേതിക പരീക്ഷ കൺട്രോളർ നടത്തുന്ന ഫയർ ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗ് പരീക്ഷയുടെ വിജ്ഞാപനം പ്രസിദ്ധീകരിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് www.TEKerala.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ്സൈറ്റ് വിലാസം ഒന്നുകൂടി പറയുന്നു, www.TEKerala.org.
1: ഓണക്കോടി ഡ്യൂറോണിൽ സ്റ്റിച്ച് ചെയ്താലോ?
2: ഷർട്ടിംഗ്, സ്യൂട്ടിംഗ് ആവശ്യങ്ങൾക്ക് പ്രമുഖ ബ്രാൻഡ് തുണിത്തരങ്ങളുടെ മായാലോകം, ലിനൻ തുണിത്തരങ്ങളും ബ്രൈഡൽ ഡ്രസ് മേക്കിംഗിനും പെർഫെക്റ്റ്
1: സ്റ്റിച്ചിനായി ഡ്യൂറോൺ ടെയിലേഴ്സിലേക്ക് എത്തും. പവർ ഹൗസ് ജംഗ്ഷൻ, ട്രിവാൻഡ്രം.
0: ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് അലക്സ് പോളിന്റെ സംഗീതം, വിധു പ്രതാപും റിമി ടോമിയും പാടിയ ഗാനം കേൾക്കൂ. ചിത്രം വാസ്തവം

0: വരവായി.
1: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
0: മികച്ച ക്വാളിറ്റി ആകർഷകമായ വിലയിൽ വാങ്ങാം.
1: രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: ഈ ആർപ്പവിലെ എന്തിനാണല്ലേ 2,000 രൂപയ്ക്ക് മുകളിൽ MRT നിന്ന് ഷോപ്പ് ചെയ്താൽ സാരി, ഫുട്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങി ഉറപ്പായ സമ്മാനങ്ങൾ കിട്ടും. ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഗോൾഡ് കോയിനും.
1: ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. MRT മെറ്റൽ മാർട്ട്, ചാലിലും മാർക്കറ്റ് റോഡ്, വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
3: കേസ് ചിത്രപാടി ഗാനം കേൾക്കൂ. റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ജെയ്സൺ ജെ നായരുടെ സംഗീതം. ചിത്രം ഇത്ര മാത്രം

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വയലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആര്യശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആര്യശാല.
4: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം പ്രായോജകർ ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
5: ബാലരാമപുരം സുബയ്യ ജുവലേഴ്സ്, രണ്ട് പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം, ഏറ്റവും പുതിയ സെലക്ഷനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. സുബയ്യ ജുവലേഴ്സ്, സ്കൂളിന് സമീപം, ബാലരാമപുരം.
6: നോവൽ സഞ്ചാരം.
7: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും, അവതരിപ്പിക്കുന്നത് കുരീപ്പുഴ സജീവ്.
8: ഒരാഴ്ച അങ്ങനെ കഴിഞ്ഞു. അവൾ കുഞ്ഞിരാമനെ പ്രതീക്ഷിച്ചു. പക്ഷേ എന്തോ അയാൾ വന്നില്ല. അതവളെ അസ്വസ്ഥയാക്കിയിരിക്കുകയാണ്. അങ്ങനെ വേവലാതിപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴാണ് മുമ്പിൽ നിന്ന് കേട്ടത്, രാധ വലുതായല്ലോ എന്ന്. വന്നല്ലോ, ഇനി എത്ര ശകാരിച്ചാലും വിരോധമില്ല. കുഞ്ഞിരാമന്റെ സംഭാഷണത്തിലെ ഒതുക്കിപ്പിടിച്ച പാരുഷ്യം രാധ മനസ്സിലാക്കായികയല്ല. അത് കേട്ടപ്പോൾ ഹൃദയം നൊന്തു. പക്ഷേ ആ മനുഷ്യനെ കൊണ്ട് ഇനിയും ജീവിതഭാരം ചുമപ്പിച്ചുകൂടെന്ന് അവൾ ഉറച്ചിരിക്കുകയാണ്. ആളുകൾ വലുതാകുമ്പോൾ പേടിയാണ് എന്ന കുഞ്ഞിരാമന്റെ വാക്കിൽ ഒതുങ്ങിക്കിടന്ന സർപ്പത്തെ രാധ കണ്ടു. പക്ഷേ മൗനമാണ് ഭൂഷണമെന്ന് അവൾക്കറിയാമായിരുന്നു. മൗനത്തിന്റെ ആ നീർപ്പുള കുത്തിപ്പൊട്ടിച്ചത് കുഞ്ഞിരാമനാണ്. അയാൾ ചോദിച്ചു, പണിക്കു പോയി ഇല്ലേ? ഉവ്വ്, നിശബ്ദം. പിന്നെയും കുഞ്ഞിരാമൻ തന്നെ. നേത്യരമ്മ എന്തു പറഞ്ഞു? വിശേഷിച്ചൊന്നും പറഞ്ഞില്ല. വേലുമാനെ കണ്ടില്ലേ? ഇല്ല. അവിടെ സുഖമാണല്ലോ. പരിഹാസം സ്ഫുരിക്കുന്ന ആ വാക്ക് കുറിക്കുകൊണ്ടു രാധ മുഖമുയർത്തി, സുഖമനുഭവിക്കാനല്ലോ ഞാൻ പിറന്നത്. ഇപ്പോൾ സുഖം കിട്ടിയല്ലോ. അങ്ങനെയാണ് മനസ്സിലാക്കിയതെങ്കിൽ മറിച്ചു പറഞ്ഞിട്ടെന്താ കാര്യം? പിന്നെ എങ്ങനെ മനസ്സിലാക്കണം? എല്ലാവർക്കും ഒരുപോലെ ബുദ്ധിയുണ്ടാവില്ല. തൊണ്ടയിൽ വന്ന് തറയ്ക്കുന്ന വാക്കുകൾ പുറത്തേക്ക് വിടാൻ രാധ ഇഷ്ടപ്പെട്ടില്ല. അത് അഗ്നി ജ്വലിപ്പിക്കും.
9: എന്താ മിണ്ടാത്തത്?
8: കുഞ്ഞിരാമൻ തിരക്കി. ഒന്നും പറയാനില്ലാത്തതുകൊണ്ട്. അല്ലെങ്കിൽ പറഞ്ഞിട്ട് പ്രയോജനമില്ലെന്ന് കരുതിയിട്ട്?
9: എന്നെക്കൊണ്ട് വലിയ പ്രയോജനമില്ലെന്ന് എനിക്ക് തന്നെ അറിയാം. ജനിച്ചുപോയി, ആത്മഹത്യ ചെയ്യാൻ ധൈര്യം വരുന്നുമില്ല.
8: രാധയ്ക്ക് നെഞ്ചിലൊരു കട്ടപ്പാര കുത്തിക്കയറ്റിയ പോലെ തോന്നി. കവിളുകൾ തുടുത്തു, കണ്ണുകൾ നിറഞ്ഞു, ഒരു വീർപ്പുമുട്ടൽ. ഇനി നിൽക്കാൻ വയ്യ. ആകെയുള്ള രക്ഷാസങ്കേതമാണ് പൊളിയുന്നത്. കഷ്ടിച്ച് പറക്കാറായ ഒരു കിളിയാണ് രാധ. കുഞ്ഞിരാമന്റെ ഹൃദയത്തിൽ പതുക്കെ അതൊരു കൂടുകൂട്ടി വരുന്നതേയുള്ളൂ. കാറ്റും മിന്നലും ചാറലും നിറഞ്ഞ അന്തരീക്ഷത്തിൽ നിന്ന് പലപ്പോഴും രക്ഷപ്പെട്ടത് ആ കൂട്ടിൽ ചെന്ന് പറ്റിയിട്ടാണ്. പണി തീർന്നിട്ടില്ലാത്ത ആ കൂടിത പൊളിയാൻ പോകുന്നു. ആ തകർച്ച തൻ്റെ തകർച്ചയാണ്. അവളിലുള്ള മനുഷ്യൻ ചാവുകയാണ്. അത് നോക്കിക്കൊണ്ട് അനങ്ങാതെ നിൽക്കുവാൻ കഴിയുമോ? മൂർധാവിൽ വീഴുന്ന വെട്ടിന് നേരെ തടുക്കാൻ കൈ ചെല്ലുന്നത് പോലെ വാക്കുകൾ ചറുപിറന്നനെ വീണു.
9: അതെ, ഞാൻ സുഖിക്കാൻ വേണ്ടി പോയതാണ്.
8: ഈ കുടുംബത്തെ ആകെ തകർത്തു വിട്ടവരുടെ കുപ്പ കോരാൻ പോകുന്നത് സുഖമല്ലേ?
9: അത്രയെങ്കിലും ഓർമ്മയുണ്ടല്ലോ.
8: നന്നായി.

0: നന്നായാലും ചീത്തയായാലും ഞാനല്ലേ സഹിക്കുന്നത്. എന്റെ വേദന അറിയാൻ ഒരാളില്ല. അവളുടെ തൊണ്ടയിടറി. ഞാൻ ചിരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് സുഖമാണെന്ന് എല്ലാവരും വിചാരിക്കുന്നു. എനിക്ക് കരയാൻ അറിഞ്ഞുകൂടാ. അത്തരത്തിൽ പോലും എനിക്ക് മനസ്സിന് ഒരാശ്വാസമില്ല. എന്നെ ആർക്കും മനസ്സിലാവില്ലായിരിക്കും.
1: മനസ്സിലാവുന്നത് കൊണ്ടാണ് പറഞ്ഞത്.
0: സുഖിക്കാൻ പോയതാണെന്നല്ലേ മനസ്സിലാക്കിയത്?
1: അല്ല.
0: അതെ,
1: ഇപ്പോൾ എന്നെയാണ് മനസ്സിലാകാത്തത്. ജോലിക്ക് പോകണമെങ്കിൽ ആ വീട്ടിൽ തന്നെ വേണ്ടിയിരുന്നോ?
0: മറ്റൊരു സ്ഥലം ഞാൻ കണ്ടില്ല. അഭിമാനവും അപമാനവും എനിക്കും തിരിച്ചറിയും. പക്ഷേ ഇവിടുത്തെ സ്ഥിതി ഓർക്കുമ്പോൾ എല്ലാം മറക്കുന്നു. ഏടത്തി ഭാഗ്യവതിയാണ്, അവർ നേരത്തെ പോയല്ലോ.
2: ഉറുബെഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും തുടർന്നു കേൾക്കാം നാളെ രാവിലെ ഇതേ സമയം.
3: ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ് നോവൽ സഞ്ചാരം. പ്രായോജകർ ബാലരാമപുരം സുബ്ബയ്യ ജുവലേഴ്സ്. സ്വർണ്ണാഭരണങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
4: ആകാശവാണി അനന്തപുരി FM 101.9.
5: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
6: ചേട്ടാ, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങളാ ഇപ്പത്തെ ട്രെൻഡ്.
7: എന്നാ നമുക്ക് തൃശൂർ ഫാഷൻ ജുവലേഴ്സിൽ പോവാലോ. ഗോൾഡ്, ഡയമണ്ട്, സിൽവർ, വെർത്ത് സ്റ്റോൺസ്, ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിലും എക്സ്ചേഞ്ച് ഓഫറിലും വാങ്ങാം.
6: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം ജംഗ്ഷൻ, ഇളംകുളം ശ്രീകാര്യം, മണ്ണന്തല ജംഗ്ഷൻ. പ്യുവർ ഗോൾഡ്, തൃശൂർ ഫാഷൻ ഗോൾഡ്.
4: ഇന്നത്തെ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരത്തിൽ രണ്ട് ഗാനങ്ങൾ കേൾക്കാം. കാത്തിരിപ്പിൻ്റെ വേദനയെ ചിലർ വേദനയെന്നല്ല സുഖമെന്നാണ് പറയുന്നത്. കാത്തിരിക്കുന്ന രണ്ട് പേരുടെ സുഖവേദനകൾ കേൾക്കാം ഇന്നത്തെ സ്മൃതിമധുരത്തിൽ. ആദ്യഗാനം പാടിയത് MG ശ്രീകുമാർ. ചിറ്റൂർ ഗോപിയുടെ വരികൾക്ക് സുരേഷ് മേനോന്റെ സംഗീതം. ചിത്രം കൊട്ടാരം വീട്ടിലെ അപ്പൂട്ടൻ.

0: കാത്തിരിപ്പിൻ്റെ സുഖമുള്ള വേദന പുരട്ടിയ രണ്ട് ഗാനങ്ങളാണ് ഇന്നത്തെ തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതിമധുരത്തിൽ കേട്ടത്.
1: ഇതുവരെ കേട്ടത് തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ് സ്മൃതിമധുരം. പ്രായോജകർ തൃശൂർ ഫാഷൻ ജ്വല്ലേഴ്സ്, വെള്ളായണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും. പക്ഷെ ഇതിന്റെയൊക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
3: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
4: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.

0: യോഗ സൗഖ്യം.
1: ഇന്നീ പരിപാടിയിൽ യോഗയും സ്ത്രീകളുടെ ആരോഗ്യവും. ഇതേക്കുറിച്ച് നാഷണൽ ആയുഷ് മിഷനിൽ പ്രോജക്ട് കോർഡിനേറ്ററായ ഡോക്ടർ ഗ്രീഷ്മ ജി എസ് സംസാരിക്കുന്നു.
2: കേവലം ശാരീരിക വ്യായാമം എന്നതിലുപരി യോഗയുടെ വ്യാപ്തി മാനസിക ആത്മീയ തലങ്ങളിലേക്ക് ആഴത്തിൽ വേരുറപ്പിച്ചിട്ടുണ്ട് എന്നത് യോഗയെ മറ്റു വ്യായാമ മുറകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ശാരീരിക ശേഷിക്കുമപ്പുറം മാനസിക ആത്മീയ തലങ്ങളിൽ നിരന്തരം സംഘർഷം അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. പലപ്പോഴും ഇങ്ങനെയുണ്ടാകുന്നതിനു പിന്നിൽ അവളിൽ സംഭവിക്കുന്ന പ്രത്യുൽപാദന ഹോർമോണുകളുടെ അസന്തുലിതാവസ്ഥയും ആയേക്കാം പ്രധാന കാരണം. ഓരോ മാസവും കടന്നുപോകുമ്പോൾ ഇത്തരം ഹോർമോണുകളുടെ നിഴലാട്ടം അവളിൽ പ്രകടമാണ്. ക്രമമായ ആർത്തവം തന്നെ സ്ത്രീയുടെ ആരോഗ്യത്തെ ദ്യോതിപ്പിക്കുന്നു. എന്തെന്നാൽ നിരവധി ഹോർമോണുകളുടെ സന്തുലിതമായ പ്രവർത്തനം കൊണ്ട് മാത്രം സംഭവിക്കാവുന്ന പ്രതിഭാസമാണത്. ഇതിന് ആരോഗ്യപൂർണമായ ശരീരത്തോടൊപ്പം വ്യാകുലതകളില്ലാത്ത മനസ്സും കൂടിയേ തീരൂ. എന്നാൽ ഇന്നത്തെ സമൂഹത്തിൽ 10 മുതൽ 13% സ്ത്രീകൾ ഹോർമോൺ വ്യതിയാനം മൂലം അനാരോഗ്യമുള്ളവരാണ്. ക്രമം തെറ്റിയൊഴുകുന്ന ആർത്തവം, മാനസിക സമ്മർദ്ദം, മൂഡ് സ്വിങ്സ്, അനിയന്ത്രിതമായ ശരീര ഊഷ്മാവ്, വരൾച്ച, അമിതവണ്ണം, ഉറക്കക്കുറവ് എന്നീ പ്രശ്നങ്ങൾ കാരണം സ്ത്രീ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് ചെറുതൊന്നുമല്ല. ഹോർമോൺ അസന്തുലിതാവസ്ഥ മൂലം ആത്മഹത്യാ പ്രവണത വരെ കൂടുന്നതായി പഠനങ്ങളുണ്ട്. ഇത് സ്ത്രീയുടെ പ്രത്യുൽപാദന വ്യൂഹത്തെ മാത്രമല്ല ബാധിക്കുന്നത്, മറിച്ച് അന്യ ഹോർമോണുകളുടെ പ്രവർത്തനത്തെ സ്വാധീനിച്ചുകൊണ്ട് മെറ്റബോളിക് ഇറേഴ്സിലേക്ക് വഴിതെളിക്കുന്നു. ഡയബറ്റിസ്, PMOS അഥവാ പോളി മെറ്റബോളിക് ഒവേറിയൻ സിൻഡ്രം പോലുള്ള രോഗങ്ങളിലേക്ക് ശരീരത്തെ തള്ളിവിടുന്നു. ഇവരിൽ കൊഴുപ്പ് അനിയന്ത്രിതമായി കൂടുകയും ഹൃദയധമനികൾക്ക് തകരാർ, അമിതവണ്ണം, കരൾ വീക്കം മുതലായവ ഉണ്ടാകുകയും ചെയ്യുന്നു. ഇവിടെയാണ് സ്ത്രീകളിലെ നിരന്തര യോഗാഭ്യാസത്തിന്റെ പ്രാധാന്യം. 30 മിനിറ്റോളം ക്രമമായി യോഗ ചെയ്യുന്ന സ്ത്രീയിൽ അബ്ഡോമിനൽ ഒബിസിറ്റിയുടെ സാധ്യത കുറയുന്നതായി പഠനങ്ങളുണ്ട്. PMOS പോലുള്ള റിവേഴ്സിബിൾ കണ്ടീഷൻസിനെ ഫലപ്രദമായി തിരിച്ചുകൊണ്ടുവരാൻ യോഗയ്ക്ക് കഴിയും. സ്ത്രീ ശരീരത്തിന് വഴക്കവും അഴകും ഉണ്ടാക്കുകയും അമിത കൊഴുപ്പ് അടിവയറിൽ അടിയുന്നത് തടയുകയും ചെയ്യുന്നു. ഇതിനു പുറമെ നിരന്തര യോഗാഭ്യാസം മൂലം ശ്വാസോച്ഛാസഗതി സുഗമമാകുകയും മാനസിക സംഘർഷം അയഞ്ഞില്ലാതാകുകയും ചെയ്യുന്നു. പിരിമുറുക്കം, ഉറക്കക്കുറവ് എന്നിവയ്ക്ക് ആദ്യ ആഴ്ചയ്ക്കകം വ്യത്യാസം പ്രകടമാണ്. മെഡിറ്റേഷൻ, ഭ്രാമരി, ചന്ദ്രഭേദി, നാഡീശുദ്ധി എന്നീ പ്രാണായാമങ്ങൾ ശീലിക്കുന്നത് വഴി ഹൈപ്പോതലാമോ പിറ്റ്യൂട്ടറി ഒവേറിയൻ ആക്സിസ് പ്രവർത്തനോന്മുഖമാകുകയും ഹോർമോൺ ഉൽപാദനം ക്രമീകരിക്കപ്പെടുകയും ചെയ്യും. അംഗീകൃത യോഗ ഇൻസ്ട്രക്ടറിന്റെ സഹായത്തോടെ ഗർഭിണിയായിരിക്കെ സ്ത്രീകളിൽ ചെയ്യാൻ കഴിയുന്ന യോഗാഭ്യാസങ്ങളുമുണ്ട്. അവയിലൂടെ പെൽവിക് ഫ്ലോർ മസിൽസ് ശക്തിപ്പെടുകയും പ്രസവം അനായാസകരമാകുകയും ചെയ്യും. പ്രസവാനന്തരം ഉണ്ടായേക്കാവുന്ന പേശീബലക്കുറവ്, അമിതവണ്ണം എന്നിവയ്ക്കും പോസ്റ്റ് പാർട്ടം ഡിപ്രഷൻ പോലുള്ള മാനസിക പ്രശ്നങ്ങൾക്കും യോഗയിൽ പരിഹാരമുണ്ട്. ആർത്തവ വിരാമത്തോടനുബന്ധിച്ച് സംഭവിക്കുന്ന ഹോട്ട് ഫ്ലഷ്, അനിയന്ത്രിതമായ ശരീര ഊഷ്മാവ്, മറ്റു മാനസിക ബുദ്ധിമുട്ടുകൾ എന്നിവയ്ക്ക് ശ്വസന വ്യായാമവും മെഡിറ്റേഷനും ഫലപ്രദമാണ്. അമ്മയുടെ ആരോഗ്യം സാമൂഹിക വികാസത്തിന്റെ അളവുകോലാണ്. അമ്മയുടെ ആരോഗ്യം നന്നെങ്കിൽ ജനിക്കുന്ന കുഞ്ഞും

0: ആരോഗ്യവാനാകും. ഒരു പക്ഷേ കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളുടെയും ആരോഗ്യം അവളിൽ നിക്ഷിപ്തമാണ്. അവളുടെ ആരോഗ്യം നമ്മുടെ ഉത്തരവാദിത്വവും. യോഗ എന്നും അവളോടൊപ്പമുണ്ട്.
1: യോഗയും സ്ത്രീകളുടെ ആരോഗ്യവും, ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് നാഷണൽ ആയുഷ് മിഷനിൽ പ്രോജക്ട് കോർഡിനേറ്ററായ ഡോക്ടർ ഗ്രീഷ്മ ജി എസ്.
2: എൺപത്തിരണ്ട് വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
3: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
2: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് സമീപം.

ശ്രോതാക്കളാസ്വദിക്കുന്നത് നമസ്തേ അനന്തപുരി. ഇനിയൊരു ചലച്ചിത്രഗാനം. ഒ എൻ വി കുറുപ്പിൻ്റെ വരികൾക്ക് എം ബി ശ്രീനിവാസിൻ്റെ സംഗീതം, യേശുദാസിൻ്റെ ആലാപനം. ചിത്രം മൗനം വാചാലം.

പ്രിയ ശ്രോതാക്കളെ, തടസ്സമില്ലാത്ത വഴി നിങ്ങളെ ലക്ഷ്യത്തിൽ എത്തിക്കില്ല. ഇംഗ്ലണ്ടിലെ ഒരു മുൻ ഫുട്ബോൾ താരം ഫ്രാങ്ക് ക്ലർക്ക് പറഞ്ഞതാണ് ഇത്. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾ ലക്ഷ്യത്തിലേക്ക് കുതിക്കൂ. തടസ്സങ്ങൾ ലക്ഷങ്ങളാകിലും അവയെല്ലാം നിങ്ങൾക്ക് മുന്നിൽ ബാഷ്പീകരിച്ചു പോകും. ഇതെല്ലാം സാധ്യമാവണമെങ്കിൽ പക്ഷേ ഒന്നുണ്ട്, നമുക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടാവണം എന്നതാണ് അത്. ഇന്നത്തെ നമസ്തേ അനന്തപുരിക്ക് ഇങ്ങനെ സമാപനം. ശുഭദിനാശംസകൾ.

0: സരസ്വതി എന്റർപ്രൈസസിൽ ജോൺസൺ, സുമാനി, കജാരിയ, സെറ വിറ്ററോ എന്നീ ബ്രാൻഡുകളുടെ ടൈൽ സ്റ്റുഡിയോ.
1: 41st വാർഷികം പ്രമാണിച്ച് ടൈൽസ്, സാനിറ്ററി വെയർസ്, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റ്സ് എന്നിവയ്ക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട്. സരസ്വതി എന്റർപ്രൈസസ്, നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
2: സരസ്വതി എന്റർപ്രൈസസ്. ഹലോ പ്രിയ ഗീതം. പ്രായോജകർ സരസ്വതി എന്റർപ്രൈസസ്, കുന്നുകുഴി, പള്ളിപ്പുറം, കണ്ണാശുപത്രിക്ക് സമീപം.
3: സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതത്തിൽ ഇന്ന് അതിഥിയായി എത്തുന്നത് ചലച്ചിത്ര സീരിയൽ നടി ഇന്ദുലേഖ.
4: നമസ്കാരം പ്രിയ ശ്രോതാക്കൾക്ക്, ഹലോ പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ദുലേഖ. എന്റെ അഭിനയ ജീവിതത്തെക്കുറിച്ചും എന്റെ അനുഭവങ്ങളെക്കുറിച്ചും സംസാരിക്കാനും അതിനിടയിൽ നിങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കാനും ഇഷ്ടഗാനങ്ങൾ കേൾപ്പിക്കാനും ആയിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. ഹലോ പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം.
5: ഹലോ, എന്റെ പേര് ബിന്ദു സതീഷ്.
4: ബിന്ദു. ബിന്ദു മാഡം എവിടുന്നാ വിളിക്കുന്നത്?
5: ഞാൻ നാലാന്തരയിൽ നിന്നാണ് വിളിക്കുന്നത്. നേരത്തെ ഇങ്ങനെ വിളിച്ചിട്ടൊക്കെ ഉണ്ട് ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ. ഇപ്പൊ കിട്ടുമെന്നൊന്നും വിചാരിച്ചില്ല, ഇങ്ങനെ കേട്ടപ്പം ഡയൽ ചെയ്തപ്പോ എനിക്ക് കിട്ടി.
4: സന്തോഷം.
5: എനിക്ക് സന്തോഷം.
4: എന്തൊക്കെയാണ് മാഡത്തിന്റെ ഹോബീസ്, എന്തൊക്കെയാ ചെയ്യാറുള്ളത്?
5: നേരത്തെ വർക്ക് ചെയ്തിരുന്നു, ഇപ്പൊ ഞാൻ വീട്ടില് സ്വന്തം ഗൃഹപരണമാണ്. എനിക്കൊരു മോളുണ്ട്, മോളുടെ പേര് ആഷ്ന, മോളുടെ ഹസ്ബൻഡിന്റെ പേര് നിധിൻ, അവർ കുഞ്ഞുണ്ട്, യാമിക എന്നാണ് പേര് ഹസ്ബൻഡ്. ഞങ്ങൾ ഇത്രയാണ് ഇവിടെ ഉള്ളത്. ഇപ്പൊ ഒന്നും പ്രസന്റ് ഒന്നും ചെയ്യുന്നില്ല, വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ അങ്ങ് പോകുന്നു. ഇവരെല്ലാം വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, അപ്പൊ എല്ലാരും കൂടെ വർക്ക് ചെയ്യണ്ടല്ലോ എന്ന്
4: വിചാരിച്ചു.
5: സന്തോഷം. പുതിയ സീരിയലും എല്ലാം ചെയ്യുന്നുണ്ടോ?
4: ഉണ്ട്, ഇപ്പൊ രണ്ട് സീരിയലുകൾ ചെയ്യുന്നുണ്ട്.
5: ഇനി ഒരുപാട് സീരിയലും സിനിമയൊക്കെ ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാകട്ടെ.
4: താങ്ക് യു, താങ്ക് യു വെരി മച്ച്. പാട്ടുകളൊക്കെ സ്ഥിരം കേൾക്കാറുണ്ടോ?
5: പാട്ട് കയ്യോ, അടുക്കളയിലോട്ട് പോയാൽ അവിടെ റേഡിയോ വെച്ചിട്ടുണ്ട്. അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുമ്പോൾ പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഉറങ്ങുന്നവരെയും പാട്ട് ചിലപ്പം ഇപ്പോഴല്ലേ മൊബൈലൊക്കെ ഇങ്ങനെ വന്നേ, സമയം അറിയാൻ പറ്റും നമുക്ക്.
4: ഏതുതരം പാട്ടുകളാണ് കേൾക്കാൻ ആഗ്രഹം?
5: പഴയ പാട്ടുകളാണ് ഇഷ്ടം.
4: പഴയ പാട്ടുകളാണ്?
5: പഴയ പാട്ടുകളാണ് ഇഷ്ടം.
4: എനിക്ക്
5: തോന്നുന്നത് മെലഡീസ് ആണ് ഇഷ്ടം. മെലഡി ആണ്, ഒരുപാട് ബഹളമുള്ള പാട്ടൊന്നും ഇഷ്ടമല്ല. പുതിയ സിനിമയിലെയും നല്ല പാട്ടുകളൊക്കെ എന്താ പറയാ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എന്നാലും ഒരു ഇഷ്ടപ്പെട്ട പാട്ട് പറയാൻ പറഞ്ഞാൽ ഞാൻ പഴയ പാട്ടൊക്കെ തന്നെ പറയുള്ളൂ.
4: പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്ന പാട്ട് ഏതാണ്?
5: അത് അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ. ഇപ്പൊ എനിക്ക് വേണ്ടത് വീണയും നിന്നെ നീട്ടാം. വീണേ
4: ഒരു വരിയും കൂടെ പാടിക്കോളൂ.
5: എന്നെ പാടുമൊന്നുമില്ല, പക്ഷെ പാട്ട് ഒരുപാട് കേൾക്കും, ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഞാൻ ഇഷ്ടമാണെന്ന് പറയുമ്പോ അതൊരു പുതുമയില്ല, പഴയ പാട്ടുകളോട് ഭയങ്കര ഇഷ്ടമാണ്.
4: ഓക്കെ, ശരി മാഡം, സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം.
5: എനിക്ക് ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്.
4: അപ്പൊ ഈ പാട്ട് തന്നെ വെച്ചുതരാം കേട്ടോ.
5: ഓക്കെ, താങ്ക് യു.

0: ഹലോ, പ്രിയഗീതത്തിലേക്ക് സ്വാഗതം. ആരാ
1: ഹലോ,
0: സംസാരിക്കുന്നത്?
1: എന്റെ പേര് ലളിത.
0: ലളിത മേഡം, എവിടുന്നാ വിളിക്കുന്നത്?
1: കണ്ണൂർ ജില്ലയിലെ പെർളശ്ശേരി സംസ്ഥാനത്തു നിന്നാണ്.
0: കണ്ണൂരിൽ നിന്നാണ്. ഓക്കെ, മേഡത്തിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? പറയൂ, ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ടായിരുന്നു?
1: ഇന്നത്തെ ദിവസം അടിപൊളി തന്നെ. മഴയും
0: മഴയാണോ?
1: വീട്ടിലില്ല, എല്ലാരും മഴയുണ്ട്. മക്കളൊന്നും ഇല്ല, എല്ലാം വീട്ടിൽ പണിക്ക് പോയിനി. മോന്റെ മോനുണ്ട്, ചെറിയ മോനെ. ഓന സ്കൂൾ പറഞ്ഞേച്ചിന് ഓൻ വരാൻ 4 മണിയാകുമ്പോഴത്തേക്ക് ഓൻ വരും.
0: ഓ,
1: വിശേഷങ്ങൾ അങ്ങനെ.
0: അപ്പൊ ഒഴിവ് സമയങ്ങളിൽ എന്താ ചെയ്യാറുള്ളത്?
1: ഒഴിവുണ്ടാവില്ല മേഡം. റേഡിയോ എന്റെ പോയി പോയി നീങ്ങി. എന്നിട്ട് ഞാൻ ടി വിയിൽ റേഡിയോ കണക്ട് ചെയ്തിട്ട് അതാണ് ടി വിയിൽ നിന്നാണ് റേഡിയോ പാട്ട് കേൾക്കുക.
0: ആണോ? പാട്ട് കേൾക്കാൻ അത്രയ്ക്ക് ഇഷ്ടമാണ് അല്ലേ?
1: പാട്ട് കേച്ചിട്ടേ വരെ എന്തുള്ളൂ.
0: പണ്ട് റേഡിയോ ഒക്കെ കേൾക്കാറുണ്ടായിരുന്നോ കുട്ടിക്കാലത്ത്?
1: കണ്ണൂർ FM-ൽ ഞാൻ പാട്ടിനുള്ള ആവശ്യപ്പെടലുണ്ട്.
0: അവിടെ മഴയൊക്കെ ഉള്ളതുകൊണ്ട് മഴക്കാലമാണോ അതോ വെയിലുള്ള സമയമാണോ ഇഷ്ടം?

0: നല്ലത്.
1: ആണല്ലേ.
0: ആ മഴയത്ത് പകർച്ചവ്യാധികളും അങ്ങനെ ഓരോ ഇതെല്ലാം ഉള്ളോണ്ടല്ലോ വേലാകുമ്പോ പ്രശ്നമൊന്നും ഇല്ലാലും, കുറച്ച് ചൂടുണ്ട് എന്നല്ലേ ഉള്ളു.
1: അപ്പൊ തണുപ്പുള്ള സ്ഥലങ്ങളിൽ പോവാൻ ഇഷ്ടല്ലേ?
0: ആ പോക്കുണ്ട്, ചൂടെല്ലാം പോക്കുണ്ട്.
1: ആണോ?
0: 18 നമ്മള് കൊടൈക്കനാലെല്ലാം പോയതാണ്.
1: ഓക്കെ. അപ്പൊ ഇന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന പാട്ട് ഏതാണ്?
0: ഹൃദയമൊരു ക്ഷേത്രത്തിലെ മംഗളം നേരുന്നു.
1: മാഡം പാടുന്ന കൂട്ടത്തിലാണെന്ന് തോന്നുന്നല്ലോ. ഈ പാട്ട് ഒരു രണ്ടുപേരി പാടാമോ?
0: അങ്ങനെ പാടുന്നില്ല, പാട്ട് കേൾക്കാനാ ഇഷ്ടം.
1: സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് പാടാറുണ്ടായിരുന്നോ?
0: ഇല്ലപ്പ, നമ്മൾ അങ്ങനെ ഒരുപാടൊന്നും പഠിച്ചിട്ടില്ല.
1: കൂട്ടുകാരികളൊക്കെ ഉണ്ടോ അവിടെ അടുത്ത്?
0: കൂട്ടുകാരികളെല്ലാം ഉണ്ടപ്പാ, നമ്മള് കമ്പനിയിൽ നിന്ന് തിരക്ക് കൂട്ടമായിട്ട് കമ്പനിയിൽ നിന്ന് തിരച്ചതിന് 40 വർഷം ഒരു കമ്പനിയിൽ നിന്ന് ജോലി ചെയ്തതാണ്. അതിനുശേഷം അവിടെ നിന്ന് റിട്ടയർഡ് ആയതാണ്. റിട്ടയർഡ് ആയിട്ട് 5 വർഷമായി.
1: മാഡത്തിന് ഏറ്റവും സന്തോഷം തരുന്ന കാര്യം എന്താണ്?
0: ഇതന്നെ പാട്ട് കേൾക്കുന്നത്. എത്ര
1: പാട്ട് കഴിഞ്ഞാൽ
0: ആ വിഷമത്തിൽ പാട്ട് കേട്ടുകഴിഞ്ഞാൽ നമ്മളെല്ലാം മറന്നു
1: പോകും. ഏറ്റവും വിഷമിച്ചിരിക്കുന്ന സമയത്ത് ഏത് പാട്ട് കേൾക്കുമ്പോഴാണ് പെട്ടെന്ന് സന്തോഷം വരുന്നത്, അല്ലെങ്കിൽ ആ വിഷമം മാറുന്നത്?
0: പഴയ പാട്ട്.
1: ഓക്കെ.
0: പഴയതാണ് കൂടുതൽ ഇഷ്ടം, പഴയ പാട്ടാണ് ഒരുപാട് ഇഷ്ടം. ഈ മംഗളം നേരുന്ന കണ്ടുള്ള പാട്ട് ഒരുപാട് ഇഷ്ടമാണ്.
1: ശരി, അപ്പൊ ഈ പാട്ട് തന്നെ വെച്ചു തരാം കേട്ടോ. സംസാരിക്കാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു മാഡം. ശരി.
0: ആ ശരി.

0: ബിർള ഓപ്പസ്, ബർജർ തുടങ്ങിയ ബ്രാൻഡുകളുടെ പെയിന്റുകൾക്ക് സരസ്വതി എന്റർപ്രൈസസ്
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൗണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
2: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
3: അയ്യായിരം വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ.

0: ഓഫർ
1: നേടാം. അഞ്ച് ഹീറോ മാവറിക് 440 ബൈക്കുകൾ, അഞ്ച് ലേഡീസ് ഇ വി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
0: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
1: പിട്ടപ്പിള്ളിൽ ഏജൻസീസ്.
2: സരസ്വതി എന്റർപ്രൈസസ്, ജോൺസൺ, സുമാനി, കജാരിയ, സെറ വിറ്ററോ എന്നീ ബ്രാൻഡുകളുടെ ടൈൽ സ്റ്റുഡിയോ.
3: 41st വാർഷികം പ്രമാണിച്ച് ടൈൽസ്, സാനിറ്ററി വെയർസ്, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റ്സ് എന്നിവയ്ക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട്. സരസ്വതി എന്റർപ്രൈസസ്, നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
4: ചലച്ചിത്ര സീരിയൽ നടി ഇന്ദുലേഖ അവതരിപ്പിക്കുന്ന സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം തുടരുന്നു.
5: ഞാൻ അഭിനേത്രി എന്നുള്ള നിലയിൽ ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് എനിക്ക് ബാങ്കിൽ ജോലി കിട്ടി. അപ്പോൾ അഭിനയം എന്ന് പറയുന്നത് എൻ്റെ ഒരു തൊഴിലായിട്ട് എടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം ഇടയ്ക്ക് എൻ്റെ മനസ്സിൽ തോന്നിയിരുന്നു. ഇതൊരു സ്ഥിരം ജോലിയല്ല, അതിൻ്റെ ഒരു വരുമാനം എന്ന് പറയുന്നത് ഒരു സ്ഥിര വരുമാനമല്ല എന്നുള്ളൊരു കൺഫ്യൂഷൻ എൻ്റെ മനസ്സിൽ തോന്നിയിരുന്നു. അപ്പോഴും ഞാൻ എൻ്റെ പഠനം തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ബി കോം കഴിഞ്ഞ് എം കോം ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ബാങ്കിലെ ജോലിക്ക് കയറിയത്. അങ്ങനെ ബാങ്കിലെ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എം ബി എയും കൂടെ ചെയ്താൽ അത് ബാങ്ക് ജോലിക്ക് കുറച്ചും കൂടെ നല്ലതായിരിക്കും എന്ന് തോന്നിയിട്ട് ജോലിക്കിടയിൽ തന്നെ ഞാൻ എം ബി എയും ചെയ്തു. പക്ഷേ ഒരു ഘട്ടം എത്തിയപ്പോൾ ആ ബാങ്ക് ജോലിയുടെ ഒരു പ്രഷർ എനിക്ക് താങ്ങാൻ പറ്റിയില്ല. അതായത് ആ ജോലി മോശമായതുകൊണ്ടല്ല, ഞാൻ അതിന് പറ്റിയ ഒരാളല്ല എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടും കുറച്ച് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ എനിക്കുണ്ടായിരുന്നത് കൊണ്ട് കുറച്ച് ശാരീരിക ബുദ്ധിമുട്ടൊക്കെ തുടങ്ങി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ ജോലി വേണോ ജീവിതം വേണോ എന്ന് ഉടനെ തീരുമാനിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ഘട്ടത്തിൽ എനിക്ക് എൻ്റെ ബാങ്ക് ജോലി ഉപേക്ഷിക്കേണ്ടി വന്നു. അങ്ങനെ അടുത്തത് എന്താണ് എന്ന് ആലോചിച്ചു ഇരുന്ന സമയത്താണ് എനിക്ക് ട്രാൻസ്ലേഷൻ വർക്ക് കിട്ടിയത്. അത് ചില മൊഴിമാറ്റം നടത്തുന്ന സീരിയലുകളുടെ സ്ക്രിപ്റ്റ് ഹിന്ദിയിൽ നിന്നും മലയാളത്തിലേക്ക് തർജ്ജിമ ചെയ്യാൻ അവസരം വന്നു. അപ്പോൾ അത് ചെയ്തു തുടങ്ങി. അതിൻ്റെ കൂടെ തന്നെ വീണ്ടും അഭിനയിക്കാനുള്ള അവസരങ്ങൾ വന്നു. അപ്പോൾ അങ്ങനെ ഓരോ സീരിയലുകൾ തുടർന്നും ചെയ്യാനുള്ള അവസരങ്ങൾ കിട്ടി. അങ്ങനെ ആണ് ഈ കല തന്നെയാണ് എനിക്ക് പറഞ്ഞിട്ടുള്ള മേഖല എന്ന് ഞാൻ ഉറപ്പിച്ച് വീണ്ടും സജീവമായി ഇതിൽ നിൽക്കാൻ തുടങ്ങിയത്. നമുക്കൊരു കോള് വരുന്നുണ്ട്, ആരാണെന്ന് നോക്കാം.
6: ഹലോ, പ്രിയഗീതത്തിലേക്ക് സ്വാഗതം.
7: എന്റെ പേര് പ്രസന്നകുമാരി.
6: പ്രസന്നകുമാരി, മാഡം എവിടുന്നാ വിളിക്കുന്നേ?
7: വിദുരാനപ്പാറ മണലി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന്.
6: ഓക്കെ, വിദുരയിലെ ഇപ്പോഴത്തെ കാലാവസ്ഥ എങ്ങനെയാണ്? മഴയുണ്ടോ?
7: ആ, ഭയങ്കര മഴയാ.
6: മഴയാണ്.
7: ഞാനിപ്പോ വിദുര വീട്ടിലല്ല, ഞാൻ തിരുവനന്തപുരത്തുണ്ട്.
6: ആ,
7: ജോലിക്ക് നിൽക്കാ വീട്ടില്.
6: ആ,
7: അമ്മയെ നോക്കാനായിട്ട് രാസമംഗലത്ത്.
6: ആ,
7: അവിടെ നിന്ന് വിളിക്ക.
6: ആ,
7: റേഡിയോയിൽ പാട്ട് വെച്ചപ്പോ ഒരു പാട്ട് കേട്ടായിരുന്നു. റേഡിയോ അല്ല, ഞാൻ ഫോണിൽ കണക്ട് ചെയ്താ കേൾക്കുന്നത്. അപ്പൊ അങ്ങനെ കേട്ടപ്പോ ഇന്നലെ ഇത് ഓണാക്കിയപ്പോ ഒരു പാട്ട് കേട്ടായിരുന്നു. അപ്പൊ അവന്റെ വരിയൊന്നും ഓർമ്മയില്ല. ഇതാ ഇവിടം വരെ എന്നുള്ളൊരു സിനിമ,
6: അതിലുള്ള
7: ജയിച്ചതിന് സംഘവും പാടിയ ഒരു സംഘഗാനമാണ്. മാഡം ഇപ്പൊ അഭിനയിക്കുന്നുണ്ടോ?
6: ആ, ഞാൻ അഭിനയിക്കുന്നുണ്ട്. സീരിയലുകളിൽ ഇപ്പൊ അഭിനയിക്കുന്നുണ്ട്, ഇടയ്ക്ക് ചില സിനിമകളിലും അഭിനയിക്കുന്നുണ്ട്. ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന സീരിയലുകൾ ഒന്ന് സ്നേഹപൂർവം ശ്യാമ, പിന്നെ ഒന്ന് ചട്ടമ്പി പാറു.
7: ചട്ടമ്പി പാറുണ്ടോ?
6: ചട്ടമ്പി പാറുവില് പ്രിയന്റെ അമ്മ.
7: ഇവിടെ വന്നിരിക്കാൻ കാണുന്ന സീരിയല പ്രിയന്റെ നായികയാ പാറു.
6: അല്ല, പാറുവിന്റെ അമ്മായിയമ്മ ശോഭ.
7: ഓ, അമ്മായിയമ്മ.
6: ആ,
7: ഞാൻ കാണുന്നതാ മേഡം, ഇവിടെ വന്നേച്ചാ അതാ കാണണത്. ഇന്ന് ശ്രദ്ധിക്കാം.
6: ഓക്കെ, യാത്രകളൊക്കെ ചെയ്യുന്നതാണോ?
7: ഇല്ല ഇല്ല ഇല്ല.
6: അങ്ങനെ ഒരു അവസരം കിട്ടിയാൽ എവിടെ പോകണമെന്ന് ആഗ്രഹം?
7: അങ്ങനെയൊന്നും ഒരു ആഗ്രഹം ഇല്ല മേഡം, പോവാൻ സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഓടി നടക്കല്ലേ, ഇങ്ങനെ ജോലി കുറെ പ്രാരാബ്ദങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ ഞാൻ ഇവിടെ അമ്മയെ നോക്കാനായിട്ട് ഇവിടെ നിൽക്കുക.
6: അപ്പൊ വിഷമങ്ങൾ മാറ്റാനായിട്ട് പാട്ട് കേൾക്കുന്നതാണോ ഒരു ശീലം?
7: ഈ പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, പാട്ട് കേൾക്കാൻ. ഞാൻ സമയം ഇവിടെ അങ്ങനെ രാത്രി അമ്മ ടി വി വെക്കത്തുള്ളൂ. അപ്പം ഞാൻ സമയം പോവാൻ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ റേഡിയോ കേൾക്കും. അങ്ങനെ ഇപ്പൊ വെച്ചപ്പോഴാ ഞാൻ കൊറേ പ്രാവശ്യം കൊണ്ട് ശ്രമിക്കുക, കിട്ടുന്നില്ല.
6: അപ്പൊ ഏതായാലും ഇന്ന് കിട്ടിയല്ലോ, അപ്പൊ ഇഷ്ടപ്പെട്ട ഈ പാട്ട് തന്നെ വെച്ച്.
7: 3 വർഷത്തിന് മുമ്പ് ഞാൻ എനിക്ക് കിട്ടിയായിരുന്നു, അതിനുശേഷം ശ്രമിച്ചിട്ട് കിട്ടുന്നില്ല, ഇപ്പോഴാ കിട്ടിയത്. ഭയങ്കര സന്തോഷം, എനിക്ക് എന്ത് പറയണോന്ന് അറിയത്തില്ല.
6: ഏതായാലും മാഡത്തിനോട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ എനിക്കും സന്തോഷമുണ്ട്. അപ്പോ ഇഷ്ടപ്പെട്ട ഈ പാട്ട് തന്നെ വെച്ചത്.
7: ഓക്കെ,
6: താങ്ക് യു.

0: ബിർള ഓപ്പസ്, ബർജർ തുടങ്ങിയ ബ്രാൻഡുകളുടെ പെയിന്റുകൾക്ക് സരസ്വതി എന്റർപ്രൈസസ്
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൌണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
2: കേ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
3: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1-ാം സമ്മാനം 30 കോടി രൂപ, 2-ാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
4: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്ന് മറ്റെടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
5: ഒന്ന് വേഗാട്ടെ, പ്ലീസ് വേഗം.
6: എന്താ, വേറെ മാച്ച് ഉണ്ടോ?
5: അതൊന്നും അല്ല ചങ്ങാതി, അപ്പൂപ്പനും കൊണ്ട് ബാങ്കിൽ പോകണം.
6: അതേനെ, വയസ്സായാൽ പിന്നെ സഹായം ആവശ്യമാണ്.
7: പക്ഷെ ബാങ്കിങ്ങിൽ അത് വേണ്ട.
8: അങ്ങനെയാണ് RBI പറയുന്നത്, മുതിർന്ന പൗരന്മാർ ഏറ്റവും ആദ്യം. നിങ്ങൾക്ക് 70 വയസ്സിൽ കൂടുതലുണ്ടെങ്കിൽ, ഭിന്നശേഷിയുള്ളതും ബാങ്കിൽ പോകാൻ കഴിയാത്ത ആളുമാണെങ്കിൽ, ബാങ്ക് വരും നിങ്ങൾക്കരികെ അവശ്യ സേവനങ്ങളുമായി, അതും മിതമായ നിരക്കിൽ.
9: സീനിയർ ഏറ്റവും ആദ്യം. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
0: സരസ്വതി എന്റർപ്രൈസസിൽ സെറ സെനേറ്റർ, ഹക്സ്, ലോകോത്തര ബ്രാൻഡുകളായ റോക്ക, ഗെബറിറ്റ് എന്നീ സാനിറ്ററി വെയറുകളുടെ ഡിസ്പ്ലേ സെന്റർ ഒരുക്കിയിരിക്കുന്നു.
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൌണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
10: ചലച്ചിത്ര സീരിയൽ നടി ഇന്ദുലേഖ അവതരിപ്പിക്കുന്ന സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം തുടരുന്നു.
11: എന്റെ മകളിപ്പോൾ വിദേശത്ത് MBBSന് പഠിക്കുകയാണ്. അപ്പോൾ പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഒരു സിംഗിൾ മദർ എന്നുള്ള നിലയിൽ വെല്ലുവിളികൾ ഉണ്ടായിരുന്നോ, അതെങ്ങനെ നേരിട്ടു എന്ന് പലരും ചോദിക്കാറുണ്ട്. അതിനുള്ള കരുത്ത് എവിടെ നിന്ന് കിട്ടി എന്നും ചോദിക്കാറുണ്ട്. അതിന് ഒറ്റ വരിയിൽ ഒരു ഉത്തരം നൽകുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അത് എങ്ങനെ സാധിച്ചു എന്ന് ചോദിച്ചാൽ, ഓരോ അവസരങ്ങൾക്കനുസരിച്ച് എൻ്റെ ജീവിതം ഞാൻ അങ്ങനെ വഴിതിരിച്ചു വിടുകയായിരുന്നു. ഓരോ അവസരത്തിലും എനിക്ക് സ്ട്രോങ് ആയി നിന്നേ പറ്റൂ എന്നുള്ളൊരു അവസ്ഥ വന്നപ്പോൾ പല കാര്യങ്ങളും അങ്ങനെ ചെയ്തു പോയതാണ്. മകളോട് എപ്പോഴും അവൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഞാൻ അനുവദിക്കാറുണ്ട്. നമ്മളുടെയൊക്കെ ചെറുപ്പത്തിൽ കൂടുതലും അച്ഛനമ്മമാർ പറഞ്ഞു തരുന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാറുള്ളത്. നമ്മളുടേതായിട്ടുള്ള ഓരോ തീരുമാനങ്ങളോ അല്ലെങ്കിൽ നമ്മളുടെ അഭിപ്രായങ്ങൾക്ക് അധികം ഒരു ഇത് കൂടുതലും അച്ഛനമ്മമാർ തരാറില്ല. പക്ഷേ അങ്ങനെയല്ല വേണ്ടത് എന്ന് ഞാൻ വളരെ നേരത്തെ തന്നെ എൻ്റെ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു. അപ്പോൾ എൻ്റെ മോൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ അവളെ വിട്ടുകൊടുക്കണം എന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു. അങ്ങനെ അവൾ ചെറുപ്പം മുതലേ എനിക്ക് ഡോക്ടറാവണം എന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ വലുതായപ്പോഴും ഞാൻ വീണ്ടും അവളുടെ ഇഷ്ടങ്ങൾ മാറുമോ എന്ന് നോക്കി, പക്ഷേ അത് നടന്നില്ല. അത് തന്നെയാണ് എൻ്റെ മനസ്സിലുള്ളത് എന്ന് അവൾ ഉറപ്പിച്ചു പറഞ്ഞു. എന്നാൽ അങ്ങനെ തന്നെ ആവട്ടെ എന്ന് വിചാരിച്ച് ഞാൻ അവളെ കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുകയാണ് ചെയ്യാറുള്ളത്. ഒരു ശ്രോതാവ് വിളിക്കുന്നുണ്ട്, ഏതാണ് അവർക്ക് ഇഷ്ടപ്പെട്ട ഗാനം എന്ന് നോക്കാം.
12: ഹലോ.
11: ഹലോ, പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം.
12: ഞാൻ സിനിയാണ് സംസാരിക്കുന്നത്. ഏറ്റവും കരയുന്നു. ഇന്നും സന്തോഷം കൊണ്ട് എന്താ പറയണത് അറിയാ.
11: എന്താ ഇത്ര സന്തോഷം?
12: എല്ലാ പരിപാടിയിലും വിളിക്കും, ഹലപ്രിയത്തിലും വിളിക്കും, അല്ലാതെ വ്യാഴാഴ്ച 4 മണിക്കൊരു പരിപാടി ഉണ്ട്, അതിൽ വിളിക്കും. എന്നാലൊന്നും എനിക്ക് കിട്ടൂല, പക്ഷെ എന്റെ കൂട്ടുകാരിക്ക് കിട്ടും. അവള് പാട്ടും ചോദിക്കും, ഞങ്ങള് മനസ്സരിച്ച് വിളിക്കും, പക്ഷെ അവക്ക് കിട്ടും. അപ്പള പേര് ലക്ഷ്മി എന്നാണ്. പിന്നെ ഞങ്ങൾക്ക് നെയ്ത്താണ് ജോലി. ഞങ്ങള് ഇവിടെ 3-ാം പേരുണ്ട്, 7-8 പേരുണ്ട് നെയ്യാൻ.
11: പിന്നെ
12: ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി, മേളത്തിന് വേണ്ടി എനിക്കിപ്പോ പാട്ട് പറയാൻ പെട്ടെന്ന് കിട്ടുകൊണ്ട് പറയാറില്ല. മേഡത്തിന് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് വെച്ച് തന്നാ മതി.
11: ഓ, വെച്ചു തരാലോ. ഒഴിവ് സമയങ്ങളിൽ എന്തൊക്കെയാണ് ചെയ്യാറുള്ളത്? കൂട്ടുകാരിയുടെ കൂടെ കറങ്ങാനൊക്കെ പോവാറുണ്ടോ?
12: ഇല്ല ഇല്ല, നമുക്ക് നെയ്ത്തല്ലേ, ഞായറാഴ്ച ഒരു ദിവസം അവധി ഉള്ളു.
11: ആ ദിവസം വീട്ടിലെ ജോലികൾ ഉണ്ടാവും അല്ലേ?
12: ജോലികളുണ്ട്. ഓ, നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ റേഡിയോ വെച്ചാൽ വൈകിട്ട് 5 മണിയാവും നമ്മള് പോകും. അതുവരെ റേഡിയോ പാട്ടുകൾ കേട്ടോണ്ടിരിക്കും, എല്ലാ പരിപാടിയും കേൾക്കും.
11: വേറെ സന്തോഷം തരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്?
12: സന്തോഷം തരുന്ന, എനിക്ക് 2 മക്കളുണ്ട്, അവരെ കാര്യങ്ങളൊക്കെ നോക്കും, പിന്നെ ജോലി, അത് തന്നെ.
11: അതൊക്കെയാണ് ഏറ്റവും വലിയ സന്തോഷം.
12: അതെ.
11: ആ ശരി, അപ്പൊ ഇന്ന് ചേച്ചിക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പാട്ട് തന്നെ വെച്ചു തരാം കേട്ടോ.
12: ഓക്കെ, താങ്ക് യു.
11: ശരി.

0: ബിർള ഓപ്പസ്, ബർജർ തുടങ്ങിയ ബ്രാൻഡുകളുടെ പെയിന്റുകൾക്ക് സരസ്വതി എന്റർപ്രൈസസ്
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൌണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
2: ഹലോ, പ്രിയഗീതത്തിലേക്ക് സ്വാഗതം.
3: ദീപ,
2: ഇന്ന് ഏത് പാട്ടാണ് ആവശ്യപ്പെടുന്നത്?
3: ഹൃദയം ഒരു ക്ഷേത്രത്തിലെ ഒരു ദീപൻ വാചന ക്ഷേത്രം.
2: ശരി, അപ്പൊ ഈ പാട്ട് തന്നെ വെച്ചേരാ കേട്ടോ.
3: മക്കൾക്ക് വേണ്ടി ഭർത്താവിന് വേണ്ടിയാണ് ഇത് സമർപ്പിക്കുന്നു.
2: ശരി, ചേച്ചിക്കും മക്കൾക്കും ഭർത്താവിനും വേണ്ടിയിട്ട് ഈ പാട്ട് വെച്ചേരാ.
3: ഓ ശരി,
2: ശരി, സന്തോഷം.

0: ബിർള ഓപ്പസ്, ബർജർ തുടങ്ങിയ ബ്രാൻഡുകളുടെ പെയിന്റുകൾക്ക് സരസ്വതി എന്റർപ്രൈസസ്
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൗണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
0: സരസ്വതി എന്റർപ്രൈസസിൽ സെറ സെനേറ്റർ, ഹക്സ്, ലോകോത്തര ബ്രാൻഡുകളായ റോക്ക, ഗെബറിറ്റ് എന്നീ സാനിറ്ററി വെയറുകളുടെ ഡിസ്പ്ലേ സെന്റർ ഒരുക്കിയിരിക്കുന്നു.
1: 41-ാം വാർഷികം പ്രമാണിച്ച് ഡിസ്കൗണ്ട് ലഭ്യമാണ്. സരസ്വതി എന്റർപ്രൈസസ് നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
2: ചലച്ചിത്ര സീരിയൽ നടി ഇന്ദുലേഖ അവതരിപ്പിക്കുന്ന സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയ ഗീതം തുടരുന്നു.
3: ഹലോ പ്രിയ ഗീതത്തിലേക്ക് സ്വാഗതം.
4: ഹലോ, രാജേഷ് ആണ്.
3: രാജേഷ്
4: തിരുമലയിൽ
3: നിന്ന്. പറയൂ രാജേഷ്, എന്തൊക്കെയാ വിശേഷങ്ങള്? പാട്ടുകളൊക്കെ കേൾക്കാൻ ഇഷ്ടമാണല്ലോ അല്ലേ? എപ്പോഴും പാട്ട് കേൾക്കുന്ന ആളാണോ അതോ ഒഴിവ് സമയങ്ങളിൽ മാത്രം പാട്ട് കേൾക്കുന്ന ആളാണോ?
4: സമയം കിട്ടുമ്പോഴും.
3: ഏതു തരം പാട്ടുകളാണ് ഇഷ്ടം? മെലഡിയാണ്. പാട്ട് പാടാറുണ്ടോ? സിനിമകൾ കാണുന്ന ആളാണോ? ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ ഏതാണ്? പെട്ടെന്ന് ഒരു സിനിമയുടെ പേര് പറയുമെന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യം മനസ്സിൽ വരുന്ന പേര് ഏതാണ്? ഇഷ്ടപ്പെട്ട നടനോ?
4: മോഹൻലാൽ.
3: ആഹാ, മോഹൻലാലിന്റെ ഒരു സിനിമ പറയൂ എന്ന് പറഞ്ഞാലോ?
4: ദൃശ്യം.
3: മോഹൻലാലിന്റെ പഴയ സിനിമകൾ ഇഷ്ടമാണോ? ഇപ്പൊ രണ്ട് സീരിയലുകൾ ചെയ്യുന്നുണ്ട്. ഒന്ന് സ്നേഹപൂർവം ശ്യാമയും പിന്നെ ചട്ടമ്പി പാറു എന്ന് പറയുന്ന രണ്ട് സീരിയലുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഏറ്റവും അവസാനം കണ്ട സിനിമ ഏതാണ്? അതിരടി. ഓക്കെ, ഇന്ന് ആവശ്യപ്പെടുന്ന പാട്ട് ഏതാണ്?
4: ആകാശദീപം.
3: ആ, എന്തുകൊണ്ടാണ് ഈ പാട്ട് ഇത്ര ഇഷ്ടം?
4: മെലഡി പാട്ട്.
3: ഓക്കെ, അപ്പൊ ഈ പാട്ട് വെച്ചു തരാം കേട്ടോ.
4: ശരി, ഓക്കെ ഓക്കെ
3: ഓക്കെ, താങ്ക് യു.

ഹലോ പ്രിയഗീതം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കാനും പലരുടെയും വിശേഷങ്ങൾ കേൾക്കാനും എന്റെ വിശേഷങ്ങൾ അവരുമായി പങ്കുവയ്ക്കാനുമുള്ള അവസരം കിട്ടിയതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. എല്ലാവരുടെയും സ്നേഹവും പ്രാർത്ഥനയും കൊണ്ടാണ് ഇന്നും ഈ മേഖലയിൽ എനിക്ക് തുടരാൻ കഴിയുന്നത്. ഇനി തുടർന്നും എല്ലാവരുടെയും പിന്തുണയും സ്നേഹവും ഇതുപോലെ തന്നെ ഉണ്ടായിരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. ഹലോ പ്രിയഗീതത്തിൽ നിന്നും തൽക്കാലം വിട വാങ്ങുന്നു. നന്ദി, നമസ്കാരം.

മലയാള സീരിയൽ നടി ഇന്ദുലേഖ അവതരിപ്പിച്ച സരസ്വതി എന്റർപ്രൈസസ് ഹലോ പ്രിയഗീതം സമാപിച്ചു. നിർവഹണം എം കെ ദിലീപ്, നിർവഹണ സഹായം ഷിബിന.

0: സരസ്വതി എന്റർപ്രൈസസിന്റെ മൂന്നാമത്തെ ഷോറൂം കണ്ണാശുപത്രിക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
1: 41st വാർഷികം പ്രമാണിച്ച് ടൈൽസ്, സാനിറ്ററി വെയർസ്, പ്ലംബിംഗ് മെറ്റീരിയൽസ്, പെയിന്റ്സ് എന്നിവയ്ക്ക് സ്പെഷ്യൽ ഡിസ്കൗണ്ട്. സരസ്വതി എന്റർപ്രൈസസ്, നിയർ കണ്ണാശുപത്രി, കുന്നുകുഴി, പള്ളിപ്പുറം.
2: ശ്രോതാക്കൾ ആസ്വദിക്കുന്നത് ആകാശവാണിയുടെ അനന്തപുരി FM 101.9.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: പി എം ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗൈ ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം. ചുനക്കര രാമൻകുട്ടിയുടെ വരികൾക്ക് എം ജി രാധാകൃഷ്ണന്റെ സംഗീതം, യേശുദാസ് പാടിയത്. ചിത്രം നിൻ കാലൊച്ച കേൾക്കാൻ.

0: ആകാശവാണി അനന്തപുരി FM 101.9.
1: നമസ്കാരം. പ്രധാന വാർത്തകൾ.
0: മഴക്കെടുതി നേരിടുന്ന പത്തനംതിട്ടയിലെ ആറന്മുള, റാന്നി എന്നീ പ്രദേശങ്ങളിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ഉച്ചയ്ക്ക് സന്ദർശനം നടത്തും. ആദ്യം ആറന്മുളയിലെത്തുന്ന മുഖ്യമന്ത്രി റാന്നി ഉൾപ്പെടെയുള്ള മേഖലകളാണ് സന്ദർശിക്കുന്നത്. ബ്രിക്സ് അഴിമതി വിരുദ്ധ വർക്കിംഗ് ഗ്രൂപ്പിന്റെയും ആസ്തി വീണ്ടെടുക്കൽ ശൃംഖലയുടെയും രണ്ടാമത്തെ യോഗം ഹൈദരാബാദിൽ ഇന്ന് ആരംഭിക്കും. കേന്ദ്ര പേഴ്സണൽ ആൻഡ് ട്രെയിനിംഗ് വകുപ്പ് സെക്രട്ടറി ഡെജന ഷാ ഉദ്ഘാടനം ചെയ്യും. NDA പാർലമെന്ററി പാർട്ടി പ്രതിവാര യോഗം മംഗൾ മിലൻ രാവിലെ പാർലമെന്റ് മന്ദിരത്തിൽ ചേരും. തൃണമൂൽ കോൺഗ്രസിലെ വിമതർ ഉണ്ടാക്കിയ നാഷണലിസ്റ്റ് സിറ്റിസൺസ് പാർട്ടി ഓഫ് ഇന്ത്യയിലെ MPമാരും ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കും. ഈ വർഷം ജൂലൈയിൽ രാജ്യത്തെ റെയിൽവേ ചരക്ക് ലോഡിംഗിൽ 9% വളർച്ച രേഖപ്പെടുത്തി. കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഇത് 129.7 ദശലക്ഷം ടൺ ആയിരുന്നു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ ദർശനത്തിന് വെർച്വൽ ക്യൂ ആരംഭിച്ചു. രാവിലെ 7 മുതൽ 8 വരെയായിരുന്നു ആദ്യഘട്ടം. ഓരോ മണിക്കൂറിലും 300 പേർക്ക് വീതമാണ് പ്രവേശനം. കനത്ത മഴയെ തുടർന്ന് കണ്ണൂർ പഴശ്ശി ജലസംഭരണിയിലെ നീരൊഴുക്ക് വർദ്ധിച്ചു. സംഭരണിയുടെ 16 ഷട്ടറുകളിൽ 15 എണ്ണവും തുറന്നു. ദീർഘകാലം കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ സംസ്ഥാന പ്രസിഡന്റ് ആയിരുന്ന കണ്ണൂർ ഇളയാവൂരിലെ CP നാരായണൻ നമ്പ്യാർ അന്തരിച്ചു. 97 വയസ്സായിരുന്നു. കണ്ണൂർ സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷനും ഇരിട്ടി ICDSഉം സംയുക്തമായി സംഘടിപ്പിക്കുന്ന സമഗ്ര ബോധവൽക്കരണ പരിപാടി നാളെയും മറ്റന്നാളും കണ്ണൂർ ഇരിട്ടിയിൽ രാവിലെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MV സരള ഉദ്ഘാടനം ചെയ്യും. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക്.

പ്രിയ ശ്രോതാക്കളെ, ഗാനോപഹരം പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ പരിപാടിയിൽ 1971 1980 ഇടയ്ക്കുള്ള മലയാള ചലച്ചിത്ര ഗാനങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആദ്യം യേശുദാസ് പാടിയ ഗാനം, ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം, ചിത്രം നൃത്തശാല

റാഗിംഗ് എന്ന പടത്തിലെ പാട്ട് പി ജെ ആന്റണി രചിച്ചത്, സംഗീത സംവിധാനം എം കെ അർജുനൻ, പാടിയത് എസ് ജാനകി.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
1: ഗാനോപഹാരം തുടരുന്നു. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ജി ദേവരാജന്റെ സംഗീതം, യേശുദാസും മാധുരിയും പാടിയത് ചിത്രം പഞ്ചതന്ത്രം.

0: വരവായി.
1: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
0: മികച്ച ക്വാളിറ്റി ആകർഷകമായ വിലയിൽ വാങ്ങാം.
1: രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം. നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: അതെ, ഓണക്കോടി ഡ്യൂറോണിൽ സ്റ്റിച്ച് ചെയ്താലോ?
1: ഷർട്ടിംഗ്, സ്യൂട്ടിംഗ് ആവശ്യങ്ങൾക്ക് പ്രമുഖ ബ്രാൻഡ് തുണിത്തരങ്ങളുടെ മായാലോകം, ലിനൻ തുണിത്തരങ്ങളും ബ്രൈഡൽ ഡ്രസ് മേക്കിംഗിനും പെർഫെക്റ്റ്
0: പെർഫെക്റ്റ് സ്റ്റിച്ചിനായി ഡ്യൂറോൺ ടൈലേഴ്സിലേക്ക് എത്തും. പവർ ഹൗസ് ജംഗ്ഷൻ, ട്രിവാൻഡ്രം.
3: 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
4: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും. സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
5: ഈ ആർപ്പവിളി എന്തിനാണല്ലേ? 2,000 രൂപയ്ക്ക് മുകളിൽ MRC യിൽ നിന്ന് ഷോപ്പ് ചെയ്താൽ സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങി ഉറപ്പായ സമ്മാനങ്ങൾ കിട്ടും. ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഗോൾഡ് കോയിനും.
1: ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. MRT മെറ്റൽ മാർട്ട്, ചാരിലും മാർക്കറ്റ് റോഡ്, വാട്ടർ അതോറിറ്റി എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
6: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും. ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
7: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്. അതും മിതമായ നിരക്കിൽ.
8: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
9: ഗാനോപഹാരം തുടരുന്നു. പി ഭാസ്കരന്റെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം, പാടിയത് KJ യേശുദാസ്, ചിത്രം പ്രസാദം.

0: ഗാനോപഹാരം റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവിലയ്ക്ക് ശേഷം തുടരും.
1: റീഗൽ ജുവലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില പ്രായോജികർ
2: റീഗൽ ജുവലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
3: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജുവലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജുവലേഴ്സ്, ഒരു മാറ്റം, അത് നല്ലതല്ലേ?
0: കേരളത്തിൽ ഇന്ന് സ്വർണ വ്യാപാരം നടക്കുന്നത് ഗ്രാമിന് 20 രൂപ കുറഞ്ഞ് 13,200 രൂപ നിരക്കിലും പവന് 1,600 രൂപ കുറഞ്ഞ് 1,05,600 രൂപ നിരക്കിലുമാണ്. റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില ഇനി നാളെ രാവിലെ 10:30.
1: റീഗൽ ജുവലേഴ്സ് പുളിമൂട് തിരുവനന്തപുരം. ഇന്നത്തെ സ്വർണവില
2: സമർപ്പിച്ചത് റീഗൽ ജുവലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
1: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: പി എം ജയ് അബ് ഗരീബോ കെ ജയ് ബൻ ഗൈ ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: പ്രിയ ശ്രോതാക്കളെ, ഗാനോപഹാരം തുടരുന്നു. ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ജി ദേവരാജന്റെ സംഗീതം, പി ജയചന്ദ്രനും സംഘവും പാടിയത്. ചിത്രം മുദ്രമോതിരം.

പ്രിയ ശ്രോതാക്കളെ, ഡോക്ടറോട് ചോദിക്കാൻ തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:05 മുതൽ 12 മണി വരെ അവയവദാനവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നോബിൾ ഗ്രേഷ്യസ് ശ്രോതാക്കൾക്ക് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321. ഒരു നമ്പർ കൂടി 9496565321. ഒരു നമ്പർ കൂടിയുണ്ട്, 9496569631. അവയവദാനവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:05 മുതൽ 12 മണി വരെ. ഗാനോപഹാരം തുടരുന്നു. യേശുദാസ് പാടിയ ഗാനം, ബിച്ചു തിരുമലയുടെ വരികൾക്ക് കെ ജെ ജോയിയുടെ സംഗീതം, ചിത്രം അനുപല്ലവി.

പ്രിയ ശ്രോതാക്കളെ ക്ഷമിക്കണം, ഗാനോപഹാരം തുടരുന്നു. പി മാധുരി പാടിയ ഗാനം, യൂസഫലി കേച്ചേരിയുടെ വരികൾക്ക് ജി ദേവരാജന്റെ സംഗീതം, ചിത്രം രണ്ട് ലോകം.

അൻവർ സുബൈറിൻ്റെ വരികൾക്ക് കെ ജെ ജോയിയുടെ സംഗീതം, വാണി ജയറാം, ഇടവാ ബഷീർ എന്നിവരും സംഘവും പാടിയത്. ചിത്രം മുക്കുവനെ സ്നേഹിച്ച ഭൂതം.

0: 82 വർഷത്തിന്റെ സ്വർണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. രണ്ട് പവന മുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
1: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളിയാഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
0: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട, പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
2: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കോമ്പൻ ഓഫർ
3: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
2: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
3: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
4: പ്രിയ ശ്രോതാക്കളെ, ഒരു ഗാനം കൂടി. ബിച്ചു തിരുമലയുടെ വരികൾക്ക് എ ടി ഉമ്മറിന്റെ സംഗീതം, പാടിയത് കെ ജെ യേശുദാസ്. ചിത്രം അടവുകൾ 18.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 11 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: അടിയന്തര വൈദ്യ പരിചരണത്തിന് ഇരുചക്ര റോഡ് ആംബുലൻസ് കൊണ്ടുവരുന്നതിന് 1989 കേന്ദ്ര മോട്ടോർ വാഹന ചട്ടങ്ങളിൽ ഭേദഗതി നിർദ്ദേശിക്കുന്ന കരട് വിജ്ഞാപനം ഉപരിതല ഗതാഗത മന്ത്രാലയം സമർപ്പിച്ചു. നിർദ്ദിഷ്ട അടിയന്തര ആംബുലൻസ് സേവനം വിദൂര പ്രദേശങ്ങളിൽ വൈദ്യസഹായം പെട്ടെന്നെത്തിക്കാൻ സഹായിക്കുമെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. കോൾ നിലങ്ങൾ കേരളത്തിന്റെ കൃഷി സമൃദ്ധിക്ക് നൽകുന്ന പങ്ക് വളരെ വലുതാണെന്ന് മന്ത്രി ടി സിദ്ദിഖ്. തൃശൂർ ടൌൺഹാളിൽ കോൾ പടവ് പ്രതിനിധികളുടെ വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയത്തിന് കീഴിലെ കണ്ണൂർ സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷനും ഇരിട്ടി ICDS സംയുക്തമായി സംഘടിപ്പിക്കുന്ന സമഗ്ര ബോധവൽക്കരണ പരിപാടി നാളെയും മറ്റന്നാളും കണ്ണൂർ ഇരിട്ടിയിൽ. രാവിലെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് MV സരള ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ ജില്ലയിൽ ഇന്നലെ ഒരു വീട് പൂർണ്ണമായും 6 വീടുകൾ ഭാഗികമായും തകർന്നു. 6 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 456 പേരാണ് കഴിയുന്നത്. സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ കൌൺസിലിന്റെ ആഭിമുഖ്യത്തിൽ ഇന്ന് തിരുവനന്തപുരത്ത് നടത്താൻ തീരുമാനിച്ച വൈസ് ചാൻസലേഴ്സ് കോൺക്ലേവ് 2026 മാറ്റിവച്ചു. കനത്ത മഴക്കെടുതിയാണ് പരിപാടി മാറ്റിവയ്ക്കാൻ കാരണം. കേരള ജല അതോറിറ്റിയുടെ കുറ്റിക്കാട്ടൂർ ബൂസ്റ്റർ സ്റ്റേഷനിലെ മോട്ടോർ റൂമുകളിൽ അറ്റകുറ്റപ്പണികൾ നടത്തുന്നതിനാൽ ഉച്ചവരെ കുടിവെള്ള വിതരണം തടസ്സപ്പെടും. മെഡിക്കൽ കോളേജ് പരിസരത്തും സമീപ പ്രദേശത്തുമാണ് കുടിവെള്ള വിതരണം മുടങ്ങുകയെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ അറിയിച്ചു. കോട്ടയം മണർകാട് വെള്ളക്കെട്ടിൽ വീണ് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. മണർകാട് പറമ്പുകര സ്വദേശി ശരണാണ് അപകടത്തിൽപ്പെട്ട് മരിച്ചത്. സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി നടപ്പാക്കുന്ന പച്ചമലയാളം കോഴ്സിലേക്ക് ഓഗസ്റ്റ് 15 വരെ രജിസ്റ്റർ ചെയ്യാം. മലയാളം മീഡിയത്തിൽ പഠിക്കാൻ അവസരം ലഭിക്കാത്തവർക്കും മലയാളത്തിൽ സാമാന്യ പരിജ്ഞാനം ആഗ്രഹിക്കുന്നവർക്കും കോഴ്സിന് അപേക്ഷിക്കാം. പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്.

സീനിയേഴ്സ് എന്ന ചിത്രത്തിനു വേണ്ടി ബെന്നിദയാലും ലക്ഷ്മിയും സംഘവും പാടിയ ഗാനമാണ് കേട്ടത്. രചന അനിൽ പനശൂരാൻ, സംഗീതം ആൽഫോൺസ്. ഇനി ചിത്രയും ഹരിചരണും 916 എന്ന ചിത്രത്തിനു വേണ്ടി പാടിയ ഗാനം. രചന റഫീഖ് അഹമ്മദ്, സംഗീതം എം ജയചന്ദ്രൻ.

0: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
1: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
0: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
1: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
2: വിനി ശ്രീനിവാസൻ രചന നിർവഹിച്ച് പാടിയ ഗാനം. സംഗീതം നൽകിയത് ഷാൻ റഹ്മാൻ. ചിത്രം മലർവാടി ആർട്സ് ക്ലബ്ബ്.

0: അതെ, സാനിറ്ററി വെയർ വാങ്ങണ്ടേ?
1: അനന്തപുരി സാനിറ്റേഷൻസിൽ പോകണ്ടേ എന്ന് ചോദിച്ചാ പോരെ.
2: വാട്ടർ ടാങ്ക്, പൈപ്പ് തുടങ്ങി വീടിനാവശ്യമായ എല്ലാ സാനിറ്ററി വെയർ പ്രോഡക്റ്റുകൾക്കും സന്ദർശിക്കൂ. 25 വർഷമായി തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
3: സ്വന്തം സംഗീതത്തിൽ എം ജയചന്ദ്രൻ ചിന്മയിയോടൊപ്പം പാടിയ ഗാനം. രചന എസ് രമേശൻ നായർ. ചിത്രം വാൽക്കണ്ണാടി.

0: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ്, ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ
1: ഷോറൂം സന്ദർശിക്കൂ. ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
2: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
3: എം ജയചന്ദ്രൻ സംഗീതം നൽകിയ മറ്റൊരു ഗാനം, പാടിയത് സുജാത. ചിത്രം മയിലാട്ടം. ഗാനരചന ഗിരീഷ് പുത്തഞ്ചേരി.

0: കരുണാസായി മനോയാനം നാളെ രാവിലെ 7:55. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആന്റ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
1: യൂസഫലി കേച്ചേരിയുടെ രചന, മോഹൻ സിതാരയുടെ സംഗീതം, യേശുദാസ് പാടിയ ഗാനം, ചിത്രം കുഞ്ഞിക്കൂനൻ.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: എം ആർ പി ലോണം പൊന്നോണം ഓഫറിൽ നിറയെ സമ്മാനം.
3: 2000 രൂപയ്ക്ക് മുകളിലുള്ള എല്ലാ പർച്ചേസുകൾക്കും സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ.
4: ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഒരു ഗോൾഡ് കോയിൻ. ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ.
5: എം ആർ ടി മെറ്റൽ മാർട്ട് ചാലയിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റി എതിർവശത്തും. കണ്ടീഷൻ അപ്ലൈ.
6: ചിത്രം ഇരുവർ, പാടിയത് ഹരിഹരൻ.

0: അതെ, ഓണക്കോടി ഡ്യൂറോണിൽ സ്റ്റിച്ച് ചെയ്താലോ?
1: ഷർട്ടിംഗ് സ്യൂട്ടിംഗ് ആവശ്യങ്ങൾക്ക് പ്രമുഖ ബ്രാൻഡ് തുണിത്തരങ്ങളുടെ മായാലോകം ലിനൻ തുണിത്തരങ്ങളും ബ്രൈഡൽ ഡ്രസ് മേക്കിംഗിനും പെർഫെക്റ്റ്
2: പെർഫെക്റ്റ് സ്റ്റിച്ചിനായി

0: ഡ്യൂ ഓൺ ടൈലേഴ്സിലേക്ക് എത്തും. പവർ ഹൗസ് ജംഗ്ഷൻ ട്രിവാൻഡ്രം. ഓണം വരവായി.
1: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
0: മികച്ച ക്വാളിറ്റി ആകർഷകമായ വിലയിൽ വാങ്ങാം.
1: രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം. നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
2: നിത്യശ്രീ പാടിയ ഗാനം, ചിത്രം ജീൻസ്.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
2: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
3: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ്, വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫറും.
4: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല.
5: ക്യാമ്പസ് കളേഴ്സ് അനന്തപുരി FM ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്നു.
6: ഇനീഷ്യലി നമ്മൾ ഫാർമക്കോളജി ഒക്കെ പഠിക്കുമ്പോൾ ഒരുപാട് മരുന്നുകളെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കാനുണ്ട്, മെഡിസിൻസ് ഒരുപാടുണ്ട്. ഫോർമാറ്റ് ഒക്കെ നമ്മൾ 3rd year ഒക്കെ ഫാർമക്കോളജിയിലൊക്കെ പഠിക്കും. അന്നേരം മുതലേ നമ്മൾ ഇങ്ങനെ ആഗ്രഹിക്കുന്നു, നമുക്ക് എപ്പോഴാണ് മരുന്ന് എഴുതി കൊടുക്കാൻ പറ്റുക എന്നുള്ള രീതിയിൽ.

0: ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക 8281 4203 05 എന്ന നമ്പറിൽ ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്ത ശേഷം വോയിസ് മെസ്സേജ് അയയ്ക്കുക. മറക്കാതെ കേൾക്കുക ക്യാമ്പസ് കളേഴ്സ് ചൊവ്വാഴ്ചകളിൽ ഉച്ചയ്ക്ക് 1 മണിക്ക് അനന്തപുരി FM പ്രക്ഷേപണം ചെയ്യുന്നു.
1: തിരിപ്പൂക്കളിൽ ഇപ്പോൾ ഒരു ഗാനം കൂടി കേൾക്കാം. ഹരിഹരനും ക്ലിന്റനും പാടിയതാണിത്. ചിത്രം അലൈപ്പായുതേ.

0: ആകാശവാണി അനന്തപുരി FM 101.9 സമയം 12 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ലോക്സഭയിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. സഭാ നടപടികൾ ഉച്ചയ്ക്ക് 2 വരെ നിർത്തിവച്ചു. NDA പാർലമെന്ററി പാർട്ടി പ്രതിവാര യോഗം മംഗൾ മിലൻ പാർലമെന്റ് മന്ദിരത്തിൽ ചേർന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, മന്ത്രിമാർ, തൃണമൂൽ കോൺഗ്രസിലെ വിമതരുണ്ടാക്കിയ നാഷണലിസ്റ്റ് സിറ്റിസൺസ് പാർട്ടി ഓഫ് ഇന്ത്യയിലെ MPമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. DMK നേതാവ് ഉദയനിധി സ്റ്റാലിനെ തമിഴ്നാട് പോലീസ്

കസ്റ്റഡിയിലെടുത്തു. കാവേരി വിഷയത്തിലെ പ്രസംഗത്തിനിടെ നടി തൃഷയെക്കുറിച്ച് നടത്തിയ ദ്വയാർത്ഥ പരാമർശത്തിൽ തഞ്ചാവൂർ പോലീസ് എടുത്ത കേസിനെ തുടർ നടപടികളുടെ ഭാഗമായാണ് ഉദയനിധിയെ കസ്റ്റഡിയിലെടുത്തത്. പത്തനംതിട്ട ജില്ലയിൽ മഴ തുടരുന്നു. മുഖ്യമന്ത്രി വി ഡി സതീശൻ അല്പസമയത്തിനകം ജില്ലയിലെ പ്രശ്നബാധിത പ്രദേശങ്ങളായ ആറന്മുള, കോന്നി എന്നിവിടങ്ങൾ സന്ദർശിക്കും. എല്ലാ ദുരിതാശ്വാസ ക്യാമ്പുകളിലും ആവശ്യമായ സൌകര്യങ്ങൾ സമയബന്ധിതമായി എത്തിക്കുന്നുണ്ടെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ സൌകര്യങ്ങൾ ഒരുക്കുന്നതിന് സാമ്പത്തികം പ്രശ്നമായി നിലനിൽക്കില്ലെന്നും മന്ത്രി പത്തനംതിട്ടയിൽ പറഞ്ഞു. കണ്ണൂർ പേരാവൂരിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ ഹനീഫയുടെ മൃതദേഹം കണ്ടെത്തി. ചെറുപുഴ കാര്യങ്കോട് പുഴയിലെ മീന്തുടിയിൽ കാണാതായ തിരുവനന്തപുരം കല്ലിയൂർ സ്വദേശി ആർ രാജേഷിനായി തിരച്ചിൽ തുടരുകയാണ്. കണ്ണൂർ പറശ്ശിനിക്കടവ് ബോട്ട് ടെർമിനലിൽ വള്ളം കയറിയതിനാൽ നിർത്തിവച്ചിരുന്ന പറശ്ശിനിക്കടവ് വളപട്ടണം സർവീസ് രാവിലെ പുനരാരംഭിച്ചു. മാട്ടൂർ അഴീക്കൽ ഫെറി സർവീസും സാധാരണ പോലെ ആരംഭിച്ചെന്ന് സ്റ്റേഷൻ മാസ്റ്റർ അറിയിച്ചു. മണ്ണിടിച്ചിലിനെ തുടർന്ന് അടച്ചിട്ട കണ്ണൂർ കൊട്ടിയൂർ പാൽചുരം മാനന്തവാടി റോഡ് തുറന്നു നൽകാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടു. പകൽ സമയങ്ങളിലാണ് റോഡ് ഗതാഗതത്തിന് തുറന്നുകൊടുക്കുക. വൈകിട്ട് 6 മുതൽ രാവിലെ 6 വരെ ഗതാഗത നിരോധനം തുടരും. പ്രധാന വാർത്തകൾ ഇനി 1 മണിക്ക്.

0: കിളിക്കൊഞ്ചൽ, ചിത്രീകരണ പരമ്പര 11-ാം ഭാഗം. രചന സി റഹീം. വെള്ളരി പക്ഷികൾ.
1: ശുഭ്രവേഷക്കാരായ വെള്ളരി പക്ഷികളെ കാണുമ്പോൾ തന്നെ മനസ്സിനൊരു വല്ലാത്ത ശാന്തിയാണ് അനുഭവപ്പെടുക. കൊക്കെന്നും കൊറ്റിയെന്നും മുണ്ടിയെന്നും ഇവയ്ക്ക് പേരുണ്ട്. നിറങ്ങളിൽ ഒന്നാമത് ഏത് എന്ന ചോദ്യത്തിന് തൂവെള്ള എന്നാണ് ഉത്തരം. നിറങ്ങളോടുള്ള പക്ഷാഭേദമായി ഇതിനെ കാണരുത്. എല്ലാ നിറങ്ങളും സുന്ദരം തന്നെ.

കറുപ്പിന് ഏഴഴകുണ്ടെന്നാണല്ലോ പറയുക. എങ്കിലും ശുഭ്രവേഷത്തിന് പ്രത്യേകമായൊരു വിശുദ്ധിയുണ്ട്. പ്രത്യേകിച്ച് വിവാഹവേഷം അണിഞ്ഞു നിൽക്കുന്ന വെള്ളരി പക്ഷികളെ കണ്ടിട്ടുള്ളവർ അവയുടെ ആരാധകരായി മാറും എന്നുറപ്പാണ്. കേരളത്തിൽ 5 ജാതി വെള്ളരി പക്ഷികളാണുള്ളത്. ഒറ്റയായും ചെറുകൂട്ടമായും ഇവയെ എല്ലായിടത്തും കാണാം. ഇംഗ്ലീഷിൽ എഗ്രേറ്റ്സ് എന്നാണ് ഇവ അറിയപ്പെടുന്നത്. ചിന്നമുണ്ടി, ഇവയുടെ ഇംഗ്ലീഷ് പേര് ലിറ്റിൽ എഗ്രേറ്റ്സ്, ശാസ്ത്രനാമം എഗ്രറ്റ ഗാർസെറ്റ. ചെറുമുണ്ടി, ഇവയുടെ ഇംഗ്ലീഷ് പേര് സ്മോളർ എഗ്രറ്റ്, ശാസ്ത്രനാമം എഗ്രറ്റ ഇന്റർമീഡിയ. പെരുമുണ്ടി, ഇവയുടെ ഇംഗ്ലീഷ് പേര് ലാർജ് എഗ്രറ്റ്, ശാസ്ത്രനാമം

0: ഗ്രാമങ്ങളിലുമാണ് ഇവയെ കൂടുതലായി കാണാറുള്ളത്. കർഷകർ വയലുഴുമ്പോഴും ഞാറ് നടുമ്പോഴും നെല്ല് കൊയ്യുമ്പോഴും കൊറ്റിക്കൂട്ടവും അവർക്കൊപ്പമുണ്ടാകും. ഗ്രാമത്തിന്റെ വിശുദ്ധമായൊരു വികാരം നമ്മിലേക്ക് പ്രസരിപ്പിക്കാൻ ഇവയ്ക്ക് കഴിയുന്നു. ഗ്രാമസൗന്ദര്യവും നമ്മിലേക്ക് പകരാൻ ഇവയെപ്പോലെ മറ്റൊരു പക്ഷിക്കും കഴിയുമെന്ന് തോന്നുന്നില്ല. കർഷകർ കാളയും കലപ്പയും ഉപയോഗിച്ച് പാടം പൂട്ടുമ്പോൾ കൊറ്റിക്കൂട്ടം ചെറുപ്രാണികളെയും മീനുകളെയും പുഴുക്കളെയും തിന്നാനായി കൂട്ടത്തോടെ എത്തും. പറമ്പ് കിളയ്ക്കുമ്പോഴും ട്രാക്ടർ ഉപയോഗിച്ച് നിലം ഉഴുമ്പോഴും ഇങ്ങനെ കാണാം. വളരെ മനോഹരമായൊരു ദൃശ്യവിരുന്നാണ് ഇത്. നാട്ടിൻപുറങ്ങളിലെ ഇടവഴിയിലൂടെയും ഒറ്റയടിപ്പാതയിലൂടെയും പാടവരമ്പത്തൂടെയും ഒക്കെ നടക്കുമ്പോൾ കൊറ്റികളെ കാണുന്നത് മനസ്സിനെന്തൊരു സന്തോഷമാണ്. മനുഷ്യരെ കണ്ടാലും അവ വെറുതെ നോക്കിയിരിക്കുകയുള്ളൂ. ഭയപ്പെട്ട് പെട്ടെന്ന് പറന്നു പോകുന്ന ശീലം ഇവയ്ക്കില്ല. വലിയ തിരക്കൊന്നുമില്ലാത്ത നാട്ടിൻപുറങ്ങളിലെ സാധാരണ മനുഷ്യരെ പോലെയാണ് ഇവയെന്ന് തോന്നാറുണ്ട്. സായം സന്ധ്യയിൽ പടിഞ്ഞാറൻ മാനം ചുവന്നു കിടക്കുമ്പോൾ ചെറു കൂട്ടമായി അലസമായി ചിറകുകൾ വീശി പറന്നു പോകുന്ന കൊറ്റിക്കൂട്ടത്തെ എത്ര നേരം നോക്കിയിരുന്നാലും മതിവരില്ല. കലാകാരന്മാരുടെ സർഗാത്മകതയെ പ്രചോദിപ്പിക്കാൻ ഇവയ്ക്ക് കഴിയുന്നു.
1: ചിന്നമുണ്ടിയും ചെറുമുണ്ടിയും പെരുമുണ്ടിയും ഏകോദര സഹോദരങ്ങളാണ് എന്ന് പറയാം. വലിപ്പം കണക്കാക്കിയാൽ ഏറ്റവും വലുത് പെരുമുണ്ടി, വലിപ്പത്തിൽ രണ്ടാമൻ ചെറുമുണ്ടി, ഏറ്റവും ചെറുത് ചിന്നമുണ്ടി. ചിന്നമുണ്ടിക്ക് കൂടൊരുക്കുന്ന കാലത്ത് തലയ്ക്ക് പിറകിൽ നിന്നായി രണ്ട് നാടത്തൂവലുകൾ വളർന്നു കിടക്കും. ഈ നാടത്തൂവലുകൾ അവയുടെ ഭംഗി കൂട്ടും. മാറത്തും പുറത്തും ആകർഷകമായ പട്ടുതൂവലുകൾ വളർന്നു കിടക്കും. മാറത്തെയും പുറത്തെയും ഈ പീലിത്തൂവലുകൾ വിരിച്ച് അവ നൃത്തമാടുമ്പോൾ എന്തൊരഴകാണെന്നോ. ഇവ കൂടൊരുക്കിയിരിക്കുന്ന കൂടിനരികിൽ ചെന്നു നിന്നാൽ ചിറകുവിടർത്തിയുള്ള ആട്ടം കാണാനാകും. ചിന്നമുണ്ടിയുടെ കൊക്കിന് ഏതു കാലത്തും കറുത്ത നിറമായിരിക്കും. ചിന്നമുണ്ടിയോട് നല്ല സാദൃശ്യമുള്ള പക്ഷിയാണ് ചെറുമുണ്ടി. പക്ഷേ ഇവയുടെ തലയിൽ നാടത്തുവലുണ്ടാവില്ല. മഞ്ഞ കൊക്ക് കൂടൊരുക്കുന്ന കാലത്ത് കറുപ്പായിത്തീരും. കൂടൊരുക്കുന്ന കാലത്ത് ഇവയുടെ മാറത്തും പുറത്തും പട്ടുതൂവലുകൾ വളർന്നു കിടക്കും. ഇവയുടെ കാൽവിരലുകളുടെ നിറം എല്ലാ കാലത്തും കറുപ്പായിരിക്കും. കഴുത്ത് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ എസ് ആകൃതിയിൽ വളഞ്ഞിരിക്കുന്ന വലിയ പക്ഷിയാണ് പെരുമുണ്ടി. കൂടൊരുക്കുന്ന കാലത്ത് ഇവയുടെ പുറത്ത് ഭംഗിയുള്ള പീലിത്തൂവലുകൾ വളർന്നു കിടക്കും. അവ കൂടെ കൂടെ കുടഞ്ഞു വിരിക്കുന്നത് നയനമനോഹരമായ കാഴ്ചയാണ്. തലയിൽ നാടത്തുവലുണ്ടാകില്ല. ഇവയുടെ കാൽവിരലുകൾ ഒരു കാലത്തും മഞ്ഞയായിരിക്കില്ലെന്നു കൂടി ഓർമ്മ വയ്ക്കാം.
2: ഇന്നത്തെ വിഷയം വെള്ളരി പക്ഷികളാണല്ലോ. പൊതുവെ ആളുകൾ അതിനെ കൊക്കുകൾ എന്നാണ് നാട്ടിലൊക്കെ വിളിക്കുക.
3: പക്ഷി നിരീക്ഷകനും ഫോട്ടോഗ്രാഫറുമായ എം എ ലത്തീഫ്.
2: കേരളത്തിൽ പ്രധാനമായിട്ടും അഞ്ച് ഇനങ്ങളാണ് കാണപ്പെടുന്നത്. അതിൽ ഒന്നാമത്തേത് പെരുമുണ്ടി. അതിന്റെ ഇംഗ്ലീഷ് പേര് ഗ്രേറ്റ് ഈഗ്രറ്റ് എന്നാണ്. രണ്ടാമത്തേത് ചെറുമുണ്ടി, ഇന്റർമീഡിയറ്റ് ഈഗ്രറ്റ്. പിന്നെ ചിന്നമുണ്ടി, ലിറ്റിൽ ഈഗ്രറ്റ്. കാലിമുണ്ടി, കാറ്റൽ ഈഗ്രറ്റ്. തിരമുണ്ടി, വെസ്റ്റേൺ റീവ് ഈഗ്രറ്റ് എന്നിവയാണ് ഈ അഞ്ചെണ്ണം. ഇതിൽ ആദ്യത്തെ മൂന്നെണ്ണം തമ്മിൽ തിരിച്ചറിയുക, ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ ഉള്ളൂ എന്നുള്ളതാണ്. പ്രത്യേകിച്ചും വലിപ്പത്തിലുള്ള വ്യത്യാസം നന്നായിട്ടുണ്ട്. ഇതില് കാലിമുണ്ടി കാട്ടിലും അതുപോലെ തന്നെ നാട്ടിലും പാടത്തും ഒക്കെ നമുക്ക് ഈ കാലികളുടെയൊക്കെ കൂടെ, അതുപോലെ കാട്ടുപോത്തുകളുടെ കൂടെ, മാനുകളുടെയൊക്കെ കൂടെയൊക്കെ ധാരാളമായിട്ട് കണ്ടിട്ടുണ്ട്. പല കാടുകളിൽ വെച്ചും അങ്ങനെ കാണാൻ സാധിച്ചിട്ടുണ്ട്. പെരിയമുണ്ടി അതുപോലെ തന്നെ ചെറുമുണ്ടി, ചിന്നമുണ്ടി എന്നിവ ഏറ്റവും കൂടുതൽ ജലം ഉള്ള ഏരിയയിൽ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പുഞ്ചക്കരി പോലുള്ള സ്ഥലത്ത് ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്. പുഞ്ചക്കരി മാത്രമല്ല, ഏതെല്ലാം വാട്ടർ ബോഡി ഉണ്ട് ആ വാട്ടർ ബോഡിയിലൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തിരമുണ്ടി കണ്ടിട്ടുള്ള ഒന്ന് പൂവാറ് വെച്ചും കണ്ടിട്ടുണ്ട്. അതുപോലെ കടലുണ്ടിയാണ് നമുക്ക് ഏറ്റവും നന്നായിട്ട് കാണാൻ പറ്റിയ

0: രണ്ട് സ്ഥലങ്ങൾ, ആ രണ്ട് സ്ഥലങ്ങളെന്നാണ് കാണാൻ പറ്റിയിട്ടുള്ളത്. കാലിമുണ്ടിയല്ലാത്ത എല്ലാ വിഭാഗവും തണ്ണീർത്തടങ്ങളും ജലാശയങ്ങളും ഉള്ള പ്രത്യേകിച്ച് പാടങ്ങളിലൊക്കെയാണ് വളരെ കൂടുതലായിട്ട് കാണാനും ഫോട്ടോ എടുക്കാനും സാധിച്ചിട്ടുള്ളത്. നേരത്തെ പറഞ്ഞല്ലോ, ഇവയെ തിരിച്ചറിയുക എന്ന് പറയുന്നത് അവയുടെ ചുണ്ടിന്റെ കളറ്, അതുപോലെ തന്നെ ഈ കാലിന്റെ കളറ്, ഇതിൽ നിന്നൊക്കെയാണ് തിരിച്ചറിയുക. പക്ഷെ ഇവയുടെ ബ്രീഡിംഗ് സീസൺ വന്നിട്ടുണ്ടെങ്കിൽ ഈ കൊക്കിന്റെ കളറും അതുപോലെ തന്നെ കാലിന്റെ കളറും ഒക്കെ മാറ്റം സംഭവിക്കാറുണ്ട്.
1: കന്നുകാലികൾക്ക് പിന്നാലെ നടന്ന് ഇര തേടുന്ന പക്ഷിയാണ് കാലിമുണ്ടി. കൂടൊരുക്കാൻ കാലമാകുമ്പോഴേക്കും വെള്ള നിറക്കാരായ ഈ പക്ഷിയിൽ ചില നിറമാറ്റമുണ്ടാകും. തല, കഴുത്ത്, മാറിടം, പുറം എന്നിവ ഓറഞ്ച് നിറമായിരിക്കും. ഇക്കാലത്ത് ഇവ സുവർണ പക്ഷിയായി മാറും. കേരളത്തിൽ ഇവയെ ധാരാളമായി കാണുന്നുണ്ടെങ്കിലും ഇവയുടെ കൂടൊരുക്കൽ കേന്ദ്രം അപൂർവമാണ്. മെയ് മാസത്തോടെ പുതുവേഷം അണിയുന്ന ഈ പക്ഷികളൊക്കെ എവിടെ പോയാകും കൂടൊരുക്കുക? അന്വേഷിക്കേണ്ട കാര്യമാണ്. നമ്മുടെ പൂർവികർ ശാസ്ത്രീയ പക്ഷി നിരീക്ഷകരായിരുന്നുവെന്ന് പറയാനാകില്ല. ഡോക്ടർ സാലിമലിയുടെ വരവോടെയാണ് ശാസ്ത്രീയ പക്ഷി നിരീക്ഷണം ഇവിടെ പച്ചപിടിച്ചത്. പഴയകാലത്ത് കാൽപ്പനികമായ പക്ഷി നിരീക്ഷണമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നതെന്ന് നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളും പഠിച്ചാൽ മനസ്സിലാകും. കാലിമുണ്ടിയുടെ ദേഹത്ത് സുവർണ തൂവലുകൾ കിളിച്ചു വരുന്നതിനെ കുറിച്ചുള്ള പുരാണകഥ ഇങ്ങനെ.
2: പണ്ട് പണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ കാലികളെ മേയ്ക്കുന്ന കാലം. കാലികൾക്ക് പുഴുക്കളെ കൊണ്ടും കീടങ്ങളെ കൊണ്ടും പലതരത്തിലുള്ള ശല്യമുണ്ടാകുന്നത് പതിവായി. ഇത് മനസ്സിലാക്കിയ കാലിക്കൊക്കുകൾ കാലികൾക്ക് പിന്നാലെ നടന്ന് കീടങ്ങളെയൊക്കെ തിന്നു നശിപ്പിച്ചു. ഇതിൽ സന്തോഷവാനായ ശ്രീകൃഷ്ണ ഭഗവാൻ കാലിക്കൊക്കിനെ പിടിച്ച് ലാളനയോടെ അവയുടെ പുറത്തും മാറിലുമൊക്കെ തടവിയത്രേ. ഭഗവാന്റെ കരസ്പർശമേറ്റ തൂവലുകളൊക്കെ സുവർണ നിറമായി എന്നാണ് കഥ. പക്ഷികളെക്കുറിച്ചും മറ്റ് ജീവിവർഗങ്ങളെക്കുറിച്ചുമെല്ലാം അതിശയകരമായ കഥയുണ്ടാക്കുന്നതിൽ നമ്മുടെ പൂർവസൂരികൾ ബഹുമിടുക്കരായിരുന്നു. പക്ഷികളെ സൂക്ഷ്മമായി ശ്രദ്ധിക്കാതെ ഇത്തരം കഥകൾ ഉണ്ടാക്കാനാവില്ലെന്ന് വ്യക്തമാണല്ലോ. പുരാണങ്ങളുടെ ഒരു മഹാസാഗരം തന്നെ ഉണ്ടാക്കിയവരാണ് നമ്മുടെ പഴമക്കാർ എന്നതിൽ അഭിമാനിക്കാം.
1: ചിന്നമുണ്ടിയുമായി വളരെയേറെ സാദൃശ്യമുള്ള പക്ഷിയാണ് തിരമുണ്ടി. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇവയെ കൂടുതലായി കടൽ തീരങ്ങളിലാണ് കാണുന്നത്. വെള്ളനിറത്തിലും ചാരനിറത്തിലും ഭസ്മനിറത്തിലും കറുപ്പ് നിറത്തിലും വരെ ഇവയെ കാണാനാകും. ജീവിക്കുന്ന പ്രകൃതിയോട് ചേർന്നുള്ള നിറമാണ് ഇവ സ്വീകരിക്കുക. കടൽ തീരത്ത് തിര വരുമ്പോൾ അതിൽ നിന്ന് ചെറുമീനുകളെ ഇവ കൊത്തിയെടുക്കും. കായലോരത്തും കണ്ടൽ കാടുകളിലുമൊക്കെയാണ് സാധാരണയായി ഇവയെ കാണാനാവുക.
2: മഴക്കാലത്ത് നാട്ടിൻപുറങ്ങളിലെ കാവുകളിലും പ്രധാന റോഡരികിലുള്ള വലിയ മരങ്ങളിലും കൂടൊരുക്കുന്ന വെള്ളരിപ്പകളെ ശ്രദ്ധിക്കാത്തവർ കുറവായിരിക്കും. കമ്പുകൾ മരച്ചില്ലകളിൽ അടുക്കിയാണ് കൂടൊരുക്കുക. പലമാതിരിയുള്ള നീർപക്ഷികൾ കൂട്ടുചേർന്ന് കോളനിയായി കൂടൊരുക്കുന്നത് പതിവാണ്. ഇടവപ്പാതി മഴക്കാലത്ത് ഇത്തരത്തിലുള്ള നിരവധി പക്ഷി സങ്കേതങ്ങൾ കേരളത്തിന്റെ പല ഭാഗത്തും രൂപപ്പെടാറുണ്ട്. ആലപ്പുഴ പട്ടണം, നൂറനാട്, വയനാട്ടിലെ പനമരം, കോട്ടയത്തെ കുമരകം, കോട്ടയം ടൗൺ, കടലുണ്ടി, എറണാകുളത്തെ മംഗളവനം തുടങ്ങിയവ ഇതിൽ ചിലതു മാത്രം. ഇത്തരത്തിലെ പക്ഷി സങ്കേതങ്ങൾ വലിയ ഭീഷണി നേരിടുകയാണ്. നീർപക്ഷിത്താവളങ്ങൾ സംരക്ഷിക്കുന്നതിലൂടെ മാത്രമേ ഇവയുടെ സംരക്ഷണം ഉറപ്പാക്കാനാവുകയുള്ളൂ. നമുക്ക് ഓരോരുത്തർക്കും ഇക്കാര്യത്തിൽ ഉത്തരവാദിത്വമുണ്ട്.

0: ഭാഗം സമാപിക്കുന്നു. രചന സി റഹീം, അഖ്യാനം എൻ ജെ ജോഷിലാൽ, ഗായത്രി ദേവി. സാക്ഷാത്കാരം വിനയചന്ദ്രൻ തിരുമുല്ലവാരം. അവതരണം ആകാശവാണി തിരുവനന്തപുരം നിലയം.
1: ഹരിതവാണി സമാപിക്കുന്നു.

0: നമ്പർ 66 മധുര ബസ് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും ചിത്രയും പാടിയ ഗാനമാണ് കേട്ടത്. രചന വയലാർ ശരത്ചന്ദ്രവർമ്മ, സംഗീതം എം ജയചന്ദ്രൻ.
1: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കമ്പൻ ഓഫർ
2: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
1: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
2: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
0: ഇനി ശങ്കർ മഹാദേവൻ, സുചിസ്മിത, സിതാര എന്നിവരും സംഘവും പാടിയ ഗാനം കേൾക്കാം. രചന മുരുകൻ കാട്ടാക്കടയും കെ ജെ സിംഗും, സംഗീതം എം ജയചന്ദ്രൻ, ചിത്രം മല്ലു സിംഗ്.
3: होनते आजा सजना तेरी याद सतावे, टोली टोल बजावे, हित खुशी दे गावे.

0: പുതിയ വെളുത്ത സൗന്ദര്യ സോപ്പ് നിർമ്മയുടെ ഉപഹാരം, എന്റെ രൂപലാവണ്യത്തിന്റെ രഹസ്യം.
1: ജോത്സ്നയും കാർത്തികയും സംഘവും പാടിയ ഗാനം. ഗാനരചന കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, സംഗീതം ജാസേ ഗിഫ്റ്റ്. ചിത്രം റെയിൻ റെയിൻ കം അഗെയിൻ.

0: പുതിയ കുഷ്ഠരോഗ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ? കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തെക്കുറിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ വി സുരേഷ് കുമാർ സംസാരിക്കുന്നു.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
2: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്ന് മറ്റെടുത്ത ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
3: ഗിരീഷ് പുതഞ്ചേരിയുടെ രചന, അലക്സ് പോളിന്റെ സംഗീതം, എം ജി ശ്രീകുമാറും വിധു പ്രതാപും സംഘവും പാടിയ ഗാനം, ചിത്രം ചതിക്കാത്ത ചന്തു.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455 എന്ന നമ്പറിൽ വിളിക്കുക.
1: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
2: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
3: എന്നും രാവിലെ 10:30
2: പ്രായോജകർ.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
4: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
5: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര,
6: ബുധൻ ഉച്ചയ്ക്ക് 12:40
5: എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ, സ്റ്റാച്യു ട്രിവാൻഡ്രം. ഫോൺ 9633863333.
7: ചലച്ചിത്ര ഗാനങ്ങൾ തുടരും പ്രകാശധാരയ്ക്ക് ശേഷം.

0: പുതിയ കുഷ്ഠരോഗ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ടോ? കുഷ്ഠരോഗ നിർമാർജനത്തെക്കുറിച്ച് കൊല്ലം ജില്ലാ മുൻ അസിസ്റ്റന്റ് ലെപ്രസി ഓഫീസർ വി സുരേഷ് കുമാർ സംസാരിക്കുന്നു.
1: നമുക്ക് അറിയാവുന്നതിൽ ഏറ്റവും പ്രാചീനമായ അസുഖങ്ങളിലൊന്നാണ് കുഷ്ഠരോഗം. ബൈബിളിലും മറ്റ് പുരാണ ഗ്രന്ഥങ്ങളിലൊക്കെ ഇതിനെപ്പറ്റി പരാമർശം ഉള്ളതിനാൽ മനുഷ്യന് അറിയാവുന്നതിൽ ഏറ്റവും പഴക്കമുള്ള രോഗങ്ങളിലൊന്നായി കുഷ്ഠരോഗത്തെ കണക്കാക്കപ്പെടുന്നു. എന്ന് മാത്രമല്ല, ഏറ്റവും കൂടുതൽ അന്ധവിശ്വാസങ്ങളും തെറ്റിദ്ധാരണകളുമുള്ള ഒരു രോഗവും ഒരുപക്ഷെ കുഷ്ഠരോഗം ആയിരിക്കാം. എന്താണ് കുഷ്ഠരോഗം? ബാധിച്ചാൽ ദീർഘകാലം നിലനിൽക്കുന്നതും ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്നതുമായ ഒരു രോഗമാണ് കുഷ്ഠം. ഇത് പ്രധാനമായും നമ്മുടെ പ്രാഥമിക നാഡീവ്യൂഹത്തെ അഥവാ പ്രൈമറി നെർവസ് സിസ്റ്റത്തെ ബാധിക്കുന്നു. രോഗലക്ഷണങ്ങൾ തൊലിപ്പുറത്ത് പ്രത്യക്ഷപ്പെടുന്നതിനാൽ ഇതിനെ ത്വക്ക് രോഗമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ബാക്ടീരിയ കുടുംബത്തിൽപ്പെട്ട മൈക്കോ ബാക്ടീരിയൻ ലെപ്ര എന്ന രോഗാണുവാണ് രോഗത്തിന് കാരണം. നോർവീജിയൻ ശാസ്ത്രജ്ഞനായ ആർമർ ഹാൻസൺ

1873 ആദ്യമായി രോഗാണുവിനെ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് കുഷ്ഠരോഗത്തെ ഹാൻസൻസ് ഡിസീസ് എന്നും അറിയപ്പെടുന്നു. കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിൽ ലോകാരോഗ്യ സംഘടന നൽകിയ ലക്ഷ്യം ഭാരതം 2005 തന്നെ നേടി എങ്കിലും ഇപ്പോഴും പുതിയ രോഗികളെ കണ്ടെത്തുന്നു. ലോകത്തിൽ ആകെ കണ്ടെത്തുന്ന ലെപ്രസി പേഷ്യന്റിൽ ഗണ്യമായ ഒരു ഭാഗം, അതായത് 1/3 ഇന്ത്യയിലാണ്. നമ്മുടെ കേരളത്തിൽ നിന്നും പുതുതായി കുഷ്ഠരോഗികളെ കണ്ടെത്തുന്നുണ്ട്. കഴിഞ്ഞ വർഷം 400+ പുതിയ കേസുകൾ കണ്ടെത്തി. ഇതിൽ 25 കുട്ടികളാണ്. എങ്ങനെയാണ് കുഷ്ഠരോഗം പകരുന്നത്? കുഷ്ഠരോഗം ഭക്ഷണം, വസ്ത്രം എന്നിവ പങ്കിടുന്നതിലൂടെ പകരുന്നില്ല. ഇതൊരു പാരമ്പര്യ രോഗവുമല്ല. വായുവിലൂടെ പകരുന്ന രോഗമാണ് കുഷ്ഠരോഗം. രോഗമുള്ള ഒരാൾ ശക്തിയായി തുമ്മുകയോ ചുമയ്ക്കുകയോ ചെയ്യുമ്പോൾ അയാളുടെ വായിൽ നിന്നും മൂക്കിൽ നിന്നും വരുന്ന സ്രവങ്ങളിൽ രോഗാണു ഉണ്ടായിരിക്കുകയും ഇത് തൊട്ടടുത്ത് നിന്ന് ശ്വസിക്കുന്ന ആളിന്റെ ശരീരത്തിൽ കടക്കുകയും ചെയ്യുന്നു. ഇതിനെ ഡ്രോപ്ലെറ്റ് ഇൻഫെക്ഷൻ എന്നാണ് അറിയപ്പെടുന്നത്. ക്ഷയരോഗവും ഇതുപോലെ തന്നെയാണ് പകരുന്നത്. എന്നാൽ നമ്മുടെ ജനസംഖ്യയിൽ 97% ആൾക്കാർക്കും കുഷ്ഠരോഗം വരാനുള്ള സാധ്യതയില്ല. അവർക്ക് പ്രകൃതിയാൽ തന്നെയുള്ള നാച്ചുറൽ ഇമ്മ്യൂണിറ്റി ഉള്ളതാണ് കാരണം. ബാക്കിയുള്ള 3% ആൾക്കാർക്കാണ് കുഷ്ഠരോഗം വരുന്നതിനുള്ള സാധ്യതയുള്ളത്. എന്താണ് കുഷ്ഠരോഗത്തിന്റെ ലക്ഷണങ്ങൾ? അതിനു മുമ്പ് ഇൻക്യുബേഷൻ പീരീഡ്, നമ്മുടെ രോഗാണു ശരീരത്തിൽ കടന്ന് ആദ്യ രോഗലക്ഷണങ്ങൾ കാണിക്കുന്നതിനുള്ള സമയത്തെയാണ് ഇൻക്യുബേഷൻ പീരീഡ് എന്ന് അറിയപ്പെടുന്നത്. കുഷ്ഠരോഗത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ ദൈർഘ്യമേറിയതാണ്. 2 മുതൽ 5 വർഷങ്ങൾ എടുത്തേക്കാം ഇതിന്റെ ആദ്യ ലക്ഷണങ്ങൾ നമ്മുടെ തൊലിപ്പുറത്ത് പ്രത്യക്ഷപ്പെടുന്നതിന്. എന്താണ് രോഗലക്ഷണങ്ങൾ? തൊലിപ്പുറത്ത് പ്രത്യക്ഷപ്പെടാവുന്ന നിറം മങ്ങിയ പാടുകളാണ് ഇതിന്റെ ആദ്യ ലക്ഷണങ്ങൾ. ഇത് നിറം മങ്ങിയതോ നേരിയ ചുവപ്പ് നിറത്തോടു കൂടിയതോ ചെമ്പിന്റെ നിറത്തോടു കൂടിയതോ ആയിരിക്കാം. ഇതിന്റെ അരികുകൾ മറ്റ് ത്വക്കിൽ നിന്ന് അല്പം ഉയർന്നതായിരിക്കും. ഈ പാടുകളിൽ ചൊറിച്ചിലോ മറ്റു ബുദ്ധിമുട്ടുകളോ ഒന്നും തന്നെ ഉണ്ടാകാൻ സാധ്യതയില്ല. മറ്റു ഭാഗങ്ങളെക്കാൾ വിയർപ്പിന്റെ അളവ് ഈ പാടുകളിൽ താരതമ്യേന കുറവായിരിക്കും. സംവേദനങ്ങൾ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് കുഷ്ഠരോഗത്തെ മറ്റു രോഗങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച നിറമങ്ങിയ പാടുകളിൽ സ്പർശനം, ചൂട്, തണുപ്പ്, വേദന എന്നിവ അറിയാനുള്ള കഴിവ് പൂർണമായോ ഭാഗികമായോ നഷ്ടപ്പെട്ടിരിക്കും. തുടക്കത്തിൽ ഇതുകൊണ്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഉണ്ടാകുന്നില്ല എന്നതുകൊണ്ട് തന്നെ രോഗി ഡോക്ടറെ കാണാനോ മറ്റു വൈദ്യസഹായം തേടാനോ ശ്രമിക്കാറില്ല. ക്രമേണ രോഗത്തിന്റെ 2-ാമത്തെ അവസ്ഥ നാഡീവ്യൂഹത്തെ ബാധിക്കുന്നതുകൊണ്ട് അംഗവൈകല്യങ്ങളിലേക്ക് രോഗം പുരോഗതി പ്രാപിക്കുന്നു. പ്രത്യേകിച്ച് കൈയിലെയും കാലിലെയും വിരലുകൾ വളയുക, വിരലിന്റെ ഉള്ളിലുള്ള അസ്ഥികൾ ദ്രവിച്ച് വിരലുകൾ ശോഷിച്ചു പോവുക, കൺപോള അടയ്ക്കാനും തുറക്കാനുമുള്ള ബുദ്ധിമുട്ട്, കൺപീലികളിലും പുരികങ്ങളിലെയും രോമം കൊഴിഞ്ഞു പോവുക, കൈമുട്ടുവരെയും കാൽമുട്ടുവരെയുള്ള പൂർണ്ണമായുള്ള മരവിപ്പ്, മൂക്കിലെ അസ്ഥികൾ ദ്രവിച്ചു പോകുന്നതിനാൽ മൂക്ക് പതിഞ്ഞു പോകുന്നു, കാലിലെ പാദങ്ങളിലെ അൾസർ എന്നിവയെല്ലാം കുഷ്ഠരോഗത്തിന്റെ 2-ാം ഘട്ടത്തിൽ വരുന്നു. ഈ ഘട്ടത്തിലായിരിക്കും ഒരുപക്ഷെ മറ്റുള്ളവർ കുഷ്ഠരോഗമാണെന്ന് തിരിച്ചറിയുന്നതും രോഗിയെ അറപ്പോടും വെറുപ്പോടും കൂടി കാണുന്നതും. ഏറ്റവും കൂടുതൽ അംഗവൈകല്യങ്ങൾ വരുന്ന രോഗം കൂടിയാണ് കുഷ്ഠരോഗം. ചികിത്സ. ആദ്യകാലങ്ങളിൽ കുഷ്ഠരോഗത്തിന് പ്രത്യേകിച്ച് ചികിത്സ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മരോട്ടി എണ്ണയാണ് ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചിരുന്നത്. ഇത് പ്രത്യേകിച്ച് ഫലമൊന്നും തന്നെ ഉണ്ടാക്കിയിരുന്നില്ല. പിന്നീട് ഡാപ്സോണിന്റെ കണ്ടുപിടുത്തത്തോടുകൂടി ചികിത്സയിൽ നേരിയ പുരോഗതി വന്നു. എങ്കിൽ തന്നെയും ഡാപ്സോണിന്റെ ചികിത്സാ കാലാവധി വളരെ ദൈർഘ്യമേറിയതാണ്. അതുകൊണ്ട് തന്നെ ഇത് പൂർണമായും ഫലവത്താക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ 1983 ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശപ്രകാരം മൾട്ടി ഡ്രഗ് തെറാപ്പി ആരംഭിച്ചു, അഥവാ വിവിധ ഔഷധ ചികിത്സ. ഇതിൽ 3 തരത്തിലുള്ള ഔഷധങ്ങൾ ഒരുമിച്ച് നൽകുന്നു. ഇതോടുകൂടി ചികിത്സാ കാലയളവ് അത്ഭുതകരമാവണ്ണം കുറയ്ക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ആരംഭത്തിൽ കണ്ടെത്തുന്ന ഒരു കുഷ്ഠരോഗത്തിന് 6 മാസത്തെ ചികിത്സ കൊണ്ട് പൂർണമായും ഭേദമാക്കാൻ കഴിയും. അല്പം വൈകിയ സ്ഥിതിയിൽ കണ്ടെത്തിയാൽ പോലും 2 വർഷത്തെ ചികിത്സ കൊണ്ട് ഇത് പൂർണമായും ഭേദമാക്കാൻ കഴിയും. അപ്പോൾ കുഷ്ഠരോഗത്തിന്റെ ചികിത്സാ കാലയളവ് ഇപ്പോൾ 6 മാസം മുതൽ 24 മാസം വരെയാണ്. ചികിത്സ പൂർണമായി സൗജന്യമാണ്. മരുന്നുകൾ എല്ലാ സർക്കാർ ആശുപത്രികളിലും സൗജന്യമായി ലഭിക്കുന്നു. കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ വളരെ വലിയ പ്രാധാന്യമാണ് കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തിന് നൽകി വരുന്നത്. ഇതിന് വാക്സിൻ ലഭ്യമല്ല എന്നതുകൊണ്ട് തന്നെ രോഗിയെ കണ്ടെത്തി ചികിത്സിക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ള രീതി. പുതിയ കേസുകളിൽ
കുട്ടികൾ

0: ഉണ്ട് എന്നുള്ളത് അത്യന്തം ഖേദകരമാണ്. സമൂഹത്തിൽ രോഗസംക്രമണം ഇപ്പോഴും നടക്കുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയാണ് കുട്ടികളിലെ കുഷ്ഠരോഗം. ഈ രോഗത്തിന്റെ സാമൂഹ്യ അവജ്ഞ കാരണം പലപ്പോഴും ഈ രോഗി ഇത് രഹസ്യമായി വയ്ക്കുകയും ചികിത്സയ്ക്ക് വിധേയമാകാതിരിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ കൃത്യമായ സമയത്ത് രോഗികളെ കണ്ടെത്താൻ കഴിയാത്ത ഒരു പ്രായോഗിക ബുദ്ധിമുട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ സാമൂഹ്യമായ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ വളരെ അത്യന്താപേക്ഷിതമാണ്. 1983 രാഷ്ട്രം നാഷണൽ ലെപ്രസി ഇറാഡിക്കേഷൻ പ്രോഗ്രാം അഥവാ ദേശീയ കുഷ്ഠരോഗ നിർമ്മാർജ്ജന പരിപാടി തുടങ്ങി. ഇപ്പോൾ എല്ലാ കുഷ്ഠരോഗ നിർമ്മാർജ്ജന പരിപാടികളും ഈ പ്രോഗ്രാമിന്റെ കീഴിലാണ്. ഇതിനോടനുബന്ധിച്ച് എല്ലാ വർഷവും രോഗികളെ കണ്ടെത്തുന്നതിനുള്ള വിപുലമായ ക്യാമ്പയിൻ നടക്കുന്നുണ്ട്. ഈ ക്യാമ്പയിനിൽ പരിശീലനം സിദ്ധിച്ച വോളണ്ടിയർമാർ വീടുകൾ സന്ദർശിക്കുകയും ഈ രോഗത്തിന്റെ പ്രാഥമിക ലക്ഷണങ്ങളുള്ളവരെ കണ്ടെത്തി ചികിത്സയ്ക്ക് വിധേയമാക്കുകയും ചെയ്യുന്നു. കേരളത്തിൽ ഈ പ്രോഗ്രാം അശ്വമേധം എന്നാണ് അറിയപ്പെടുന്നത്. ഇത്തരം പ്രോഗ്രാമുകൾ ഉണ്ടെങ്കിലും നമ്മുടെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ആൾക്കാർ ഈ കാര്യത്തിൽ കുറച്ചുകൂടി മുന്നിട്ട് ഇറങ്ങിയാൽ മാത്രമേ പൂർണ്ണമായും ഫലവത്താക്കാൻ കഴിയുകയുള്ളൂ. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മജി ഇക്കാര്യത്തിൽ നമുക്കെല്ലാം മാതൃകയാണ്. എന്റെ ജീവിതമാണ് എന്റെ സന്ദേശം എന്ന് പറഞ്ഞ അദ്ദേഹം ഒരു കുഷ്ഠരോഗിയെ സ്വന്തം ആശ്രമത്തിൽ പാർപ്പിക്കുകയും അദ്ദേഹത്തിന് ഭക്ഷണം നൽകുകയും മുറിവുകൾ വച്ചുകെട്ടി ശുശ്രൂഷിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വ ദിനമായ ജനുവരി 30 ഇന്ത്യയിൽ ആന്റി ലെപ്രസി ഡേ ആയി ആചരിച്ചു വരുന്നു. ലോകാരോഗ്യ സംഘടന 2030 വയ്ക്കുന്ന ലക്ഷ്യം ടുവേഴ്സ് 0 ലെപ്രസി എന്നാണ്. 2030 സീറോ സ്റ്റിഗ്മ, സീറോ ട്രാൻസ്മിഷൻ, 0 ലെപ്രസി എന്നിവയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. 2030 മുഴുവൻ ലെപ്രസി പേഷ്യന്റിനെയും കണ്ടെത്തി ചികിത്സിക്കുക എന്നുള്ളതാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. നമ്മുടെ രാജ്യത്തും 2030 തന്നെ അവസാനത്തെ കുഷ്ഠരോഗിയും കണ്ടെത്തി ചികിത്സയ്ക്ക് വിധേയനാക്കാൻ നമുക്കെല്ലാവർക്കും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കാം.
1: കുഷ്ഠരോഗ നിർമ്മാർജ്ജനത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് കൊല്ലം ജില്ലാ മുൻ അസിസ്റ്റന്റ് ലെപ്രസി ഓഫീസർ V. സുരേഷ് കുമാർ.

ചലച്ചിത്രഗാനങ്ങൾ തുടരുന്നു. സ്വന്തം സംഗീതത്തിൽ എം ജയചന്ദ്രൻ ഹരിചരണിനും സുചിത്രയ്ക്കുമൊപ്പം പാടിയത്. രചന റഫീഖ് അഹമ്മദ്. ചിത്രം ട്രിവാൻഡ്രം ലോഡ്ജ്.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി പ്രധാന വാർത്തകൾക്ക് ശേഷം ക്യാമ്പസ് കളേഴ്സിൽ കേൾക്കാം. ആകാശവാണി അനന്തപുരി എഫ് എം 101.9. സമയം 1 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: ലോക്സഭയിലും രാജ്യസഭയിലും ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഉച്ചയ്ക്ക് 2 വരെ നിർത്തിവച്ചു. മഴക്കെടുതി നേരിടുന്ന പത്തനംതിട്ടയിലെ ആറന്മുള റാന്നി പ്രദേശങ്ങൾ സന്ദർശിക്കാൻ മുഖ്യമന്ത്രി വി ഡി സതീശൻ പത്തനംതിട്ടയിലെത്തി. കോഴഞ്ചേരി റെസ്റ്റ് ഹൌസിലെ അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുകയാണ്. അവലോകന യോഗത്തിനുശേഷം മുഖ്യമന്ത്രി ആറന്മുള പരമൂട്ടിൽ പടിയിലും ചിറയിറമ്പ് എം ജി എൽ പിയിലും സന്ദർശനം നടത്തും. തുടർന്ന് റാന്നി എം എസ് ഹയർ സെക്കൻഡറി സ്കൂളും റാന്നി ഗവൺമെന്റ് എൽ പി സ്കൂൾ ക്യാമ്പും തിരുവല്ല നിയോജകമണ്ഡലത്തിലെ ക്യാമ്പിലും സന്ദർശനം നടത്തും. കണ്ണൂർ ചെറുപുഴ മീന്തുള്ളിയിൽ രക്ഷാപ്രവർത്തനത്തിനിടെ ഒഴുക്കിൽപ്പെട്ട തിരുവനന്തപുരം സ്വദേശി ആർ രാജേഷിനായി കേരള കർണാടക വനംവകുപ്പ് സംയുക്ത സംഘം കർണാടക വനത്തിൽ തിരച്ചിൽ ആരംഭിച്ചു. തളിപ്പറമ്പ് റേഞ്ച്, വീരാജ്പേട്ട, മുൺട്രോത്ത് റേഞ്ചുകളിലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ 40 പേരാണ് തിരച്ചിൽ സംഘത്തിൽ. സ്വർണവില കുറഞ്ഞു. പവന് 160 രൂപ കുറഞ്ഞ് 1,05,600 രൂപയായി. സ്വാതന്ത്ര്യസമര സേനാനി കൌമുദി ടീച്ചറുടെ 17th ചരമവാർഷിക ദിനം കണ്ണൂരിൽ ആചരിച്ചു. കൌമുദി ടീച്ചറുടെ കാടാച്ചിറയിലെ സ്മൃതി മണ്ഡപത്തിൽ അനുസ്മരണ സമ്മേളനം ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ഉദ്ഘാടനം ചെയ്തു. മണ്ണിടിച്ചിലിനെ തുടർന്ന് അടച്ചു.

ഉച്ചിട്ട് കണ്ണൂർ കൊട്ടിയൂർ പാൽചുരം മാനന്തവാടി റോഡ് തുറന്നു നൽകാൻ ജില്ലാ കളക്ടറുടെ ഉത്തരവ്. പകൽ സമയങ്ങളിലാണ് റോഡ് ഗതാഗതത്തിന് തുറന്നുകൊടുക്കുക. വൈകിട്ട് 6 മുതൽ രാവിലെ 6 വരെ ഗതാഗത നിരോധനം തുടരും. മാട്ടുപെട്ടി അരുവിക്കാട് എസ്റ്റേറ്റിൽ വീണ്ടും കാട്ടുകൊമ്പനെത്തി. മാട്ടുപെട്ടി അരുവിക്കാട് എസ്റ്റേറ്റിലെത്തിയ പടയപ്പ തൊഴിലാളികളുടെ അടുക്കളത്തോട്ടങ്ങൾ അടക്കം നശിപ്പിച്ചു.

0: കളേഴ്സ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്യാമ്പസ് കളേഴ്സിലേക്ക് സ്വാഗതം. ക്യാമ്പസിലെ സൗഹൃദങ്ങളും പൊട്ടിച്ചിരികളും നിങ്ങളുടെ പ്രിയപ്പെട്ട ക്ലാസ് റൂം ഓർമ്മകളും സ്വപ്നങ്ങളും എല്ലാം പങ്കുവെക്കാം അനന്തപുരി FM-നോടൊപ്പം. ഇന്ന് ക്യാമ്പസ് കളേഴ്സിൽ ആരൊക്കെയാണ് ക്യാമ്പസ് വിശേഷങ്ങളുമായി എത്തിയിട്ടുള്ളതെന്ന് നമുക്ക് നോക്കിയാലോ.
1: ഹായ്, എന്റെ പേര് ആര്യ പത്മൻ, ഗൈനക്കോളജിസ്റ്റാണ്. കൊച്ചിയിലാണ് ഇപ്പൊ എന്റെ വീട്. MBBS പഠിച്ചതൊക്കെ കോട്ടയം മെഡിക്കൽ കോളേജിലായിരുന്നു. പ്ലസ് വൺ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ട് MBBS എന്ന് പറയുന്ന ഒരു ഭയങ്കര വലിയ സംഭവത്തിലേക്ക് നമ്മൾ വരുമ്പോൾ തന്നെ ഭയങ്കര ടെൻഷനും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടാവും. ഞാൻ ഇവിടുന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞിട്ട് ചെന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് നല്ല കൂട്ടുകാരുടെ ഇടയിലേക്കാണ്. ഹോസ്റ്റൽ ആണ് മെയിൻലി ഞാൻ പറയുന്നത്. അപ്പം നമുക്ക് ആദ്യമേ ചെല്ലുമ്പോൾ ഹോസ്റ്റൽ റൂംസ് ഒന്നും അവൈലബിൾ അല്ലായിരുന്നു. പണ്ട് അവിടെ TT കളിച്ചോണ്ടിരുന്ന ഒരു റൂം ഉണ്ടായിരുന്നു, TT ഹാൾ എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവിടെ നമ്മൾ കുറച്ചുപേർ അങ്ങനെ താമസിക്കുമായിരുന്നു, ഒരു ഡോമിറ്ററി പോലെ. ആ സമയത്ത് ഞാൻ എറണാകുളത്തു നിന്നാണ് വരുന്നത്. ഇന്ത്യയുടെ പല സ്ഥലത്തുനിന്നുള്ള ആൾക്കാരോ പ്ലസ് കേരളത്തിന്റെ പല സ്ഥലത്തുനിന്നുള്ള ആൾക്കാര്, അപ്പൊ അവരുടെ ഒരു ഒത്തൊരുമയോടുകൂടെ നമ്മൾ നിന്നപ്പോഴാണ് നമുക്ക് ആ ഒരു ഹോം സിക്നെസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ പറ്റിയിട്ടുള്ളത്. കടലിന്റെ സൈഡിലാണ് എന്റെ വീട്, കണ്ണമാലി എന്ന് പറയും. അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് ഹോസ്റ്റലിലോട്ട് പോകുമ്പോൾ ചെമ്മീൻ ഫ്രൈയോ അല്ലെങ്കിൽ അങ്ങനത്തെ മീൻ, കടലുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഫിഷ് ഒക്കെ ആയിരിക്കും കൊണ്ടുപോകുന്നത്. അപ്പൊ എന്റെ ക്ലോസ് ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ഇടുക്കിക്കാരോ അല്ലെങ്കിൽ അങ്ങനെ മീനൊന്നും കിട്ടാത്ത കുറച്ച് ആൾക്കാർ, നാഗാലാൻഡിൽ നിന്നുള്ള ആൾക്കാരുണ്ട്. പൊതിച്ചോറ് ഇങ്ങനെ കൊണ്ടുപോയി അത് തുറന്ന് ഒന്ന് അങ്ങോട്ടും അങ്ങോട്ട് തിരുമ്പോഴത്തേനും അത്രയും ആൾക്കാരുടെ 10-12 x 2 അത്രയും കൈകള് അതിനകത്ത് വീണ് അത് തീർന്നിട്ടുണ്ടാവും. ആദ്യമൊക്കെ വിഷമമായിരുന്നു, പിന്നെ അതായിരുന്നു നമ്മുടെ സന്തോഷം. ആസ് എ ഡോക്ടർ നമ്മള് പേഷ്യൻസിനോട് ചില കാര്യങ്ങൾ ചോദിക്കും, എന്തെങ്കിലും അസുഖം വന്നിട്ടുണ്ടോ, അവർക്ക് അറിയാവുന്ന കുറച്ച് കാര്യങ്ങള്. പേഷ്യൻസ് വരുമ്പോ ചില കാര്യങ്ങൾ അവർ പറയും. പാരന്റ്സും കുട്ടികളും ആയിട്ടാണ് വരുന്നതെങ്കിൽ എല്ലാ കുട്ടികളുടെ കാര്യവും പാരന്റ്സിന് അറിയണമെന്നില്ല. അതുപോലെ ഞാനിപ്പം ഈ ഹോസ്റ്റലിലായിരുന്നപ്പം അനാഫിലാക്സിസ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടായി. അനാഫിലാക്സിസ് എന്ന് വെച്ചാൽ മെഡിക്കൽ ടേമിൽ എന്തെങ്കിലും ഒരു അലർജിയുടെ എക്സ്ട്രീം കണ്ടീഷൻ ആണ്, മരണം വരെ സംഭവിക്കാം. BP ഫോൾ ഒക്കെ വന്നിട്ട് ഇമ്മീഡിയറ്റ് ആക്ഷൻ അന്നേരം എടുത്തില്ല എന്നുണ്ടെങ്കിൽ ആള് പോവും. ഞാൻ 3rd year മറ്റോ ആണ്. അപ്പൊ ഞങ്ങള് ഹോസ്റ്റലിൽ ഇരുന്ന് ഇതുപോലെ സംസാരിച്ചു കഴിഞ്ഞിട്ട് എന്തോ ഒരു അബ്നോർമാലിറ്റി എനിക്ക് തോന്നി. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ബഡ്ഡിങ് ഡോക്ടേഴ്സ് അങ്ങനെ 3rd year ആയിട്ടുള്ളൂ, കുറച്ച് കുറച്ച് അറിവുകളേ ഉള്ളൂ. പക്ഷെ ആ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയില് കൂട്ടത്തിലുള്ള ഒരാള് ഇങ്ങനെ കണ്ടുപിടിച്ചു, അയ്യോ അത് ഒരു സൈനാണല്ലോ, എന്ത് പറ്റി, ആർക്ക് എന്തോ പ്രശ്നമുണ്ടല്ലോ എന്ന് പറഞ്ഞ് നിൽക്കുമല്ല, ഞാൻ ഇങ്ങനെ തലകറങ്ങി അങ്ങ് വീണു. ഗേൾസ് ഹോസ്റ്റലാണ്, അപ്പം എല്ലാരും കൂടെ പൊക്കിയെടുത്തിട്ട് എമർജൻസി വിളി. അത് അന്നേരം എന്തൊക്കെയാ സംഭവിച്ചെന്ന് എനിക്കറിയില്ല, പിന്നെയാണ് ഞാൻ ഇതൊക്കെ അറിയുന്നത്. ആരോ ഡയഗ്നോസ് ചെയ്തു, ഫ്രണ്ട്സിന്റെ ഒക്കെ കാറ് വിളിച്ചോണ്ട് വന്നു. അത് എമർജൻസി ആയിട്ട് കാഷ്വാലിറ്റി കൊണ്ടുപോയി. നമ്മൾ സ്റ്റുഡൻസ് ആയതുകൊണ്ട് സാർമാർക്കൊക്കെ അറിയാവുന്ന ആൾക്കാരായിരുന്നു. ഇമ്മീഡിയറ്റ് തലേന്റെ മരുന്നുകളൊക്കെ തന്നു കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ അത് സെറ്റിലായി. പിന്നെ കുറച്ച് റെസ്റ്റും കാര്യങ്ങളും ഒരുപാട് ലീവും ഒക്കെ വേണ്ടി വന്നു. എന്നാലും ഇപ്പൊ നമ്മളെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലും ഇപ്പൊ നമ്മൾ ഫ്രണ്ട്സ് ആണല്ലോ, ഈവൻ നമ്മൾ പറയുന്നത് പൊട്ടപ്പൊട്ട കാര്യങ്ങളായിരിക്കും, ചിലപ്പോൾ സിനിമയുടെ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും പരദൂഷണോ അങ്ങനെ എന്തെങ്കിലും ആയിരുന്നിട്ടും അത് കണ്ടുപിടിച്ച് പറ്റിയ ആ എമർജൻസി സിറ്റുവേഷനിൽ എന്നെ ഹോസ്പിറ്റൽ എത്തിച്ച് എന്നെ രക്ഷപ്പെടുത്തി എന്നുള്ളതാണ്. ഹോസ്റ്റൽ ലൈഫിൽ നമ്മളിങ്ങനെ ഇരിക്കുവാണെങ്കിൽ ഇങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിന്ന് പോവാത്ത ടൈപ്പ് ഓഫ് ഒരു കാര്യമാണ്. കോളേജിൽ എന്ന് പറയുമ്പോൾ പഠിക്കുമ്പോൾ നമുക്ക് ഒന്നും അറിയത്തില്ല. അപ്പോ നമ്മളിതുപോലെ ഫസ്റ്റ് ഇനീഷ്യലി ഒരു ക്ലാസ്സിലെത്തുന്നു. ക്ലാസ്സിൽ എന്ന് പറയുമ്പോൾ നമുക്ക് സ്റ്റോറീസിലൂടെ ആയിരുന്നു ഇനീഷ്യലി നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരുന്നത്. അപ്പോ ഒരു സാറ് പറഞ്ഞ ഒരു കഥയാണ്, ഒരു എമർജൻസി കാഷ്വാലിറ്റി നടക്കുന്നു. അപ്പൊ കാഷ്വാലിറ്റിയിൽ ഒരു പേഷ്യന്റ് വന്നിരിക്കുന്നു, ട്രോളിയിലാണ് പേഷ്യന്റ്. ആ ട്രോളിയിലുള്ള പേഷ്യന്റിനെ സ്റ്റുഡൻസ് കണ്ടുകൊണ്ടിരിക്കുവാണ്. സ്റ്റുഡൻസ് എന്ന് വെച്ചാൽ MBBS കഴിഞ്ഞ് ജസ്റ്റ് പാസ് ഔട്ട് ആയിട്ടുള്ള കുട്ടികൾ. ആ കുട്ടികൾ കണ്ടോണ്ടിരിക്കുമ്പം അവർക്ക് ഡയഗ്നോസ് എത്താൻ പറ്റുന്നില്ല. അതായത് അവിടെ ട്രയേജ് എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ ഉണ്ട്. അതായത് ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ സീരിയസ്നെസ് അനുസരിച്ചിട്ട് ഓരോ കാറ്റഗറി ആയിട്ട് തിരിക്കും. 1, 2, 3

നഴ്സുമാരുടെ അടുത്ത് നിന്നാണെങ്കിലോ അറിവ് എവിടെ നിന്ന് നേടാൻ പറ്റുമോ അത് നേടണം. അത് ഏത് പ്രായമാണെങ്കിലും നമുക്ക് മിസ്റ്റേക്സ് പറ്റാം, പക്ഷേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് കണ്ടുപിടിച്ച് നമ്മൾ മുന്നോട്ട് പോവുക. പ്ലസ് ഇപ്പൊ നമുക്ക് എല്ലാം അറിയാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുക എന്നുള്ളതല്ലാണ്ട് നമ്മൾ അടുത്ത തലമുറയിലോട്ടും കൂടെ ഇത് പറഞ്ഞു കൊടുക്കുക. എനിക്ക് ഇന്നതറിയാം, ഞാൻ ഇത് പറഞ്ഞു കൊടുക്കില്ല, ഇത് എന്റെ ടിപ്പാണെന്ന് അങ്ങനെ വിചാരിച്ചുകൊണ്ടല്ല ഇരിക്കുന്നത്. കാരണം നമ്മൾ ലൈഫ് ഒക്കെ ആയിട്ട് കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാ. അപ്പം നമുക്കറിയാവുന്ന ഇപ്പം പേഷ്യൻസിനെ സേവ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിലോ വേറെ എന്തെങ്കിലും ആയിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ച് ചിലപ്പോൾ ഭയങ്കര വണ്ടേഴ്സ് നടക്കുമായിരിക്കും. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്കറിയാവുന്ന കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഇനീഷ്യലി ഞാൻ പഠിക്കാൻ പോയപ്പം എനിക്ക് ഈ ഹോം സിക്നെസ് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ചുറ്റുപാടുമുള്ള കുറച്ച് കുട്ടികളാണ്, ഒരു 10-12 പേര് രാവും പകലും ഒരുമിച്ച് താമസിക്കുന്നു, ഒരുമിച്ച് ഫുഡ് കഴിക്കുന്നു, ഒരുമിച്ച് ഫിലിമിന് പോകുന്നു, ഒരുമിച്ച് ട്രിപ്പ് പോകുന്നു, എന്തൊക്കെയോ പറയുന്നു, അങ്ങനത്തെ കുട്ടികളുടെ കൂടെ നിൽക്കുന്നത്. സാധാരണ ഏതൊരു കുട്ടിയും പഠിച്ച് വന്ന പോലത്തെ സാഹചര്യത്തിൽ കൂടെ തന്നെയാണ് ഞാനും വന്നിരുന്നത്. 10-ാം ക്ലാസ്സിൽ നല്ല മാർക്ക് വാങ്ങുന്നു, അപ്പൊ നമുക്ക് ഓരോ സ്വപ്നങ്ങൾ വരുന്നു. അതിനുശേഷം നല്ല സ്കൂളില് +1 +2 ചേരുന്നു, അവിടുന്ന് ഈ പറഞ്ഞ പോലെ സ്വപ്നങ്ങൾക്ക് വേണ്ടിയിട്ട് മാറി നിൽക്കുന്നു, എൻട്രൻസ് കോച്ചിങ്ങിന് പോകുന്നു. അപ്പൊ ആക്ച്വലി എന്റെ നോർമലി വന്നിൽ നിന്ന് ഒരു കുറച്ചൊരു ചേഞ്ച് വന്നതെന്ന് വെച്ചാൽ ഈ കോച്ചിങ് സെന്ററിൽ പോയപ്പോഴാണ്. ഞാൻ പഠിച്ചത് ആലപ്പുഴയിലുള്ള ക്രൈസ്റ്റ് കോളേജ് എന്ന് പറഞ്ഞിട്ടുള്ള എൻട്രൻസ് കോച്ചിങ് സെന്റർ ആണ്. ഇപ്പോഴും നമ്മുടെ ഓർമ്മകളിൽ നിൽക്കുന്ന, മനസ്സിൽ തട്ടി നിൽക്കുന്ന, എന്താ കുറെ പറയാനുണ്ട് അതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു. അതായത് അവിടെയുള്ള ഇനീഷ്യലി വന്നിട്ടുള്ള കുറെ ഗ്രൂപ്പ് ഓഫ് കുട്ടികള് ഒരുപാട് പൈസക്കാരുടെ കുട്ടികളോ അങ്ങനെ ഒന്നും അല്ലായിരുന്നു, പഠിക്കുന്ന നല്ല മാർക്കുള്ള കുട്ടികൾ. അങ്ങനെ വന്നിട്ടുള്ള കുട്ടികൾക്ക് ഇപ്പൊ ഇവൻ അവർക്ക് പൈസ ഇല്ലെങ്കിലും അവിടുത്തെ സാറ് അത് എങ്ങനെയെങ്കിലുമൊക്കെ ഓവർകം ചെയ്തിട്ട് അവരുടെ അടുത്ത് നിന്ന് കുറച്ച് ഫീസ് വാങ്ങിച്ചിട്ട് അവരെങ്ങനെയെങ്കിലുമൊക്കെ പഠിപ്പിച്ച് എൻട്രൻസ് കിട്ടി ഡോക്ടേഴ്സ് ആക്കുക എന്നുള്ള ഒരു എയിമുമായിട്ട് നടക്കുന്ന സാറായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവിടെ മുതലാണ് കുറച്ചൊരു ഇപ്പൊ പരിണാമം എന്ന് ഉദ്ദേശിക്കുന്നത്, നമ്മളെ ഈ ഒരു മേഖലയിലേക്ക്, ഒരു MBBS കഴിഞ്ഞിട്ട് ഒരു ഡോക്ടർ എന്നുള്ള മേഖലയിലേക്ക് എങ്ങനെ പോണം. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു, അറിവ് കിട്ടുന്നത് ആരുടെ അടുത്ത് നിന്നാണെങ്കിലും ഏതൊരു ഫോമിൽ നിന്നാണെങ്കിലും എങ്ങനെയാണെങ്കിലും അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള മനസ്സ് വേണം. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയാണ്, ഞാൻ മറ്റ സംഭവമാണ്, അങ്ങനെ ഒരു ഇതുണ്ടാവരുതെന്ന് പ്രത്യേകിച്ച് പറഞ്ഞ് പഠിപ്പിച്ചിട്ടാണ് ഞങ്ങള് ഈ MBBS ദൗത്യത്തിലേക്ക് എത്തുന്നത്. MBBS എന്ന് പറഞ്ഞിട്ടുള്ളത് ഭയങ്കര ഒരു ഗ്ലോറിഫൈ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഒരുപാട് പേര് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നു, പക്ഷേ കുറച്ചു പേർക്കേ കിട്ടുന്നുള്ളൂ. കിട്ടുന്നതിൽ തന്നെ പലരും ഒരു പ്രത്യേക കാലഘട്ടം കഴിയുമ്പോൾ മണി ഓറിയന്റഡ് ആയിട്ട് പോകുന്നവരും ഉണ്ട്, അല്ലാത്തവരും ഉണ്ട്. ഞാൻ ജനറലൈസ് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ആ ഒരു മേഖലയിലേക്ക് പോവാതെ എങ്ങനെ നമ്മളെ നേരായ രീതിയിൽ നടത്തണം എന്ന് നമ്മുടെ മനസ്സിൽ ആ ഒരു എന്താ പറയാ, ഒരു വിത്തിട്ട് തന്നിട്ടുണ്ട്. ഇങ്ങനെ നിങ്ങൾ വളരാവുള്ളൂ, അങ്ങനത്തെ ഒരു നന്മയുടെ വിത്തിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ നമ്മുടെ മുന്നിൽ വരുന്ന ഒരു പേഷ്യന്റ്, ഇവൻ അത് ഏതൊരു രീതിയിലുള്ള പേഷ്യൻസ് ആണെങ്കിലും, അവരുടെ അടുത്ത് എങ്ങനെ പെരുമാറണം എന്ന് വെച്ചാൽ, ഞാൻ ഒരു ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ എന്റെ അടുത്ത് എങ്ങനെയാണോ ആ ഡോക്ടർ പെരുമാറണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്, അതുപോലെയാണ് ഞാൻ ഒരു പേഷ്യന്റ് അടുത്ത് പെരുമാറുക. അപ്പൊ അതാണ് 1-ാം ക്ലാസ്സിലെ ആര്യയിൽ നിന്നും, 10-ാം ക്ലാസ്സിലെ ആര്യയിൽ നിന്നും, +2-ലെ ആര്യയിൽ നിന്നും, MBBS കഴിഞ്ഞിട്ടുള്ള ആര്യയിൽ നിന്നും, ഇപ്പോൾ ഒരു ഗൈനക്കോളജിസ്റ്റ് ആയിട്ടുള്ള ആര്യ എത്തുമ്പോൾ അത്രയും വ്യത്യാസം വന്നിട്ടുള്ളത്. നമ്മുടെ മെഡിക്കൽ കോളേജിൽ ഒരു സർജറി ക്യാൻറ്റീൻ ഉണ്ട്. സർജറി ക്യാൻറ്റീൻ എന്ന് വെച്ചാൽ ഭയങ്കര വലിയ സംഭവമൊന്നുമല്ല, ചെറിയൊരു റൂമിനകത്ത് ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് നടത്തുന്ന ഒരു ക്യാൻറ്റീൻ. അവിടെ ആണെങ്കിൽ ഒരു 4-5 ടേബിൾ എങ്ങാനും കാണും തോന്നും. എല്ലാ ടേബിളിലും ഈ ചായക്കടികൾ, പഴംപൊരി, പരിപ്പുവട, അങ്ങനെ കുറെ കടികൾ ഓരോ കൊട്ടയിലായിട്ട് അടച്ചു വെക്കും എല്ലാ ടേബിളിലും നടുക്ക്. നമുക്ക് ഇഷ്ടമുള്ളത്രയും എടുക്കാം, എന്നിട്ട് നമ്മൾ പോകുമ്പോൾ പറഞ്ഞിട്ട് പൈസ കൊടുത്താൽ മതി. അവർ ചോദിക്കില്ല ഇത്ര തന്നെയാണോ എടുത്തത്, അവർ കൗണ്ടർ ചെക്ക് ചെയ്യുകയോ ഒന്നും ചെയ്യത്തില്ല. ലൈമും അവിടെ കലക്കി വെച്ചിട്ടുണ്ടാവും. നമ്മൾ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ഗ്യാപ്പ് പോസ്റ്റിംഗ് ആണ് നമുക്ക് ഉണ്ടാവുക, മെഡിസിൻ പോസ്റ്റിംഗോ സർജറി പോസ്റ്റിംഗോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ പല പല ഡിഫറെന്റ് യൂണിറ്റുകൾ ഉണ്ടാവും ഓരോ സാറുമാരുടെ കൂടെ. അപ്പൊ ആ സമയത്ത് കിട്ടുന്ന ഗ്യാപ്പില് ഒരു പേഷ്യന്റിന്റെ ഹിസ്റ്ററി ഒക്കെ എടുത്ത് ആ കേസ് ഒന്ന് മാഡംസിന്റെ സാറിന്റെ അടുത്ത് പ്രസന്റ് ചെയ്തതിനു ശേഷം കിട്ടുന്ന ഒരു ഗ്യാപ്പ്, ആ സമയത്താണ് നമ്മൾ ഈ ചായ കുടിക്കാൻ പോകുന്നത്. അന്നേരമാണ് നമ്മൾ ഈ ഭൂലോക കാര്യങ്ങൾ മൊത്തം ഡിസ്കസ് ചെയ്യുന്നത്. ചിലപ്പോൾ ഒരു ഒരു ഇമ്പോർട്ടൻസും അല്ലാത്ത, ഒന്നും ഇല്ലാത്ത കാര്യങ്ങൾ ഉണ്ടാവാം, പരദൂഷണം പറയുന്നതോ ഫിലിമിന്റെ കാര്യങ്ങൾ പറയുന്നതോ അങ്ങനെ. അത് ഭയങ്കര ഒരു സംഭവമാണ് എന്ന് വെച്ചാൽ, അന്നേരമാണ് ചിലപ്പോ നമ്മളിങ്ങനെ മനസ്സ് തുറന്ന് ഇങ്ങനെ ഓരോന്നൊക്കെ പറയില്ലേ, ചിലവർക്ക് വിഷമങ്ങൾ ഉണ്ടാവും, ചിലർ ഭയങ്കര പൊട്ട കാര്യങ്ങളായിരിക്കും, ചിലവരുടെ റൊമാൻസ് കാര്യങ്ങൾ പറയുന്നത്, അങ്ങനെയൊക്കെ. എനിക്ക് ഫ്രണ്ട്സിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള ഭയങ്കര ഇതായിരുന്നു. സോ കോൾഡ് പ്രണയമുള്ള ഫ്രണ്ട്സിനെ ഹാപ്പി ആക്കി വെക്കുക, അവരെ തമ്മിൽ അവർക്ക് മീറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുക, അല്ലെങ്കിൽ അവർക്ക് ഫോണുകൾ മിസ്സായി പോയ ഫോൺ കൈമാറി കൊടുക്കുക, അതൊക്കെ എന്റെ ഒരു ഇഷ്ടമുള്ള സംഭവമായിരുന്നു. നമ്മുടെ ക്ലോസ് ഫ്രണ്ട്സ് ആയിരിക്കും, അപ്പൊ അവരുടെ ഹാപ്പിനെസ് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷം അത് വേറെയാണ്. എന്ന് വെച്ചാൽ ഞാൻ കാരണം അവര് ഫ്ലറിഷ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള, അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇതാണ്. അത് ഫൈനലി അവർ മാരേജ് ചെയ്തതും കൂടെ കഴിയുമ്പോൾ ആ കിട്ടുന്ന ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് സെൻസ് ആണ്. ഫസ്റ്റ് ഇയർ മാത്രമാണ് നമ്മൾ ക്ലാസ്സുകളിൽ ഇരുന്ന് പഠിക്കുക രാവിലെ മുതൽ, അത് കഴിഞ്ഞിട്ട് പിന്നെ ക്ലിനിക്സിലോട്ട്, ക്ലിനിക്സ് മീൻസ് ഹോസ്പിറ്റലിലോട്ട് ഇറങ്ങിയിട്ടാണ് പഠിക്കുക. ഈവൻ ക്ലാസ്സുകൾ ഉണ്ടാവും, അത് ഹോസ്പിറ്റലിന്റെ അകത്തായിരിക്കും ഉണ്ടാവുക. MBBS ഒക്കെ പഠിച്ചിട്ട് ഡിഗ്രി കിട്ടി നമ്മൾ ഹൗസ്

ആയി കഴിയുന്ന സമയത്താണ് നമ്മൾ യൂഷ്വലി മരുന്ന് എഴുതുക. അപ്പൊ മരുന്ന് എഴുതാൻ വേണ്ടിയിട്ട് ഓരോ ഫോർമാറ്റ് ഉണ്ട്. ആദ്യം ഇന്നതുപോലെ എഴുതണം, പിന്നെ ഇന്ന പോലെ ഇന്ന ലെറ്റേഴ്സിൽ എഴുതണം, എന്നിട്ടാണ് ലാസ്റ്റ് സൈനിന്റെ ഡേറ്റ്. അങ്ങനെ ഒരു ഫോർമാറ്റ് ഉണ്ട്. അപ്പൊ ഫോർമാറ്റ് ഒക്കെ നമ്മൾ തേർഡ് ഇയറിലും ഒക്കെ ഫാർമക്കോളജിയിലൊക്കെ പഠിക്കും. അന്നേരം മുതലേ നമ്മൾ ഇങ്ങനെ ആഗ്രഹിക്കുന്നു നമുക്ക് എപ്പോഴാണ് മരുന്ന് എഴുതി കൊടുക്കാൻ പറ്റുക എന്നുള്ള രീതിയിൽ. അപ്പൊ ഇനീഷ്യലി നമ്മൾ ഫാർമക്കോളജി ഒക്കെ പഠിക്കുമ്പോൾ ഒരുപാട് മരുന്നുകളെ കുറിച്ചിട്ട് നമ്മൾ പഠിക്കാനുണ്ട്, മെഡിസിൻസ് ഒരുപാടുണ്ട്. അപ്പൊ അത് ആദ്യമായിട്ട് ചെല്ലുമ്പോൾ അയ്യോ ഇതൊക്കെ എങ്ങനെയാ പഠിക്കുക, ഓരോന്നിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്, തലയിൽ നിൽക്കത്തേയില്ല. പക്ഷേ ഒരു പർട്ടിക്കുലർ എടുത്ത് കഴിഞ്ഞ് നമ്മൾ അതിനകത്തോട്ടൊരു ഇന്നാവുന്ന സമയമുണ്ട്, അന്നേരം നമുക്ക് ഇതെല്ലാം അനർഘ നിർഗളമായി എല്ലാം തലയിലോട്ട് വരും. അപ്പൊ അതിനാണ് അഞ്ചഞ്ചര വർഷം എടുത്ത് ഇതെല്ലാം പഠിക്കുന്നത്. അപ്പൊ ആ സമയത്ത് നമുക്ക് ഹൗസ് ഏജൻസി ആകുമ്പോൾ ഓരോ സ്ഥലത്ത് ഓരോ പോസ്റ്റിംഗ് ഉണ്ട്. അപ്പോ കമ്മ്യൂണിറ്റി മെഡിസിൻ പോസ്റ്റിംഗിന്റെ അകത്ത് PHC പോസ്റ്റിംഗ് വരും പബ്ലിക് ഹെൽത്ത് സെന്ററിൽ. അവിടെയാണ് നമ്മളൊരു കുട്ടി ഡോക്ടറായിട്ട് ഇനീഷ്യലി ബേബി ഡോക്ടർ പോലെ ഇരുന്ന്, അപ്പൊ ഈ പറഞ്ഞ പോലെ പനി ചുമയൊക്കെ ആയിരിക്കും വരുന്നത്, ചെറിയ ചെറിയ കാര്യങ്ങൾ ഉണ്ടാവുക. എന്നാലും നമ്മളൊരു പേഷ്യന്റിനെ സ്റ്റെത്ത് വെച്ചിട്ട് ഇങ്ങനെ നോക്കി അവരുടെ എക്സ്റേ ഒക്കെ നോക്കി അവർക്ക് മെഡിസിൻ പറഞ്ഞു കൊടുക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു അത് ഭയങ്കര സംഭവമാണ്. അങ്ങനെ ഇപ്പൊ അത് ശീലമായി, അത് മാറി. പക്ഷെ ആ ഇനീഷ്യലി ഉണ്ടാവുന്ന ഒരു സംഭവം അത് വേറെയാണ്. മോർച്ചറി നമുക്ക് പോസ്റ്റിംഗ് ആയിട്ട് ഉണ്ടാവുക, അതായത് ഫോറൻസിക് മെഡിസിന് നമുക്ക് ഓരോ പോസ്റ്റിംഗ് കിട്ടും. പോസ്റ്റിംഗ് മീൻസ് കുറച്ച് നാള് ഇന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ അതിനെ കുറിച്ചിട്ട് ഗാഠമായി പഠിക്കുക എന്നുള്ള രീതിയിൽ. അപ്പൊ അവിടെ ഫോറൻസിക് മെഡിസിൻ ഡിപ്പാർട്ട്മെന്റിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് പല പല ഫിലിംസ് ഒക്കെ മൈൻഡിൽ വരുന്നത്. അതായത് ഒരു ബോഡി കണ്ടിട്ട് ഇവൻ ഇത്ര സെന്റിമീറ്റർ ഉള്ള മാർക്ക് കയ്യില്, ഇത്ര സെന്റിമീറ്റർ ഉള്ള മാർക്ക് കാലില്, അതിന്റെ ഡയറക്ഷൻ ഫ്രം എബവ് ഡൗൺവേർഡ്സ് ആണോ സൈഡിൽ നിന്നാണോ, അതുപോലെ അതിന്റെ ഡെപ്ത് ഇത്രയുണ്ട്, ഓരോന്നും. ഇപ്പൊ കഴുത്തിൽ ഹാങ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ബോഡി ആയിരിക്കും. അപ്പൊ ആ നോട്ടിന്റെ സൈൻ വെച്ചിട്ട് അല്ലെങ്കിൽ അതിന്റെ മാർക്കിന്റെ ഡയറക്ഷൻ വെച്ചിട്ട് മരണശേഷമാണോ ഹാങ് ചെയ്ത് അല്ലെങ്കിൽ ഹാങ് ചെയ്താണോ മരിച്ചത് എന്നൊക്കെ കണ്ടുപിടിക്കുന്ന ഒരു സംഭവമുണ്ട്. നമ്മളെ ഫിലിമിലൊക്കെയാണ് അതുവരെ കണ്ടിട്ടുള്ളത്. അപ്പൊ അതിന്റെ യാഥാർത്ഥ്യമായിട്ട് നമ്മൾ തന്നെ ഡയഗ്നോസ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് അത് ഒരു വലിയ കാര്യമായിരുന്നു. അതുപോലെ തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നുണ്ട്, ഓരോ ഓർഗൻസ് ആയിട്ട് എടുത്തിട്ട് നമ്മൾ അതിന് പരിശോധനയ്ക്ക് അയച്ചിട്ട് ഓരോരോ ചേഞ്ചസ്, ഓരോ കളർ ചേഞ്ചസ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കും. എങ്ങനെയാണ് ടൈം ഓഫ് ഡെത്തോ കോസ് ഓഫ് ഡെത്തോ ഒക്കെ കണ്ടുപിടിക്കും. അതും ഭയങ്കര ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമായിരുന്നു. ഉടനെ നമുക്ക് ലഞ്ച് ബ്രേക്ക് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റിയിരുന്നില്ല ആദ്യമേ. അത് അനാട്ടമിയിൽ നമ്മൾ കഡാവറിൽ പഠിച്ചിരുന്നപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. ബോഡീനെ കട്ട് ചെയ്ത് ഓരോ പാർട്ടൊക്കെ എടുത്തിട്ട് പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാൻ ഭയങ്കര മെന്റൽ ബ്ലോക്ക് ആയിരുന്നു, നമുക്ക് പറ്റൂല, വോമിറ്റിംഗ് ടെൻഡൻസി ഒക്കെ വരും. ഒരു പർട്ടിക്കുലർ സമയം കഴിഞ്ഞ് നമ്മൾ ഇതിനകത്തോട്ട് ഇന്നാവുന്നൊരു സമയമുണ്ട്. ആ സമയം കഴിഞ്ഞാൽ പിന്നെ എന്തുവാണെങ്കിലും കുഴപ്പമില്ല. ഒരു പുഴുവരിച്ച് വൂണ്ട് കെട്ടിയിട്ടായിരിക്കും നമ്മള് ബിരിയാണി കഴിച്ചിട്ട് വന്ന് പിന്നെ അടുത്ത പേഷ്യന്റ് നോക്കുന്നത്. ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങനെ പറഞ്ഞതാ, എക്സാക്ട്ലി അങ്ങനെയല്ല, എന്നാലും അത്രയും നമ്മുടെ മൈൻഡ് സെറ്റ് ആയിട്ടുണ്ടാവും. അത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പ്രശ്നം ഉണ്ടാവില്ല. ഇനീഷ്യലി ആണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായിരുന്നത്. +2 കഴിഞ്ഞ ഒരു വർഷം MBBS കോച്ചിങ്ങും കഴിഞ്ഞിട്ട് കയറുവാണ്, ഒരു 17-18 വയസ്സ് കാണും. ആ സമയത്ത് കയറിയിട്ട് പിന്നെ ഒരു 5 വർഷം അതിനകത്താണ് ഉള്ളത്. 5 വർഷം രാവും പകലും എല്ലാ രീതിയിലും ഗുഡ് ആൻഡ് ബാഡ്സ് എല്ലാം ഉണ്ടായിട്ടുണ്ട്. ഒരുമിച്ച് കുറെ സ്ഥലത്ത് പോയിട്ടുണ്ട്, പല പല പല പല ഡിസ്കഷൻസ്, പല പല കാര്യങ്ങള്, ഒരുപാട് കാര്യങ്ങള് നടന്നിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്ന് ഇറങ്ങുമ്പോൾ ഓഫ്കോഴ്സ് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരു ഹ്യൂജ് മിസ്സിംഗ് എന്ന് പറയുന്ന ഒരു സംഭവമായിരുന്നു. വഴക്കോ കാര്യങ്ങളോ അത് മനസ്സിൽ കൊണ്ടുവെക്കുന്ന ടൈപ്പ് ഓഫ് ഒരു ഇത് അല്ല ഞാന്. എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടില്ല എന്നല്ല, ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു 1 വീക്കിനുള്ളിൽ അത് എന്തായാലും തീർന്നിട്ടുണ്ടാവും. എങ്ങനെയെങ്കിലും അവരുമായിട്ട് സംസാരിച്ച് തീർക്കാൻ ശ്രമിക്കാറുണ്ട്. ഈ വഴക്ക് എന്നുള്ളതല്ല, അവിടുത്തെ എന്താ പറയാ, ആ സ്ഥലം നമുക്ക് ഭയങ്കര ഒരു സമാധാനപരമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു. ഇപ്പം ഞാൻ എന്റെ സ്കൂൾ ഫ്രണ്ട്സിന്റെ അടുത്ത് പറയുമ്പോൾ അവർക്കത് എത്രത്തോളം ഉൾക്കൊള്ളാനാവും എന്ന് മനസ്സിലാവില്ല. കാരണം ഞാൻ ഇൻസ്റ്റയിലൊക്കെ ഇച്ചിരി ഒരു ആക്റ്റീവായിട്ടുള്ള ആളാണ്. അപ്പം മിസ്സിംഗ് കോട്ടയം മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഇട്ടു, നമ്മള് പഠിച്ചുകൊണ്ടിരുന്ന സ്ഥലം. കാഷ്വാലിറ്റി ആണെങ്കിലും OP ആണെങ്കിലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. ഇപ്പൊ നോൺ മെഡിക്കോ ആയിട്ടുള്ള ഒരാൾക്ക് അതൊരു ആശുപത്രി എന്ന രീതിയിൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ. അസുഖം വരുമ്പോ പോകുന്ന ഒരു സ്ഥലം, അല്ലെങ്കിൽ അത്യാഹിതം വിഭാഗം എന്ന് പറയുന്ന നമുക്ക് ഭയങ്കര നമ്മൾ ഒരുമിച്ച് പഠിച്ച് അസുഖങ്ങൾ കണ്ടുപിടിച്ചിട്ടുള്ള ഒരു സ്ഥലം, അങ്ങനെയൊക്കെ ആണ് നമ്മുടെ മനസ്സിൽ. പക്ഷെ അവർക്കൊരു അത്യാഹിത വിഭാഗം, ഒരുപാട് രോഗികൾ വരുന്നു, അറ്റാക്ക് വരുന്നു, ആക്സിഡന്റ് ആയിട്ട് വരുന്നു, ട്രോമ ആയിട്ട് വരുന്നു എന്നൊക്കെയുള്ള രീതിയിലാണ് ഒരു മെഡിസിൻ എടുക്കാത്ത ഒരു നോൺ മെഡിക്കോ ആയിട്ടുള്ള ആൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോ ഞങ്ങളുടെ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ ഒരാളുടെ അടുത്ത് പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ എന്ന് എനിക്ക് അന്നാണ് മനസ്സിലായത്. ഞാൻ എല്ലാവരും ഈ കലാലയം മിസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് പോസ്റ്റ് ഇട്ട സമയത്ത് ഞാൻ ഇട്ടതാ. പക്ഷെ അത് നമുക്ക് മാത്രമേ അത് മനസ്സിലായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ ആ കുട്ടിയുടെ ആ ഒരു മെസ്സേജ്, നിനക്ക് മാത്രമാണ് ഇത് നിന്റെ കോളേജ്, ഞങ്ങൾക്ക് ഇത് ആശുപത്രിയാണെന്ന് പറഞ്ഞപ്പോ ഞാൻ ആക്ച്വലി അത് അങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമുക്ക് ഈവൻ കാഷ്വാലിറ്റി ആണെങ്കിലും, ഓരോ ഇടനാഴി ആണെങ്കിലും, നമ്മൾ കാഷ്വാലിറ്റി പോസ്റ്റിങ്ങിന് സമയത്തോ ഒക്കെ കുടിച്ച ഇന്ത്യൻ കോഫി ഹൗസ് ആണെങ്കിലും, ഓരോന്നും നമുക്ക് എന്താ പറയാ, ഇപ്പോഴും നമ്മുടെ മനസ്സ് നിൽക്കുന്ന ഒരു ഓർമ്മയാണ്.
ഒരു സമയത്ത് എനിക്കൊന്ന് എക്സാം എന്തിനോ വേണ്ടിയിട്ട് ഞാൻ കോട്ടയത്ത് പോയിട്ടുണ്ടായിരുന്നു. അതീ പറഞ്ഞ ചങ്ങനാശ്ശേരി എവിടെയായിരുന്നു എക്സാം ഉണ്ടായിരുന്നത്. അപ്പോൾ ആ സമയത്ത് എക്സാം കഴിഞ്ഞിട്ട് കുറച്ച് സമയം കിട്ടിയപ്പോൾ ഞാൻ എൻ്റെ മെഡിക്കൽ കോളേജിൽ കൂടെ പോയി. അപ്പൊ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തുള്ള പോലെയേ അല്ല, ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. ഫസ്റ്റ് ഇയർ ബ്ലോക്കൊക്കെ വീണ്ടും അവർ വിപുലീകരിച്ച് കുറേ മരങ്ങൾ കൂടെ കട്ട് ചെയ്തിട്ട് കുറച്ചും കൂടെ ബിൽഡിംഗ് ആക്കി. ഫസ്റ്റ് ഇയർ ബ്ലോക്കിൽ നിന്ന് താഴോട്ട് ഒരു നീണ്ട സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വേണം ഹോസ്പിറ്റലിലോട്ട് പോകാൻ. നമുക്ക് അങ്ങനെയാണ് ആ കണക്ഷൻ. അല്ലെങ്കിൽ പിന്നെ ചുറ്റി കാറൊക്കെ ഉള്ള ആൾക്കാർ അങ്ങനെ പോകും. അപ്പൊ നമുക്ക് കാർ ഇല്ലാത്ത സമയത്ത് നമ്മൾ ആ ലോങ് സ്റ്റെപ്പുകൾ ഇറങ്ങിയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പം അതൊക്കെ ഇപ്പൊ ഒരുപാട് ചേഞ്ചസ് ഉണ്ടായി. അതുപോലെ തന്നെ അവിടെ ഹോസ്പിറ്റലിന്റെ അകത്തുള്ള ഇന്ത്യൻ കോഫി ഹൗസ് ഉണ്ട്, അവിടെയും കുറെ കുറെ ചേഞ്ചസ്. ആ വഴികൾ തന്നെയാണെങ്കിലും ഇപ്പൊ കാർഡിയോളജി ബ്ലോക്ക് വന്നു, ഗൈനക് ബ്ലോക്ക്, അവിടെയൊക്കെ കുറെ ചേഞ്ചസ് ഉണ്ടായി. അപ്പൊ അതൊക്കെ നമുക്ക് മനസ്സിലാവും പണ്ടുള്ളതും ഇപ്പോഴും തമ്മിലുള്ള ഡിഫറൻസ്. പണ്ട് നമ്മൾ അങ്ങനെ ചെയ്തിരുന്നു ഇങ്ങനെ ചെയ്തിരുന്നു എന്നൊക്കെ നമ്മുടെ ഫാമിലിന്റെ അടുത്ത് പറയാം, ഹസ്ബൻഡിന്റെ അടുത്തും പിള്ളേരുടെ അടുത്തും പറയാം. അതൊക്കെ ഒരു നല്ല ഓർമ്മ.

0: ആഘോഷമാക്കാൻ പോകാം ഡ്യൂറോണിലേക്ക്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടിംഗ്, സ്യൂട്ടിംഗ് തുണിത്തരങ്ങളും ലിനൻ തുണിത്തരങ്ങളും,
0: ലേഡീസ് ജെന്റ് സ്റ്റിച്ചിംഗിന് ഡ്യൂറോൺ പവർ ഹൗസ് ജംഗ്ഷൻ ട്രിവാൻഡ്രം.
2: ഓണം വരവായി.
3: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
2: മികച്ച ക്വാളിറ്റി ആകർഷകമായ വിലയിൽ വാങ്ങാം.
3: രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം. നൈറ്റി ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട്, NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസ് പുരത്തും.
0: 5,000 വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
4: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് EV സ്കൂട്ടറുകൾ, AC കൾ, TV കൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
0: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
4: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
5: ക്യാമ്പസ് കളേഴ്സ് തുടരുന്നു.
6: ക്യാമ്പസ് കളേഴ്സ്.
7: എന്റെ പേര് അനീന, കാഞ്ഞിരപ്പള്ളി സ്വദേശിനിയാണ്. പഠിച്ചത് തിരുവനന്തപുരം മാറിവനേഴ്സ് കോളേജിലാണ്. ആക്ച്വലി കോളേജിലെ മൊമെന്റ്സിനെക്കാട്ടിലും ഉപരി ഞാൻ ഏറ്റവും അധികം ചെറുതായിരുന്നു എന്റെ ഹോസ്റ്റൽ മെമ്മറിയാണ്. കാരണം ആദ്യമായിട്ടാണ് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത്. അപ്പൊ ഹോസ്റ്റലിൽ ചെന്നപ്പോ അറിയാവുന്ന ഒരു മനുഷ്യനില്ല. ഫസ്റ്റ് ഡേ ചെന്ന് കഴിഞ്ഞപ്പോ അറിയാവുന്ന ആളില്ല, ഒരു പരിചയം, അതായത് സ്വന്തം നാട്ടിൽ പോലും ഇല്ല. അപ്പൊ ഇങ്ങനെ 3 വർഷം ചെന്ന മൊമെന്റിൽ അയ്യോ ഇവിടെ എങ്ങനെ 3 കൊല്ലം നിക്കുന്നുള്ളൊരു സംഭവമായിരുന്നു ആദ്യം ചെന്നപ്പോ ഉണ്ടായിരുന്നത്. അപ്പൊ ഞാൻ നിന്ന് സെന്റ് അൽഫോൺസ് ആണെന്ന് പറഞ്ഞ ഹോസ്റ്റലാണ്. പക്ഷേ ഹോസ്റ്റലിൽ നിന്ന് ലാസ്റ്റ് ഡേ ഇറങ്ങിയപ്പോ ഞാൻ ഓർത്തത് ഞാൻ എങ്ങനെ ഈ ഹോസ്റ്റൽ ഇല്ലാതെ മുന്നോട്ട് ഞാൻ ജീവിക്കുന്നുള്ള കാര്യമായിരുന്നു. കാരണം അത്രയധികം മെമ്മറീസ് എനിക്ക് തന്നു, അത്രയും നല്ല ഫ്രണ്ട്ഷിപ്പ്. എനിക്ക് അറിയില്ല എന്റെ ലൈഫിൽ അത്രയും നല്ല ഫ്രണ്ട്ഷിപ്പ് ഇനി വേറെ കിട്ടുമെന്ന് എനിക്കറിയില്ല. കാരണം ഞങ്ങള് ഗേൾസ് ഹോസ്റ്റൽ ആകുമ്പോഴത്തേക്ക് നമുക്ക് 11 പേരുള്ള ഒരു ഗ്യാങ് ആയിരുന്നു ഞങ്ങൾ. അപ്പൊ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഞങ്ങള് ഫുൾ ടൈം വെച്ചത്, അതായത് ക്ലാസ്സിലിച്ച് റൂമിൽ ഒന്നിച്ച് 24 മണിക്കൂർ ഒന്നിച്ചുള്ളൊരു ലൈക്ക് ഞങ്ങൾക്കത് ഫാമിലി ആയിരുന്നു. ഫുൾ ടൈം ഒന്നിച്ചാണ്, ഒന്നിച്ച് റൂമിൽ ഒന്നിച്ച് അരിയുന്ന ഒന്നിച്ച് ചിരിക്കുന്ന ഒരുമിച്ച് എല്ലാ ഇമോഷൻസും ഒരു ഒളിയും അറിയില്ലാതെ നമുക്കങ്ങനെ തുറന്നു പറയാവുന്ന കുറേ സൗഹൃദങ്ങൾ എനിക്ക് തന്നത് എന്റെ ഹോസ്റ്റലായിരുന്നു. അപ്പൊ നേരത്തെ പറഞ്ഞാൽ 13 പേരുടെ ഒരു ഗ്യാങ് ആയിരുന്നു. അപ്പൊ ഫസ്റ്റ് ഇയർ ചെന്നപ്പം 8 പേരുള്ള റൂമാണ്. അപ്പൊ നമ്മൾ അത്രയും പേര് മാത്രമായിരുന്നു കമ്പനി. പക്ഷെ പിന്നെ സെക്കൻഡ് ഇയർ ആയപ്പോഴത്തേക്ക് നമുക്ക് ഹോസ്റ്റൽ മൊത്തം കമ്പനിയായി. അതായത് നമ്മൾ കോളേജിൽ നിന്ന് 6 മണിയാകുമ്പോഴാണ് നമ്മളാണ് ഏറ്റവും ലാസ്റ്റ് ഹോസ്റ്റലിൽ കയറുന്നത്. എനിക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ 6 മണിക്ക് ഒരു ബെല്ലടിക്കും, അത് സ്റ്റഡി ടൈമാണ്. നമുക്കത് സ്റ്റഡി ടൈം ഒന്നുമില്ല, കാരണം നമ്മൾ കോളേജിൽ നിന്ന് കയറുന്ന ടൈമാണ്. അപ്പൊ അന്നേരത്തേക്ക് നമ്മൾ പോയി, എനിക്കിപ്പോ ഇത് പറയുമ്പോ തന്നെ എന്റെ മൈൻഡിൽ ഓർമ്മയൊക്കെ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നു. നമ്മൾ പോയി കാപ്പിയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് നമ്മളെല്ലാരും കൂടെ റൂമിലെല്ലാം പോയി, എല്ലാരോടും പോയിരിക്കും. എല്ലാം പല റൂമുകാരാണ്, പക്ഷെ ഇതെല്ലാം കൂടെ മോസ്റ്റ്ലി എന്നല്ല, എനിക്ക് എന്റെ റൂമിലാണ് എല്ലാരും കൂടെ വന്നിരിക്കുന്നത്. അപ്പൊ എന്റെ റൂമിൽ വന്നിരിക്കും, എന്നിട്ട് നമ്മളെല്ലാരും കൂടെ ഇരുന്ന് വർത്തമാനം പറയും. വർത്തമാനം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ഏതിടയ്ക്ക് ഫുഡ് കഴിക്കാനുള്ള ബെല്ലടിക്കും. ഏതിടയ്ക്ക് ഫുഡ് കഴിക്കാനുള്ള ബെല്ലടിക്കുമ്പോഴാണ് നമ്മൾ അറിയുന്നത് അയ്യോ 1.5 മണിക്കൂർ കഴിഞ്ഞു എന്നുള്ള ഇത് വരുന്നത്. പിന്നെ ഓടി പോയി കുളിക്കുക, കുളിച്ചിട്ട് വന്നിട്ട് പിന്നെ പോയി ഫുഡ് കഴിക്കും. ഫുഡ് കഴിച്ചിട്ട് നമ്മള് പ്രേയറിന് പോകുന്നവര്, അതായത് ദൈവവിശ്വാസം ഉള്ളവരൊക്കെ പ്രേയറിനോ അല്ലാത്തവര് വീട്ടുകാരെ വിളിക്കാനോ ഒക്കെ നമ്മൾ പോകും. 9 മണിയാകുമ്പോ വീണ്ടും ഇത് തന്നെ വീട്ടിലാണ്. 9 മണിയാകുമ്പോ വീണ്ടും ഏതെങ്കിലും റൂമിൽ നമ്മൾ കയറും. റൂമിൽ കയറിയിട്ട് പിന്നെ വർത്തമാനം പറിച്ചില്ല. അത് 1.5, 2, ചില ദിവസം 3 മണി വരെയൊക്കെ പോകും. നമ്മൾ അത്രയും നേരെ ഇരുന്ന് വർത്തമാനം എല്ലാം പറഞ്ഞ് എനിക്കിത് പറയുമ്പോ തന്നെ എന്റെ മൈൻഡിലൂടെ ആ ഒരു 3 വർഷം എന്ന് പറയുന്നത് ഭയങ്കര പെട്ടെന്ന് ഓൾമോസ്റ്റ് സഡൻ കടന്നു പോയ പോലെ എനിക്ക് തോന്നുന്നു. കാരണം എനിക്ക് തോന്നുന്നു ഞാൻ ചിലപ്പോ ഹോസ്റ്റലിൽ നിൽക്കാതുള്ള ഒരു കോളേജ് ലൈഫ് ആയിരുന്നു. ഒരുപക്ഷെ എനിക്കത് എന്റെ സ്കൂള് പോലെ തന്നെ ആയനെ, ദ ലൈഫ് വാസ് ഇൻ എ സെയിം പാറ്റേൺ എന്നുള്ള രീതിയിലായനെ. പക്ഷെ ഹോസ്റ്റൽ ആയിരുന്നോണ്ട് എന്റെ കോളേജ് ലൈഫ് ഭയങ്കര കളർഫുൾ ആയത് ഹോസ്റ്റലായിരുന്നു. അതുകൊണ്ട് എന്റെ അടുത്തേക്ക് ഇങ്ങനെ ആളുകൾ വന്ന് ചോദിക്കുമ്പോഴത്തേക്കും ഞാൻ പറയും ദൂരെ പഠിക്കാൻ പോയാലും

ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കുക നല്ലൊരു ഹോസ്റ്റൽ ലൈഫ് ഉണ്ടെങ്കിൽ അത് ഭയങ്കര നല്ലൊരു കോളേജിനെക്കാളും നമ്മളിങ്ങനെ ഓർത്തിരിക്കുന്ന എനിക്ക് തോന്നുന്നു ഞാൻ കോളേജിൽ നിന്ന് അതിന് ശേഷം ഞങ്ങൾ എല്ലാവരും മിസ് ചെയ്യുന്ന ഞങ്ങളുടെ ഡേ സ്കോളേഴ്സ് ഒക്കെ എപ്പോഴും ഇങ്ങനെ വെച്ചാൽ അസൂയോടെ ഞങ്ങൾ നോക്കും. കാരണം ഞങ്ങൾ വെച്ച് ഗാങ് ഒക്കെ ചേർന്ന് 9:30 ബെല്ലിനാണ് നമ്മള് കോളേജിലൊക്കെ കയറുന്നത്. അപ്പൊ 9, അതായത് കോളേജിന്റെ തൊട്ട് താഴെ ഹോസ്റ്റല്. എങ്കിലും നമ്മൾ കുളിച്ചിറങ്ങി ഇത്രയും പേരെ ഒരുക്കി ഇറക്കി നമ്മൾ ഒരുമിച്ച് നമ്മൾ പോകത്തുള്ളൂ. ഒറ്റയ്ക്ക് നമ്മൾ ഒരിക്കലും കോളേജിൽ പോകത്തില്ല. നമ്മളീ 13 പേര് ഒരുങ്ങി ഇറങ്ങി വന്ന് 13 പേരോട് ഒന്നിച്ച് കോളേജിൽ എത്തുമ്പോഴത്തേക്ക് ഫസ്റ്റ് പീരീഡിന്റെ ബെല്ലടിച്ചിട്ടുണ്ടാവും. അപ്പൊ ഇങ്ങനെ ഡേ സ്കോളേഴ്സ് ഒക്കെ ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ നോക്കിയിട്ട് പറയുന്നത് നിങ്ങൾക്ക് എപ്പോഴും പ്രോഗ്രാംസ് ആണ്, നിങ്ങൾ എപ്പോഴും ഒന്നിച്ചാണ്, അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ നമ്മൾ ഭയങ്കര സീനാണ്, നമുക്ക് ഇത്രയും ഫാൻ ബേസ് ഒക്കെ ഉണ്ടെന്നുള്ളൊരു സാധനം നമുക്ക് തോന്നും. അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ കോളേജ് ഭയങ്കരമായിട്ട് ചെറിഷ് ചെയ്യുന്ന ഒരു റീസൺ ഹോസ്റ്റലാണ്. കാരണം ഹോസ്റ്റൽ ഇല്ലായിരുന്നെങ്കിൽ ഇത്രയും ഞാൻ നൊസ്റ്റാൾജിക് ആകുമെന്ന് പോലും എനിക്കറിയില്ല. നമ്മുടെ ഹോസ്റ്റലില് ഞങ്ങൾക്കൊരു വാർഡൻ ഉണ്ടായിരുന്നു. അപ്പൊ ആദ്യം ചെന്ന് കഴിഞ്ഞപ്പോ നമുക്ക് ഭയങ്കര പേടിയായിരുന്നു പുള്ളിക്കാരത്തിൽ. നമുക്ക് വാർഡന് നല്ല പേടിയായിരുന്നു. അച്ഛാ അത് കഴിഞ്ഞപ്പോഴത്തേക്കും വാർഡന് നമ്മളും ഭയങ്കര കമ്പനി. അതായത് നമ്മൾ അതുപോലെ കമ്പനി ഒരു വാർഡൻ എനിക്കറിയില്ല. നമ്മൾ ആദ്യത്തെ സമയത്തൊക്കെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് സിസ്റ്റർ നമ്മളെ വഴക്കമൊക്കെ പറയുന്നത്. പിന്നെ അച്ഛനെ ഇപ്പൊ സിസ്റ്ററിനെ പറഞ്ഞു, ഓ നിങ്ങളൊന്നും വഴക്കറിഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളൊരു അങ്ങനത്തെ ഒരു ഇതായിരുന്നു. കാരണം അത്രയും കൂട്ടായിരുന്നു ഞങ്ങള്. അപ്പൊ ഞങ്ങള് സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാല് ഞാൻ ഇങ്ങനെ ഇരുന്ന് കാണും. പക്ഷെ എന്റെ കൂടെ എന്റെ ഒരു റൂംമേറ്റ് ഉണ്ട്. ഇവള് 10 മണിയാകുമ്പോഴത്തേക്കും ഇവൾ ഉറങ്ങി അങ്ങ് വീഴും. ഞങ്ങളൊരു 3 പേരുള്ള റൂമായിരുന്നു. അപ്പൊ ഞാനും വേറൊരു ഫ്രണ്ടൂടെ ലൈക്ക് ഞങ്ങൾ നല്ല ഫിലിം ഹോളിക്കാം. അപ്പൊ ഞങ്ങൾ ഇരുന്ന് കാണും പുതിയ സിനിമകളൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും മാക്സിമം നമ്മളത് അന്നേരം കാണാനായിട്ടൊക്കെ നമ്മൾ ശ്രമിക്കും. അപ്പൊ ഇവള് കുറച്ചുകൂടെ മറ്റേ കൊറിയൻ സാധനങ്ങളൊക്കെ കണ്ട് മറ്റേ ആള് കുറച്ചുകൂടെ കൊറിയൻ അത് പിന്നെ അങ്ങനത്തെ ഒരു ഫാൻഗേളാണ് അവള്. അപ്പൊ നമ്മള് മറ്റേ 90s നിൽക്കുമ്പോൾ ഇവള് മറ്റേ വേറൊരു സോണാണ്. കുറെ ഇംഗ്ലീഷ് പടങ്ങളാണെന്ന് കുറെ ഫ്രണ്ട്സ് ഉണ്ട് അതിൻ്റെ അകത്ത്. നമ്മള് ഇപ്പോഴും മറ്റേ ഗോഡ് ഫാദറിലൊക്കെ നിൽക്കുന്ന ഞങ്ങൾ കുറച്ചുപേരുണ്ട്. അങ്ങനത്തെ ഒരു സാധനമായിരുന്നു. നമ്മളിങ്ങനെ സിനിമയൊക്കെ ആസ്വദിച്ച് കണ്ടുവരുമ്പോഴത്തേക്കും ഒച്ച കൂടിത്തി. അതായത് സ്റ്റഡി ടൈം ആണ്. നമുക്ക് റൗണ്ട്സിനെ ഇങ്ങനെ നോക്കാനായിട്ട് ആളിറങ്ങും. ആളിറങ്ങിയപ്പോഴത്തേക്കും നമ്മൾ മാത്രം ഇരുന്ന് പഠിക്കേണ്ട സമയത്തിരുന്ന് സിനിമ കാണലും അങ്ങനത്തെ ബഹളവും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അപ്പൊ അതാണ് സിനിമയുടെ ചെറിഷ എന്ന മെയിൻ മെമ്മറീസ് അതാ വരുന്നത്. എനിക്ക് ഹോസ്റ്റലിൽ വെച്ച് എനിക്ക് ആദ്യത്തെ വട്ടം പനി വന്ന് എനിക്ക് ഓർമ്മയുണ്ട്. കാരണം പനി വന്ന സമയത്ത് വീട്ടിൽ പോകാൻ പറ്റില്ല. വീട്ടിൽ പോകാൻ പറ്റാത്ത കാരണം വെച്ചാൽ ക്ലാസ് നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ തോന്നിയിട്ടുണ്ട് വീട്ടിൽ പോയാലോ എന്ത് ചെയ്യും. കാരണം ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ ഒരു സിക്ക് നമുക്ക് വരുന്നത്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പൊ പക്ഷെ ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട് എനിക്ക് എക്സാമിന്റെ തലേന്നാണ് സെക്കൻഡ് ഇയറിൽ പനി എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ടൊരു പനി വന്നു. അപ്പൊ പനി വന്നു കഴിഞ്ഞാൽ എനിക്ക് എണീക്കാൻ വയ്യ, ഭയങ്കരമായിട്ട് ചൂട്, എനിക്ക് അതുപോലെ ക്ഷീണമയ്യ പനി വന്നു. അതിന്റെ പിറ്റേന്ന് ഇമ്പ്രൂവ്മെന്റ് ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു ഏതോ ഒരു എക്സാമിന്റെ. അപ്പൊ അന്നേരം എനിക്ക് എഴുതില്ല, കാരണം എനിക്ക് തീരെ വയ്യ, അതുപോലെ വയ്യാണ്ട് ഞാൻ ഇരിക്കുക. അപ്പൊ അന്നേരത്തേക്കും എനിക്ക് പനി വരുന്ന സമയത്ത് എന്റെ തോന്നിയിട്ടുണ്ട് അവളെന്ന് വെച്ചാ എന്താ പറയാ അമ്മയെ പോലെ ഞാൻ പറയുന്നില്ല. കാരണം വെച്ചാ എന്റെ അമ്മ ഇവിടെ വഴക്കുറയുന്നില്ല. ഇവള് മറ്റേ വന്നിട്ട് ഒന്നിലും ചെയ്തില്ലെങ്കിൽ വന്നിട്ട് ഭയങ്കര വഴക്ക് കുറയും. നീ എന്താ ഇങ്ങനെ, നീ ഇനി അങ്ങനെ ഇരിക്കുക, നീ ഒന്നും ചെയ്യണ്ട. പക്ഷെ അവള് കെയർ ചെയ്യുന്ന രീതി അങ്ങനെയാണ്. അപ്പം ഒരു ദിവസം ഇങ്ങനെ പനി വന്ന സമയത്ത് ഇവള് എൻ്റെ കൂടെ ക്ലാസ് കട്ട് ചെയ്ത് ഉച്ചയപ്പത്തേക്ക് ഇവളും ഇറങ്ങി. അപ്പൊ ഞാൻ ഇവളോട് പറഞ്ഞു അവനെ ഇറങ്ങരുത്, നീ പോയി ക്ലാസ് ഇരിക്കുക, കാരണം എനിക്ക് അറ്റൻഡൻസ് പോയി. പക്ഷെ നീ വെറുതെ നിന്റെ അറ്റൻഡൻസ്, എനിക്ക് പനിയാണ് ഞാൻ കളയുന്നത്. വെറുതെ നീ വരാ പറഞ്ഞ് വേണ്ട, നീ ഒറ്റയ്ക്ക് ഹോസ്റ്റലിൽ പോയി ഇരിക്കണ്ട, ഞാനിവിടെ വരാന്ന് പറഞ്ഞ് ഇവള് ക്ലാസ് എല്ലാം കട്ട് ചെയ്ത് എന്റെ കൂടെ റൂമിൽ വന്നിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പനി, കാരണം എനിക്ക് എണീക്കാൻ വയ്യ. അന്നേരത്തേക്കും ഇവള് എപ്പോഴും പോയി ചൂടുവെള്ളം എടുത്തോണ്ട് വരും. എനിക്ക് വിക്സ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ആവി പിടിക്കുന്ന ആളൊന്നും അല്ല, എനിക്ക് അതൊക്കെ ഭയങ്കര മടി. അപ്പൊ ഇവള് എന്നിട്ട് വഴക്ക് കുറയും ആവി പിടിക്കാൻ എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവളാണ് ഞങ്ങളുടെ റൂമിൽ കെറ്റിൽ ഉണ്ടാവില്ല, അപ്പൊ തൊട്ടപ്പോഴത്തെ റൂമിൽ പോയിട്ട് കെറ്റിലെല്ലാം വാങ്ങിച്ച് വെള്ളം ചൂടാക്കി അതിൻ്റെ അകത്ത് കോടാലി തൈലവോ അങ്ങനെയൊക്കെ ഇട്ടിട്ട് ഇവൾ ആവി പിടിക്കുന്നു പറയും. പിന്നെ ആവി പിടിക്കും നമ്മളിരുന്ന്, കാരണം അവള് ഫുൾ ടൈം കൂടെ ഉണ്ടാവും. അങ്ങനെ വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്കും കുളിക്കുന്നവരും പറയുമ്പോഴത്തേക്ക് ഞാൻ പറയും എനിക്ക് ചൂടുവെള്ളം എടുക്കാൻ വയ്യ, ഇനി മടിയാണെങ്കിൽ പറ്റുമല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവളാണ് എന്റെ ബക്കറ്റും എന്റെ ഫ്ലാസ്കും കാര്യങ്ങളും ഒക്കെ ആയിട്ട് പോയിട്ട് അപ്പുറത്തെ റൂമിൽ നിന്ന് കെച്ചിലും എല്ലാം വാങ്ങിയിട്ട് ഇവളാണ് വെള്ളം ചൂടാക്കിയിട്ട് എന്നോട് കുളിക്കുന്നു പറയും. എന്നിട്ട് ഞാൻ പോയി കുളിക്കുകയെല്ലാം ചെയ്തിട്ട് ഞാൻ തിരിച്ചുവരും. എന്നിട്ട് ഞാൻ ആ എക്സാമിന്റെ ഒക്കെ സമയത്ത് ഞാൻ വയ്യാഞ്ഞിട്ട് ഞാൻ കിടക്കുവാണെങ്കിൽ എനിക്കറിയാൻ പറ്റുമ്പോഴത്തേക്ക് ഇവളെ എന്റെ നെറ്റി തൊട്ട് നോക്കുമെന്ന് എനിക്ക് അറിയാൻ പറ്റും. അവള് ഭയങ്കരമായിട്ട് ലൈക്ക് ഓവർ എക്സ്പ്രസീവ് ആയിട്ട് ഫ്രണ്ട്ഷിപ്പ് കാണിക്കുക, അതായത് ഇപ്പൊ സ്നേഹം വന്ന് കെട്ടിപ്പിടിക്കുക അങ്ങനത്തെ ഇതൊന്നുമല്ല. പക്ഷെ അവളെന്നെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുമായിരുന്നു. എനിക്കറിയില്ല അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഇനി മുന്നോട്ട് പോകുമ്പോ ഇത്രയും സെൽഫ്ലെസ് ആയിട്ട് ഒരാൾക്ക് വേണ്ടി കാര്യങ്ങളൊക്കെ ചെയ്യാന്നൊക്കെ പറയുന്നത് എനിക്കറിയില്ല. എന്റെ ആ റൂംമേറ്റുകളെല്ലാം തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കൂട്ടത്തിൽ ഇപ്പൊ ഒരാൾക്ക് പനി വന്ന് തീരെ വയ്യാണ്ടായാലും നമ്മളാണ് വഴക്കു പറഞ്ഞ് ഹോസ്പിറ്റലിൽ വിടുന്നതും മരുന്നും ഉള്ള എല്ലാ കാര്യങ്ങളും, അതായത് നമ്മൾ

ചോദിക്കത്തില്ല നമുക്ക് പനി വരുമോ ഇല്ലയോ. അതായത് എക്സാം ആണെങ്കിൽ പോലും മറ്റേയാൾക്ക് പനി വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ മാറി നിൽക്കുമൊന്നുമില്ല, നമ്മൾ ഫുൾ ടൈം അയാളുടെ കൂടെ ആയിരിക്കും. അയാളുടെ കൂടെ നമുക്ക് പനി വരുമോ ഇല്ലയോ എന്നുള്ള നമ്മൾ കൺസിഡർ പോലും നമ്മൾ ചെയ്തില്ല. എനിക്ക് ഈ ഹോസ്റ്റലിലൊക്കെ നിന്ന് കഴിയുമ്പോഴാണ് നമ്മളെ പെട്ടെന്ന് വലിയൊരു ചേച്ചിയാവുന്നത്, വലിയൊരു അമ്മയാവുന്നത്, അങ്ങനത്തെ കുറെ കുറെ റോളൊക്കെ നമുക്ക് കിട്ടുന്നത് ഹോസ്റ്റലിലായിരിക്കും. അപ്പൊ എനിക്കത് ഭയങ്കരമായിട്ട്, അതായത് പലപ്പോഴും ഓർത്തിട്ടുണ്ട് വീട്ടുകാർ തരുന്ന കെയറും അറ്റൻഷനും ഒന്നും വേറൊരാൾ നമുക്ക് നമ്മുടെ ലൈഫിൽ തരത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് എനിക്ക് മാറ്റി തന്നത് ഹോസ്റ്റലിൽ തന്നെ, കാരണം എനിക്ക് വയ്യാണ്ടാവുമ്പോ അതുപോലെ കൂടെ നിന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനാണെങ്കിലും ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ച് മരുന്ന് വാങ്ങിക്കൊണ്ടുവരാനാണെങ്കിലും എല്ലാ കാര്യങ്ങളും അവരുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കര ചെറിഷ് ചെയ്യുന്ന കുറേ മൊമെന്റ്സ് ആണത്. നോക്കട്ടെ ദൂരത്തെ കണ്ണും നട്ടെന്ന് പറയുന്ന സിനിമയിൽ ആയിരം കണ്ണുമായി എന്ന പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. ആ പാട്ടാണ് എനിക്ക് കേൾക്കാൻ തോന്നുന്നത് ഈ മൊമെന്റിൽ.

0: ഈ ആർപ്പവിളി എന്തിനാണല്ലേ? 2000 രൂപയ്ക്ക് മുകളിൽ MRC നിന്ന് ഷോപ്പ് ചെയ്താൽ സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങി ഉറപ്പായ സമ്മാനങ്ങൾ കിട്ടും. ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഗോൾഡ് കോയിനും.
1: ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. MRC മെറ്റൽ മാർട്ട് ചാലിലും മാർക്കറ്റ് റോഡ് വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
2: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ?
3: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
4: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
5: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹേ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ഒന്ന് വേഗാട്ടെ, പ്ലീസ് വേഗം.
2: എന്താ വേറെ മാച്ച് ഉണ്ടോ?
1: അതൊന്നും അല്ല ചങ്ങാതി, അപ്പൂപ്പനെ കൊണ്ട് ബാങ്കിൽ പോകണം.
2: അതേനെ, വയസ്സായാൽ പിന്നെ സഹായം ആവശ്യമാണ്.
1: പക്ഷെ ബാങ്കിങ്ങിൽ അത് വേണ്ട.
3: അങ്ങനെയാണ് RBI പറയുന്നത്, മുതിർന്ന പൌരന്മാർ ഏറ്റവും ആദ്യം. നിങ്ങൾക്ക് 70 വയസ്സിൽ കൂടുതലുണ്ടെങ്കിൽ, ഭിന്നശേഷിയുള്ളതും ബാങ്കിൽ പോകാൻ കഴിയാത്ത ആളുമാണെങ്കിൽ ബാങ്ക് വരും നിങ്ങൾക്കരികെ അവശ്യ സേവനങ്ങളുമായി, അതും മിതമായ നിരക്കിൽ.
4: സീനിയർ ഏറ്റവും ആദ്യം. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
5: എന്റെ പേര് സരിത, കൊല്ല സ്വദേശിയാണ്. എന്റെ ക്യാമ്പസ് ബിഷമൂർ കോളേജ് ആയിരുന്നു, മാവേലിക്കര. ബിഷമൂർ കോളേജ് പോയിട്ടുള്ളവർക്ക് അറിയാം, കുറേ അന്താരാഷ്ട്ര റാങ്കിങ്ങിലൊക്കെ ഹരിത ക്യാമ്പസ്, അതുപോലെ തന്നെ പ്രകൃതിയുടെ ഇണങ്ങി നിൽക്കുന്ന ഒരു അന്തരീക്ഷമൊക്കെ ഉള്ള ഒരു ക്യാമ്പസ് ആണ്. ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടിയിട്ടുള്ള ഒരു ക്യാമ്പസ് ആണ്. അപ്പം കുറേ മരങ്ങളാൽ നിബിഡമായിട്ടുള്ള ഒരു ക്യാമ്പസ് കൂടിയാണ്. ഡിഗ്രി ക്ലാസ്സിന് ചെല്ലുന്ന സമയത്ത് ഈ മരത്തണലുകളിൽ ഒരു താൽക്കാലികമായിട്ട് ഒരു ഷെഡ് പോലെ തോന്നിക്കുന്നത്, എന്നാൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റിംഗ്സിലാണ് ഞങ്ങൾ പഠിച്ചത്. നമ്മൾ ഈ നോവലിലൊക്കെ വായിക്കുന്നത് പോലത്തെ പഴയ ജനലുകളൊക്കെയുള്ള ഓട് മേഞ്ഞിട്ടുള്ള ഒരു ബിൽഡിംഗ് ആയിരുന്നു. മാറ്റിപ്പണിയാൻ വേണ്ടിയിട്ട് മാനേജ്മെന്റ് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് ഞങ്ങൾ ഡിഗ്രിക്ക് ചെല്ലുന്നത്. പക്ഷെ ഞങ്ങൾക്ക് അവിടുന്ന് മാറണം എന്ന് വലിയ താല്പര്യം ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം ക്ലാസ്സിൽ നിന്ന് വരുന്ന കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ ആ മരത്തണലുകളാണ്, ഫ്രണ്ടിൽ ഒരു ചെറിയ കുളമുണ്ട്, ഇതായിരുന്നു കാണുന്നത് നമ്മൾ. കുറേ വർഷങ്ങൾ കഴിഞ്ഞ് നമ്മൾ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ വികസിച്ച് ഞാൻ PG ചെല്ലുന്ന സമയത്ത് തന്നെ ആ ക്യാമ്പസിൽ നിന്ന് ആ താൽക്കാലികമായിട്ടുണ്ടാക്കിയ ആ ഒരു ബിൽഡിംഗ് മാറ്റാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം, പുതുക്കി പണിയാൻ വേണ്ടിയിട്ട്. പക്ഷെ പുതുമ അത്ര വന്നിട്ടും ഇപ്പോഴും അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല, അത് പൊളിച്ചു കളഞ്ഞു എന്നുള്ളത്. കാരണം എല്ലാ ഓർമ്മകളും ആ വരാന്തയിലായിരുന്നു തങ്ങിക്കിടന്നിട്ടുണ്ടായിരുന്നത്. അപ്പം എത്ര പഴയതാണെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ടതാവുന്ന ഒരു സാധനം അവിടുന്ന് പോകുമ്പോൾ നമുക്കൊരു സങ്കടം ഉണ്ടാവുമല്ലോ. ഇപ്പോൾ അവിടത്തേക്ക് ചെന്ന് കയറുമ്പോൾ അത് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് തോന്നുന്നത് ആ പഴയ ഒരു ബിൽഡിംഗ് ആണ്. ഇപ്പോൾ മൊത്തവും പുതുക്കി പണിഞ്ഞു, നല്ല ബിൽഡിങ്ങുകൾ വന്നു, വലിയ സൗകര്യങ്ങളായി. പക്ഷെ ഇപ്പോഴും ഞങ്ങളുടെ മനസ്സെനിക്ക് തോന്നുന്നു അവിടൊക്കെ ചുറ്റിപ്പറ്റി തന്നെയായിരിക്കുന്നത്. പിന്നെ ക്യാമ്പസിൽ ഒരു വലിയ സമരം നടന്നിട്ടുണ്ടായിരുന്നു. കാർ ഷെഡ് വലുതാക്കുന്നതിന്റെ ഭാഗമായിട്ട് അവിടുത്തെ ഒരു മരം ഉണ്ട്, വലിയൊരു മരമാണ്, വലിയൊരു തണൽ മരമാണ്. അതിന്റെ താഴെയായിരുന്നു മിക്ക പരിപാടികളും നമ്മൾ നടത്തിക്കൊണ്ടൊക്കെ ഇരുന്നത്. അപ്പൊ അത് മുറിച്ചു കളയേണ്ടതായിട്ട് വന്നു. അന്ന് സമരമൊക്കെ നടത്തി ഞങ്ങൾ ഇതിനെ സംരക്ഷിക്കും എന്നൊക്കെ ഉള്ളത്. പിന്നെ ചർച്ചകളൊക്കെ നടന്ന സമയത്ത് വേറെ വഴിയൊന്നുമില്ല, അത് മുറിച്ചു മാറ്റിയേ പറ്റുള്ളൂ എന്നുള്ള രീതിയിലേക്ക് വന്നപ്പോൾ എല്ലാവരുടെയും സമ്മതത്തോടു കൂടി തന്നെ അത് മുറിക്കേണ്ടതായിട്ട് വന്നു. ആ മരവും മരത്തണലുകളും ഒക്കെ ഒരുപാട് ഓർമ്മകളുള്ള സ്ഥലമാണ്. അതുപോലെ തന്നെ ക്യാമ്പസിനുള്ളിൽ തന്നെ ചെറിയൊരു ബുക്ക് സ്റ്റോളും അതുപോലെ തന്നെ കൂൾ ഡ്രിങ്ക്സ് വിൽക്കുന്ന ചെറിയൊരു സംവിധാനം ഉണ്ടായിരുന്നു. അതിലൊക്കെ മാറ്റങ്ങൾ വന്നു. ആ കെട്ടിടത്തിന്റെ കളറ് മാറുന്നു, അതുപോലെ പുതിയ ബിൽഡിങ്ങുകൾ വരുന്നു. പക്ഷെ ഇപ്പോഴും എനിക്ക് തോന്നുന്നു എന്റെ ബാച്ചിൽ പഠിച്ച ആളുകളൊക്കെ ചെന്നിട്ട് ഇതൊക്കെ ആയിരിക്കും അവിടെ തിരഞ്ഞു നോക്കുന്നുണ്ടാവുക. പക്ഷെ ഒരിടത്തും ഇതൊന്നും കണ്ടെത്താൻ പറ്റുന്നില്ല, ഇതൊക്കെ നമ്മുടെ മനസ്സിൽ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്നുള്ളത് നമുക്കൊരു വിഷമമാണ്. പക്ഷെ ആ ഓർമ്മ ഭംഗിയാണ്, ഇല്ലെങ്കിലും അതൊക്കെ നമ്മുടെ മനസ്സിൽ അതേപോലെ വരഞ്ഞു കിടപ്പുണ്ട് എന്നുള്ളത് ഭയങ്കര ഒരു ഓർമ്മയാണ്. എനിക്ക് ഏറ്റവും മിസ് ചെയ്യുന്നത് ഞങ്ങൾ ഡിഗ്രിക്ക് പഠിച്ച ചെറിയ ആ ഒരു ബിൽഡിംഗ് ആണ്. ഭയങ്കര ഭംഗി.

ഉണ്ടായിരുന്നു. വേലികളൊന്നുമില്ല, ചെടികൾ വെച്ചിട്ടുള്ള വേലികളാണ്. അപ്പം അതിൽക്കിടയിലൂടെ ഇങ്ങനെ നോക്കുമ്പോൾ മരത്തണലിൽ കാണുന്ന ആ ചെറിയൊരു ബിൽഡിംഗ് എനിക്ക് നന്നായിട്ട് മിസ് ചെയ്യുന്ന ഒരു സാധനമാണ് ക്യാമ്പസിലേക്ക് ചെല്ലുമ്പോൾ. പിന്നെ കുറേ മരങ്ങളൊക്കെ കാലപ്പഴക്കം കൊണ്ട് മുറിച്ചു മാറ്റേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. പുതിയ തൈകൾ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. ആ ക്യാമ്പസിന് പച്ചപ്പിനോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്യാമ്പസ് ആണ്. പക്ഷെ അതൊക്കെ അവിടെ ഇല്ല എന്നുള്ളത് നമുക്കൊരു സങ്കടം തന്നെയാണ് എപ്പോഴും. നമ്മുടെ ക്യാമ്പസില് വലിയൊരു ഓഡിറ്റോറിയം ആണുള്ളത്. അത് ക്യാമ്പസുമായിട്ട് ചേർന്നല്ല, കുറച്ചൊന്ന് നടന്ന് അങ്ങോട്ടേക്ക് പോയി അങ്ങനെ കൂടാൻ പറ്റിയ ഒരു വലിയ ഒരു ഓഡിറ്റോറിയം ആണ്. അപ്പം മഴ പെയ്യുന്ന സമയത്ത് എല്ലാവരും പലയിടത്തും നിൽക്കുന്നവര് ഓടി ചിതറി കയറി ഓഡിറ്റോറിയത്തിന്റെ ഭാഗത്തായിട്ട് നിൽക്കും. അപ്പൊ ഓഡിറ്റോറിയത്തിന് ഒരു വലിയ പൊക്കമുള്ള ഒരു തിണ്ണയുണ്ട്. നമ്മളതിലെ കലങ്കിലൊക്കെ ഇരിക്കുന്നത് പോലെ താഴേക്ക് കാലൊക്കെ നീട്ടിയിട്ട് മഴ കൊണ്ട് വെള്ളത്തിൽ കളിച്ചിട്ട് ആ ഒരു ഓഡിറ്റോറിയത്തിന്റെ അവിടെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഭാഗം എനിക്ക് ഭയങ്കര ഓർമ്മയാണ്. മഴ പെയ്യുമ്പോൾ ക്യാമ്പസിന് പ്രത്യേക ഒരു ഭംഗിയാണ്. ഞാൻ സൂചിപ്പിച്ച പോലെ മരങ്ങൾ കുറേ ഉള്ളത് കൊണ്ട് മഴ പെയ്യുമ്പം ഭയങ്കരമായിട്ട് ഇരുണ്ടുകൂടിയാ കിടക്കുന്നത്. അപ്പൊ അതിന്റെ പച്ചപ്പിൽ നമുക്ക് ഭയങ്കര ഒരു വന്യത തോന്നും ക്യാമ്പസ് കാണാൻ വേണ്ടിയിട്ട്. ആ ഓഡിറ്റോറിയത്തിന്റെ ആ പൊക്കമുള്ള തിണ്ണയ്ക്ക് ഇരുന്നിട്ട് നോക്കുമ്പോൾ ഞങ്ങൾ ഡിഗ്രി പഠിച്ച ആ പഴയ ബിൽഡിംഗ് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ഈ മരങ്ങൾക്കിടയിലൂടെയാണ് ഇത് കാണുന്നത്. അപ്പം മഴയും ഒന്നിച്ചുള്ള ഇരിപ്പും ആ അന്നേരത്തെ ക്യാമ്പസിന്റെ ആ ഒരു കളറും അത് ഭയങ്കര ഒരു ഫീൽ ആണ്. ഇപ്പോഴും യാത്രകളിൽ കാട് കയറി പോകുമ്പോഴേ അല്ലെങ്കിൽ ചുരം കയറി പോകുന്ന സമയത്തൊക്കെ അത് ഞാൻ ഭയങ്കരമായിട്ട് ഓർക്കാറുണ്ട്. ആ ക്യാമ്പസിലെ മഴ അത് വേറൊരു ഭയങ്കരമായ ഒരു ഫീൽ ആണ്. മഴ കൊണ്ട് നനഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ ഓടിക്കേറി ക്യാൻറ്റീനിലേക്ക് പോകുന്നത് കട്ടൻ ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഒന്നിച്ച് സൊറ പറഞ്ഞ് മഴ കൊള്ളാം. ചിലരിങ്ങനെ നടക്കുന്നത് കാണാം. ക്യാമ്പസിൽ മഴ ചെയ്യുമ്പോൾ ഞങ്ങൾ ചില ആളുകളെ കളിയാക്കാറുണ്ടായിരുന്നു, തവളകളെ പോലെയാണ് എന്നുള്ളത്. കുട ചൂടാതെ റെയിൻ കോട്ട് ഒന്നും ഇടാതെ ഇങ്ങനെ തേരാ പാര ഇങ്ങനെ നനഞ്ഞ് നടക്കുന്ന കുറച്ച് പേരുണ്ടായിരുന്നു പല ഡിപ്പാർട്ട്മെന്റുകളിലായിട്ട്. അപ്പൊ നമ്മൾ മഴ തുടങ്ങുമ്പോൾ പറയും, ഇപ്പൊ അവന്മാര് പുറത്തേക്ക് ഇറങ്ങട്ടോ, നനയാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നതാണ് എന്ന് പറയും. അങ്ങനെ മഴയെക്കുറിച്ചും കുറേ ഓർമ്മകളുണ്ട് ക്യാമ്പസിൽ. എനിക്ക് തോന്നുന്നു ക്യാമ്പസിലെ മഴയും വെയിലും ഓരോ കാര്യങ്ങളും എല്ലാവർക്കും പ്രിയപ്പെട്ടതാവുന്നത് പോലെ തന്നെ ഓരോരോ ഓർമ്മകളും കൂടി നമുക്ക് തന്നിട്ടാണ് അവയൊക്കെ പോകുന്നത്. ഈ ഓർമ്മകൾക്കൊപ്പം എനിക്ക് ഇപ്പം കേൾക്കാൻ തോന്നുന്ന ഒരു പാട്ടെന്ന് വെച്ചാൽ ഏതോ ജന്മകൽപ്പനയിൽ. ഇപ്പം ഒരു നിയോഗം പോലെ കുറെ കാര്യങ്ങൾ വന്നു ചേർന്നു. അപ്പൊ ആ പാട്ട് എന്നോട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്ന എനിക്ക് തോന്നുന്നു. ആ പാട്ട് കേട്ടാൽ നല്ലതായിരിക്കും എന്ന് തോന്നുന്നു.

എൻ്റെ പേര് ശരണ്യ ആർച്ചന്ദ്രൻ. ഞാൻ തിരുവനന്തപുരം സ്വദേശിനിയാണ്. ഞാൻ എൻ്റെ PG PhD കാലഘട്ടം യൂണിവേഴ്സിറ്റി ഓഫ് കേരള കാര്യവട്ടം ക്യാമ്പസിലായിരുന്നു ചെയ്തിരുന്നത്. കാര്യവട്ടം ക്യാമ്പസ് എന്ന് പറയുമ്പോൾ തന്നെ അത്രയും വലിയൊരു ക്യാമ്പസ്, അവിടേക്ക് അഡ്മിഷൻ കിട്ടി വരും എന്ന് തന്നെ ഞാൻ വിചാരിച്ചിരുന്നതല്ല. കാരണം ആദ്യം എനിക്ക് കുസാറ്റ് യൂണിവേഴ്സിറ്റിയിലായിരുന്നു അഡ്മിഷൻ കിട്ടിയത്. അതിനുശേഷം പിന്നീട് എൻട്രൻസ് ഒക്കെ വന്ന് അവിടുത്തെ കാര്യവട്ടത്തെ റിസൾട്ട് വരാൻ വേണ്ടി കുറച്ച് വൈകിയപ്പോഴത്തേക്കും കുറച്ച് ഡിലേ അതിനകത്ത് വന്നു. പിന്നീട് വന്നു ചേർന്നതാണ് കാര്യവട്ടത്തേക്ക്. എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാര്യവട്ടം പ്രത്യേകിച്ച് ഞാൻ പഠിച്ച ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജിയോളജി, ഞങ്ങളുടെ അധ്യാപകരെല്ലാവരും വളരെ നല്ല കാപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. അവരുടെ ക്ലാസ് ആണെങ്കിലും അവർക്കുള്ള എക്സ്പീരിയൻസ് ആണെങ്കിലും ഞങ്ങൾക്ക് അവിടെ സബ്ജക്റ്റിലേക്ക് കിട്ടിയ എക്സ്പോഷർ ആണെങ്കിലും അതുപോലെ ആയിരുന്നു. പക്ഷെ എനിക്ക് തോന്നിയത് MSc 2 വർഷം അത് പഠിച്ചിറങ്ങിക്കഴിഞ്ഞ് പലപ്പോഴും നമ്മൾ ആ ഒരു സമയത്തൊക്കെ ലൈഫിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളും നേരിടുന്ന ഒരു സമയമായിരിക്കും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ ലൈഫിൽ വേറെന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉള്ളൊരു സമയം. എനിക്ക് അങ്ങനെ ഒരു പേഴ്സണലി പ്രശ്നമുള്ള ഒരു സമയമായിരുന്നു. പക്ഷെ എനിക്ക് തോന്നിയിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാര്യവട്ടം അല്ലെങ്കിൽ ആ ഒരു ക്യാമ്പസ്, ക്യാമ്പസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് ബിൽഡിംഗ്, കുറച്ച് ഡിപ്പാർട്ട്മെന്റ്സ്, അതൊരു ജീവനുള്ള വസ്തുവായിട്ട് നമ്മൾ കണക്കാക്കില്ലല്ലോ. പക്ഷെ എനിക്ക് എന്റെ അധ്യാപകരോടൊപ്പം തന്നെ നമുക്കൊരു അമാനുഷികമായിട്ടൊന്നും പറയാൻ പറ്റത്തില്ല, ആ ഡിപ്പാർട്ട്മെന്റ് എന്ന് നമ്മുടെ അടുത്തൊരു കരുതൽ കാണും. ടീച്ചേഴ്സിന്റെ ഒക്കെ ബ്ലെസ്സിങ് ആയിരിക്കാം, എന്തെങ്കിലും ആയിരിക്കാം. ഇപ്പൊ ഞാൻ എത്ര തന്നെ മാനസികമായിട്ട് ഡിപ്രസ്ഡ് ആണെങ്കിലും കാര്യവട്ടം ക്യാമ്പസിൽ ചെല്ലുമ്പോൾ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു എനർജി എന്റെ ജീവിതത്തിൽ വളരെ വലുതാണ്. ഒരുപാട് മാനസിക വിഷമങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ട് അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്കും ആ പോകുന്ന പ്രശ്നത്തിനോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലുമൊക്കെ ഒരു സൊല്യൂഷൻ ഉണ്ടാവും, എന്നിട്ടായിരിക്കും നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ ഞാൻ വേറെ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ PhD നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ഒട്ടും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫീൽഡിൽ തന്നെ PhD ചെയ്യാൻ വേണ്ടിയിട്ടും ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഒരു അവസരം കിട്ടുകയാണ് ഉണ്ടായത്. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ എഡ്യൂക്കേഷന്റെ ഏറ്റവും ടോപ്പ്, അതായത് PhD വരെയും ഉള്ളിൽ നമുക്ക് ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാവും. ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മാനസികമായ പിരിമുറുക്കങ്ങൾ എന്തായാലും ഗവേഷണത്തിന്റെ സമയത്ത് ഉണ്ടായിരുന്നതാണ്. പക്ഷേ അതെല്ലാം തരണം ചെയ്യാനും ടീച്ചേഴ്സും ഫ്രണ്ട്സും ഒക്കെ നമ്മുടെ കൂടെ ഉണ്ടാവും. പക്ഷെ അതെല്ലാത്തിനും പുറമെ ക്യാമ്പസിന് വേറൊരു എനർജിയാണ് കാര്യവട്ടം ക്യാമ്പസിന്. അത് പേഴ്സണലി എനിക്ക് ഒത്തിരി അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുള്ളതാണ്. ഇപ്പൊ PhD കഴിഞ്ഞു, ഇപ്പൊ പോലും ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയ ഒരാളാണ് അല്ലെങ്കിൽ അവിടുത്തെ ഒരു ക്യാമ്പസിന്റെ ഒരു സിഗ്നേച്ചർ, അത് ലൈഫിൽ എപ്പോഴും വളരെ വലിയൊരു അസെറ്റ് ആണ്. അപ്പൊ ഞങ്ങളുടെ ടീച്ചേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങൾ കുട്ടികളുടെ കൂടെ തന്നെ നിൽക്കുന്ന ആൾക്കാരായിരുന്നു. ജിയോളജിയിൽ വളരെ കുറച്ച് സീറ്റേ ഉണ്ടാവാറുള്ളൂ സാധാരണയായിട്ട്. അപ്പൊ അതിനകത്ത് ഞങ്ങൾ കുട്ടികൾക്ക് തമ്മിലുള്ള ഒരു ബോണ്ടിങ്ങിനെക്കാളും ടീച്ചേഴ്സ് നമ്മളെ അടുത്തുള്ള ഒരു റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അത് അതേക്കാളും കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആണ്. ഞാൻ എന്റെ ഡിഗ്രി PG ഒക്കെ കഴിഞ്ഞൊരു സമയത്ത് ഇതുപോലെ കുറച്ച് മാനസികമായി ടെൻഷനൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. അപ്പോൾ അവിടെ ഡിപ്പാർട്ട്മെന്റിൽ ക്രിസ്മസ് സെലിബ്രേഷൻ നടക്കുന്ന സമയമായിരുന്നു. അപ്പോ ഞാൻ അറിഞ്ഞില്ല അന്നത്തെ ദിവസം ക്രിസ്മസ് ഫംഗ്ഷൻ ആണെന്നുള്ളത്. അപ്പൊ ഞാനിങ്ങനെ ഡിപ്രസ്ഡ് ആയിട്ട് ചെല്ലുമ്പോൾ ടീച്ചേഴ്സ് എല്ലാവരും ഉണ്ട്. അപ്പൊ എന്റെ ഫ്രണ്ട്സ് ആ സമയത്ത് പലരും കേരളത്തിന്റെ പല ഭാഗത്തുനിന്നുള്ള കുട്ടികളാണ്, കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെ. അപ്പൊ അവരിൽ ഒട്ടുമുക്കാലും ഞങ്ങൾ 10 പേരുണ്ടായിരുന്നു, അതിൽ 7-8 പേരും അവരവരുടെ വീട്ടിലായിരുന്നു. അപ്പൊ എന്റെ കൂടെ ഉള്ളവരാരും തന്നെ ഉണ്ടായിരുന്നില്ല, എന്റെ ജൂനിയേഴ്സും അതേപോലെ ബാക്കി ടീച്ചേഴ്സും ആയിരുന്നു. അപ്പൊ അന്ന് അവിടെ ചെന്നപ്പോഴത്തേക്കും ഞാനിങ്ങനെ അവരൊന്ന് ഫേസ് ചെയ്യണ്ട, പെട്ടെന്ന് തിരിച്ചു പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് വന്നേ. പക്ഷെ ആ സ്റ്റേജിൽ അന്ന് എനിക്ക് കിട്ടിയ ഒരു റിസപ്ഷൻ, ഞാൻ വിചാരിച്ചപ്പോ നമ്മൾ പാസ് ഔട്ട് ആയി കഴിഞ്ഞു, അപ്പൊ ഇനിയിപ്പോ അവിടെ റോളില്ല. അപ്പോഴത്തേക്കും അവിടെ PhD ഒന്നും വിളിച്ചിട്ടില്ല, റിസൾട്ടും ഡിക്ലെയർ ചെയ്ത സർട്ടിഫിക്കറ്റ് എല്ലാം കിട്ടി. ടീച്ചേഴ്സ് ആണെങ്കിൽ പിന്നെ ചെല്ലുമ്പോ എന്തായിരിക്കും എന്നുള്ളൊരു ഇതിൽ പെട്ടെന്ന് പോയി തിരിച്ചു വരാന്ന് വിചാരിച്ചു തന്നതാ. പക്ഷെ എന്റെ ടീച്ചേഴ്സ് ആണെങ്കിലും ബാക്കി ജൂനിയേഴ്സ് ആണെങ്കിലും അവിടെയുള്ള സീനിയേഴ്സ്, അവരൊക്കെ നമ്മളെ വെൽക്കം ചെയ്ത രീതി, നമ്മളും തിരിച്ചതുപോലെ തന്നെ ആയിരുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ ഞങ്ങളുടെ സീനിയേഴ്സ് ഒക്കെ വരുമ്പോൾ

0: ദൂരെ തന്നെയായിരുന്നു നിന്നത്. പക്ഷെ അതിന്റെ ഒരു ഇമ്പാക്ട് അന്നത്തെ ആ ഒരു ദിവസത്തെ എനർജി അത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ടീച്ചേഴ്സ് ആണെങ്കിലും അവരെല്ലാവരും എന്നെ കളിയാക്കാൻ തുടങ്ങി. കാരണം അന്ന് ഞാൻ ഇൻവൈറ്റ് ചെയ്ത് അതിനകത്ത് ചെന്നതും അവരെല്ലാവരും കൂടി ഭയങ്കര ഫണ്ണായിട്ട് ആ ഒരു സംഭവം നല്ലതായിരുന്നു. അന്ന് ഞാൻ ഭയങ്കരമായിട്ട് ഡിപ്രസ്ഡ് ആയിട്ട് പോയതാണ്. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴത്തേക്കും അത് ഒരുപാട് റിലാക്സ്ഡ് ആയി. അത് കഴിഞ്ഞ് പിന്നെ ഒരു രണ്ടു മൂന്ന് ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് PhDക്കും സംസാരം എല്ലാം ക്ലിയർ ആയി അവിടെ തന്നെ തിരിച്ചു പോകാനായിട്ട് പറ്റിയത്. അപ്പൊ എനിക്ക് തോന്നിയെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത്രയും വിഷമിച്ച് ചെല്ലുമ്പോഴത്തേക്കും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അവിടുത്തെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ ടീച്ചേഴ്സിന്റെയും ബാക്കി ജൂനിയേഴ്സ് സീനിയേഴ്സ് കൂടെ ഉള്ളവരുടെ ഒക്കെ എനർജിയാണ്. പക്ഷെ എന്റെ ഡിപ്പാർട്ട്മെന്റിലെ പില്ലറിന് പോലും നമ്മുടെ അടുത്തൊരു കരുതലുള്ള പോലെയൊക്കെ എനിക്ക് അന്ന് ആ ഒരു ദിവസം തോന്നി. കാരണം വിഷമിച്ച് ചെന്നപ്പോഴും എന്നെ പിന്നെ തിരിച്ച് ചീർഫുൾ ആക്കിയാണ് അവിടെ നിന്ന് തിരിച്ചു വിട്ടത്.
1: ഈ

ക്യാമ്പസ് കളേഴ്സ്. ഇന്നത്തെ ക്യാമ്പസ് കളേഴ്സിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഇന്ന് പല ക്യാമ്പസുകളിലെ വിശേഷവും നമ്മൾ അറിഞ്ഞു, ഒപ്പം ആട്ടിപ്പൂളി പാട്ടുകളും കേട്ടു. ക്യാമ്പസ് കളേഴ്സ് എത്തും അടുത്തയാഴ്ച ഇതേ സമയം. ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള കോളേജ് വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. എന്താണെന്നല്ലേ, ഫോൺ എടുക്കുക. 8281420305 എന്ന നമ്പറിൽ മെസ്സേജ് അയക്കുക. ക്യാമ്പസ് കളേഴ്സ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം മാത്രം വോയിസ് മെസ്സേജ് അയക്കുക. കൂടുതൽ വിശേഷങ്ങളുമായി അടുത്തയാഴ്ച ക്യാമ്പസ് കളേഴ്സിൽ. നിർവഹണം സിവിൽ ജിഹാൻ, നിർവഹണ സഹായം സുനിത ആനന്ദ്.

0: ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ. നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ അവയവദാനവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കേരള സ്റ്റേറ്റ് ഓർഗൻ ആന്റ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നോബിൾ ഗ്രേഷ്യസ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495655321, 9495569321. അവയവദാനവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:00 മുതൽ 12 മണിവരെ.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട്, വട്ടപ്പാറ.
3: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
0: ആകാശവാണി അനന്തപുരി FM 101.9. സമയം 2:00.
4: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: സംസ്ഥാനത്തെ നദികളിൽ അടിഞ്ഞുകൂടിയ മണ്ണ് നീക്കം ചെയ്യുന്ന പ്രവൃത്തി ഉടൻ ആരംഭിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്തെ പ്രളയത്തിന്റെ ഒരു കാരണം നദികളിൽ അടിഞ്ഞുകൂടുന്ന മണ്ണാണെന്നും അടിയന്തരമായി ഇത് നീക്കം ചെയ്തില്ലെങ്കിൽ സമാന പ്രളയങ്ങൾ ഇനിയും ആവർത്തിക്കുമെന്നും മുഖ്യമന്ത്രി പത്തനംതിട്ടയിൽ പറഞ്ഞു. മഴക്കാല ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഭക്ഷണത്തിന് പരിധിയില്ലാതെ എത്ര രൂപയും ചെലവാക്കാൻ അനുമതി നൽകിയതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. ക്യാമ്പുകളിൽ ബയോ ടോയ്ലറ്റ് സൌകര്യങ്ങളും പോലീസിന്റെ സുരക്ഷാ സംവിധാനവും ഒരുക്കിയതായും അദ്ദേഹം അറിയിച്ചു. കാലവർഷക്കെടുതി നേരത്തെ തന്നെ അറിഞ്ഞ് പ്രവർത്തിക്കാൻ സംസ്ഥാനത്ത് ഡിസാസ്റ്റർ മാനേജ്മെന്റ് റീ സർവൈലൻസ് സിസ്റ്റം നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി. ഇന്ത്യയിൽ ആദ്യമായായിരിക്കും ഒരു സംസ്ഥാനത്ത് സിസ്റ്റം നടപ്പിലാക്കുന്നതെന്നും മുഖ്യമന്ത്രി പത്തനംതിട്ടയിൽ പറഞ്ഞു. ഇടുക്കിയിൽ മഴക്കെടുതിയിൽ വീട് നഷ്ടമായവരെ പുനരധിവസിപ്പിക്കാൻ ഭൂമി കണ്ടെത്തും. മന്ത്രി അനൂപ് ജേക്കബിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് തീരുമാനം. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ സൌകര്യങ്ങൾ ഒരുക്കുന്നതിന് സാമ്പത്തികം പ്രശ്നമാകില്ലെന്ന് മന്ത്രി പി സി വിഷ്ണുനാഥ്. ജില്ലയിലെ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായാണ് ഏകോപിപ്പിക്കുന്നതെന്ന് അദ്ദേഹം പത്തനംതിട്ടയിൽ പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും 2 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയുമാണ്. കോട്ടയം ജില്ലയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെടുത്തു. മണർകാട് പറമ്പുകര സ്വദേശി ശരണിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി നടപ്പാക്കുന്ന പച്ച

മലയാളം കോഴ്സിലേക്ക് ഓഗസ്റ്റ് 15 വരെ രജിസ്റ്റർ ചെയ്യാം. മലയാളം മീഡിയത്തിൽ പഠിക്കാൻ അവസരം ലഭിക്കാത്തവർക്കും മലയാളത്തിൽ സാമാന്യ പരിജ്ഞാനം ആഗ്രഹിക്കുന്നവർക്കും കോഴ്സിന് അപേക്ഷിക്കാം. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി വൈകുന്നേരം 5 മണിക്ക്.

0: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
1: തോപ്പിൽ മുഹമ്മദ് മീരാൻ എഴുതിയ നോവൽ തുറമുഖം, രചന ജേക്കബ് എബ്രഹാം.
2: ഈ നോവലിലും ഞാൻ പറയുന്നത് എൻ്റെ ഗ്രാമമായ തേങ്ങാപട്ടണത്തിൻ്റെയും തൊട്ടുകിടക്കുന്ന അറബിക്കടലിൻ്റെയും കഥയാണ്. പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത കഥകൾ, നൂറ്റാണ്ടുകളുടെ ശോകകഥകൾ. കടലിനെയും കടൽ ഉൽപ്പന്നങ്ങളെയും ആശ്രയിച്ച് ജീവിക്കുന്ന കുറേ ആളുകളുടെ കഥകൾ. കഥകൾ എന്ന് പറയുന്നതിനേക്കാൾ ജീവിതകഥകൾ എന്ന് പറയുന്നതാണ് ഏറെ ശരി.
3: തമിഴ് സാഹിത്യത്തിലെ പ്രമുഖ എഴുത്തുകാരനായ തോപ്പിൽ മുഹമ്മദ് മീരാൻ തുറമുഖം എന്ന തന്റെ നോവലിന്റെ ആമുഖത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്.
4: കേരളത്തിന്റെ അയൽനാടായ തമിഴ് മണ്ണിലെ സാഹിത്യരചനകൾ മലയാളത്തിലും ഏറെ വായിക്കപ്പെടാറുണ്ട്. തിരുവനന്തപുരം ജില്ലയോട് ഏറ്റവും അടുത്തു കിടക്കുന്ന കന്യാകുമാരി ജില്ലയിലെ തേങ്ങാപട്ടണം എന്ന കടലോര ഗ്രാമത്തിലെ മുക്കോ സമൂഹത്തിൻ്റെ കഥകളിലൂടെയാണ് തോപ്പിൽ മുഹമ്മദ് മീരാൻ തമിഴ് നോവൽ സാഹിത്യത്തിൽ തൻ്റെ ഇടം അടയാളപ്പെടുത്തിയത്. സാധാരണ എഴുത്തുകാരിൽ നിന്നും വ്യത്യസ്തമായി മീൻ വ്യാപാരിയായും മുളക് വ്യാപാരിയായും നയിച്ച തൻ്റെ ജീവിതത്തിൽ നിന്ന് തന്നെയാണ് അദ്ദേഹം തൻ്റെ കഥാപാത്രങ്ങളെ കണ്ടെത്തിയത്. തമിഴ് സാഹിത്യത്തിലെ പ്രമുഖ എഴുത്തുകാരനായ സുന്ദര രാമസ്വാമി, നീലപത്മനാഭൻ, പൊന്നിലൻ എന്നിവർക്കൊപ്പം തോപ്പിൽ മുഹമ്മദ് മീരാനും മലയാളവുമായും കേരളക്കരയുമായും ഏറെ അടുപ്പം പുലർത്തിയ എഴുത്തുകാരനാണ്.
5: ചിത്തിരമാസം പിറക്കാൻ ഇനി കുറച്ച് ദിവസങ്ങൾ കൂടി ബാക്കിയുണ്ട്. കടൽക്കാറ്റിന് നല്ല കുളിര്, കാറ്റിൽ മീനിന്റെ ഗന്ധം മുറ്റി നിൽക്കുന്നുണ്ട്. കടൽക്കാറ്റിന്റെ മത്സ്യഗന്ധം മീൻപാടിന്റെ മുന്നറിയിപ്പാണ്. പോയ വർഷം കടൽ ചതിച്ചിരുന്നു. ചതിക്കപ്പെട്ട തീരവാസികളിൽ പലർക്കും ദുഃഖങ്ങളും ദുരിതങ്ങളും ബാക്കിയായി. അന്ന് കടൽ കനിഞ്ഞില്ല. കടൽക്കരയോട് ചേർന്ന തെങ്ങിൻ തോപ്പുകളിൽ മുക്കുവർ ചിത്രമാസത്തിൽ കടലിൽ ഇറക്കേണ്ട മടിവലകൾ കേടുപാടുകൾ തീർത്തുകൊണ്ടിരുന്നു. വെയിലിന്റെ ചൂടൊന്ന് കുറഞ്ഞു തുടങ്ങിയപ്പോൾ അവർ വലക്കെട്ടുകൾ തോളത്തെടുത്തു. മീരാൻ പിള്ള പിന്നിൽ കൈകെട്ടിക്കൊണ്ട് കടൽക്കരയ്ക്ക് വന്നു. മടിവലകളുടെ കണ്ണികൾ ഏച്ച് കെട്ടിക്കൊണ്ടിരുന്നവരിൽ നിന്നും കുറച്ചകലെയായി നിന്നു. അയാൾ കടലിനെ നോക്കി.
3: തോപ്പിൽ മുഹമ്മദ് മീരാന്റെ തുറമുഖം എന്ന നോവൽ തുടങ്ങുകയാണ്. കടലോര ഗ്രാമമായ തേങ്ങാപട്ടണത്തിലാണ് കഥ നടക്കുന്നത്. ചിത്തിരമാസം പിറന്നു, മുക്കുവർക്ക് പ്രതീക്ഷയുടെ മാസം. നോവലിലെ നായകനായ മീരാൻ പിള്ളയ്ക്കും പ്രതീക്ഷയുണ്ട്. അയാൾ മീൻ കച്ചവടക്കാരനാണ്. ചിത്തിരമാസത്തിൽ ധാരാളമായി ലഭിക്കുന്ന മീൻ നെത്തോലിയാണ്. നെത്തോലിച്ചാടിനായി കാത്തിരിക്കുകയാണ് ആ കടലോരം. കടലമ്മ കനിഞ്ഞാൽ മതി. നെത്തോലി ഉണക്കി കരുവാടാക്കി കൊളമ്പിലേക്ക് കയറ്റി അയക്കുന്നതാണ് മീരാൻ പിള്ളയുടെ വ്യാപാരം. നിരവധി വള്ളങ്ങൾ കൊളമ്പിലേക്ക് പോയിട്ടുണ്ട്. വിവരങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല. ചരക്കു വാങ്ങുന്നത് കൊളമ്പിലെ ഈന പീന കൂന മുതലാളിയാണ്. മുതലാളി ചതിക്കുമോ? അയാൾ ആശങ്കയിലാണ്.

0: കൊളംബിൽ, അതായത് ശ്രീലങ്കയിലെ കൊളംബോയിൽ ഉണക്ക നെത്തോലിക്ക് വലിയ പ്രിയമാണ്. തേങ്ങാപട്ടണത്തു നിന്നും വള്ളങ്ങളിൽ ചമ്പ എന്ന പേരിൽ അറിയപ്പെടുന്ന ഉണക്കിയ നെത്തോലിച്ചാക്കകൾ കൊളംബിലെത്തും. ബോട്ടുകളിൽ കടൽ കടന്നുപോകുന്ന മീൻ തീരത്ത് സമ്പത്തും ഐശ്വര്യവും കൊണ്ടുവരും. തൂത്തുക്കുടിയിൽ വരെ ലോറിയിലെത്തുന്ന ചരക്ക് അവിടെ നിന്ന് കപ്പൽ മാർഗം കൊളംബിലെത്തുന്നു. അവിടെ ചമ്പയ്ക്ക് നല്ല വില കിട്ടും. നെത്തോലി ഉണക്കിയ കരുവാട് ശ്രീലങ്കക്കാർക്ക് വളരെ പ്രിയങ്കരമാണ്. കൊളംബിൽ കച്ചവടം നടത്തി പണക്കാരായവർ പലരും തേങ്ങാപട്ടണത്തുണ്ട്. മീരാൻപിള്ളയും വ്യാപാരിയാണ്. അയാളുടെ ചരക്ക് കൊളംബിലെത്തിയോ ഇല്ലയോ എന്നറിയില്ല. അയാൾ എന്നും കടൽ തീരത്തു വരും.
1: തന്റെ ജീവിതത്തിൽ സംഭവിച്ച ദുരിതത്തിന്റെയും സങ്കടത്തിന്റെയും കഥയാണ് തുറമുഖം എന്ന് എഴുത്തുകാരൻ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഈ നോവലിനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്.
2: പകലന്തിയോളം അധ്വാനിക്കുന്ന പാവപ്പെട്ട മുക്കുവർ, സമ്പന്നരാൽ ചൂഷണം ചെയ്യപ്പെട്ടത് പുരാതനങ്ങളായ പള്ളിമിനാരങ്ങളുടെ മൂക്കിന് താഴെ വെച്ചായിരുന്നു. മൂന്നറബിയും ഒരു വിദേശിയും വന്നുപോയിട്ടുള്ള ഒരു വാണിജ്യ കേന്ദ്രമായിരുന്ന എന്റെ നാട് സാമ്പത്തികമായി തകർന്ന് പ്രതാപം കെട്ട് ദാരിദ്ര്യത്തിലേക്ക് വലിച്ചെറിയപ്പെട്ടതിന്റെ നൊമ്പരങ്ങൾ മനസ്സിൽ നിന്നും മാഞ്ഞിട്ടില്ല. എന്റെ ബാപ്പയുടെയും ബന്ധുക്കളുടെയും അനുഭവങ്ങളെ ഒരു കലർപ്പും കൂടാതെ അതേപടി പറിച്ചു നട്ടിരിക്കുകയാണ് ഈ നോവലിൽ. ഭാവനയുടെ കലർപ്പ് ഈ നോവലിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല. എന്റെ ജീവിതമാണ് ഈ നോവൽ.
3: തനിക്ക് ഈനാ പീനാ കൂന മുതലാളി നെത്തോലി അയക്കാൻ പറഞ്ഞ് അയച്ച കത്ത് വന്നത് മീരാൻപിള്ള തനിക്ക് തനിച്ചു വായിക്കാൻ അറിയാത്തതുകൊണ്ട് മകൻ കാസിമിനെ കൊണ്ടാണ് വായിപ്പിച്ചത്. പള്ളിക്കൂടത്തിന്റെ പിൻവശത്തുള്ള പ്ലാവിന്റെ കീഴിൽ ഓലപ്പന്ത് കളിച്ചുകൊണ്ടിരുന്നതിനിടയിൽ നിന്ന് കാസിം ഓടിവന്നു. സ്നേഹമുള്ള ജനാബ് മീരാൻപിള്ള സാഹിബ് അവർക്ക് കൊളംബ് ഈനാ പീനാ കൂനയുടെ അസ്സലാമു അലൈക്കും. സുഖം. നിങ്ങളുടെ സുഖവിവരങ്ങൾക്ക് കത്തെഴുതുക. പടച്ചവൻ തുണച്ച് ഇവിടെ നെത്തോലിക്ക് വലിയ പ്രിയമായിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ ചിത്തിര നെത്തോലി ധാരാളം ഉണ്ടാകുമെന്ന് അറിവായിരിക്കുന്നു. നിങ്ങൾ വളരെ കൂടുതൽ ഉണക്ക നെത്തോലി വാങ്ങിച്ച് വൃത്തിയായി മണ്ണില്ലാതെ കെട്ടി എന്റെ കടയിലേക്ക് അയച്ചു തരിക. ഇവിടെ ഞങ്ങൾ നിങ്ങളുടെ ആളായി നിന്ന് വിറ്റ് അതിന്റെ വിലയും വില വിവര പട്ടികയും അയച്ചു തരുന്നതാണ്. മണലില്ലാതെ വൃത്തിയായി വല നെത്തോലി കലരാതെ ശുദ്ധമായ മടി നെത്തോലി തന്നെ അയക്കണം. വരുന്ന ആളുവശം നിങ്ങൾക്ക് ഒരു സിംഹമാർക്ക് കൂട അയച്ചു തരുന്നതാണ്. സലാം. ഇപ്രകാരം ഈനാ പീനാ കൂന.
0: അങ്ങനെയാണ് പല സ്ഥലങ്ങളിൽ നിന്നും പണം കടം വാങ്ങി മീരാൻപിള്ള നെത്തോലി ബോട്ടുകൾ കൊളംബിലേക്ക് അയച്ചത്. തനിക്ക് ചതി പറ്റിയോ? അതോ വള്ളങ്ങൾ കടലിൽ തകർന്നുവോ? ഒരു വിവരവും അറിയാൻ കഴിയാതെ തുറമുഖം എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രമായ മീരാൻപിള്ള വിഷമിക്കുകയാണ്. കടൽ കൊണ്ട് മുതലാളിമാരായവർ പലരും തകർന്ന ചരിത്രമുണ്ട്. അത്തരത്തിലൊരാളാണ് ഐദ്രോസ് മുതലാളി. മുതലാളിയെ പണത്തിനായി മീരാൻപിള്ള സമീപിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം.
1: സ്വാതന്ത്ര്യലബ്ധിക്ക് മുൻപുള്ള കാലമാണ് തുറമുഖം എന്ന നോവലിൽ തോപ്പിൽ മുഹമ്മദ് മീരാൻ ആവിഷ്കരിക്കുന്നത്. ദരിദ്രപൂർണമായ ജനജീവിതം സമൂഹത്തിലെ നാനാതരം മനുഷ്യരെയും ബാധിക്കുന്നുണ്ട്. മുക്കോ സമൂഹവും അതിൽ നിന്ന് മുക്തരല്ല. ചിത്തിരപ്പാട്ട് പ്രതീക്ഷിക്കുന്നവരുടെ കണക്കുകൂട്ടലുകൾ അസ്ഥാനത്താക്കി കടലിൽ കാറും കോളും നിറയുകയാണ്. തീരത്ത് ദുരിതങ്ങളുടെ പെരുമഴ പെയ്യുകയാണ്. തുടർച്ചയായി ദിവസങ്ങളായി തീരത്ത് മഴ കനക്കുന്നു. പട്ടിണിയായ തീരം. നോവലിലെ മറ്റൊരു കഥാപാത്രമാണ് മീരാസ. മീരാസയുടെ കൂരയിലടക്കം മരച്ചീനി വാങ്ങി തിന്നാണ് വിശപ്പടക്കുന്നത്. പട്ടിണി മൂലം മീരാസായുടെ കുഞ്ഞ് പനി പിടിച്ചു മരിക്കുന്നു. വർദിയുടെ കാലം തീരത്തെ മനുഷ്യരെ പല വിധത്തിൽ ബാധിക്കുന്നു.
0: മഴ വീണ്ടും കനക്കുകയാണ്. മീരാൻപിള്ള തന്റെ കാത്തിരിപ്പ് വ്യർത്ഥമാണെന്ന് തിരിച്ചറിയുന്നുണ്ട്. അയാളുടെ

0: അവളുടെ മകൻ കാസിം സ്കൂൾ ഫീസ് കൊടുക്കാൻ പണം ചോദിച്ചിട്ടും അയാൾ കൈമലർത്തുകയാണ് ചെയ്തത്. തുറമുഖം എന്ന നോവൽ പുരോഗമിക്കുമ്പോൾ തേങ്ങാപട്ടണം എന്ന മുക്കുവ ഗ്രാമത്തിലെ മുസ്ലിം ജനവിഭാഗത്തിന്റെ ജീവിതമാണ് നോവലിൽ ഇതൾ വിരിയുന്നത്. കഷ്ടപ്പാടും ദാരിദ്ര്യവും പെരുമഴയും കണ്ണീരും ആ മനുഷ്യരുടെ ജീവിതങ്ങളെ ഉലയ്ക്കുന്നു. തീരത്തെ പുരാതന പള്ളിയിലെ പടച്ചവന്റെ മുൻപിൽ അവർ കരഞ്ഞു പ്രാർത്ഥിക്കുന്നു. എന്നാൽ പ്രാർത്ഥനകൾക്ക് ഫലം ലഭിക്കുന്നില്ല. സ്കൂൾ ഫൈനൽ പരീക്ഷയ്ക്ക് ഫീസടയ്ക്കാൻ കഴിയാതെ വന്നതോടെ കാസിം പഠിപ്പ് നിർത്തി. പഠിക്കാൻ അവൻ മിടുക്കനായിരുന്നു. എന്നാലും അവൻ പഠനം നിർത്തി. കാസിം വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയി. കള്ളത്തോണി കയറി ലങ്കയിലേക്ക് പലരും കടന്നിട്ടുണ്ട്. പണ്ടു തൊട്ടേയുള്ള പതിവാണത്. തന്റെ മകൻ കാസിമും അങ്ങനെ ലങ്കയിലേക്ക് പോയി കാണുമെന്ന് മീരാൻപിള്ള ആശങ്കപ്പെടുന്നു. പല തുറകളിൽ നിന്നും പല മനുഷ്യരിൽ നിന്നും കടം വാങ്ങിയ പണത്തിന് നെത്തോലി വാങ്ങിയാണ് കൊളംബിലേക്ക് മീരാൻപിള്ള അയച്ചത്. കടക്കാർ അയാളെ തേടിയെത്തുന്നു.
1: കാസിം വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയിട്ട് 3 ദിവസമായി. എവിടെ പോയെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. എവിടെ പോവുകയാണെന്ന് അവൻ ആരോടും പറഞ്ഞില്ല. അവന്റെ ഉമ്മ നിശബ്ദമായി വിങ്ങിക്കരഞ്ഞു. ആ ഹറാത്തിലെ പറന്ന കഴുത എവിടെയെങ്കിലും പോയി തുലയട്ടെ. പെട്ടെന്ന് മീരാൻപിള്ള മുറുമുറുത്തു. അയാൾ വീട്ടിൽ നിന്നും പുറത്തിറങ്ങി തീരത്തേക്ക് നടന്നു. ദൂരെ നിന്നും അംബ്രോസ് നടന്നു വരുന്നത് കണ്ടു. എഴുത്തു വല്ലതും ഇല്ല, വേറെ ആർക്കെങ്കിലും ഉണ്ടോ? അംബ്രോസ് ഒന്നും പറയാതെ ചിരിച്ചു.
0: മീരാൻപിള്ളയുടെ പ്രതീക്ഷകൾ തകരുന്നതിനൊപ്പം അയാൾക്ക് കടം വീട്ടാനായി സ്വന്തം വീടുവരെ വിൽക്കേണ്ടതായി വരുന്നു. ഒരാഴ്ചത്തെ ഒളിവ് ജീവിതത്തിന് ശേഷം കാസിം വീട്ടിലേക്ക് തിരിച്ചെത്തുന്നു. ഖദർ മുണ്ടും ഖദർ ഉടുപ്പും ധരിച്ചു നടക്കുന്ന ഒരു സ്വാതന്ത്ര്യസമര പോരാളിയായ യുവാവായി അയാൾ മാറുകയാണ് നോവലിൽ. പെരുമഴയുടെ തുടർച്ചയായി വന്ന പട്ടിണിയും കോളറയും ആ മുക്കുവ ഗ്രാമത്തെ ആകെ തകർത്തുകളയുന്നു. മരിച്ചു വീഴുന്നവരെ പള്ളിപ്പറമ്പിൽ മയ്യത്തിനായി കൊണ്ടുവരുന്നു. മാലിക് ഇബ്നുദീനാർ പള്ളിയുടെ പരിസരത്താണ് ആ പാവം ഗ്രാമീണർ ഒത്തുകൂടുന്നത്. തന്റെ ഭാര്യ ഖദീജയുടെ സ്വർണ്ണ ഉരുപ്പടികൾ വരെ വിറ്റാണ് കുറേ കടം മീരാൻപിള്ള വീട്ടിയത്. അവസാനം അയാൾക്ക് വീടും നഷ്ടമായി. തന്റെ കഷ്ടപ്പാടിൽ തടിച്ചു വളർന്ന ഈന പീന കൂന മുതലാളി ജനങ്ങളെ സഹായിക്കുന്നത് അയാൾ അറിഞ്ഞു. മീരാൻപിള്ളയ്ക്ക് മുതലാളിയോട് കണക്ക് ചോദിക്കണമെന്നുണ്ട്. പക്ഷേ മുതലാളി കള്ളക്കണക്കുകളാണ് പറയുന്നത്. ചരക്കു നിറച്ച വള്ളങ്ങൾ കടലിൽ നഷ്ടപ്പെട്ട കാര്യമാണ് അയാൾ പറയുന്നത്. തന്നെയുമല്ല, ഈന പീന കൂന മുതലാളി പള്ളിക്ക് വേണ്ടപ്പെട്ടവനും നാട്ടുകാരെ സഹായിക്കുന്നവനുമാണ്.
2: തേങ്ങാപട്ടണം എന്ന മുക്കുവ ഗ്രാമത്തിലെ ദരിദ്രരായ മുസ്ലിം മുക്കുവ സമൂഹത്തിന്റെ കഥയാണ് തുറമുഖം എന്ന നോവൽ പറയുന്നതെങ്കിലും മറ്റ് മതസ്ഥരുടെ ജീവിതവും അന്നത്തെ സാമൂഹിക രാഷ്ട്രീയ സാഹചര്യങ്ങളും തോപ്പിൽ മുഹമ്മദ് മീരാൻ നോവലിൽ അടയാളപ്പെടുത്തുന്നുണ്ട്. സ്വാതന്ത്ര്യസമരത്തിന്റെ കാഹളം കേൾക്കുന്ന യുവാവായ കാസിം, സർസിപിയുടെ തിരുവിതാംകൂർ പോലീസ് എല്ലാം നോവലിന്റെ രാഷ്ട്രീയ ഭൂമികയെ വ്യക്തമാക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ഒരു സാമൂഹിക നോവൽ എന്ന തലത്തിൽ തുറമുഖം ഉയർന്നു നിൽക്കുന്നു.
0: വീട് നഷ്ടപ്പെട്ടതോടെ കടലോരത്ത് സർക്കാർ പുറമ്പോക്ക് ഭൂമിയിൽ ഒരു കൂര പണിയാനുള്ള ഒരുക്കത്തിലാണ് മീരാൻപിള്ള. അയാൾ പൂർണമായും നിരാശനാണ്. തന്നെ ചതിച്ച മുതലാളിയെ ഓർക്കാൻ പോലും അയാൾ തയ്യാറാവുന്നില്ല. മകൾ റാഹിലയുടെ നിക്കാഹ് നടത്താൻ പോലും തനിക്ക് കഴിയില്ലെന്ന് മീരാൻപിള്ള തിരിച്ചറിയുന്നു. പടച്ചവൻ തന്നെ പരീക്ഷിക്കുകയാണ്. അയാളുടെ കണ്ണുകൾ ഇടയ്ക്ക് നിറയും. ഒരു നീണ്ട ജീവിതത്തിന്റെ അവസാന അധ്യായങ്ങളിൽ എന്ന പോലെയാണ് അയാളിപ്പോൾ.
1: മീരാൻപിള്ള കട്ടിലിൽ നിന്ന് എഴുന്നേറ്റു. ഖദീജ റാഹിലിയെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്നു. കുറച്ചുനേരം അങ്ങനെ തന്നെ നിന്നു. ഖദീജ എല്ലും തോലുമായിരിക്കുന്നു. പിന്നെ കാസിമിന്റെ അടുത്ത് വന്നു. കാസിം തിരിഞ്ഞുകിടന്നുറങ്ങുകയാണ്.

0: മീരാൻപിള്ള തിളച്ചു പൊങ്ങുന്ന ചിന്തകളെ അടക്കി നിർത്തി നിറഞ്ഞു തുളുമ്പിയ കണ്ണുകൾ തുടച്ചു. വാതിലിന്റെ സാക്ഷ്യെടുത്തു.
1: വീട് വിട്ടുപോകാൻ മീരാൻപിള്ള തീരുമാനിക്കുകയാണ്. പുലർച്ചെ തന്റെ കുടുംബം ഉറങ്ങുന്നതും കണ്ട് അയാൾ പുറപ്പെടുന്നു. ഉണർന്നെണീക്കുന്ന രാഗിലെയാണ് ബാപ്പയെ കാണാനില്ലാത്ത കാര്യം കാസിമിനെ അറിയിക്കുന്നത്. അവൻ കടപ്പുറം മുഴുവൻ അവന്റെ ബാപ്പയെ തിരഞ്ഞു നടക്കുന്നു. കാണുന്നവരോടൊക്കെ ചോദിക്കുന്നു. പ്രതീക്ഷകൾ കരിഞ്ഞ കടൽക്കരയിൽ മീരാൻപിള്ളയുടെ തിരോധാനം ഗ്രാമവാസികളുടെ ചർച്ചാ വിഷയമായി. പലരും പലതും പറഞ്ഞു. ആശങ്കകൾ, നെടുവീർപ്പുകൾ, എല്ലാം നഷ്ടപ്പെട്ടവനാണ് മീരാൻപിള്ള.
2: കിടപ്പാടം നഷ്ടപ്പെട്ടതോടെ കടലോരത്ത് പുറമ്പോക്കിൽ കൂര കെട്ടിയാണ് കാസിമും ഉമ്മയും പെങ്ങളും കഴിയുന്നത്. മീരാൻപിള്ള പോയിട്ട് ദിവസങ്ങളായി. അയാളെ തിരയാൻ ഒരു സ്ഥലവും ബാക്കിയില്ല. കടൽത്തീരത്തെ പുറമ്പോക്കിൽ കൂര പണിതവരെ തിരക്കി പോലീസുകാർ വന്നെത്തി. ആർക്കും വേണ്ടാത്ത സ്ഥലത്ത് ഓലപ്പുര കെട്ടി താമസിക്കുന്ന കാസിമിന്റെ കുടുംബത്തെ ഉൾപ്പെടെയുള്ളവരെ പോലീസുകാർ ഭീഷണിപ്പെടുത്തി. ഈ പുറമ്പോക്കു ഭൂമിയും ഈനാ പീനാ കൂന മുതലാളി സ്വന്തമാക്കിയെന്ന് കാസിമും കൂട്ടുകാരും വൈകാതെ അറിയുന്നു. മുതലാളി പണം കൊടുത്തിട്ടാണ് പോലീസുകാർ അവരെ വിരട്ടാനെത്തിയത്. കുടിലുകൾ പൊളിച്ചു കളയുക എന്നതാണ് മുതലാളിയുടെ ലക്ഷ്യം. ഗ്രാമീണർ ആശങ്കയിലാകുന്നു.
1: തോപ്പിൽ മുഹമ്മദ് മീരാന്റെ നോവലുകളെല്ലാം തന്നെ തേങ്ങാപട്ടണം എന്ന കടലോര ഗ്രാമത്തിന്റെ കഥ പറയുന്നതാണ്. 1944 കന്യാകുമാരി ജില്ലയിലെ തേങ്ങാപട്ടണത്ത് ജനിച്ച ഈ എഴുത്തുകാരൻ 4 നോവലുകളും 3 കഥാസമാഹാരങ്ങളും എഴുതിയിട്ടുണ്ട്. ഒരു കടലോര ഗ്രാമത്തിൻ കഥ, കൂനൻ തോപ്പ്, സായിബ് നാർക്കലി എന്നിവയാണ് തോപ്പിൽ മുഹമ്മദ് മീരാന്റെ നോവലുകൾ. കഥകളും നോവലുകളും ഇംഗ്ലീഷ്, മലയാളം, കന്നഡ തുടങ്ങിയ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട്. തമിഴ്നാട് സർക്കാരിന്റെ സാഹിത്യ പുരസ്കാരം, കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ഉൾപ്പെടെ നിരവധി അവാർഡുകളും ഈ എഴുത്തുകാരനെ തേടിയെത്തിയിട്ടുണ്ട്.
0: നാളെ ഈ സ്ഥലത്ത് ഇക്കാണുന്ന രണ്ട് പൂരയും കണ്ടുപോകരുത്. പോലീസുകാരന്റെ മുന്നറിയിപ്പ് ഒരലർച്ചയായിരുന്നു. പോലീസുകാരൻ തൊപ്പി തലയിൽ നിന്ന് പെട്ടെന്ന് പൊക്കിയെടുത്തു. വീണ്ടും തലയിൽ കമിഴ്ത്തി വെച്ചു. ഏമാനെ കരിക്ക്. കാര്യസ്ഥൻ വളരെ കുനിഞ്ഞ് ആദരവോടെ കരിക്ക് നീട്ടി. ഇപ്പം വേണ്ട സായിപ്പേ, കാസിമിന്റെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. ഡേയ്, വൈകുന്നേരം സ്റ്റേഷനിൽ വന്ന് ഏമാനെ കാണണം കേട്ടോ. കാസിം ഒന്നും പറഞ്ഞില്ല. തലയ്ക്കുള്ളിൽ പല പല പക്ഷികൾ ചിറകടിച്ചു പറന്നു.
1: തുറമുഖം എന്ന നോവൽ അന്ത്യത്തിലേക്ക് അടുക്കുകയാണ്. തേങ്ങാപട്ടണം എന്ന കടലോര ഗ്രാമത്തിന്റെ പ്രതീക്ഷകൾ അപ്പാടെ തകരുന്നതാണ് നാം നോവലിൽ കാണുന്നത്. ചിത്തിര പിറന്നപ്പോൾ ധാരാളം മീൻ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച മുക്കുവരെ ചതിച്ചുകൊണ്ട് കാർമേഘങ്ങൾ ഉരുണ്ടുകൂടി പെരുമഴ പെയ്യുന്നു. ദിവസവും പ്രകൃതിയോട് മല്ലിട്ട് ജീവിതം പുലർത്തേണ്ട സാധാരണക്കാരുടെ ദുരിത ജീവിതമാണ് ഇവിടെ തോപ്പിൽ മുഹമ്മദ് മീരാൻ വരച്ചു കാണിക്കുന്നത്. ആ ദുരിത പെയ്ത്തിനു ശേഷം തീരത്ത് വറുതിയുടെ കാലം വരുന്നു. അതിനുശേഷം മഹാമാരിയായ കോളറയെത്തുന്നു. കുട്ടികളുൾപ്പെടെ നിരവധി പേരുടെ ജീവൻ കവരുന്നു. ഇതിനിടയിൽ മനുഷ്യരുടെ ചതിയും പകയും പണത്തോടുള്ള ആർത്തിയും മീരാൻപിള്ളയെപ്പോലുള്ള മനുഷ്യരുടെ ജീവിതം തകർക്കുന്നു. പ്രകൃതിയും മനുഷ്യരും പരസ്പരം പോരടിക്കുന്നു.
2: ആഖ്യാനത്തിൽ യഥാതഥമായ ജീവിത ചിത്രീകരണമാണ് തോപ്പിൽ മുഹമ്മദ് മീരാൻ ഈ നോവലിലും നിർവഹിച്ചിരിക്കുന്നത്. കടലോര ഭാഷയുടെ സമൃദ്ധി നോവലിനെ വ്യത്യസ്തമായ ഒരു വായനയാക്കി മാറ്റുന്നു. നോവലിന്റെ കേന്ദ്രപ്രമേയം മീരാൻപിള്ളയുടെ തകർന്ന കച്ചവടത്തെ കേന്ദ്രീകരിച്ചാണെങ്കിലും നോവലിന്റെ കൈവഴികളിലൂടെ കടന്ന് ആഖ്യാന മികവ് സമൂഹത്തിലെ അരിക് ജീവിതം നയിക്കുന്ന കടലോര മുസ്ലിം ജനവിഭാഗത്തിന്റെ ജീവിത പ്രശ്നങ്ങളെ സമർത്ഥമായി സ്പർശിച്ചു നിൽക്കുന്നു. അധികാരത്തിന്റെ ഘടനയെ നോവൽ വിമർശിക്കുന്നുണ്ട്. സ്വാതന്ത്ര്യത്തിന് മുമ്പുള്ള കാലഘട്ടമാണ് നോവലിലെ കാലം.

0: രാജാവും പോലീസും മുതലാളിമാരും ഉൾപ്പെടുന്ന അധികാരവ്യൂഹം പാവപ്പെട്ടവരുടെ കിടപ്പാടം വരെ കവരുന്നത് നോവലിസ്റ്റ് കാണിച്ചു തരുന്നു. ആഖ്യാനത്തിന്റെ മുറുക്കമാണ് ഈ നോവലിന്റെ മറ്റൊരു പ്രത്യേകത. തിരമാല പോലെ ഇളകുന്ന ജീവിത ചലനങ്ങളെ നോവൽ ആവിഷ്കരിക്കുന്നു.
1: പുരുഷാധിപത്യ സമൂഹം തന്നെയാണ് ഈ നോവലിൽ ദൃശ്യപ്പെടുന്നത്. മീരാൻപിള്ള എന്ന കുടുംബനാഥനാണ് കേന്ദ്ര കഥാപാത്രം. അയാളുടെ നിഴലിൽ നിൽക്കുന്ന സ്ത്രീ കഥാപാത്രങ്ങളെ മാത്രമേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. ഖദീജ, റാഹില, ആമിന തുടങ്ങി നിരവധി സ്ത്രീ കഥാപാത്രങ്ങൾ തുറമുഖം എന്ന നോവലിൽ പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിലും അവരുടെ ശബ്ദം നോവലിൽ ഉയർന്നു കേൾക്കുന്നില്ല. അടിച്ചമർത്തപ്പെട്ട സ്ത്രീ കഥാപാത്രങ്ങൾ നിഴൽ പോലെ ഈ നോവലിൽ ചലിക്കുന്നുണ്ട്.
2: ബോട്ട് സുരയുന്ന കരകര ശബ്ദം കേട്ട് ഖദീജയും റാഹിലയും ഞെട്ടിവിറച്ചു. അവർ മിഴിച്ചു നോക്കി. ആകെ പതറിപ്പോയി. കാസിം പുസ്തകത്തിലെ അക്ഷരങ്ങളിൽ നിന്നും കണ്ണെടുത്തു. നിവർന്നു നോക്കി. തോക്കേന്തിയ മലബാർ സ്പെഷ്യൽ പോലീസ്. എഴുന്നേൽക്കടാ, മുരടിച്ച ശബ്ദത്തിലുള്ള പരുക്കൻ ഉത്തരവ്. കാസിം എഴുന്നേറ്റു. എന്താടാ കയ്യിൽ? കാസിം കയ്യിലിരുന്ന പുസ്തകം നീട്ടിക്കാണിച്ചു. ടോർച്ചിന്റെ വെളിച്ചത്തിൽ പുസ്തകത്തിന്റെ തലക്കെട്ട് തെളിഞ്ഞു. മഹാവീരൻ ഭഗത് സിംഗ്. ഓഹോ, ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ പോരാടിയ രാജ്യദ്രോഹിയുടെ ജീവചരിത്രമാണോ? നീ ബ്രിട്ടീഷ് വിരോധിയാണോ? പോലീസുകാരൻ ചോദിച്ചു. ഇന്ത്യയിലുള്ള ബ്രിട്ടീഷ് ഭരണത്തിന്റെ വിരോധിയാണ്, കാസിം ഉത്തരം പറഞ്ഞു. പോരാടുമോ? പോരാടും, കാസിം ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. നീ എന്താടാ കുറെ അധികം സംസാരിക്കുന്നത്? കാസിമിന്റെ ചെകിടത്ത് പോലീസുകാർ അവരുടെ ഉരുക്ക് കൈകൊണ്ട് ആഞ്ഞടിച്ചു.
1: കാസിമിനെ ഇല്ലാത്ത കുറ്റം ചുമത്തി മലബാർ സ്പെഷ്യൽ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ടുപോകുന്നതോടെയാണ് തുറമുഖം എന്ന നോവൽ അവസാനിക്കുന്നത്.
2: പാതിരാവിന്റെ ഇരുളിൽ ഉരുണ്ട കല്ല് നിറഞ്ഞ ഗ്രാമവീഥിയിൽ കൂടി ഇടിവണ്ടി നീങ്ങി. ആ വണ്ടിയുടെ പിന്നിലുള്ള ചുവന്ന വിളക്കുകൾ കണ്ണുകളിൽ നിന്നും മറയുന്നതുവരെ മൂന്ന് മനുഷ്യർ നനഞ്ഞ കണ്ണുകളോടെ ആ വണ്ടി നോക്കി നിന്നു. മീരാസ, മമ്മാത്തില്, പേരു. അവർ മൂവരും കാസിമിനെ കൊണ്ടുപോകുന്ന ഇടിവണ്ടി നോക്കി നിന്നു. 1000 ആണ്ടുകൾക്കുമപ്പുറം 40 വെള്ളാനകളുമായി വന്ന മാലിക് ഇബ്നു ദീനാർ ഇരുന്ന കല്ല് പുലർകാലവെട്ടത്തിൽ തിളങ്ങി.
1: കാസിമിനെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതും സ്വാതന്ത്ര്യ സമരത്തിന്റെ അലയൊലികളും മുഴങ്ങുന്ന അന്തരീക്ഷത്തിലാണ് എഴുത്തുകാരൻ നോവൽ അവസാനിപ്പിക്കുന്നത്. കാസിം ഒരു പ്രതീക്ഷയാണ്. സ്വാതന്ത്ര്യ സമരം ആ പ്രതീക്ഷയെ ഉയർത്തിക്കാട്ടുന്നു. ഏത് ഇരുളിനെയും തകർത്തുവരുന്ന പുതിയ പുലരിയുടെ പ്രതീക്ഷയിലാണ് നോവൽ അവസാനിക്കുന്നത്. തമിഴിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഈ നോവൽ ശൂരനാട് രവി എന്ന എഴുത്തുകാരനാണ് മലയാളത്തിൽ പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. സായിബ് നാർക്കലി, ഒരു കടലോര ഗ്രാമത്തിന്റെ കഥ തുടങ്ങി തോപ്പിൽ മുഹമ്മദ് മീരാന്റെ നിരവധി കൃതികൾ പരിഭാഷയിലൂടെ മലയാളത്തിലെത്തിയിട്ടുണ്ട്. പാവപ്പെട്ട മുക്കുവരായ ഗ്രാമീണരായ മുസ്ലിങ്ങളുടെ കണ്ണീരിന്റെ കഥകളാണ് ഈ എഴുത്തുകാരൻ പറഞ്ഞിട്ടുള്ളത്. അവരുടെ ഇടയിൽ ജീവിച്ച് അവരിൽ ഒരാളായി നിന്നെഴുതിയ നോവലുകളിൽ ജീവിതം തുടിക്കുന്നു.

0: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
1: തോപ്പിൽ മുഹമ്മദ് മീരാൻ എഴുതിയ നോവൽ തുറമുഖം, രചന ജേക്കബ് എബ്രഹാം, ആഖ്യാനം കുരീപ്പുഴ സജീവ്, ഗായത്രി ദേവി. നോവൽ ഭാഗം വായിച്ചത് എൻ ജെ ജോഷിലാൽ. നിർവഹണ സഹായം പി ശ്രീകല. നിർവഹണം ഐശ്വര്യം.

0: മുല്ലവള്ളിയും തേന്മാവും എന്ന ചിത്രത്തിന് വേണ്ടി ഫ്രാങ്കോ, ഗംഗ, ബേബി കല്യാണി എന്നിവർ പാടിയ ഗാനമാണ് കേട്ടത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ഔസേപ്പച്ച.
1: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേർഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
0: ഇനി ഫ്രാങ്കോയും രഞ്ജിത്തും പാടിയ ഗാനം കേൾക്കാം. വയലാർ ശരത്ചന്ദ്ര വർമ്മയുടെ വരികൾ, വിദ്യാസാഗറിന്റെ സംഗീതം. ചിത്രം ചാന്ദ്പുട്ട്.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: സന്തോഷ് വർമ്മയുടെ വരികൾ, സെജോ ജോണിന്റെ സംഗീതം. പാടിയത് രാഹുൽ നമ്പ്യാരും റിമി ടോമിയും. ചിത്രം മൈ ബോസ്.

സമയം 2 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. ഇപ്പോൾ തിരീപ്പൂക്കൾ. ചിത്രം എനക്ക് 20, ഉനക്ക് 18. പാടിയത് അനുപമ, അപർണ, കുനാൽ എന്നിവരും സംഘവും.

0: സമയം 3 മണി. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ.
1: ഇന്ന് ഞാൻ എന്റെ പ്രിയ ഗാനങ്ങളിൽ എഴുത്തുകാരിയും മൃഗാവകാശ പ്രവർത്തകയുമായ ശ്രീദേവി എസ് കറുത്ത പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം കേൾക്കാം. സ്റ്റുഡിയോയിൽ ഒപ്പം എം എസ് ആശ.
2: ഒരുപാടധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് മനുഷ്യ വന്യജീവി സംഘർഷം. ആനകൾ നാട്ടിലോട്ടിറങ്ങുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്ത് ഇൻസിഡന്റ് മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ വന്നാലും ഉടനെ നമ്മൾ പറയുന്ന ഒരു കാര്യമാണിത്. മാഡം അതിനെ അഡ്വക്കേറ്റ് ചെയ്യുന്ന ഒരാളാണല്ലോ. അപ്പൊ വളരെ കാലമായിട്ട് മാഡം അതിന് വേണ്ടിയിട്ട് മൃഗാവകാശ പ്രവർത്തകയായിട്ട് അത്തരം മേഖലകളിൽ സജീവമായ ഒരു വ്യക്തിയാണ്. അപ്പം ഇങ്ങനെയൊക്കെ ഇടപെടുമ്പോൾ, ഇപ്പൊ തെരുവുനായ്ക്കൾക്ക് വേണ്ടി നമ്മൾ വാദിക്കുമ്പോൾ, ആ തെരുവുനായ കടിച്ചു എന്തെങ്കിലും അപകടം പറ്റിയ ഒരു കുട്ടിയുടെ അമ്മയോ അച്ഛനോ ഒക്കെ നമുക്ക് പെട്ടെന്ന് കൺവിൻസ് ചെയ്യാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ആന വന്ന് ആക്രമിച്ച് വീട് നഷ്ടപ്പെട്ട ഒരു ആളിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ നഷ്ടം വെച്ചിട്ട് നമുക്ക് മൃഗസ്നേഹം എന്ന് പറഞ്ഞവരെ കൺവിൻസ് ചെയ്യുന്നതിൽ വളരെയധികം വിളികളുണ്ട്. അതെങ്ങനെയാണ് തരണം ചെയ്യുന്നത്?
3: അല്ല, അത് ബുദ്ധിമുട്ടാണ്. കാര്യം എന്ന് വെച്ചാൽ, ഇപ്പൊ ഒരു കുട്ടിയെ ഒരു നായ കടിച്ചു, അതിന്റെ അമ്മയോട് പോയിട്ട് നായ കടിച്ചത് നായക്ക് വിശന്നിട്ടായിരിക്കും എന്നൊക്കെ പറയുമ്പോൾ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഒരു പോയിന്റിൽ ആ ഒരു സംഘർഷാവസ്ഥയിൽ നിൽക്കുമ്പോൾ നമുക്ക് സാധ്യമല്ല. പക്ഷെ നമ്മളിത് പറയും. പലപ്പോഴും നമ്മൾ അവരോട് പറയുന്നതെന്ന് വെച്ചാൽ, നമ്മളാരും നായയുടെ ഭക്ഷണമല്ല, അല്ലെ? ഇപ്പൊ എന്നെ കടിച്ചു തിന്നാനല്ല, എന്നെ കടിച്ചു തിന്ന് ജീവിക്കാമെന്ന് വിചാരിച്ചിട്ടുള്ള ഒരു നായ ഉണ്ടാവണേ. നായ കടിക്കുന്നതിന് ഒരു റീസൺ ഉണ്ടാവും, ഒന്നല്ല രണ്ട് മൂന്ന് റീസൺസ് ഉണ്ടാവും. അപ്പൊ നമ്മളിപ്പോ ഒരു സ്റ്റഡിയിൽ കൂടെ നമ്മൾ മനസ്സിലാക്കുന്നത് നായ പ്രധാനമായിട്ട് കടിക്കുന്ന വിശന്നിട്ടാണ്. ഭയങ്കരമായ വിശപ്പുണ്ടെങ്കിൽ നായ കടിക്കും. കാര്യം നമ്മളും കടിക്കും. ഇന്നിപ്പോ എനിക്ക് ആഹാരം കിട്ടില്ല, നാളെയും കിട്ടില്ല, 10 ദിവസം കഴിഞ്ഞും കിട്ടില്ല, എന്ന് കിട്ടുന്ന എനിക്ക് ഉറപ്പില്ലെങ്കിൽ എന്റെ ഭാഷ ഇതായിരിക്കുമോ, ആശയുടെ ഭാഷ ഇതായിരിക്കുമോ, നമ്മുടെ ഭാഷ തന്നെ മാറും. അതേ അവസ്ഥയാണ് ഈ വഴി കിടക്കുന്ന ജീവികൾക്ക്. അവൾക്ക് ഒന്നും കിട്ടുന്നില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സന്ദർഭത്തിലായിരിക്കും ഒരു കുട്ടി വരുന്നത്. പലപ്പോഴും കുട്ടിയുടെ ശരീരത്തിൽ ഭക്ഷണത്തിന്റെ മണം ആലോചിച്ച് നോക്കിക്കോളും. നമ്മളെക്കാളും 80% ഘ്രാണശക്തിയുള്ള ഒരു ജീവിയാണ്. അപ്പൊ ഈ കുട്ടി തലേദിവസം കഴിച്ച ഭക്ഷണത്തിന്റെ മണം പോലും ഒരു നായക്ക് മണക്കാൻ പറ്റും. അപ്പൊ അതായിരിക്കും ഒരുപക്ഷെ ട്രിഗർ ചെയ്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാര്യം, ഒരു സമൂഹം ഹോസ്റ്റൈൽ ആവുമ്പം, ഇവിടെ ഈ നാട്ടിലുള്ള മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ എല്ലാം അതിനെ എറിയുന്നുണ്ട്, അടിക്കുന്നുണ്ട്, ശൂശു എന്ന് പറഞ്ഞ് ഓടിക്കുന്നുണ്ട്, അതിന്റെ കുഞ്ഞുങ്ങളെ ചാക്കി കെട്ടിക്കൊണ്ട് കളയുന്നുണ്ട്, അല്ലെങ്കിൽ അടിച്ചോടിക്കുന്നുണ്ട്, തിളച്ച വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് ഒരു സമൂഹം ഇടപഴകുമ്പോൾ നായ സ്വാഭാവികമായിട്ട് പ്രതികരിക്കുക. അത് നോക്കുന്നത് ഈസി ടാർഗറ്റിനെ ആയിരിക്കും. ഒന്നുകിൽ ഒരു കുട്ടി അല്ലെങ്കിൽ വയസ്സ്.

0: ആയ ഒരാൾ. അപ്പൊ ഈ നായ എന്താണ്, നായ ഒരു പാക്ക് ആനിമൽ ആണ്. അത് വിചാരിക്കുന്ന നമ്മളെല്ലാം പാക്കാണെന്നാണ്. ഞാൻ ഉപദ്രവിച്ചിട്ട് ആശയെ കടിച്ചാൽ അത് എന്നെ അഫക്ട് ചെയ്യും എന്നാണ് ആ ജീവി വിചാരിക്കുന്നത്. അങ്ങനെയാണ് പലപ്പോഴും കടി സംഭവിക്കുന്നത്. അതൊരു പാക്ക് സ്വഭാവം കാണിക്കുകയാണ്. നിങ്ങൾ പാക്കാണ്, അപ്പൊ എന്നെ ഉപദ്രവിച്ചുകൊണ്ട് നിങ്ങളുടെ കൂട്ടത്തിൽ ഞാൻ ഒരാളെ കടിക്കും. ആരെ കടിക്കും? ഈസി ടാർജറ്റിനെ കടിക്കും. അപ്പൊ ഇങ്ങനെ ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ അപ്പം അവർക്ക് മനസ്സിലാവില്ല, അവരൊരിക്കലും മനസ്സിലാക്കില്ല. ആ സമയം തിരിച്ച് ഭയങ്കരമായിട്ട് ചീത്തയൊക്കെ കേൾക്കും, ഭയങ്കരമായിട്ട് വഴക്കൊക്കെ പറയും. പക്ഷെ പിന്നീട് പലപ്പോഴും അവർ തന്നെ പറയാറുണ്ട്, മാഡം ഞാൻ അന്ന് പറഞ്ഞത് എന്നെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്, കാര്യം ഞങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള ആൾക്കാർ ഈ കടിച്ച നായ ഉപദ്രവിക്കുമായിരുന്നു. അപ്പൊ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് അവര് നായയാണെങ്കിലും ആനയാണെങ്കിലും അവർ നമ്മളെ പേടിച്ചാ ജീവിക്കുന്നത്. കാര്യം നമ്മളാണ് ശക്തര്, നമ്മുടെ കയ്യിലാണ് ആയുധങ്ങൾ ഉള്ളത്, നമ്മളാണ് പാക്കായിട്ട് ജീവിക്കുന്നത്. ആ ഒരു ജീവി നമ്മളെ ഉപദ്രവിച്ചാൽ നമ്മൾ പോയി ആക്രമിക്കും, അവരുടെ ഗോത്രം തന്നെ ഇല്ലാതായി പോകുന്ന അവർക്കറിയാം. ഗതികെട്ടിട്ടാണ് അവർ ചെയ്യുക. അതേസമയം നമ്മൾ ഭക്ഷണമായിട്ടുള്ള ഒരു ജീവി നമ്മളെ ആക്രമിച്ചാൽ അത് വേറെയാണ്. അങ്ങനെ നമ്മൾ ആ ഒരു ജീവിയുടെയും ഭക്ഷണമല്ല. പുലിക്കാണെങ്കിലും ഭക്ഷണം പന്നിയാണ്. ഇപ്പൊ മനുഷ്യനെ തിന്ന് ജീവിക്കുന്ന ഒരു ജീവിയും പ്രപഞ്ചത്തിലില്ല. നമ്മൾ അന്ന് തിരിച്ചാണ്, നമ്മൾ ഈ ജീവികളൊക്കെ തിന്നും. ഇപ്പൊ നമ്മുടെ ഭക്ഷണമാണ്, അവര് നമ്മുടെ ഭക്ഷണം അല്ല എന്നുള്ളതാണ്. ഇപ്പൊ നമ്മൾ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് വേണം. കാരണം നമുക്ക് ഈ കോൺഫ്ലിക്റ്റ് അല്ല വേണ്ടത്, കോ എക്സിസ്റ്റൻസ് ആണ്. നമുക്ക് കോൺഫ്ലിക്റ്റ് എന്നുള്ള വാക്ക് തന്നെ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കാറില്ല. സംഘർഷമല്ല ശരിക്കും, നമ്മൾ സമീകരണമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത് പതുക്കെ പതുക്കെ ബിൽഡപ്പ് ചെയ്ത് വന്നാലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്കത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ആശ, നമുക്ക് ഇങ്ങനെ പോകാൻ പറ്റില്ല.
1: പല സാഹചര്യങ്ങളിലും മാഡം ഇത്തരം പ്രവർത്തനങ്ങളുമായിട്ട് പോകുമ്പോൾ തെളിവ് അല്ലെങ്കിൽ മാഡത്തിന്റെ വാദം പറയാനായിട്ട് കോടതികളിൽ പോകേണ്ടി വരുന്നു. അപ്പോൾ ആനിമൽസിന് പ്രൊട്ടക്ഷൻ നൽകുന്ന സമയത്ത് അവർക്ക് ഫുഡ് കൊടുക്കണം, അല്ലെങ്കിൽ ചികിത്സ കൊടുക്കണം, മരുന്ന് അഫോർഡ് ചെയ്യണം. അപ്പം ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ വരുമ്പോൾ ചിലപ്പോൾ നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാകാം, അല്ലെങ്കിൽ നമുക്ക് തന്നെ അത് മാനേജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരാം. അപ്പം ഈ സമയത്തൊക്കെ ചിലപ്പോൾ ഒന്ന് തളർന്നു പോയി എന്നൊക്കെ തോന്നുമ്പോൾ പിന്നെയും നമ്മൾ ഇതേ രീതിയിൽ പൂർവാധികം ശക്തിയോടെ മുന്നോട്ട് നയിക്കുന്ന ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ഉണ്ടാവുമല്ലോ.
0: ഇവര് തന്നെയാണ്. കാര്യം നമ്മൾ ശരിക്കും ഇടപെടുന്നത് ഒരു മൃഗരൂപത്തിനോടാണ്. ആ മൃഗരൂപം മാത്രമേ അതിനുള്ളൂ. അതിന്റെ അകത്തിരിക്കുന്നത് എന്നെ പോലെ ഒരാളാണ്. എന്റെ വീട്ടിലൊരാൾക്ക് അസുഖം വരുന്നു, എന്റെ പൈസയില്ല, ഞാൻ ചിലപ്പം കുറച്ച് ഡൗൺ ആവും. എന്ന് വിചാരിച്ച് ചികിത്സിക്കാതിരിക്കുവോ? ഇല്ല, ഞാൻ എവിടെന്നെങ്കിലും കാശുണ്ടാക്കി ചികിത്സിക്കും. അതെന്തുകൊണ്ടാ? കാര്യം എനിക്കറിയാം അതൊരു വ്യക്തിയാണ്, എനിക്ക് വിലപ്പെട്ടതാണ്, ആ ജീവൻ വളരെ വളരെ വിലപ്പെട്ടതാണ്, ഞാൻ എന്ത് വില കൊടുത്തും എന്റെ ജീവൻ കൊടുത്തും ഞാനല്ല സംരക്ഷിക്കും എന്നുള്ളത്. അതേ സാധനം നമുക്ക് മൃഗത്തിനോടും വരും. അത് നമ്മുടെ ഇന്ററാക്ഷൻ കൊണ്ട് വരുന്നതാണ്. ഇപ്പൊ എന്റെ വീട്ടിൽ ഇപ്പൊ 10 നായ്ക്കളുണ്ട്, 10 പേരും റെസ്ക്യൂസ് ആണ്. അപ്പൊ ഈ 10 നായ്ക്കളെ നമുക്കറിയാം, ഇതിൽ ഓരോരുത്തരും വ്യക്തികളാണ്. പട്ടി എന്ന് പറയുന്ന ഒരു വിഭാഗമല്ല. അതിൽ ഓരോരുത്തർക്ക് ഓരോരോ സ്വഭാവമാണ്, ഓരോരുത്തർക്ക് ഓരോ നീഡ്സ് ആണ്, ഓരോരുത്തർ ഓരോ പേഴ്സണാലിറ്റീസ് ആണ്. അതിൽ ഒരാളുടെ പേഴ്സണാലിറ്റി അല്ല മറ്റേ ആൾക്ക്. എന്റെ വീട്ടിൽ എന്റെ പേഴ്സണാലിറ്റി അല്ല എന്റെ ഭർത്താവിൻ്റെത്, അതേപോലെ തന്നെയാണ് ഇവര്. അങ്ങനെ വരുമ്പോൾ നമ്മൾ അവരെ പേഴ്സണയായിട്ടാണ് കാണുന്നത്, മൃഗമായിട്ടല്ല. എന്തെങ്കിലും കൊടുക്കാം, അവിടെ കിടന്നോട്ടെ, എന്തെങ്കിലും അസുഖം വരുമ്പോൾ ചികിത്സ, അങ്ങനല്ല. വെരി വെരി പ്രഷ്യസ്. അപ്പൊ അതുകൊണ്ട് ആ തരത്തിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ എന്ത് വില കൊടുത്തും. ഇപ്പോൾ എനിക്ക് കിട്ടുന്ന എന്തെങ്കിലും വരുമാനത്തിന്റെ ഒരു സിംഹഭാഗം തീർച്ചയായിട്ടും ഇവർക്ക് വേണ്ടിയാണ് ഞാൻ മാറ്റിവെക്കുക.
1: അപ്പോ നമുക്ക് അടുത്ത പാട്ടിലോട്ട് പോയാലോ.
0: നിറങ്ങൾ തൻ നൃത്തം, ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിണ്ടായിരുന്ന അതിസുന്ദരിയായ സെറീന ബാബുവിന്റെ ഓർമ്മയും കൂടിയാണിത്. പരസ്പരം എന്നുള്ള ചിത്രത്തില് MB ശ്രീനിവാസന്റെ സംഗീതം, രചന ONV, പാടിയത് ജാനകി. ഇതില് വിരഹം അതിന്റെ ഏറ്റവും അതിസൂക്ഷ്മഭാവത്തിൽ നമുക്ക് കാണാം. അലിഞ്ഞു പോകുന്ന ഒരു അരിയ ജന്മത്തിന്റെ പവിഴദ്വീപില് ഞാനൊരു ഓർമ്മയുടെ കിളിന്തു തൂവലുമായിട്ടിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്.

0: മാഡത്തിന്റെ ഹസ്ബൻഡ് ഫൈൻ ആർട്സ് കോളേജിലെ പ്രിൻസിപ്പലായിട്ട് റിട്ടയർ ആയ ആളാണ്. അപ്പൊ അദ്ദേഹമാണോ കലയുമായിട്ട് കൂടുതൽ മാഡത്തിനെ അടുപ്പിക്കുന്നത്, അല്ലെങ്കിൽ കലയുമായിട്ടുള്ള ഒരു ബന്ധത്തെ ശക്തിപ്പെടുത്തുന്നത് അദ്ദേഹമാണോ?
1: ഉറപ്പായിട്ടും അദ്ദേഹത്തിന്റെ വലിയൊരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. ഞങ്ങൾ യൂണിവേഴ്സിറ്റി കോളേജിൽ വെച്ച് പരിചയപ്പെട്ടതാണ്. അദ്ദേഹം അന്ന് സുവോളജിയാണ് പഠിച്ചിരുന്നത്. പക്ഷെ അദ്ദേഹം അടിസ്ഥാനപരമായിട്ട് ആർട്ടിസ്റ്റാണ്. അങ്ങനെ പുള്ളി അവിടുന്ന് സുവോളജി പരീക്ഷ എഴുതാതെ പോയിട്ട് ഫൈൻ ആർട്സ് കോളേജിൽ ജോയിൻ ചെയ്ത് ഫൈൻ ആർട്സ് കോളേജിൽ നിന്ന് ഡിഗ്രിയും എം എയും എല്ലാം കഴിഞ്ഞ് അവിടെ തന്നെ അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്നതാണ്. അപ്പം ഞാൻ പലപ്പോഴും എഴുത്തിന്റെ ലോകത്താണ്, പലപ്പോഴും വാക്കുകളുടെ ലോകത്താണ്, അദ്ദേഹം ചിത്രങ്ങളുടെ ലോകത്താണ്. ചിത്രങ്ങളും വാക്കും പരസ്പരം ബന്ധപ്പെട്ട കിടക്കുന്ന ഭാഷ വിഷ്വലാണ്. ഇത് തമ്മിലുള്ള ഒരു സാമ്യത്തിന്റെ ഒരു വാതിൽ തുറന്നു തന്നതിൽ സജിത്തിന് വലിയ പങ്കുണ്ട്. അദ്ദേഹം അതിബുദ്ധിമാനായിട്ടുള്ള ഒരു മനുഷ്യനാണ്, വളരെയധികം കാര്യങ്ങൾ പഠിക്കുന്ന ആളാണ്. ആർട്ട് മാത്രമല്ല, അദ്ദേഹം കേരളത്തിലെ ആദ്യത്തെ 3D കമ്പ്യൂട്ടർ ഗ്രാഫിക് ആർട്ടിസ്റ്റ് ആണ്. IFFK സിഗ്നേച്ചർ ഫിലിംസ് കുറെ കാലം ആദ്യകാലങ്ങളിൽ ചെയ്ത ആളാണ്. അദ്ദേഹത്തിന് ആ ഒരു മേഖലയും വളരെ വഴങ്ങുന്ന ഒരാളാണ്, വളരെ നിശിതമായിട്ടുള്ള ശ്രദ്ധയുള്ള ആളാണ് പല കാര്യങ്ങളിലും. അപ്പൊ അതിലെന്നെ വളരെ സഹായിച്ചിട്ടുണ്ട്, ഇപ്പോഴും സഹായിക്കുന്നുണ്ട്, കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, വലിയൊരു പങ്ക് അദ്ദേഹം വഹിച്ചിട്ടുണ്ട്.
0: മാഡം ഒരു ആർട്ട് എക്സിബിഷൻ ക്യൂറേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അത് ഇതിന്റെ ഭാഗമായിട്ട് സംഭവിച്ചതാണ്?
1: അല്ല, ഇപ്പൊ ഈ ആർട്ടിസ്റ്റുകളുടെ ലോകവുമായിട്ട് എന്നെ ബന്ധപ്പെടുത്തിയത് തീർച്ചയായിട്ടും അദ്ദേഹം തന്നെയാണ്. ഈ ഒരു എക്സിബിഷൻ കണ്ടക്ട് ചെയ്തത് മാൻ ആനിമൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട് മനുഷ്യനും ആനിമലും തമ്മിലിട്ടുള്ള സാധാത്മ്യത്തെ കുറിച്ച് വരച്ചിട്ടുള്ള ആൾക്കാരുടെ ഒരു ഷോ ആയിരുന്നു ഇത് ക്യൂറേറ്റ് ചെയ്തിരുന്നത്. പ്രോജക്ട് ആർട്ട് ഹ്യൂമൻ എന്ന് പറയുന്നത് അത് ഭയങ്കര സക്സസ് ആയിരുന്നു. കാര്യം ആ തീമിൽ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, ഇപ്പൊ തിരുവനന്തപുരത്താണ് ചെയ്തത്. ഒരുപാട് ആൾക്കാർ, ഒരുപാട് മാധ്യമങ്ങൾ ശ്രദ്ധിച്ചിരുന്ന ഒരിതാണ്. അന്ന് വളരെ സീരിയസ് ആയിട്ട് ഈ ഒരു തീമിനെ കൈകാര്യം ചെയ്യുന്ന 10-12 ആർട്ടിസ്റ്റുകളായിരുന്നു അന്ന് ക്യൂറേറ്റ് ചെയ്യുന്നത്. അത് ഞാൻ എല്ലാ വർഷവും നടത്തണം എന്ന് വിചാരിച്ചു, പിന്നെ മറ്റു പല കാര്യങ്ങളുടെ പെട്ടുപോയത് കൊണ്ടാണ് ഇപ്പൊ വീണ്ടും ആലോചിക്കണം.
0: മാഡം ഇപ്പോ കറന്റ് കല്ലാറിലാണ് താമസിക്കുന്നത് അല്ലേ? ഇപ്പോ റെസ്ക്യൂഡ് ആനിമൽസ് ഒക്കെ
1: ഉണ്ട്, റെസ്ക്യൂഡ് ആനിമൽസ് ഉണ്ട് കൂടെ.
0: അവരോടുള്ള ഇപ്പോ മാഡത്തിന്റെ നെയ്ബേഴ്സിനോ നാട്ടുകാരോ അല്ലെങ്കിൽ ബന്ധുക്കാരോ ഒക്കെ ആയിട്ടുള്ള ആൾക്കാർക്കും പല രീതിയിലായിരിക്കുമല്ലോ പ്രതികരിക്കുക. ചിലർക്ക് താല്പര്യമായിരിക്കും, ചിലർക്ക് അത് ശല്യമായിട്ട് തോന്നും. പല രീതിയിലായിരിക്കുമല്ലോ മാഡത്തോടുള്ള അപ്രോച്ച്.
1: ഞാൻ സിറ്റിയിലാണ് ജീവിച്ചിരുന്നത് 50 വർഷം. ഇപ്പൊ കുറച്ചു നാളെയുള്ള അങ്ങോട്ട് മാറിയിട്ട്, അങ്ങോട്ടേക്ക് മാറാനുള്ള കാരണം തന്നെ ഇത്രയും മൃഗങ്ങളെയും കൊണ്ട് നമുക്ക് സിറ്റിയിൽ താമസിക്കുമ്പോൾ വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവും. കൊരയ്ക്കുന്നു, ശബ്ദം ഉണ്ടാവുന്നു, പിന്നെ ഇവരുടെ ഗന്ധം സഹിക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്. അതുകൊണ്ടാണ് അപ്പൊ അവർക്കും അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്, വളരെ കൺഫൈൻഡ് ആവും അവർ. നമുക്ക് അവരെ പുറത്ത് വിടാൻ പറ്റില്ല, എപ്പോഴും അകത്ത് വെക്കണം, പിന്നെ അവർക്കത് ഫ്രസ്ട്രേഷൻ ആവും, ഫ്രസ്ട്രേഷൻ കൂടുമ്പോൾ കുര കൂടും. അപ്പൊ ഇതെല്ലാം പ്രശ്നമായതുകൊണ്ടാണ് ഞങ്ങൾ നേരത്തെ തന്നെ തീരുമാനിച്ചിട്ട് കല്ലാറിലേക്ക് മാറിയത്. അപ്പൊ ഞങ്ങൾ ഇപ്പൊ താമസിക്കുന്നിടത്ത് ഞങ്ങളുടെ പുറകുവശം വനമാണ്, രണ്ട് സൈഡിൽ ആരും താമസമില്ല, നേരെ മുന്നിൽ വനമാണ്, ഇടയ്ക്കൊരു പുഴയാണ്. അതുകൊണ്ട് ഇപ്പൊ അവര് വളരെ ഹാപ്പിയാണ്, ഞങ്ങൾ അതിനേക്കാളും ഹാപ്പിയാണ്. കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സിറ്റിയിൽ ഇത്രയും കാലം എന്തിനു ജീവിച്ചു എന്നുള്ളതാണ്. അത്രയും

0: മനോഹരമായിട്ടുള്ള കാഴ്ചകൾ, ശുദ്ധമായിട്ടുള്ള വായു, വെള്ളം. ഞങ്ങളുടെ കിണറ്റിന്റെ വെള്ളം എന്ന് പറയുന്നത് ഒരു നീരുറവയാണ്. ഞാൻ ഇത്രയും കാലം സിറ്റിയിൽ ജീവിച്ചിട്ട് ഞാൻ കുടിച്ച വെള്ളവും ആ വെള്ളവും തമ്മിൽ ടേസ്റ്റിൽ തന്നെ അസാധ്യമായിട്ടുള്ളൊരു വ്യത്യാസമുണ്ട്. അപ്പൊ ഇപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ എത്തേണ്ട സ്ഥലത്ത് വയസ്സുകാലത്ത് എത്തി.
1: ഇപ്പൊ അടുത്ത പാട്ടിലോട്ട് പോയാൽ ഏത് പാട്ടായിരിക്കും?
0: എന്റെ കടിഞ്ഞൂൽ പ്രണയ കഥയിലെ, ഇത് ഉൾക്കടൽ എന്നുള്ള സിനിമ ഞങ്ങളുടെ ചെറുപ്പകാലത്തെ ഹിറ്റ് സിനിമയാണ്.
1: ഓണക്കൂറിന്റെ കഥ.
0: രചന ഒ എൻ വി കുറുപ്പ്, സംഗീതം എം പി ശ്രീനിവാസൻ, പാടിയത് യേശുദാസും സൽമ ജോർജിൻ സംവിധായകന്റെ ഭാര്യ. ഈ പാട്ടൊക്കെ വരുന്ന സമയത്ത് ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് എന്റെ കാമുകൻ എന്നെ കുറിച്ച് ഇങ്ങനെ എഴുതുന്നില്ല എന്ന്. നമുക്ക് ആ പാട്ട് കേൾക്കാം.
2: എന്റെ കടിഞ്ഞൂൽ പ്രണയകഥയിലെ പെൺകുടി, നിന്നെയും തേടി എൻ പ്രിയ സ്വപ്നഭൂമിയിൽ വീണ്ടും സന്ധ്യകൾ തൊഴുതുവരുന്നു.

മാഡം, ഇന്റർനാഷണൽ ബുക്സ് അല്ലെങ്കിൽ അന്താരാഷ്ട്ര കൃതികളൊക്കെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യുമ്പോൾ മൂലകൃതിയുടെ ആത്മാവ് നഷ്ടപ്പെടാതിരിക്കാനായിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണമല്ലോ. മലയാളികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പല കൃതികളും വിവർത്തനം ചെയ്ത് തർജ്ജമ ചെയ്ത്

0: കൃതികളാണ് നമ്മൾ വായിച്ച് ശീലിച്ചിട്ടുള്ളത്. അപ്പൊ ഒറിജിനൽ കൃതികൾ വായിക്കാൻ പറ്റാറില്ല. പക്ഷെ അത് വേറൊരു ഭൂമികയിലായിരിക്കും നടന്നിട്ടുണ്ടാവുക. നമുക്ക് പരിചയമില്ലാത്ത സംസ്കാരം, ഭാഷ എല്ലാം വ്യത്യസ്തമായിരിക്കും. പക്ഷെ അത് നമുക്ക് മനസ്സിലാകുന്ന, ഇപ്പൊ നമ്മൾ മലയാളത്തിലോട്ട് തർജ്ജമ ചെയ്യുമ്പോൾ ഒരു മലയാളിക്ക് മനസ്സിലാകുന്ന തരത്തിലോട്ട് അതിന്റെ ആത്മാവ് നഷ്ടപ്പെടാതെ ആയിരിക്കണമല്ലോ ചെയ്യേണ്ടുന്നത്. അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും?
1: പ്രധാനമായിട്ട് എന്നോട് നിങ്ങൾ ഈ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ലേറ്റ് ചെയ്യത്തില്ല. ഞാൻ വായിച്ചിട്ട് എനിക്ക് പരിപൂർണമായിട്ട് താതാത്മ്യപ്പെടാൻ പറ്റുന്ന ഒരു പുസ്തകം മാത്രമേ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യുള്ളൂ. ഇപ്പൊ യസുനാരി കവാബാത്തയുടെ 1000 ക്രെയിൻസ് ഫ്ലൈയിങ്, അത് ജാപ്പനീസ് ടീ സെറിമണിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. നമുക്ക് യാതൊരു പരിചയവും ഇല്ല, നമ്മൾ വായനയിൽ മാത്രം കേട്ടിട്ടുള്ള ഒരു ലോകമാണ്. പക്ഷെ ആ പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ ആ ലാൻഡ്സ്കേപ്പിൽ എത്തുന്നുണ്ടെങ്കിൽ അതിന് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും. ആ വ്യക്തിയുമായിട്ട് നമുക്ക് അത്രയും അടുപ്പം വരുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ്. അപ്പൊ നമുക്കൊരു കോൺഫിഡൻസ് വരും, ഇത് നമുക്ക് ചെയ്യാൻ പറ്റും. ഒരു പക്ഷെ ചില സാഹിത്യ കൃതികൾ നമുക്ക് മനോഹരമായിട്ട് നമുക്ക് ഇഷ്ടാവും, നമുക്ക് ഭയങ്കരമായിട്ട് നമുക്ക് ഇഷ്ടമാവും, പക്ഷെ നമുക്കത് അവിടെ എത്തില്ല, നമ്മൾ ആ ഭൂമികയിലോട്ട് കയറില്ല. അങ്ങനത്തെ സാധനങ്ങൾ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യുകയില്ല. അപ്പൊ ഞാൻ എപ്പോഴും ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഒരു മലയാളിയായി നിന്നുകൊണ്ടാണ് ഞാനത് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്. ജാപ്പനീസുകാരിയായിട്ട് നിന്നുകൊണ്ടല്ല, കാര്യം അത് വളരെ കൃത്രിമായിരിക്കും. ഞാൻ ജപ്പാൻകാരിയല്ല, ജപ്പാനിൽ പോയിട്ടില്ല. അപ്പൊ ഞാൻ എത്ര ഇനി അങ്ങനെ ശ്രമിച്ചിട്ടും കാര്യമില്ല. അതുകൊണ്ട് ഞാനൊരു മലയാളി സ്വത്വത്തിൽ നിന്നുകൊണ്ട് എനിക്കിതിനോട് എത്രത്തോളം റിലേറ്റ് ചെയ്യാൻ പറ്റുമോ ആ റിലേഷൻ വേറൊരു മലയാളി വായിക്കുമ്പോൾ ഉണ്ടാകാൻ പറ്റുമെങ്കിൽ മാത്രമേ ഞാനത് ട്രാൻസ്ലേറ്റ് ചെയ്യൂ.
0: അതുപോലെ തന്നെ ഈ വിവർത്തനത്തിന്റെ ഘട്ടങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ മാഡത്തിന് ഒരു പുസ്തകം വായിച്ചു, ഇഷ്ടമായി, അത് ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുന്നു. അതിനുശേഷം പ്രസാധകരെ സമീപിക്കുകയാണോ, എങ്ങനെയാണ്?
1: അത് വളരെ കാലം നമുക്കൊരു പ്രസാധകനുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ മാത്രമേ അത് നടക്കുള്ളൂ. അല്ലാതെ നമുക്ക് ഒരു പരിചയമില്ലാത്ത പ്രസാധകന്റെ അടുത്ത് പോയിട്ട് എനിക്ക് പുസ്തകം ഇഷ്ടപ്പെട്ടു ട്രാൻസ്ലേറ്റ് ചെയ്യട്ടെ എന്ന് ചോദിച്ചാൽ അവർക്ക് അതിനകത്ത് പലതരത്തിലുള്ള വ്യാവസായിക താല്പര്യങ്ങൾ ഉണ്ടാവും. ഇത് പോകുമോ, ഇത് വളരെ പോപ്പുലർ റൈറ്റർ ആണോ, അല്ലെങ്കിൽ അതിന് കോപ്പിറൈറ്റ് കിട്ടുമോ, ഇതെല്ലാം വരും. അപ്പൊ ഞാനിപ്പോ ഒരു പുസ്തകം വായിച്ച് എനിക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ ആ പ്രസാധകരുമായിട്ട് എനിക്ക് കണക്ഷൻ ഉള്ള ആളിനോട് ഞാൻ പറയും, ഒരു പുസ്തകം വായിച്ചിട്ട് എനിക്ക് ഇഷ്ടമാണ്, ചോദിച്ചു നോക്കൂ, ട്രാൻസ്ലേറ്റ് ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ട്. അങ്ങനെ പറയുമ്പോൾ അവർ പറയും. പിന്നെ ആ പുസ്തകം ഞാൻ ഉടനെ ട്രാൻസ്ലേറ്റ് ചെയ്യില്ല. ഞാനതവിടെ വായിച്ച് കുറച്ച് നാൾ കഴിഞ്ഞിട്ടും അത് എന്നെ ബാധിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാനത് എടുക്കൂ. കാര്യം അങ്ങനെ മാത്രമേ വായിക്കുന്ന ആളെ അത് ബാധിക്കുള്ളൂ. അല്ലാതെ എനിക്ക് തോന്നുന്നൊരു പുതിയ ആൾക്ക് പോയിട്ട് ഞാൻ ഈ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്യട്ടെ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യം കിട്ടണം എന്നില്ല.
0: അപ്പൊ മാഡത്തിന്റെ കൂടെ വളരെ കാലമായിട്ട് റെസ്ക്യൂഡ് ആനിമൽസ് ഇങ്ങനെ മാറി മാറി ഉണ്ടല്ലോ. അപ്പൊ മറക്കാൻ പറ്റാത്ത ഏതെങ്കിലും പർട്ടിക്കുലർ ആയിട്ടുള്ള ആനിമലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അപ്പൊ മാഡത്തിനെ ഇൻസ്പയർ ചെയ്ത് അല്ലെങ്കിൽ ഈ മേഖലയിലോട്ട് കൊണ്ടുവന്ന ഒരു സ്വപ്നത്തിനെ കുറിച്ചും ഒരു ആളിനെ പറ്റിയും പറഞ്ഞല്ലോ. അപ്പൊ അതുപോലെ അങ്ങനെ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങളുണ്ടോ?
1: ഞാൻ ഈ ഇപ്പം ഈ പീപ്പിൾ ഫോർ ആനിമൽസ് എന്ന് പറയുന്ന ഓർഗനൈസേഷനുമായിട്ട് ബന്ധപ്പെടുമ്പോൾ ഓരോ ആനിമലും ഒരു അധ്യായമാണ്. സത്യം പറഞ്ഞ ഓരോ ആനിമലിനെ കുറിച്ച് നമുക്കൊരു പുസ്തകം എഴുതാം. കാര്യം അവർ കടന്നു വരുന്ന ജീവിതം, അവർ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങള്, ഇതിനപ്പുറത്തേക്ക് അവർ കാണിക്കുന്ന ഒരു അൺകണ്ടീഷണൽ ആയിട്ടുള്ള ഒരു സ്നേഹം. ഒരു തെരുവ് നായ അത് അനുഭവിക്കുന്ന ദുരിതങ്ങൾ ഒരു വ്യക്തി അനുഭവിക്കുകയാണെങ്കിൽ അയാൾ വളരെ കടുപ്പം പിടിച്ചൊരാളായിപ്പോവും. അയാൾക്ക് മറ്റൊരാളെ സ്നേഹിക്കാനോ അയാളെ തൊടാൻ പോലും അയാൾക്ക് സാധിക്കില്ല. അത്ര കഠിനമായിട്ടുള്ള ജീവിതമാണ് ഇവർ ജീവിക്കുന്നത്. പക്ഷെ ഈ ജീവികൾ ഇത്രയും കഠിന ജീവിതം ജീവിച്ചിട്ടും നമ്മൾ കുറച്ച് സ്നേഹിക്കുമ്പോൾ ഭയങ്കര സ്നേഹമാണ്. എന്നുവെച്ചാൽ എത്ര ദിവസം കഴിഞ്ഞാലും ആ സ്നേഹത്തിന് ഒരു അവസാനമില്ലാത്ത സ്നേഹമാണ്, തിരമാല പോലെ വരുന്ന സ്നേഹമാണ്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട്, ഒരുപാട്. ഞങ്ങളുടെ ഷെൽട്ടറിൽ രണ്ട് മനുഷ്യർ വന്നിട്ട് ഒരു നായയെ, ഒരു ഡാഷോണ്ടിനെ രണ്ട് കൈയും രണ്ട് കാലും പിടിച്ചിട്ട് അകത്തോട്ട് വലിച്ചെറിഞ്ഞിട്ട് ഓടി രക്ഷപ്പെട്ടു. അപ്പം ആ നായയുടെ കണ്ണിൽ നിന്ന് കുടുകൂടാ ചോര വരികയാണ്. അപ്പം അതിനെ നമ്മളെടുത്ത് ശുശ്രൂഷിച്ച് ഞാൻ എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. അവൻ കുറേ കാലം എൻ്റെ കൂടെ ജീവിച്ചു. അവൻ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു. നമ്മൾ എന്ത് ചെയ്താലും ആ ഡിപ്രഷൻ അവന് പോകുന്നില്ല. കാര്യം എന്താ വെച്ചാൽ അതിന് അതിൻ്റെ വീട് മിസ് ചെയ്യാണ്. അതിനെ ഏതോ വീട്ടുകാർ വളർത്തിയിട്ട് അവർ ഉപേക്ഷിച്ചതാണ്. പക്ഷെ അവൻ ആ വീട്ടുകാരെ ഉപേക്ഷിച്ചിട്ടില്ല. അവൻ അതിൻ്റെ ഓർമ്മയിലാണ്. അപ്പൊ എപ്പം സ്കൂട്ടറിന്റെ ശബ്ദം കേൾക്കുന്നു, എപ്പം വണ്ടിയുടെ ശബ്ദം കേൾക്കുന്നു, ഈ നായ ഓടി ചെല്ലും, അവർ വന്നു എന്നാണ് അത് വിചാരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു നായ ഉണ്ടായിരുന്നു എനിക്ക്. ആ നായ ഒരു വല്ലാത്തൊരു ക്യൂർ ചെയ്യാൻ പറ്റാത്തൊരു അസുഖം വന്നിട്ടാണ് മരിക്കുന്നത്. ആ മരിക്കുന്ന സന്ദർഭത്തിൽ പോലും അത് ഓരോ തവണ ഒരു ഹോൺ കേൾക്കുമ്പോഴും അതിന്റെ അവസാനിക്കുന്ന അവശേഷിക്കുന്ന പ്രാണൻ വെച്ചും അത് നോക്കും. അപ്പൊ അത് ഈ ഉപേക്ഷിച്ച ആൾ അറിയുന്നുണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഉപേക്ഷിച്ച ആള് അയാൾക്ക് അയാളുടെ ഭാര്യയെന്നോ അയാളുടെ കുട്ടിയെന്നോ അയാളുടെ അമ്മയെന്നോ അയാളുടെ അച്ഛനെന്നോ ആ തരത്തിലുള്ള ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സറണ്ടേർഡ് സോളിനെ കിട്ടത്തില്ല. ഇപ്പൊ ഒരു അസുഖം എനിക്ക് വന്ന് ഞാൻ എന്റെ അസുഖത്തെ കുറിച്ച് മാത്രം ചിന്തിക്കൂ. ഈ ജീവി അതല്ല, ആ മറ്റേ വരും വരും വരും എന്നുള്ള പ്രതീക്ഷയല്ല. ഇതുപോലെ കുറേ മൃഗങ്ങളുണ്ട്, വളരെയധികം മൃഗങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുന്നവരുണ്ട്. ഈ അബാൻഡൻഡ് ആനിമൽസ് ആണ് ഏറ്റവും ദുരിതം. കാരണം അവര് ഒരു നല്ല ഹാപ്പി ലൈഫിൽ ലീഡ് ചെയ്തു, ആരൊക്കെയോ അവരെ സ്നേഹിച്ചു, ആരൊക്കെയോ അവരെ ഊട്ടി. ഒരു ദിവസം രാവിലെ നോക്കുമ്പോൾ തെരുവിലാണ്. അവർക്ക് എവിടെ പോകണമെന്നറിയില്ല, എന്ത് ചെയ്യണമെന്നറിയില്ല, ആഹാരം എവിടെ കിട്ടും, വെള്ളം എവിടെ കിട്ടും, വണ്ടികൾ അറിയില്ല. ഇങ്ങനത്തെ ഒരു സന്ദർഭത്തിൽ ഒരാൾ എടുത്തോണ്ട് പോകുമ്പോൾ അവരുടെ വിചാരം എന്താണെന്നറിയോ, എന്റെ വീട്ടുകാർക്ക് എന്തോ അപകടം പറ്റി, അതുകൊണ്ടാണ് അവരെന്നെ കാണാൻ വരാത്തത്. ഉപേക്ഷിക്കുന്നു എന്ന് ഒരു ജീവി മനസ്സിലാക്കില്ല. അതൊരു വല്ലാത്ത നമ്മളെ ബാധിക്കുന്ന കാര്യമാണ്. കാര്യം പരിപൂർണമായിട്ട് വിശ്വസിക്കുകയാണേ ഈ മനുഷ്യൻ എന്നെ ഉപേക്ഷിക്കില്ല എന്ന്, അത്രയും

0: വിശ്വാസം ഒരു മൃഗത്തിനെ സാധിക്കൂ, ഒരു മനുഷ്യന് സാധിക്കില്ല. ഇത് എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്, ഒരു അനുഭവമല്ല. അതുകൊണ്ട് ഞാനിത് ജനറൽ ആയിട്ട് പറഞ്ഞത്.
1: ഇപ്പോ തെരുവ് നായ്ക്കളുമായിട്ട് ബന്ധപ്പെട്ട സർക്കാർ നയങ്ങളിലും ചർച്ചകളിലൊക്കെ മാഡം ഒരുപാട് സജീവമാണല്ലോ. ഈ വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം എന്തെന്നാണ് മാഡം വിചാരിക്കുന്നത്?
0: എല്ലാ മൃഗങ്ങളായിട്ട് ബന്ധപ്പെട്ട ശാശ്വത പരിഹാരവും കോ എക്സിസ്റ്റൻസ് ആണ്. തെരുവ് നായ്ക്കളുടെ കേസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത് തദ്ദേശീയരായിട്ടുള്ള നായ്ക്കളാണ്, നമ്മുടെ നാടൻ നായ്ക്കളാണ്. എന്ന് വെച്ചാൽ ആരാണ് ഈ നാടൻ നായ്? നമ്മുടെ ആൻസെസ്റ്റർ, ഈ കെനൈൻ ആൻസെസ്ട്രിയില് ആ ലീനിയേജില് ഏറ്റവും അടുത്ത് നിൽക്കുന്നതാണ്. അപ്പൊ നമ്മളിപ്പോ വിദേശികൾ ഇവിടെ വരുമ്പോ, ഇവിടെ നമ്മൾ പൊതുവെ കാണുന്ന മാധ്യമങ്ങൾ പറയും, വിദേശികൾ വരുമ്പോൾ ഈ തെരുവ് നായ്ക്കളെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര അപമാനമാണ്. തിരിച്ചാണ് കേട്ടോ, ഈ വിദേശികൾ വന്നിട്ട് അവർ പറയും, ഞങ്ങൾക്ക് ഇതിനെ കൊണ്ടുപോകാൻ പറ്റുമായിരുന്നെങ്കിൽ ഇത്രയും നൂലാമാലകൾ നിയമത്തിന്റെ ഇല്ല ഞങ്ങൾ കൊണ്ടുപോയേനെ. കാരണം അവർക്ക് ഇതിനെ വളരെ ഒറിജിനൽ ആയിട്ടാണ് തോന്നുന്നത്. കാര്യം വൺ ഓഫ് ദ ഏൻഷ്യന്റ് ബ്രീഡ്സ് ആണ് നമ്മുടെ ഇവിടെയുള്ള നായകൾ. അപ്പൊ നമ്മൾ സംരക്ഷിക്കേണ്ടതാണ് ഇവരെ. നമ്മൾ വി ആർ ആക്ച്വലി സിറ്റിംഗ് ഓൺ എ ഗോൾഡ് മൈൻ. നമ്മളൊരു സ്വർണ്ണ ഖനിയിൽ ഇരിക്കുകയാണ്. കാര്യം ഇതൊരു ടൂറിസമായിട്ട് തന്നെ വികസിപ്പിക്കാം. ഇപ്പൊ കങ്കരു ഒക്കെ ഓസ്ട്രേലിയയിലെ ഒരു ടൂറിസം, അതുപോലെ തന്നെ നമ്മുടെ തദ്ദേശീയരായിട്ടുള്ള നായ്ക്കള് ഒരു ടൂറിസം പദ്ധതിയാണ്. അത് നമ്മൾ കൊന്നൊടുക്കുകയാണ് അതിന് പകരം. അപ്പൊ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ചാൽ, ഇവരിൽ സുഖമില്ലാത്ത നായ്ക്കളെ നമുക്ക് ഷെൽട്ടർ ചെയ്യുക, സുഖമുള്ള ഹാൻസം ആയിട്ടുള്ള യങ് ആയിട്ടുള്ള ആരോഗ്യമുള്ള നായ്ക്കളെ ഫീഡ് ചെയ്യുക, അവർക്ക് സ്റ്റെറിലൈസ് ചെയ്യുക, അവരെ വാക്സിനേറ്റ് ചെയ്യുക, അവരെ മെയിൻറ്റെയിൻ ചെയ്യുക, അവരോട് വളരെ മര്യാദയ്ക്ക് പെരുമാറുക. പല സ്ഥലങ്ങളിൽ ക്യാമ്പസുകളിൽ, ഞാനിപ്പോ ശാന്തിനികേതനിൽ ഇടയ്ക്ക് പോകും ഹസ്ബൻഡിന് ഓറിയന്റേഷൻ കോഴ്സുകൾ. അപ്പൊ ഞങ്ങൾ അവിടെ പോയി താമസിക്കുമ്പോൾ കാണുന്ന കാഴ്ച, ശാന്തിനികേതനിലെ ക്യാമ്പസുകളിൽ കുട്ടികളുടെ ഒപ്പം ക്ലാസ്സിലിരിക്കും നായ്ക്കള്. സാറുമാർ വരുമ്പോൾ പോഡിയത്തിലിരിക്കും, സാറിന്റെ കൂടെ നടക്കും, ആർക്കും ഒരു പ്രശ്നവുമില്ല. അപ്പൊ നമ്മൾ പഠിപ്പിക്കേണ്ടത്, ഒരു സ്കൂളിൽ ഒരു നായ വന്ന് പ്രസവിക്കുന്നു, ആ നായയെ നമ്മൾ സംരക്ഷിച്ചിട്ട് നമുക്ക് കുട്ടികളെ പഠിപ്പിക്കാൻ നല്ലൊരു മാർഗ്ഗമാണ്. നായ കണ്ടോ, നായയുടെ കുഞ്ഞുങ്ങളെ കണ്ടോ, അതെങ്ങനെ പരിപാലിക്കുന്നത് നോക്കൂ, അങ്ങനെ പറഞ്ഞ് ഒരു വലിയൊരു ജീവിത പാഠം പഠിപ്പിക്കുന്നതിന് പകരം ഭയങ്കര ഒരു ജന്തു വന്നിരിക്കുന്നു, അതിനെ നമ്മൾ ഇപ്പം മാറ്റണം, ആ ഒരു മനോഭാവം മാറുക. ഇതൊക്കെ ജീവികളാണ്, നമ്മളെക്കാളും നിഷ്കളങ്കരാണ്, നമ്മളെക്കാളും പാവങ്ങളാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന ദ്രോഹത്തിന്റെ ആയിരത്തിലൊരു അംശം മാത്രമേ ഇവർ ചെയ്യുള്ളൂ. ആ തിരിച്ചറിവോടുകൂടി അതിന് കൃത്യമായിട്ട് ABC പ്രോഗ്രാം എന്ന് പറഞ്ഞ ആനിമൽ ബർത്ത് കൺട്രോൾ പ്രോഗ്രാം ഉണ്ട്. അതിൽ ഒരു പ്രാവശ്യം സ്റ്റെറിലൈസ് ചെയ്യുക, പിന്നീട് പ്രസവിക്കില്ല, പിന്നെ വാക്സിനേറ്റ് ചെയ്യുക, എല്ലാ വർഷവും അവർക്ക് ഭക്ഷണം കൊടുക്കുക, കൃത്യമായിട്ട് ഒരു നേരം അവർക്ക് ഭക്ഷണം കൊടുക്കുക. ഭക്ഷണം വളരെ പ്രധാനമാണ്. ഭക്ഷണം കൊടുത്തില്ലെങ്കിൽ ഇവർക്ക് ഉറപ്പായിട്ടും ഇവർ അഗ്രസീവ് ആവും. ഭക്ഷണം കൊടുത്താൽ എവിടെയെങ്കിലും ചുരുണ്ട് കടന്നോളും. നേരെ തിരിച്ചാണ് ആൾക്കാർ വിചാരിക്കുന്നത്, ഭക്ഷണം കൊടുത്താൽ ഇതിവിടെ നിന്ന് പോവില്ല, അല്ലെങ്കിലും പോവില്ല. നായ ടെറിട്ടോറിയൽ ആണ്. ഇപ്പൊ നായെ നമ്മൾ ഭക്ഷണം കൊടുത്തില്ല എന്ന് വെച്ചിട്ട് അതിവിടെ നിന്ന് പോവില്ല, അത് ആ ടെറിട്ടറി സംരക്ഷിച്ചുകൊണ്ടിരിക്കും, വിശക്കുകയും ചെയ്യും. ഇപ്പൊ വിശക്കുന്ന ഒരു ജീവി ഗാർഡ് ചെയ്യുമ്പോൾ അതിന്റെ അഗ്രഷൻ കൂടുന്ന ആലോചിച്ച് നോക്കും അല്ലെ. ഒരാളൊരു കാവൽക്കാരനാണ്, അയാൾ ഭയങ്കര എക്സ്ട്രീംലി അഗ്രസീവ് ആവുമ്പോൾ അയാൾ എന്തും ചെയ്യും. അതേ അവസ്ഥയാണ് ഇപ്പം നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത്. കഴിഞ്ഞ 2016 മുതൽ എല്ലാ ദിവസവും നമ്മൾ ഫീഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ പീപ്പിൾ ഫോർ ആനിമൽസ് എല്ലാ ദിവസവും ഒരു ഏകദേശം 300 നായ്ക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മുടെ അനുഭവം വെച്ച് നോക്കുമ്പോൾ, പല റെസിഡൻഷ്യൽ ഏരിയയിലും ആൾക്കാർ വിളിച്ചു പറയും, ഇപ്പം എന്താ നിങ്ങൾ വരാത്തേന്ന് ചോദിക്കും. കാരണം ആദ്യകാലങ്ങളിലൊക്കെ ഇവിടെ വന്നാൽ നിങ്ങളെ കത്തിക്കും എന്ന് പറഞ്ഞ ആൾക്കാർ ഇപ്പം വിളിച്ച് ചോദിക്കും, നിങ്ങൾ വരുന്നില്ലേ, എല്ലാവരും പുറത്തിറങ്ങി നിൽക്കുന്നുണ്ട്, ഇന്ന് വണ്ടിയില്ലേ, ഇങ്ങനെ ചോദിക്കും. കാര്യം ആ ഡിഫറൻസ് വന്നു. ആഹാരം കഴിച്ചു കഴിഞ്ഞപ്പോൾ എത്ര ശാന്തരും സമാധാന ചിത്തരുമായി എന്നുള്ള തിരിച്ചറിവ് അവർ കാണുകയാണ്. അപ്പം നമുക്ക് ഈ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കൂ. അത് അക്സെപ്റ്റ് ചെയ്യുക. നമ്മൾ എത്ര മണിമാളിക താമസിച്ചാലും വിതൗട്ട് ദം നമുക്കൊരു എക്സിസ്റ്റൻസ് ഇല്ല.
1: മാഡം നേരത്തെ പറഞ്ഞ പോലെ തദ്ദേശീയമായിട്ടുള്ള നായ ഇനങ്ങളുണ്ടല്ലോ. അപ്പൊ നമുക്ക് മലയാളികൾക്ക് തദ്ദേശീയരായിട്ടുള്ള നായകളെ കാണുമ്പോൾ
0: വേണ്ട
1: വേണ്ട എന്തൊരു അറപ്പാണ്. പക്ഷെ ഡിഫറെന്റ് ആയിട്ടുള്ള ബ്രീഡൊക്കെ വരുമ്പോൾ പുതിയത് ഉണ്ടായി വരികയാണല്ലോ. ഇപ്പൊ നാച്ചുറൽ ആയിട്ട് ഉള്ളതിനെ അപേക്ഷിച്ച് നമ്മൾ കൃത്രിമമായി ഉണ്ടാക്കിയ നായ്ക്കൾക്ക് കിട്ടുന്ന പരിഗണന വേറെയാണ്. അപ്പൊ നമ്മൾ കൺവീനിയന്റ് ആണെങ്കിൽ അവരെ നമ്മളൊരു ഫാമിലി മെമ്പറിനെ പോലെയൊക്കെ നമ്മൾ കൂടെ കൂട്ടുന്നുണ്ട്. അപ്പം ഇത്തരത്തിൽ പുതിയ പുതിയ ബ്രീഡ്സ് ഉണ്ടാകുന്നത് ശരിക്കും അവരെ ടോർച്ചർ ചെയ്യുന്നതാണ്.
0: അതെ അതെ, ബ്രീഡിംഗ് എന്ന് പറയുന്നത് വലിയ തോതിലുള്ള ഒരു ക്രൂവൽറ്റിയാണ്. കാര്യം നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്, രണ്ടു തരം ഇനങ്ങളെ ചേർത്തിട്ട് ഒരെണ്ണത്തിനുണ്ട്, അവ എന്തായി തീരും നമുക്ക് അറിയില്ല. ഈ രണ്ടിനത്തിനെ ചേർത്തിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന ക്യാരക്ടറിസ്റ്റിക്സ് എന്താ, ഇതൊന്നും നമ്മൾ അറിയാതെ നമ്മൾ കളിച്ചു നോക്കുകയാണ്. ഇത് ചെയ്താൽ എങ്ങനെയുള്ള വരും കാര്യം എന്താ, അതിനകത്ത് വലിയ തോതിലുള്ള പൈസയുണ്ട്. ഇപ്പൊ എത്ര ഡിഫറെന്റ് ഡിഫറെന്റ് ബ്രീഡ്സിനെ തമ്മിൽ മിക്സ് ചെയ്താൽ എത്ര ഡിഫറെന്റ് ആയിട്ടുള്ള യുണീക്ക് ആയിട്ടുള്ള ഇനങ്ങളെ ഉണ്ടാക്കുമോ അത്രയനുസരിച്ചിട്ട് കൂടും. ഈ വിദേശ ഇനത്തിനെ പലർക്കും മാനേജ് പോലും ചെയ്യാൻ പറ്റില്ല. ഉദാഹരണമായിട്ട് സെയിന്റ് ബെർണാർഡ്, സെയിന്റ് ബെർണാർഡ് എന്ന് പറഞ്ഞൊരു ഇനം ഹസ്കി, ഇതൊക്കെ ആർട്ടിക്കിൽ ജീവിക്കുന്നതാണ്. എന്ന് വെച്ചാൽ എത്രയോ -degrees ഉള്ള തണുപ്പിൽ ജീവിക്കേണ്ട ജീവിയാണ് നമ്മളിവിടെ 37° ചൂടില് 40° ചൂടില് കൊണ്ടുവന്നിടുന്നത്. ഇതിനെ എത്ര പേർക്ക് AC മുറി കടത്താൻ പറ്റും? മാസം 10,000 രൂപ ശമ്പളമുള്ള ആൾക്കും സെയിന്റ് ബെർണാർഡ് മതി. ആ സെയിന്റ് ബെർണാർഡ് അനുഭവിക്കുന്ന ടോർച്ചർ, നമ്മുടെ ചൂടത്ത് നിൽക്കുന്നു, അതിന് പറ്റിയ ഭക്ഷണമല്ല നമ്മൾ കൊടുക്കുന്നത്, വളരെ പെട്ടെന്ന് അസുഖം വരും.

0: അസുഖം വരുമ്പോൾ ഇതിനെ ചികിത്സിക്കണമെങ്കിൽ നല്ല കാശാവും, അത് പ്രൊലോങ്ഡ് ആയിട്ടുള്ള ചികിത്സ വരും. ഇങ്ങനത്തെ സന്ദർഭം വരുമ്പോൾ അവരെന്താ ചെയ്യുക, ഈ മൈനസ് ഡിഗ്രിയിൽ ജീവിക്കാൻ ഉദ്ദേശിക്കപ്പെട്ട ജീവിയെ കൊണ്ടുവന്ന് നാഷണൽ ഹൈവേയിൽ കളയും. അപ്പൊ അതിന് ഒരു രക്ഷയില്ല. അപ്പൊ ഇത് നമ്മുടെ ഒരു പൊങ്ങച്ച സ്വഭാവം മാത്രമാണ്. നമ്മുടെ നാടൻ നായ്ക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലൈമറ്റിൽ പറ്റും. നമ്മൾ കഴിക്കുന്ന കപ്പയും ചോറും ധാരാളം മതി. ചോറും മീനും കൂടെ കൊടുത്താൽ സന്തോഷം, ആശാൻ പിന്നെ ഖുഷിയായിട്ട് ജീവിച്ചോളും. അതിഭയങ്കരമായ ഇമ്മ്യൂണിറ്റി പവറാണ്. അതുകൊണ്ടാണ് ഇപ്പോഴും തെരുവ് നായ്ക്കൾ ഇവിടെ ഉള്ളത്. ഈ പറയുന്ന എല്ലാ ബ്രീഡ് ഡോഗ്സിനേക്കാളും ബുദ്ധി കൂർമ്മത വളരെ കൂടുതലാണ്. ഭാഷ മനസ്സിലാക്കാനുള്ള കപ്പാസിറ്റി വളരെ ഹൈ ആണ്. ഒരു കാര്യം പറഞ്ഞാൽ എന്റെ പട്ടികളൊക്കെ ഒരു മുഴുനീള സെന്റൻസ് മനസ്സിലാവും. പിന്നെ നമ്മളെ ഗാർഡി എന്ന സ്വഭാവം വളരെ കൂടുതലാണ്. നമുക്കൊരു പ്രൊട്ടക്ടറാണ്. നമുക്ക് ഈ CCTV സെക്യൂരിറ്റി അലാം ഒന്നും വേണ്ട, ഒരു നായ ഉണ്ടെങ്കിൽ. അപ്പൊ ഇത്രയും അധികം കപ്പാസിറ്റീസും ഇത്രയും അധികം അപ്പൻഡിക്സും ഒക്കെ ഉള്ള നായകളെയാണ് നമ്മൾ റോഡിയിട്ടിട്ട് ആ കാശ് ചെലവാക്കുന്ന പോട്ടെ, അവർക്ക് സമാധാനം ഇല്ല. ഈ നായകൾക്ക് സുഖമല്ല നമ്മുടെ കൂടെ ഉള്ള ജീവിതം. അവര് ഏതെങ്കിലും സ്കാൻഡിനേവിയൻ കൺട്രീസിലൊക്കെ ജീവിക്കുക, ആർട്ടിക്കിൽ ജീവിക്കുക, ആൽപ്സിൽ ജീവിക്കേണ്ട ജീവിയൊക്കെ എടുത്തോണ്ട് ഇവിടെ കൊണ്ടുവന്നിരിക്കുക. അതുപോലെ പേർഷ്യൻ കാറ്റ്സിനും അതേ, ഇവിടെ പറ്റുകയില്ല. ഇത് എന്തിനാണ് ഇതിനെങ്ങനെ വെക്കുന്നതെന്ന് എനിക്കറിയില്ല. അതിങ്ങനെ ഡമ്പായിട്ട് ഇങ്ങനെ ഇരിക്കും അല്ലെ, ഒരു അനക്കവും ഇല്ല. ഒരു പാവ ഇവിടെ ഇപ്പൊ ഇങ്ങനെ വെച്ചാൽ ഈ മൊത്തം ഉടനീളം സെഷനിൽ അത് അനങ്ങൂല, അത് അവിടെ ഇരിക്കും. അതേസമയം മറ്റേ കാറ്റ്സ് ആണെങ്കിലോ ഇരിക്കും അത്. അപ്പൊ നമ്മൾ ചെയ്യുന്ന ദ്രോഹം തന്നെയാണ്. നമ്മുടെ പൊങ്ങച്ചത്തിന് വേണ്ടി നമ്മൾ ഈ ജീവികളെ ശരിക്കും എക്സ്പ്ലോയിറ്റ് ചെയ്യാണ്.
1: ഇത്തരം സാമൂഹികമായിട്ടുള്ള വിഷയങ്ങളിൽ ഇടപെടുമ്പോൾ ഒരുപാടധികം വിമർശനങ്ങൾ നേരിടേണ്ടി വരാറുണ്ടല്ലോ. ദിവസവും ഇങ്ങനെ ഓൺലൈനിൽ കൂടെയൊക്കെ ആയപ്പോ ഇപ്പോ ഒരുപാടധികം നേരിട്ട് നമ്മൾ ആക്രമിക്കാം എന്നുള്ള
0: അതെ.
1: അപ്പൊ ഇത് എങ്ങനെയാണ് ഈ വിമർശനങ്ങളെ മാഡം നേരിടുന്നത്?
0: അയ്യോ, ഇപ്പൊ ഞാനത് വളരെ യൂസ്ഡ് ആണ്.
1: ആദ്യകാലങ്ങളിലൊക്കെ വളരെയധികം
0: തെറി പറയുമ്പോ വിഷമം തോന്നും. നമ്മുടെ പ്രൈവസിയിലേക്കും ഒക്കെ കടന്നു കയറ്റി. ഇപ്പൊ അതൊന്നും ഒരു പ്രശ്നമല്ല. കാര്യം ഇപ്പം ഇതൊരു സോഷ്യൽ സ്ട്രക്ചറാണെന്ന് എനിക്ക് മനസ്സിലായി. കാര്യം മനുഷ്യര് ഇപ്പൊ ഒരാള് പറയുന്നത് ഇഷ്ടമാവുന്നില്ലെങ്കിൽ ആൾക്കാർ തെറി അങ്ങ് പറയുകയാണ്. കാര്യം ആ ഒരു ഫ്രീഡം അതിനകത്ത് കിടക്കുകയാണെങ്കിൽ തെറി പറഞ്ഞിട്ട് പോവാം. ഒരു പരിചയം വേണ്ട. ഈ സ്ത്രീ ആരാണ്, എന്താണ് അവരുടെ ജീവിത പശ്ചാത്തലം, എന്താണ് അവർക്ക് ഈ പറയുന്ന കാര്യങ്ങളിൽ ഇന്റഗ്രിറ്റി ഉണ്ടോ, അതൊന്നും ഒരു ക്വസ്റ്റ്യൻ അല്ല. എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യം ഞാൻ കേട്ടു, അതുകൊണ്ട് ദാ കിടക്കുന്നു, തെറി പറഞ്ഞിട്ട് പോവാം. അപ്പൊ ഞാൻ ഇമ്മ്യൂണാണ്.
1: നമുക്ക് അടുത്ത പാട്ടിലോട്ട് പോയാലോ.
0: പൂമാല പൂങ്കുഴലി, ഇത് നീലപൊന്മാൻ എന്നുള്ള ചിത്രം, സലീൽ ചൗധരി വയലാർ രചന, ജാനകി പാടിയത്. ഇത് സലീൽ ചൗധരിയുടെ ആ വളരെ വളരെ ടിപ്പിക്കൽ ഒരു പാട്ടാണ്. ആ ഒരു വങ്കനാടിന്റെ ആ ഫോക്ക് ലോറും തുഴയുമ്പോഴുള്ള ആ പാട്ടും ആ ഒരു പാശ്ചാത്യവും ഇന്ത്യൻ ആയിട്ടുള്ള ഒരു ക്ലാസിക്കും എല്ലാം കൂടെ ചേർന്നതാണ്. ഇത് കേട്ടാൽ അപ്പം ഞാനൊരു കാടിനകത്തെത്തും.
1: കേട്ടിട്ട് തിരിച്ചു തരാം.

0: ഇപ്പോൾ ജീവിതത്തിലെ പല ഘട്ടങ്ങളിലൂടെ മാഡം കടന്നു പോയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതിൽ നിന്നൊക്കെ മനസ്സിലായ ഒരു ജീവിത പാഠം എന്താണെന്ന് ചോദിച്ചാൽ പറയാൻ പറ്റുമോ?
1: ഞാൻ മനസ്സിലാക്കിയ ഒരു പാഠം എന്ന് പറഞ്ഞാൽ ഓപ്പൺനെസ് ആണ്. ബി ഓപ്പൺ ടു ദ ലൈഫ്. ഞാൻ ഇങ്ങനെയും ജീവിക്കൂ എന്ന് വെക്കരുത്. ഞാൻ ഇപ്പൊ തന്നെ നേർവര പോലെ ഞാൻ പഠിച്ചു, കല്യാണം കഴിച്ചു, കുട്ടികളുണ്ടായി, ഞാൻ റിട്ടയർ ചെയ്തു, കുറെ കാര്യങ്ങൾ ചെയ്തു, അങ്ങനെയല്ല. ജീവിതം എന്താണോ കൊണ്ടുവരുന്നത് അത് നല്ലതോ ചീത്തയോ നന്മയോ തിന്മയോ എന്തോ ആയിക്കോട്ടെ, അതിനോട് നമ്മൾ പ്രതികരിക്കരുതെന്നല്ല. പ്രതികരിക്കാം, അത് നമ്മുടെ റൈറ്റാണ്. പക്ഷെ ആ ഒരു എന്താ പറയുക, എൻ്റെ ജീവിതം ഇങ്ങനെ ആയിരിക്കും എന്ന് വിചാരിക്കരുത്. ഇതുപോലെ അങ്ങ് പോകണം അങ്ങനൊന്നും അല്ല. ഇതുപോലൊന്നും പോകണ്ട, കുറെ വരട്ടെ, എന്തായാലും കുറച്ചു കാലമല്ലേ ഉള്ളൂ. നമ്മള് 90 വയസ്സുവരെ ജീവിക്കുന്ന ആളും എത്ര ദിവസം ജീവിക്കും? വളരെ കുറച്ച് ദിവസമല്ലേ ജീവിക്കുന്നുള്ളൂ. ആ ജീവിതത്തിനകത്ത് നമുക്ക് മാക്സിമം എക്സ്പ്ലോർ ചെയ്യാം, മാക്സിമം കാര്യങ്ങൾ വരട്ടെ, മാക്സിമം നമുക്ക് കാണാം കേൾക്കാം, നല്ലതും വരട്ടെ ചീത്തയും വരട്ടെ എല്ലാം വരട്ടെ. പക്ഷെ നമ്മുടെ ഒരു അടിസ്ഥാന സ്വത്വം ഉണ്ടല്ലോ, ആ സ്വത്വത്തിൽ നിൽക്കണം. ആ സ്വത്വം വിട്ടുകളയരുത്. അത് എന്താണെന്നുള്ളത് അവനവന് മാത്രമേ അറിയുള്ളൂ. അവിടെ നിന്നുകൊണ്ട് ഇതെല്ലാം വരുകയും പോവുകയും ചെയ്യുന്നത് വന്നു പൊയ്ക്കോട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കുക തന്നെ വേണം, കരയേണ്ടടുത്ത് കരയുക, ചിരിക്കേണ്ടടുത്ത് ചിരിക്കുക, ദേഷ്യം വന്ന് ബഹളം കൂട്ടേണ്ടടുത്ത് ചെയ്യണം അത്. പക്ഷെ അത് ചെയ്യുമ്പോഴും നമ്മുടെ അകത്തൊരു നിർമ്മമത്വം വേണം. അതേസമയം നമ്മൾ ഒന്നിനെയും അടയ്ക്കണ്ട എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
0: അവനവനായിട്ടിരിക്കുന്ന സമയത്തും നമ്മൾ ജീവിതത്തോട്
1: ഓപ്പൺ ആയി
0: തുറന്ന
1: സമീപനം നടത്തുക. അത് നമ്മളോട് മാത്രമല്ല, എല്ലാ മനുഷ്യരിലും സാധ്യതകളുണ്ട്. എല്ലാവരും നമ്മുടെ സാധ്യതയാണ് അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ സാധ്യതകളും നമ്മൾ ഓപ്പൺ ആക്കി വെക്കുക എന്നുള്ളതാണ്.
0: ഇപ്പോ സ്ത്രീപക്ഷ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഇന്നത്തെ സ്ത്രീയോട് പറയാനുള്ള കാര്യം എന്താണ്?
1: സ്ത്രീ ആയിട്ട് മാത്രം ചുരുങ്ങരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ സ്ത്രീ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഉടലാണ്, നമ്മുടെ ഉടല്, നമ്മുടെ മനസ്സ്. അത് മാത്രമല്ല നമ്മള് ശരിക്കും ഒരു ജീവനാണ്. ഇപ്പൊ ജീവൻ അനന്ത സാധ്യതകളുണ്ട്. നിങ്ങൾക്ക് പുരുഷനായിട്ടും പെരുമാറാം, സ്ത്രീയായിട്ടും പെരുമാറാം, ഈ പറഞ്ഞാലും മൃഗമായിട്ടും പെരുമാറാം, മരമായിട്ടും പെരുമാറാം. നമ്മുടെ അനേകമായിട്ടുള്ള നമ്മുടെ പോസിബിലിറ്റീസിനെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം. എന്നാൽ നിങ്ങൾ സ്ത്രീ തന്നെ ആയിരിക്കുകയും ചെയ്യും. അതാണ് അതിന്റെ ഏറ്റവും ഭയങ്കര ബ്യൂട്ടി. നമുക്ക് സ്ത്രീ അല്ലാതാവാൻ ഇനി പറ്റില്ലല്ലോ. നമ്മൾ സ്ത്രീയായിട്ട് ജനിച്ചു, നമ്മൾ സ്ത്രീ സ്വത്വത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നു. അടുത്ത് നിൽക്കുന്നുണ്ടെങ്കിൽ സ്ത്രീക്ക് വേണ്ടി മാത്രം നിലകൊള്ളാതെ എല്ലാറ്റിനും വേണ്ടിയിട്ട് നിലകൊള്ളുക എന്നുള്ളതാണ്.
0: പരിഭാഷ എന്ന് പറയുന്നത് ഇപ്പോൾ കേവലം ഒരു ഭാഷാ മാറ്റം മാത്രമല്ലല്ലോ, അതൊരു സംസ്കാരത്തിന്റെ കൈമാറ്റം കൂടെയാണല്ലോ. ഇപ്പൊ മലയാള വിവർത്തന ശാഖയുടെ ഇന്നത്തെ വളർച്ച എങ്ങനെ വിലയിരുത്തുന്നു?
1: ഞാനിപ്പോ വിവർത്തന കൃതികൾ വായിക്കുമ്പോൾ ഒരുപാട് വിവർത്തകരുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു കുറെ കൂടെ ആൾക്കാര് ഭാഷയിൽ ശ്രദ്ധിക്കണം എന്ന് എനിക്ക് തോന്നുന്നു. മൊഴിമാറ്റം നടത്തുമ്പോൾ ഭയങ്കര റാൻഡം ആയിട്ട് ചെയ്യരുത്. ഇപ്പൊ നമ്മളൊരു പുസ്തകം എടുക്കുമ്പോൾ, ഇപ്പൊ ജാപ്പനീസ് ആണ് ഭാഷ എടുക്കുന്നത്, നമ്മൾ ജപ്പാന്റെ സംസ്കൃതിയെ കുറിച്ചൊന്നും ഇപ്പൊ വായിക്കേണ്ട ആവശ്യം പോലുമില്ല. വി കൻ ആക്ച്വലി സീ ഇറ്റ്, വിഷ്വലി അവൈലബിൾ ആണ്. നമ്മുടെ ആ സംസ്കാരത്തെ കുറിച്ച് പരിചയപ്പെടണം. അതിന്റെ വേറെ കൃതികൾ വായിക്കണം, കവിതകൾ, പ്രത്യേകിച്ച് കവിതകൾ വായിക്കും. ഞാനിപ്പോ ഒരു നോവല്, ജാപ്പനീസ് നോവല് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ജപ്പാനിലെ കവിതകൾ വായിക്കുക, തമാശകൾ വായിക്കുക. അപ്പൊ ഇതൊക്കെ വായിക്കുമ്പോൾ ഉണ്ടല്ലോ നമുക്കൊരു ഒരു ഗ്ലിംസ് കിട്ടും. ചുമ്മാ തുറന്നു വെച്ച് എഴുതരുത്. മൊഴിമാറ്റം എന്ന് പറയുന്നത് അങ്ങനേ ചെയ്യുന്നത് ഭയങ്കര ബോറാണ്. ഒരു ഭാഷയ്ക്ക് ഒരു സ്ട്രക്ചറുണ്ട്, സ്ട്രക്ചർ ഭയങ്കര ലൂസായിരിക്കണം. പക്ഷെ കാര്യം കണ്ടന്റ് അതിനകത്ത് വേണം. കണ്ടന്റ് നമ്മളെ എങ്ങനെ അത് ബാധിച്ചോ അതേപോലെ ഞാൻ മലയാളത്തിൽ എഴുതുമ്പോഴും മറ്റേയാളെ ബാധിക്കണം. അപ്പൊ അതിന് നമ്മൾ സ്ട്രക്ചറിൽ പിടിച്ചോണ്ടിരുന്നാൽ ശരിയാവില്ല. സ്ട്രക്ചർ വിട്ടുകളയുക, എഴുത്തിന്റെ ഭാഷയുടെ ശക്തിയിൽ കൂടുതൽ ശ്രദ്ധിക്കുക, ആ സംസ്കാരത്തെ കൂടുതൽ നന്നായിട്ട് മനസ്സിലാക്കുക.
0: അടുത്ത പാട്ട്
1: പോക്കുവെയിൽ പൊന്നുരുകി എന്നുള്ള പാട്ടാണ്. ചില്ല് എന്നുള്ള ചിത്രത്തിൽ വേണു നാഗവള്ളിയെ മാത്രം ഓർമ്മ വരുന്ന ഒരു പാട്ടാണ്. എം ബി ശ്രീനിവാസൻ, രചന ONV, പാടിയത് യേശുദാസ്.

0: വിവർത്തനം ചെയ്യുന്ന കൃതികളിലെ ആത്മാവിനെ തൊട്ടറിയുന്നത് പോലെ തന്നെ ജീവിതത്തിൽ താൻ വിശ്വസിക്കുന്ന നിലപാടുകൾക്കായി ഉറച്ചു നിൽക്കാനും അനീതിക്കെതിരെ ശബ്ദമുയർത്താനും പ്രകൃതിയെയും സഹജീവികളെയും സ്നേഹിക്കാനും തുടർന്നു വരുന്ന സാഹിത്യ സാമൂഹിക ഇടപെടലുകൾ കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. എല്ലാവിധ ആശംസകളും. തിരക്കുകൾക്കിടയിലും വന്ന ഇത്രയും വിശേഷങ്ങളും ഇഷ്ടഗാനങ്ങളും പങ്കുവച്ചതിന് നന്ദി പറയുന്നു. നന്ദി, നമസ്കാരം.
1: വളരെ സന്തോഷം ആശ. ആകാശവാണിക്ക് പ്രത്യേകം നന്ദി. നന്നായിരിക്കട്ടെ.
2: എഴുത്തുകാരിയും മൃഗാവകാശ പ്രവർത്തകയുമായ ശ്രീദേവി എസ് കറുത്ത പങ്കെടുത്ത പരിപാടിയുടെ അവസാന ഭാഗമാണ് ഞാൻ എന്റെ പ്രിയഗാനങ്ങളിൽ ഇതുവരെ കേട്ടത്. ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ. നിർവഹണം MS ആശ. നിർവഹണ സഹായം വിഷ്ണുമോഹൻ വെള്ളനാട്.
3: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ വീതം. 20 പേർക്ക് ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് September 26.
4: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
5: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി.
6: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.

0: ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി, ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ.
1: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35. പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളയാണി ജംഗ്ഷൻ, തിരുവല്ലം, ശ്രീകാര്യം, മണ്ണത്തല. സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ.
2: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഒവേറിയൻ അഥവാ അണ്ടാശയ ക്യാൻസർ എന്ന വിഷയമാണ് ഇന്ന് റേഡിയോ ഹെൽത്ത് ചർച്ച ചെയ്യുന്നത്. എന്താണ് അണ്ടാശയ ക്യാൻസർ? ഇതിന്റെ ലക്ഷണങ്ങൾ എങ്ങനെ തിരിച്ചറിയാം? ഈ രോഗത്തിന്റെ പരിശോധനയും ചികിത്സയും എങ്ങനെയാണ് തുടങ്ങിയ സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയിലെ കൺസൾട്ടന്റ് റേഡിയേഷൻ ഓങ്കോളജിസ്റ്റായ ഡോക്ടർ അൻസർ സുഹത് സേബ്. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. അണ്ടാശയ ക്യാൻസറിൽ സാധാരണ കണ്ടുവരാറുള്ള ലക്ഷണങ്ങൾ എന്തെല്ലാമാണ്?
2: ഒന്ന് പറയുകയാണെങ്കിൽ, ലോകത്ത് മൊത്തമുള്ള ക്യാൻസറുകൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ഏഴാമത്തെ ഏറ്റവും പ്രധാനമായ, ഏറ്റവും സർവ്വസാധാരണമായി കണ്ടുവരുന്ന ക്യാൻസറാണ് ഒവേറിയൻ ക്യാൻസർ. ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട മരണങ്ങൾ എടുത്തു നോക്കുമ്പോൾ എട്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മരണകാരണമായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, പലപ്പോഴും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റേജിലായിരിക്കും, ഘട്ടത്തിലായിരിക്കും ഈ അസുഖം കണ്ടുപിടിക്കുന്നത്. കാരണം തുടക്കത്തിൽ സ്റ്റേജ് വൺ ഡിസീസിൽ അധികം രോഗലക്ഷണങ്ങളൊന്നും ഉണ്ടാകണമെന്ന് തന്നെയില്ല. സ്റ്റേജ് രണ്ടാകുമ്പോഴേക്കും ഒവറി എന്ന് പറഞ്ഞാൽ അറിയാലോ, ഓവുലേഷനാണ്, അണ്ഡവിസർജനമാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ അണ്ഡവിസർജന സമയത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, വേദന, ആർത്തവചക്രത്തിൽ വരുന്ന വ്യത്യാസങ്ങൾ, ആർത്തവചക്രത്തിൽ നിന്ന് വ്യത്യസ്തമായി അല്ലെങ്കിൽ അതിൽ നിന്ന് വിഭിന്നമായി ഉണ്ടാകുന്ന ബ്ലീഡിങ്, അബ്ഡമിനൽ ഫുൾനെസ്, അതായത് വയറൊന്ന് ഫുള്ളായിട്ട് തോന്നും, അങ്ങനെയായിരിക്കും ആദ്യമായിട്ടുള്ള ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടുക. അപ്പോൾ വയറ് ഫുള്ളായിട്ട് വരുമ്പോഴേക്കും സാധാരണ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുണ്ടാകും. വയറെപ്പോഴും ഫുള്ളായിട്ടിരിക്കുമ്പോൾ ഭക്ഷണം കഴിക്കാൻ സ്വാഭാവികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള ഒരു രോഗലക്ഷണങ്ങളുള്ള ഒരാൾ സാധാരണയായിട്ടൊരു സ്കാൻ ചെയ്യുമ്പോൾ ചിലപ്പോൾ യാദൃച്ഛികമായി കണ്ടുപിടിക്കുന്ന ഒരു ക്യാൻസർ ആയേക്കാം ഒവേറിയൻ ക്യാൻസർ. പക്ഷെ മൂന്നാം ഘട്ടമാകുമ്പോൾ, ഓവറി എന്ന് പറയുന്നത് ഉദരഭിത്തിക്ക് അകത്ത് സ്ഥിതി ചെയ്യുന്ന, അതായത് ഇൻട്രാ അബ്ഡമിനൽ ഓർഗനാണ്, ഇൻട്രാ പെരിട്ടോണിയൽ ഓർഗനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പെരിട്ടോണിയത്തിൻ്റെ ഒരു കവറേജ് അതിനുണ്ട്. അപ്പോൾ ഓവറിയിൽ ഒരു അസുഖം ഉണ്ടാകുമ്പോഴേക്കും, അണ്ടാശയത്തിൽ ഒരു അസുഖം ഉണ്ടാകുമ്പോഴേക്കും അത് ഉദരഭിത്തിയെയും ചെറുതായിട്ട് ബാധിക്കുന്നതാണ്. ഉദരഭിത്തിയിൽ അത് രണ്ട്, ഉദരഭിത്തിയുടെ രണ്ട് ലെയറുകൾക്കിടയിൽ ഫ്ലൂയിഡ് കളക്ഷൻ ഉണ്ടാകുകയും സ്രവം കളക്ട് ചെയ്യുകയും ആ സ്രവം കാരണം ഒരു പിന്നെയും ആ ഫുൾനെസ്, നേരത്തെ പറഞ്ഞ ആ ഫുൾനെസ് കുറച്ചുകൂടി വർദ്ധിക്കുകയും അത് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാകുകയും ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ഒരു അൾട്രാസൗണ്ട് സ്കാനിൽ കൂടി കൃത്യമായി രോഗനിർണയം നടത്താനാകും. ഒരു വലിയ സ്വെല്ലിംഗ് അതിനകത്ത് കാണുന്നു, അഡിനക്സൽ മാസ് എന്നാണ് മെഡിക്കൽ ഭാഷയിൽ തന്നെ പറയുക. അഡിനക്സൽ മാസ് എന്ന് പറഞ്ഞാൽ ഒരു ഓവറിയും ഓവറിയുടെ അണ്ടവിസർജിനി കുഴലുകൾ, അണ്ടവാഹിനി കുഴലുകളും, അതേപോലെ തന്നെ അവിടെ അതിൻ്റെ അനുബന്ധ അവയവങ്ങളും അതിൻ്റെ ലിഗമെൻസും എല്ലാം കൂടി ചേർന്നുള്ള ആ ഒരു അപ്പാരറ്റസിനെയാണ് നമ്മൾ അഡിനക്സ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു അഡിനക്സൽ മാസായിട്ടാണ് നമുക്ക് പലപ്പോഴും സ്കാനിങ്ങിൽ കിട്ടുക. അൾട്രാസൗണ്ടിൽ കിട്ടാത്ത മുഴകൾ പലപ്പോഴും കോൺട്രാസ്റ്റ് എൻഹാൻസ് സി ടി സ്കാനിലോട്ട് പോകേണ്ടി വരും. പക്ഷേ കോൺട്രാസ്റ്റ് എൻഹാൻസ് സി ടി സ്കാനിലും കൂടി വ്യക്തമല്ലാത്ത മുഴകൾ ചിലപ്പോൾ എം ആർ ഐ വരെ ചെയ്യേണ്ടി വരും. എന്തായാലും സർജറിക്ക് മുമ്പായിട്ട് ഒരു എം ആർ ഐ ചെയ്ത് ആ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുന്നൊരു ഘട്ടത്തിലാണോ അഥവാ ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട്, ആ ട്യൂമറിൻ്റെ സ്വഭാവം, അതിൻ്റെ ഘട്ടം, ഇതൊക്കെ മനസ്സിലാക്കി ഒരു ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചുള്ള ഒരു തീരുമാനമെടുക്കാൻ വേണ്ടി നമുക്ക് നമ്മളെ പര്യാപ്തമാക്കുന്നത്, നമുക്ക് ഒരു സൂചന, ദിശാസൂചിക നൽകുന്നത് എപ്പോഴും സി ടി സ്കാനോ എം ആർ ഐയോ ആണ്.
1: ഈ രോഗം ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് സർ?
2: ശരിക്കും പറഞ്ഞാൽ ജനിതകപരമായിട്ടുള്ള കാരണങ്ങളുണ്ട്. അതായത് ചിലപ്പോൾ ചില ഫാമിലികളിൽ കൂടുതലായിട്ട് ഒവേറിൻ ക്യാൻസർ കണ്ടുവരുന്നു. ഒവേറിൻ ക്യാൻസർ മാത്രമല്ല, ഒവേറിൻ ക്യാൻസർ കണ്ടുവരുന്ന ഫാമിലിയിൽ അവരുടെ രക്തബന്ധുക്കളിൽ ഗർഭാശയ ക്യാൻസറും അതുപോലെ ബ്രസ്റ്റ് ക്യാൻസറും മാറിൻ്റെ ക്യാൻസറും, ഇത് മൂന്നും കൂടി ഒരു സിൻഡ്രോം പോലെയാണ് കാണുന്നത്. അതിൽ ബ്രസ്റ്റ് ക്യാൻസറും ഒവേറിയൻ ക്യാൻസറും കൂടെ ചേർന്നുള്ള സിൻഡ്രോമിന് ലിഞ്ച് സിൻഡ്രോം എന്നാണ് നാമകരണം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ചില ഫാമിലീസ്, അപ്പോൾ ആ രക്തബന്ധുക്കൾക്ക്, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാളിൽ അണ്ടാശയ ക്യാൻസർ സ്ഥിരീകരിച്ചാൽ അയാളുടെ രക്തബന്ധുക്കളിൽ അണ്ടാശയ ക്യാൻസർ മാത്രമല്ല ഗർഭാശയ ക്യാൻസറും മാറിൻ്റെ ക്യാൻസറും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് കണക്കാക്കി സ്ക്രീനിങ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതാണ് പാരമ്പര്യ ഘടകത്തിൻ്റെ പ്രാധാന്യം. അതുപോലെ തന്നെ ഓങ്കോജീൻസ് എന്നറിയപ്പെടുന്ന ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ട്, നമ്മുടെ എല്ലാവരുടെ ശരീരത്തിലും ഉണ്ട്. അതിന് നമ്മുടെ സാധാരണ ശരീരത്തിൽ അതിന് പലതരം ധർമ്മങ്ങളുമുണ്ട്. അതിൻ്റെ ഘടനാ വ്യതിയാനം വരുന്ന ഒരവസരത്തിൽ അത് ചിലപ്പോൾ കോശങ്ങളെ അമിത വിഭജനശേഷി വരുത്തുകയും ആ അമിത വിഭജനശേഷിയുള്ള കോശങ്ങൾ പലപ്പോഴും ക്യാൻസറിലേക്ക് ലീഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതാണ് ഈ ഓങ്കോജീൻ മ്യൂട്ടേഷൻ എന്ന് പറയുന്നതാണ് രണ്ടാമത്തെ കാരണം. പിന്നെ എപ്പോഴും ഉണ്ടാകുന്ന അണുബാധ. സാധാരണ പലപ്പോഴും സ്ത്രീകളിൽ ജനനേന്ദ്രിയ ഭാഗത്തിലെ ആരോഗ്യത്തിൻ്റെ അല്ലെങ്കിൽ ശുചിത്വത്തിൻ്റെ ഒരു കുറവ് കാരണം പലപ്പോഴും അവിടെ ശുചിത്വം നല്ല രീതിയിൽ കീപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഇൻഫെക്ഷൻ എപ്പോഴെപ്പോഴും ഇൻഫെക്ഷൻ ഉണ്ടാകുമ്പോൾ ആ അണുബാധ കാരണം ഊഫ്രൈറ്റിസ് എന്നൊരവസ്ഥ, അത് ഓവറിയുടെ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നു. അത് പലപ്പോഴായിട്ടുണ്ടാകുമ്പോൾ അവിടെ ഒരു കോൺസ്റ്റന്റ് സോഴ്സ് ഓഫ് ഇറിറ്റേഷൻ ഉണ്ടാകുന്നു. അത് ഒരു സിസ്റ്റ് അല്ലെങ്കിൽ നിർദോഷമായിട്ടുള്ള മുഴയായിട്ട് മാറുന്നു. ആ നിർദോഷമായിട്ടുള്ള മുഴ വളരെ കാലത്തിന് ശേഷം ചിലപ്പോൾ ക്യാൻസറായിട്ട് മാറാനുള്ള സാധ്യതയുണ്ടാകുന്നു. അതിൻ്റെ കൂട്ടത്തിൽ മറ്റേ ജനിതക ഘടകങ്ങളും ഓങ്കോജീൻ മ്യൂട്ടേഷൻസൊക്കെ ആഡപ്പ് ചെയ്യാനുമുള്ള സാധ്യതയുണ്ട്. പിന്നെ ചില സിൻഡ്രോമുകളുണ്ട്, ഇപ്പോൾ ക്രുക്കൻബർഗ് സിൻഡ്രോം എന്ന് പറയുന്നു. അതായത് മാറിൻ്റെയും അതുപോലെ വയറിൻ്റെയും ടൈപ്പ് ക്യാൻസറുകൾ, ക്യാൻസർ കോശങ്ങൾക്ക് ഭാരം കൂടുതലാണെന്ന് അറിയാമല്ലോ. അപ്പോൾ ആ കോശങ്ങൾ അതിൻ്റെ ഭാരം കൊണ്ട് ഒരു ഭാഗത്തു നിന്ന് വേറൊരു ഭാഗത്തേക്ക് വീണ് ക്യാൻസർ ഉണ്ടാകുന്നു. അതിന് ക്രുക്കൻബർഗ്സ് ട്യൂമർ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഒരു കണക്കിന് രണ്ട് ഓവറിയിലും ആയിട്ട് കാണുന്നു. അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ രണ്ട് ഓവറിയിലും കാണും. അതായത് ഈ ക്യാൻസർ കോശങ്ങളുടെ ഭാരം കൊണ്ട് താഴേക്ക് വന്ന് ഡെപ്പോസിറ്റ് ചെയ്യുന്ന കാരണം ബൈലാറ്ററൽ ആയിരിക്കും, രണ്ട് സൈഡിലും ഉണ്ടാവും. അപ്പം ഇങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങൾ കൊണ്ട്, സിൻഡ്രോമുകൾ കൊണ്ട്, ഇങ്ങനെ വേറെ സ്ഥലത്തെ ക്യാൻസർ ഡെപ്പോസിറ്റ് കൊണ്ട്, അങ്ങനെ ഓവറിയുടെ സ്വന്തമായിട്ടുള്ള ക്യാൻസറുകൾ, അങ്ങനെ പലതരത്തിൽ ഓവറിയൻ ക്യാൻസറിന്റെ കാരണങ്ങൾ നമുക്ക് പറയാനാകും.
1: സർ, ഈ രോഗത്തിന്റെ പരിശോധനാ രീതിയെക്കുറിച്ച് ഒന്ന് പറയാമോ?
2: പരിശോധന എന്ന് വെച്ചാൽ എപ്പോഴും ക്ലിനിക്കലാണ്, ഡയഗ്നോസിസിന്റെ തുടക്കം ക്ലിനിക്കലാണ്. കാരണം രോഗലക്ഷണങ്ങൾക്ക് അനുസരിച്ചിട്ട് നമ്മൾ സ്ക്രീൻ ചെയ്ത് നോക്കും. സ്ക്രീൻ ചെയ്ത് നോക്കുമ്പോൾ നമ്മുടെ ഫൈൻഡിങ്സിനെ കൺഫേം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ അൾട്രാസൗണ്ട് ചെയ്ത് നോക്കുന്നത്. അപ്പോൾ അൾട്രാസൗണ്ട് ചെയ്ത് നോക്കുമ്പോൾ ഒരു ക്ലിയർ കട്ട് ഐഡിയ കിട്ടിയില്ലെങ്കിൽ നമ്മൾ അടുത്ത സി ടി സ്കാനിലോട് പോകും. എന്തായാലും ഓപ്പറേഷനൊക്കെ തീരുമാനിക്കുകയാണെങ്കിൽ സി ടി സ്കാൻ, MRI അങ്ങനെ വേണം മുന്നോട്ട് നീങ്ങാൻ. അപ്പോൾ അൾട്രാസൗണ്ട്, അതായത് ക്ലിനിക്കൽ പരിശോധന, അതിനുശേഷം അൾട്രാസൗണ്ട്, അൾട്രാസൗണ്ടിൽ സ്ഥിരീകരിക്കാത്ത ഫൈൻഡിങ്സ് സാധാരണ സി ടി സ്കാൻ, സാധാരണ സി ടി സ്കാനിൽ സ്ഥിരീകരിക്കാൻ പറ്റാത്ത ഫൈൻഡിങ്സ് കോൺട്രാസ്റ്റ് എൻഹാൻസ് സി ടി സ്കാൻ, അതുപോലെ ഒരു ഓപ്പറേഷന് മുമ്പ് ഇന്നത്തെ കാലത്ത് ഒരു MRI മസ്റ്റ് ആണ്. കാരണം വെച്ചാൽ ഈ ട്യൂമറിൻ്റെ സ്വഭാവം, അതിൻ്റെ സ്റ്റേജ്, അതിന് അതിൻ്റെ ബ്ലഡ് സപ്ലൈഡ് അതിൻ്റെ ഒരു രീതി, അതൊക്കെ അത് ഏതൊക്കെ അവയവങ്ങളിലേക്ക് അത് വ്യാപിച്ചിരിക്കുന്നു അല്ലെങ്കിൽ ടച്ച് ചെയ്തിരിക്കുന്നു, അത് ഓപ്പറേഷൻ സുഗമമായിട്ട് ചെയ്യാനാകുമോ, ആദ്യം ഓപ്പറേഷനാണോ ചെയ്യേണ്ടത് എന്നുള്ളൊക്കെ തീരുമാനം നമ്മൾ എടുക്കണം എന്നുണ്ടെങ്കിൽ ഒരു MRI സ്കാൻ ഇപ്പോൾ എല്ലാവരും നിർബന്ധമായും ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണ് നമ്മൾ അതിൻ്റെ അടുത്ത ട്രീറ്റ്മെൻറ്റിലോട്ട് പോകുന്നത്. പിന്നെ

0: ബ്ലഡ് ടെസ്റ്റുകളിൽ, സാധാരണ ബ്ലഡ് ടെസ്റ്റ് കൂടാതെ, അതായത് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ടും LFT ആർ എഫ് ടിയും ലിവർ ഫംഗ്ഷൻ ടെസ്റ്റും കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റും ഒക്കെ ചെയ്യുന്നതിനോടൊപ്പം നമ്മളൊരു പ്രത്യേക ട്യൂമർ മാർക്കർ ചെയ്യുന്നുണ്ട്. കാരണം 85% ഒവേറിയൻ ക്യാൻസറുകളും എപ്പിത്തീലിയൽ സെൽ ക്യാൻസർ എന്ന് പറയുന്ന വെറൈറ്റി പിറന്നാണ്. അതിന് മാത്രമായി ഒരു ട്യൂമർ മാർക്കറുണ്ട്. ആ ട്യൂമർ മാർക്കറിൻ്റെ പേരാണ് CA125 എന്ന് പറയുന്നത്. അപ്പോൾ ഈ CA125 എന്ന് പറയുന്നത് ഒരു സ്ക്രീനിങ് ടെസ്റ്റായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അൾട്രാസൗണ്ടിൽ ഒരു മുഴ കണ്ടു, ബ്ലഡ് ടെസ്റ്റിൽ CA125 100 കൂടുതൽ കാണുന്നു, 35 എൻ്റെ കട്ട് ഓഫ്. ആ 35 കൂടുതലോട്ട് 100 വരെ സിസ്റ്റ്, അതായത് ബിനൈൻ സിസ്റ്റിൻ്റെ ലെവലാണ്. പക്ഷെ 100 കൂടുതലുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് മിക്കവാറും ക്യാൻസർ ആകാനുള്ള സാധ്യത. ഒരു ഊഫ്രൈറ്റിസ്, അതായത് നേരത്തെ പറഞ്ഞ അണ്ടാശയത്തിൻ്റെ ഇൻഫെക്ഷനിലോ ഒരു സിസ്റ്റിലോ കാണുന്നത് 35 to 100 വരെയുള്ള ലെവലാണ്. ആ 100 മുകളിലോട്ട് പോകുമ്പോൾ ഉറപ്പായിട്ടും ഒരു ക്യാൻസറിൻ്റെ സാധ്യത അവിടെ തെളിഞ്ഞു വരുന്നു. ബാക്കി ടെസ്റ്റുകളൊക്കെ ചെയ്ത് സ്ഥിരീകരിച്ച് അടുത്ത ട്രീറ്റ്മെൻറ്റിലേക്ക് കടക്കണം എന്നുള്ളതാണ് അതിൻ്റെ സൂചന.
1: സാർ, അതുപോലെ അണ്ടാശയ ക്യാൻസറിനുള്ള ചികിത്സ എന്താണ്?
0: സാധാരണ നമ്മുടെ കോമൺ സെൻസും ലോജിക്കും പറയുന്നത് എന്താണ്? ഒരു മുഴയുണ്ടെങ്കിൽ ആ മുഴ എടുത്ത് മാറ്റണം. അപ്പോൾ കംപ്ലീറ്റ് സർജറി തന്നെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട പോംവഴി. അതായത് ടോട്ടൽ അബ്ഡമിനൽ ഹിസ്റ്ററക്ടമി, അതായത് ഗർഭാശയം മൊത്തമായിട്ട് എടുത്ത് മാറ്റുക, പ്ലസ് ബൈലാറ്ററൽ സാൽപിഞ്ചോ ഊഫ്രക്ടമി, അതായത് രണ്ട് സൈഡിലെയും ഓവറി എടുത്ത് മാറ്റുക. പക്ഷേ ഈ രോഗി കുറച്ച് പ്രായം കുറഞ്ഞ ആളാണ്, പ്രത്യുൽപാദന ഘട്ടത്തിലുള്ള ആളാണ്, ഫാമിലി കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് സർജൻ അവരുടെ തീരുമാനം അനുസരിച്ചിട്ട് കുറച്ചൊക്കെ മോഡിഫിക്കേഷൻസ് വരുത്തി ചിലപ്പോൾ ഒരു ഓവറി നിലനിർത്തിയെന്ന് വരും, ഹോർമോൺ ഫംഗ്ഷൻ അത്ര ആവശ്യമാണെങ്കിൽ. അല്ലെങ്കിൽ ശരിക്കും ആ കംപ്ലീറ്റ് സർജറി എന്ന് വെച്ചാൽ അങ്ങനെ തന്നെയാണ്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് പലപ്പോഴും രണ്ടാമത്തെയോ മൂന്നാമത്തെയോ ഘട്ടത്തിലൊക്കെ ആയിരിക്കും അസുഖം കണ്ടുപിടിക്കപ്പെടുക. അപ്പോൾ അതുകൊണ്ട് കീമോതെറാപ്പി, നിയോ അഡ്ജുവന്റ് കീമോതെറാപ്പി എന്ന് പറഞ്ഞ കീമോതെറാപ്പി ആദ്യം കൊടുത്ത് മുഴയെ ചുരുക്കിയതിന് ശേഷം, ഓവറിയുടെ മുഴ ചുരുക്കിയതിന് ശേഷം പിന്നെ സർജറി ചെയ്യുന്ന, ഇപ്പോൾ ഇൻ്റർവെൽ ഡീബൾക്കിംഗ് സർജറി എന്ന് തന്നെ പറയുന്നു. അപ്പോൾ ഇൻ്റർവെൽ ഡീബൾക്കിംഗ് സർജറി, ചിലപ്പോൾ കംപ്ലീറ്റ് ആയില്ലെങ്കിൽ എത്ര എടുത്തു മാറ്റാൻ പറ്റുമോ അത്രത്തോളം എടുത്തു മാറ്റുക. അല്ലെങ്കിൽ ആ മിക്കവാറും കീമോ എടുക്കുമ്പോഴേക്കും നല്ലവണ്ണം ചുരുങ്ങും, കുറച്ച് അസുഖമേ ബാക്കി ഉണ്ടാവുള്ളൂ, എങ്കിലും സർജറി കംപ്ലീറ്റ് ആയിരിക്കും. ആ സർജറിയുടെ പോസ്റ്റ് ഓപ്പറേറ്റീവ് ഹിസ്റ്റോപെത്തോളജി റിപ്പോർട്ട്, അതായത് ഓപ്പറേഷന് ശേഷമുള്ള പെത്തോളജി റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ അഡ്ജുവൻ കീമോതെറാപ്പി, അത് കീമോതെറാപ്പി പ്ലാറ്റിനം എന്ന് പറയുന്ന അതിനെ ബേസ് ചെയ്തിട്ടുള്ള കീമോതെറാപ്പിയാണ്. കാർബോപ്ലാറ്റിൻ പാക്ലിടാക്സൽ എന്നൊരു കോമ്പിനേഷനാണ് പലപ്പോഴും കൊടുക്കുക. പക്ഷേ ഇതിൻ്റെ കൂട്ടത്തിൽ വേറെയും പുതിയ മരുന്നുകളുണ്ട്, അതായത് ഇമ്മ്യൂണോതെറാപ്പി ഇതിനകത്ത് അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുപോലെ പെരിട്ടോണിയം, അതായത് നേരത്തെ പറഞ്ഞ ഉദരഭിത്തിയിലേക്ക് സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഒവേറിയൻ ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ ഉദരഭിത്തിയിലേക്ക് നേരിട്ട് കീമോതെറാപ്പി മരുന്ന് കുത്തിവെക്കുന്ന നൂതന സാങ്കേതിക വിദ്യയുണ്ട്. അതിൻ്റെ കൂടെ ഹൈപ്പർ തെർമിയ, അതായത് നമ്മൾ സാധാരണ ഇപ്പോൾ ഈ കിഡ്നിയിലെ കല്ലൊക്കെ പൊടിച്ചു കളയാൻ വേണ്ടി ഒരു വാട്ടർ ബാത്തിൽ ഇട്ടിട്ട് അൾട്രാസൗണ്ട് കിരണങ്ങൾ ഏൽപ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അതുപോലെ ഒരു വാട്ടർ ബാത്തിൽ ചൂട് കൊടുത്തിട്ട് ആ ചൂടുമായിട്ട് എക്സ്പോസ് ചെയ്തിട്ട് ആ ചൂടിൻ്റെ അന്തരീക്ഷത്തിൽ കീമോതെറാപ്പി മരുന്ന് പെരിട്ടോണിയത്തിൽ കുത്തിവെക്കുന്ന ഒരു നൂതന സാങ്കേതിക വിദ്യയുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ അതേപോലെ ഇമ്മ്യൂണോതെറാപ്പിയുണ്ട്, മോണോക്ലോണൽ ആൻറ്റിബോഡീസ്, ബെവാസിസുമാബ് എന്ന് പറയുന്ന, പിന്നെ പുതിയ പുതിയ കീമോതെറാപ്പി മരുന്നുകൾ ഇതിനകത്ത് വന്നിട്ടുണ്ട്. അതായത് ഓരോ ഇതിനകത്ത് ടാർജറ്റഡ് കീമോതെറാപ്പി എന്ന് പറയും, അതായത് ആ ഓരോ ഇതിനകത്ത് ആ കോശങ്ങളിലെ പ്രധാന ഈ ക്യാൻസർ കോശങ്ങളിലെ ഓരോ ടാർജറ്റ്സിനെയും ബേസ് ചെയ്തിട്ടുള്ള കീമോതെറാപ്പി, ഒളാപാരിബ് എന്നൊക്കെ പറഞ്ഞ്, പിന്നെ അതുപോലെ മോണോക്ലോണൽ ആൻറ്റിബോഡികൾ തന്നെ പുതിയ ഡുർവാൽമാബ്, പെംബ്രോലിസുമാബ്, അങ്ങനെ കുറേ മോണോക്ലോണൽ ആൻറ്റിബോഡീസ് പുതുതായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇതൊക്കെ പഠനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ കുറേയൊക്കെ FDA അപ്രൂവൽ വന്നു കഴിഞ്ഞു, അതൊക്കെ നമ്മുടെ ട്രീറ്റ്മെൻറ് പ്രോട്ടോക്കോളുകളിൽ വന്നു കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് ആദ്യത്തെ പോലെ അണ്ടാശയ ക്യാൻസർ ഒരു ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റാത്ത ഒരു അസുഖമല്ല, നേരത്തെ തന്നെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞുവെങ്കിൽ പൂർണ്ണമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്ന ക്യാൻസറാണ്. ഇനി രണ്ടാമത് അവിടെ അസുഖം വരികയാണെങ്കിൽ ഓപ്പറേഷൻ ആദ്യം പരിഗണിക്കണം. ഓപ്പറേഷന് ശേഷം സെക്കൻഡ് ലൈൻ കീമോതെറാപ്പി നമ്മൾ പലപ്പോഴും കൊടുക്കേണ്ടി വരും. എങ്കിലും ഇപ്പോഴും ഒവേറിയൻ ക്യാൻസറിൻ്റെ ഇത് വളരെ സൂക്ഷിക്കേണ്ട കാര്യം, ഈ അഡ്വാൻസ്ഡ് ഘട്ടത്തിൽ കണ്ടുപിടിക്കാനുള്ള ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നത് കൊണ്ട് ഈ ഫാമിലി ഹിസ്റ്ററിയുള്ള ആൾക്കാരും അങ്ങനത്തെ അവരുടെ രക്തബന്ധുക്കളും ഒക്കെ ഉറപ്പായിട്ടും ചെറിയ ചെറിയ ആർത്തവ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ചെറിയ ചെറിയ മുഴകളും അബ്ഡമിനൽ ഫുൾനെസ്സും സ്പോട്ടിങ്ങും ഒന്നും അവഗണിക്കാതെ പരിശോധനകൾ നടത്തി നേരത്തെ സ്ഥിരീകരിച്ച് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു പരിധിവരെ ഇതിനെ കൺട്രോൾ ചെയ്യാനും പൂർണ്ണമായി ചികിത്സിച്ച് ഭേദമാക്കാനും പറ്റും.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്.
3: മഴക്കാലത്തുണ്ടാകാൻ സാധ്യതയുള്ള പകർച്ചവ്യാധികളിൽ പ്രധാനപ്പെട്ട ഒരു രോഗമാണ് എലിപ്പനി.

0: എലിപ്പനി പടരാതിരിക്കുവാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക. എലി, പട്ടി, പൂച്ച, കന്നുകാലികൾ തുടങ്ങിയവയുടെ മൂത്രം വഴിയാണ് എലിപ്പനി പകരുന്നത്. മൂത്രം വഴി മണ്ണിലും വെള്ളത്തിലും എത്തുന്ന രോഗാണുക്കൾ മുറിവുകൾ വഴി ശരീരത്തിലെത്തിയാണ് രോഗമുണ്ടാക്കുന്നത്. ക്ഷീണത്തോടെയുള്ള പനിയും തലവേദനയും പേശിവേദനയുമാണ് എലിപ്പനിയിൽ സാധാരണ കണ്ടുവരാറുള്ള ലക്ഷണങ്ങൾ. കണ്ണിൽ ചുവപ്പ്, മൂത്രക്കുറവ്, മഞ്ഞപ്പിത്ത ലക്ഷണങ്ങൾ എന്നിവയും ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളായി കണ്ടേക്കാം. വയലിൽ പണിയെടുക്കുന്നവർ, ഓട, തോട്, കനാൽ, കുളങ്ങൾ, വെള്ളക്കെട്ടുകൾ എന്നിവ വൃത്തിയാക്കുന്നവരിലും ഈ രോഗമുണ്ടാകാൻ സാധ്യതയേറെയാണ്. ഇത്തരം ജോലിയിലേർപ്പെടുന്നവർ ആ കാലയളവിൽ എലിപ്പനിക്കെതിരെയുള്ള പ്രതിരോധ മരുന്നായ ഡോക്സിസൈക്ലിൻ ഗുളിക ഡോക്ടറിന്റെ നിർദ്ദേശപ്രകാരം കഴിക്കേണ്ടതാണ്. കെട്ടിനിൽക്കുന്ന ജലത്തിൽ കുട്ടികൾ വിനോദത്തിനോ മറ്റാവശ്യങ്ങൾക്കോ ഇറങ്ങുന്നത് കഴിവതും ഒഴിവാക്കുക. ആഹാര സാധനങ്ങളും കുടിവെള്ളവും എലിയുടെ വിസർജ്യ വസ്തുക്കൾ വീണ് മലിനമാകാതിരിക്കുവാൻ എപ്പോഴും മൂടിവെക്കുക. ആരോഗ്യവകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ കൃത്യമായും പാലിക്കുക. ഈ മഴക്കാലം ജാഗ്രതയോടെ ജീവിക്കാം. ചെറുക്കാം എലിപ്പനിയെ.
1: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.

0: അള്ളിത്തന്തവാനം എന്ന ചിത്രത്തിന് വേണ്ടി ഹരിഹരനും ചിത്രയും പാടിയ ഗാനമാണ് കേട്ടത്.
1: കരുണാസായി മനോയാനം നാളെ രാവിലെ 7:55. പ്രായോജകർ കരുണാസായി ഡി അഡിക്ഷൻ ആൻഡ് മെന്റൽ ഹെൽത്ത് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, വെള്ളനാട്.
0: ഉണ്ണികൃഷ്ണനും സാധനാ സർഗവും പാടിയ ഗാനം, ചിത്രം ന്യൂ.

0: സ്വർണ്ണധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി, ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജക കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ.
1: തിരൈപ്പൂക്കളിൽ നിന്ന് യേശുദാസ് പാടിയ ഗാനം, ചിത്രം ഇന്ത്യൻ.

0: അടിക്കടിയുള്ള പുളിച്ചു തികട്ടൽ, ഓക്കാനം, ഛർദി എന്നിവ പെപ്റ്റിക് അൾസറിന്റെ ലക്ഷണങ്ങളാണോ? അൾസർ ഉള്ളവർക്ക് വേദന സംഹാരികൾ ഉപയോഗിക്കാമോ? പെപ്റ്റിക് അൾസറും ഹോമിയോ ചികിത്സയും ഡോക്ടർ ടി സുഗതൻ വർക്കല സംസാരിക്കുന്നു. നാളെ ഉച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ.
1: താജ്മഹൽ എന്ന ചിത്രത്തിനു വേണ്ടി സുജാത പാടിയ ഗാനം.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല.
1: എസ് പി ബാലസുബ്രഹ്മണ്യവും ചിത്രയും പാടിയ ഗാനം ചിത്രം ഹലോ ബ്രദർ.

0: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണം ബമ്പർ ഒന്നാം സമ്മാനം 30 കോടി രൂപ, രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
1: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാരിൽ നിന്നും അച്ചടിച്ച ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
2: ഇനി ഉണ്ണികൃഷ്ണനും ചിത്രയും പാടിയ ഗാനം, ചിത്രം കാതൽ കോട്ടെ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ചിത്രം ഉന്നിടത്തിൽ എന്നിക്കൊടുത്തേൻ, പാടിയത് സുജാത.

0: സോളാർ എക്സ്പോർട്ട് അക്ഷരച്ചെപ്പ് ബുധനാഴ്ച രാവിലെ 10 മണിക്ക്. പ്രായോജക PR എക്സ്പോർട്ട്, ഓപ്പോസിറ്റ് SP ഫോർട്ട് ഹോസ്പിറ്റൽ, ഫോർട്ട് ട്രിവാൻഡ്രം.
1: ചിത്രം മഹാനദി. പാടിയത് SP ബാലസുബ്രഹ്മണ്യം, ശോഭന, ഉമാരമണൻ എന്നിവർ.

0: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി, ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ.
1: ഹരിചരണും ശ്വേതാമോഹനും പാടിയത് ചിത്രം അമരൻ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി
1: എല്ലാ ദിവസവും ഉച്ചതിരിഞ്ഞ് 3:45.
2: ചിത്രം ഋഷി, പാടിയത് ഹരിഹരനും എസ് ജാനകിയും.

ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:05 മുതൽ 12 മണിവരെ അവയവദാനവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കേരള സ്റ്റേറ്റ് ഓർഗൻ ആന്റ് ടിഷ്യൂ ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോ നോബിൾ ഗ്രേഷ്യസ് മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ

9 4 9 5 1 6 3 1 9 4 9 5 1 6 3 1 അവയവദാനവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടി നാളെ രാവിലെ 11 മുതൽ 12 മണിവരെ. തിരേപ്പൂക്കളിൽ ഒരു ഗാനം കൂടി. ചിത്രപാടിയ ഗാനം ചിത്രം അമർക്കളം.

0: തിരൈപൂക്കൾ സമാപിച്ചു. ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 5 മണി.
1: നമസ്കാരം. പ്രധാന വാർത്തകൾ.
0: നീറ്റ് വിഷയത്തിൽ പാർലമെന്റിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ രാജ്യസഭയിൽ അവതരിപ്പിച്ചു. സംസ്ഥാനത്തെ ഭരണ സംവിധാനം കൂടുതൽ കാര്യക്ഷമവും സുതാര്യവും നിക്ഷേപ സൌഹൃദവുമാക്കാൻ ലക്ഷ്യമിട്ട് നിയമപരവും സാങ്കേതികവുമായ 4 സുപ്രധാന പരിഷ്കാരങ്ങൾക്ക് സംസ്ഥാന സർക്കാർ അംഗീകാരം നൽകി. ഓണക്കാലത്ത് വിലക്കയറ്റം നിയന്ത്രിക്കാൻ വിപണി ഇടപെടലിന് സർക്കാർ പ്രഥമ പരിഗണന നൽകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇതിനായി ഭക്ഷ്യവകുപ്പും സപ്ലൈകോയും വിപണിയിൽ ശക്തമായ ഇടപെടലുകൾ നടത്തും. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടപ്പാക്കുന്ന അക്വാഫിറ്റ് നീന്തൽ പരിശീലന പദ്ധതിക്ക് നാളെ തുടക്കമാകും. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മന്ത്രി N ഷംസുദ്ദീൻ നിർവഹിക്കും. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഉൾപ്പെടെ 8 ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ഉൾപ്പെടെ 9 ജില്ലകളിൽ നാളെയും ഓറഞ്ച് ജാഗ്രത നൽകി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വയനാട് ജില്ലയിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി. കനത്ത മഴ തുടരുന്നതിനാലും ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിലും കോട്ടയം ജില്ലയിൽ ഹൌസ് ബോട്ടുകളുടെയും സ്പീഡ് ബോട്ടുകളുടെയും പ്രവർത്തനവും കയാക്കിംഗ് ഉൾപ്പെടെയുള്ള എല്ലാ ജലവിനോദങ്ങളും താൽക്കാലികമായി നിരോധിച്ചതായി ജില്ലാ കളക്ടർ അറിയിച്ചു. കേരള മെഡിക്കൽ, മെഡിക്കൽ അനുബന്ധ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായി ഓൺലൈനായി അപേക്ഷിച്ച വിദ്യാർത്ഥികൾക്ക് പ്രൊഫൈൽ പരിശോധിക്കുന്നതിനും ന്യൂനതകൾ പരിഹരിക്കുന്നതിനുമുള്ള അവസരം ഈ മാസം 10 വരെ ഉണ്ടായിരിക്കും. കൊറിയ മാസ്റ്റേഴ്സ് ബാഡ്മിന്റൺ ടൂർണമെന്റിന് ഇന്ന് തുടക്കം. ഇന്ത്യയ്ക്കായി തൻവി ശർമ്മയും കിടംബി ശ്രീകാന്തും കളത്തിലിറങ്ങും. അനന്തപുരി FM-ൽ പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ആദ്യം വർണ്ണപ്പകിട്ട് എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും സ്വർണലതയും പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

0: ഇത്തരം വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം കൊമ്പൻ ഓഫർ
1: നേടാം. 5 ഹീറോ മാവറിക് 440 ബൈക്കുകൾ, 5 ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
0: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
1: പെട്ടാപ്പിള്ളിൽ ഏജൻസീസ്.
0: കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്. ഈ ഓണം ആഘോഷമാക്കാൻ പോകാം ഡ്യൂറോണിലേക്ക്.
2: പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടിംഗ്, സ്യൂട്ടിംഗ് തുണിത്തരങ്ങളും ലിനൻ തുണിത്തരങ്ങളും.
0: ലേഡീസ് ജെന്റ്സ് സ്റ്റിച്ചിങ്ങിന് ഡ്യൂറോൺ, പവർ ഹൗസ് ജംഗ്ഷൻ, ട്രിവാൻഡ്രം.
3: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. മഴയെത്തും മുൻപേ എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. രചന കൈതപ്രം, സംഗീതം രവീന്ദ്രൻ, പാടിയത് യേശുദാസും ചിത്രയും.

0: 916 ഹാൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ വിൽപ്പനയിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യവുമായി സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.
1: ഏറ്റവും പുതിയ മോഡലുകളും കുറഞ്ഞ പണിക്കൂലിയും സുദർശൻ ജ്വല്ലേഴ്സ് അമരവിള.

0: കൊല്ല സുപ്രീം സ്വർണമെങ്കിൽ കള്ളന്മാരോ കെട്ട് കെട്ടും.
1: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
2: കൊല്ലം സുപ്രീം.
3: വീടിനും ഓഫീസിനും നൽകാം ന്യൂ ലുക്ക്. കർട്ടൻ, ഫർണിഷിംഗ്, ക്ലോത്ത്, മാട്രസ് ഇവയുടെ അതിവിപുലമായ ശേഖരവുമായി ഫർണിഷിംഗ് അവന്യൂ.
4: ഷോറൂം സന്ദർശിക്കൂ, ട്രെൻഡിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ടത് പർച്ചേസ് ചെയ്യൂ.
5: ഫർണിഷിംഗ് അവന്യൂ, ഇഞ്ചക്കൽ ജംഗ്ഷൻ ഓപ്പോസിറ്റ് വൈലിൽ റെസ്റ്റോറന്റ്. കോൾ 9447210874.
6: സ്വർണം വാങ്ങാൻ ഇനിയൊരു ടെൻഷനേ ഇല്ല. സുബയ്യ ജുവലേഴ്സിന്റെ മെഗാ ഷോറൂം ആരിശാലയിൽ ആരംഭിച്ചിരിക്കുന്നു. ലേറ്റസ്റ്റ് ട്രെൻഡ്സ്, ലേറ്റസ്റ്റ് മോഡൽസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി, വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില, ഞായറാഴ്ചകളിലും പ്രവർത്തിക്കുന്നു. ശ്രീ സുബയ്യ ജുവലേഴ്സ് ആരിശാല.
7: ഒന്ന് ശരിയാവുമ്പോ ഒന്ന് കേടാവും, ടാപ്പുകൾ കുറേ മാറ്റേണ്ടി വരും, പക്ഷെ ഇതിന്റെ ഒക്കെ സ്പെയർ കിട്ടുമോ എന്തോ.
8: അതിനല്ലേ അനന്തപുരി സാനിറ്റേഷൻസ്. അവിടെ ടാപ്പുകളുടെ ഡിഫറന്റ് ആക്സസറീസ്, ക്ലോസറ്റിന്റെ സീറ്റ് കവറുകൾ, അങ്ങനെ പ്ലംബിംഗിന്റെയും സാനിറ്ററീസിന്റെയും വെറൈറ്റി ആൻഡ് ബ്രാൻഡഡ് കളക്ഷൻസ് ഉണ്ട്, അതും മിതമായ നിരക്കിൽ.
9: അനന്തപുരി സാനിറ്റേഷൻസ്, പൂജപ്പുര.
10: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ഗിരീഷ് പതഞ്ചേരി വരികൾ എഴുതി, വിദ്യാസാഗർ സംഗീതം പകർന്ന, വിധു പ്രതാപ്, ബിജു നാരായണൻ, രാധിക തിലക് എന്നിവർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം പട്ടാളം.

0: സ്വർണ്ണധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി, ഇന്ന് വൈകുന്നേരം 5:40. പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ. പി ആർ എക്സ്പോർട്ട് അക്ഷരച്ചെപ്പ് ബുധനാഴ്ച രാവിലെ 10:00. പ്രായോജകർ പി ആർ എക്സ്പോർട്ട്, ഓപ്പോസിറ്റ് എസ് പി ഫോർട്ട് ഹോസ്പിറ്റൽ, ഫോർട്ട് ട്രിവാൻഡ്രം.
1: പ്രിയ ശ്രോതാക്കളെ, അടുത്ത ഗാനം കേൾക്കാം. യൂസഫ് അലി കേജേരി വരികൾ എഴുതി, മോഹൻ സിതാര സംഗീതം പകർന്ന്, രാധിക തിലക് പാടിയത്, ചിത്രം കുഞ്ഞിക്കൂനൻ.

0: കെ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
1: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഒരു ഗാനം കൂടി കേൾക്കാം. യൂസഫ് അലി കേജേരി വരികൾ എഴുതി, മോഹൻ സിതാര സംഗീതം പകർന്ന്, യേശുദാസും സുജാതയും പാടിയത്. ചിത്രം ഊമപ്പെണ്ണിന് ഉരിയാടപ്പയ്യൻ.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 40 മിനിറ്റ്.
1: കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി, പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ.
2: മെച്ചപ്പെട്ട പുകയില്ലാത്ത വിറകടുപ്പുകൾക്ക് കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ. ഫോൺ 9447341484.
3: ഗാന്ധി സ്മൃതി, ഗാന്ധിജിയുടെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങളിലൂടെ.
4: ബോംബെയിൽ താമസം തുടങ്ങി അധിക ദിവസം കഴിയുന്നതിന് മുമ്പ് ഗാന്ധിയുടെ ദ്വിതീയ പുത്രനായ മണിലാലിന് വിഷജ്വരം ബാധിച്ചു. ഒരു പാഴ്സി ഡോക്ടറായിരുന്നു മണിലാലിനെ ചികിത്സിച്ചിരുന്നത്. കോഴിമുട്ടയും കോഴിസൂപ്പും രോഗിക്ക് കൊടുക്കുവാൻ ഡോക്ടർ നിർദ്ദേശിച്ചു. ഗാന്ധി ഒരു തികഞ്ഞ സസ്യഭുക്കാണല്ലോ, ആ തരത്തിലാണ് മക്കളെയും വളർത്തിയിരുന്നത്. അതുകൊണ്ട് സൂപ്പും കോഴിമുട്ടയും മകന് കൊടുക്കുവാൻ ഗാന്ധി ഇഷ്ടപ്പെട്ടില്ല. പാഴ്സി ഡോക്ടറുടെ ചികിത്സ നിർത്തി പ്രകൃതി ചികിത്സ ആരംഭിച്ചു. അതിൽ താൻ ഒരു വിദഗ്ധനാണെന്ന വിശ്വാസവും ഗാന്ധിക്കുണ്ടായിരുന്നു. ചികിത്സയോടൊന്നിച്ച് ഉള്ളഴിഞ്ഞു പ്രാർത്ഥനയും നടത്തി. 2 ദിവസം കഴിഞ്ഞ് മണിലാലിന്റെ രോഗത്തിന് ശമനമുണ്ടായപ്പോൾ ഗാന്ധിയുടെ ആനന്ദത്തിന് അതിരില്ലായിരുന്നു. മകന്റെ സുഖക്കേട് മാറിയതുകൊണ്ട് മാത്രമായിരുന്നില്ല ആ സന്തോഷം, പ്രാർത്ഥനയിൽ തനിക്കുള്ള വിശ്വാസം ബലപ്പെടുന്നതിനു കൂടി അത് കാരണമായി എന്ന് ഗാന്ധിക്ക് തോന്നി. ബോംബെയിൽ ഗർഗാമിൽ പാർത്തിരുന്ന വീട് സൗകര്യമില്ലെന്ന് തോന്നുകയാൽ സാന്റാക്രൂസിലെ ഒരു ബംഗ്ലാവിലേക്ക് ഗാന്ധിയും കുടുംബവും താമസം മാറ്റി. വിചാരിച്ചതിലധികം പ്രാക്ടീസ് ആരംഭത്തിൽ തന്നെ ഗാന്ധിക്കുണ്ടായി. അതുകൊണ്ട് ചെലവിന് ബുദ്ധിമുട്ടേണ്ടി വന്നില്ല. തനിക്ക് പ്രത്യേക ജോലിയൊന്നുമില്ലാത്ത സമയങ്ങളിൽ കേസു വിചാരണ കേൾക്കുവാനായി കോടതിയിൽ ചെന്നിരിക്കുക ഗാന്ധിയുടെ പതിവായിരുന്നു. ബോംബെയിൽ ക്രമേണ നല്ല പ്രാക്ടീസ് ഉണ്ടാക്കുവാൻ തനിക്ക് സാധിക്കുമെന്ന് ഗാന്ധിക്ക് ബോധ്യമായി. ഗാന്ധി ബോംബെയിൽ പ്രാക്ടീസ് ആരംഭിച്ച് കുറച്ച് ദിവസം കഴിയുന്നതിന് മുമ്പ് കൽക്കത്തയിൽ നിന്ന് ഗോഖലെയും ബോംബെയിൽ തിരിച്ചെത്തി. ഗാന്ധിയുടെ ഭാവിയെപ്പറ്റി അവർ തമ്മിൽ ഇടയ്ക്കിടെ കൂടിയാലോചന നടത്തിയിരുന്നു. ചില സുഹൃത്തുക്കളൊന്നിച്ച് ഗാന്ധിയുടെ ആപീസിൽ പോവുക അദ്ദേഹത്തിന്റെ പതിവായിരുന്നു. തന്റെ സ്നേഹിതന്മാരെ ഗോഖലെ ഗാന്ധിക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അങ്ങനെ ഗാന്ധിയുടെ പ്രാക്ടീസും പരിചയക്കാരും വർദ്ധിച്ചു വന്നിരുന്ന കാലത്താണ് പെട്ടെന്ന് ബോംബെ വിടുവാൻ അദ്ദേഹം നിർബന്ധിതനായത്. ചേംബർലൈൻ ഇവിടേക്ക് വരുന്നുണ്ട്, അങ്ങയുടെ സാന്നിധ്യം ആവശ്യമാണ്, ഉടനെ പുറപ്പെടണം എന്ന ഒരു കമ്പി ഡർബാനിൽ നിന്ന് ഗാന്ധിക്ക് കിട്ടി. ബ്രിട്ടനിലെ കൊളോണിയൽ സെക്രട്ടറിയായിരുന്ന ജോസഫ് ചേംബർലൈൻ തെക്കേ ആഫ്രിക്കയിലെ കാര്യങ്ങൾ നേരിട്ട് കണ്ട് മനസ്സിലാക്കുന്നതിന് അവിടേക്ക് പോകുവാൻ തീർച്ചപ്പെടുത്തിയിരുന്നു. അദ്ദേഹം തെക്കേ ആഫ്രിക്കയിലെത്തുമ്പോൾ ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾ കൊളോണിയൽ സെക്രട്ടറിയെ ധരിപ്പിക്കുന്നതിന് ഗാന്ധിയുടെ സാന്നിധ്യം ആവശ്യമാണെന്ന് തോന്നുകയാലാണ് അവർ ഗാന്ധിക്ക് കമ്പി അയച്ചത്. ഉടനെ തന്നെ ഗാന്ധി അങ്ങോട്ട് പോകുവാനുള്ള ഒരുക്കങ്ങൾ ചെയ്തു.
1: ഗാന്ധി സ്മൃതി ആഖ്യാനം NJ ജോഷിലാൽ. കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി ഗാന്ധി സ്മൃതി, പ്രായോജകർ കർമ്മധാര ചാരിറ്റബിൾ സൊസൈറ്റി, വേങ്കോട് വട്ടപ്പാറ.
5: എൺപത്തിരണ്ട് വർഷത്തിന്റെ സ്വർണ്ണ തിളക്കവുമായി അനന്തപുരിയിൽ സുബ്ബയ്യ ഗ്രൂപ്പ്. വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വില മാത്രം. 2 പവനമുകളിലുള്ള പർച്ചേസുകൾക്ക് പട്ടുസാരി സമ്മാനം.
6: സ്വർണ്ണാഭരണങ്ങൾക്ക് 50% വെള്ളി ആഭരണങ്ങൾക്ക് 25% വരെയും പണിക്കൂലിയിൽ ഡിസ്കൗണ്ട്.
5: സുബ്ബയ്യ ജ്വല്ലറി, കോട്ടക്കകം കിഴക്കേക്കോട്ട പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന് സമീപം.
7: തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കറ്റ്.
8: 5000 വിജയികളുമായി പെട്ടാപ്പിള്ളിയിൽ വമ്പനോണം.

0: ഓഫർ
1: നേടാം. അഞ്ച് ഹീറോ മാവറിക് 440 ബൈക്കുകൾ, അഞ്ച് ലേഡീസ് ഇവി സ്കൂട്ടറുകൾ, എസികൾ, ടിവികൾ, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീനുകൾ, മൊബൈൽ ഫോണുകൾ, സ്വർണം, വെള്ളി നാണയങ്ങൾ തുടങ്ങി നിരവധി സമ്മാനങ്ങൾ.
0: കൂടാതെ 10,000 രൂപ വരെ ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട്, ആകർഷകമായ ഫിനാൻസ് ഓഫറുകളും.
1: പിട്ടപ്പിള്ളിൽ ഏജൻസീസ്.
2: ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 45 മിനിറ്റ്. സ്പോൺസർഡ് പരിപാടി കേൾക്കാം. ഞാറ്റുവേല.
3: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
4: ഞാറ്റുവേല.
3: കർഷക സമൃദ്ധിയുടെ വിളപ്പൊലിമ.
5: വിതയുടെ പുകിലുകൾ വീണ്ടും ഉണരട്ടെ, പുതിയൊരു ചാലുകൾ ഉഴുതിടട്ടെ.
3: ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
4: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം.

കാലവർഷക്കെടുതി നമുക്ക് പലവിധ നഷ്ടങ്ങളാണ് വരുത്തിവെക്കുന്നത്. കിടപ്പാടം നഷ്ടപ്പെടുന്ന അവസ്ഥ, കൃഷി നശിക്കുന്ന അവസ്ഥ, കാലിസമ്പത്ത് കൈവിട്ടു പോകുന്ന അവസ്ഥ. ചുരുക്കത്തിൽ, ഒരു മനുഷ്യായുസിന്റെ പ്രയത്നം മുഴുവൻ ഒരു നിമിഷം കൊണ്ടില്ലാതാകുന്ന അനുഭവം. അപ്രതീക്ഷിതമായ ഇത്തരം പ്രകൃതി പ്രതിഭാസങ്ങൾക്കിരയാകുന്ന മനുഷ്യർക്ക് ജീവിതത്തിലേക്ക് കരകയറാൻ ആകുന്നതെല്ലാം ചെയ്യുകയാണ് നമ്മുടെ സർക്കാർ സംവിധാനങ്ങളും സംഘടനകളും യുവാക്കളും സന്നദ്ധ പ്രവർത്തകരുമെല്ലാം.

ഏത് പ്രതിസന്ധി ഘട്ടത്തിലും കൈത്താങ്ങാകുക എന്നത് കേരള മനസ്സിന്റെ നന്മയാണ്. അത് ഓരോ ഘട്ടങ്ങളിലും ആ ചേർത്ത് നിർത്തലിന്റെ കരങ്ങൾ ഒന്നിക്കുന്നു. മഴനാശം വിതച്ച പ്രദേശങ്ങളിൽ നിന്നും അവിടുത്തെ ആളുകളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് എത്തിക്കുക എന്നതാണ് ആദ്യ നടപടി. മഴ കുറഞ്ഞ് പൂർവ്വസ്ഥിതിയാകുമ്പോഴേക്കും അവരവരുടെ വീടുകളിലേക്ക് വീണ്ടും എത്തും. പലതും നഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെങ്കിലും അവിടെ നിന്ന് വീണ്ടും കരുത്തോടെ ജീവിതത്തിലേക്കുള്ള ജൈത്രയാത്ര തുടരും.

വീടിന്റെ വരുമാനമാർഗമായ ഉരുക്കളെയും ഓമന മൃഗങ്ങളെയും ഉപേക്ഷിച്ചാണ് ജീവനും കൊണ്ട് ക്യാമ്പുകളിലേക്കെത്തുന്നത്. എന്നാൽ തിരികെയെത്തുമ്പോൾ കാണുന്ന കാഴ്ച വളരെ സങ്കടകരമാണ്. പാലളന്ന് ഉപജീവനം നടത്തിയിരുന്ന പശുക്കളും ആടുകളുമൊക്കെ ചത്തുകിടക്കുന്ന അവസ്ഥ വേദനയോടെ നോക്കി നിൽക്കേണ്ടി വരുന്നു. ജീവിച്ചിരിക്കുന്നവയ്ക്ക് പകർച്ചവ്യാധി ഭീഷണികളും

0: പ്രകൃതി ദുരന്തത്തിന്റെ ഇരകളാകുന്ന മിണ്ടാപ്രാണികളെ നമുക്ക് രക്ഷിക്കാനാകില്ലേ? ഇതേക്കുറിച്ചാണ് ഇന്ന് ഞാറ്റുവേലയിൽ ആദ്യം. വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്ന സന്ദർഭങ്ങളിൽ നാം ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചും ഈ സന്ദർഭത്തിലുണ്ടാകുന്ന പകർച്ചവ്യാധികളുടെ നിയന്ത്രണ മാർഗങ്ങളെക്കുറിച്ചും മൃഗക്ഷേമ ബോർഡ് അംഗവും റിട്ടയർഡ് കൃഷിവകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറുമായ ഡോക്ടർ ആർ വേണുഗോപാൽ പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം.
1: കേരളത്തിന്റെ പല ഭാഗത്തും കാലവർഷം ശക്തമായതിനെ തുടർന്ന് കനത്ത നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. മൃഗസംരക്ഷണ മേഖലയിലും പല സ്ഥലത്തും കനത്ത നഷ്ടങ്ങളുണ്ടായിട്ടുണ്ട്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ കനത്ത മഴയ്ക്കും കാറ്റിനും സാധ്യതയുള്ളതിനാൽ മൃഗസംരക്ഷണ മേഖലയിലും കർഷകർ ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരം സന്ദർഭങ്ങളിൽ എന്തൊക്കെ മുൻകരുതലാണ് നാം സ്വീകരിക്കേണ്ടതെന്ന് നോക്കാം. പ്രധാനമായും വെള്ളപ്പൊക്ക സാധ്യതയുള്ള താഴ്ന്ന പ്രദേശങ്ങളിലെ തൊഴുത്തുകളിൽ വെള്ളം കയറാൻ സാധ്യതയുള്ളതിനാൽ മൃഗങ്ങളെ നേരത്തെ തന്നെ ഉയർന്നതും സുരക്ഷിതവുമായ സ്ഥലങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിക്കണം. അതോടൊപ്പം അത്യാഹിത ഘട്ടങ്ങളിൽ വെള്ളം ഉയരുകയാണെങ്കിൽ മൃഗങ്ങൾക്ക് നീന്തി രക്ഷ

0: ഇടപെടാനായി തൊഴുത്തിനുള്ളിൽ കെട്ടിയിരിക്കുന്നവയെ അഴിച്ചുവിടാനും ശ്രദ്ധിക്കണം. കന്നുകാലികളെ അഴിച്ചുവിടാത്തത് കൊണ്ട് ഉരുക്കൾ നഷ്ടപ്പെട്ട സംഭവം ഈ അടുത്തിടെ കോട്ടയത്തുണ്ടായിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വെള്ളപ്പൊക്കമുണ്ടാകുന്ന സ്ഥലത്ത് നമ്മൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറുന്നതിന് മുന്നോടിയായി കന്നുകാലികളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റാനും ശ്രദ്ധിക്കണം. കാലിത്തീറ്റ, വൈക്കോൽ, സൈലേജ് എന്നിവ എല്ലായ്പ്പോഴും ഈർപ്പമില്ലാത്ത സ്ഥലത്ത് തന്നെ സൂക്ഷിക്കണം. പൂപ്പൽ ബാധിച്ച തീറ്റ, വൈക്കോൽ എന്നിവ യാതൊരു കാരണവശാലും മൃഗങ്ങൾക്ക് നൽകരുത്. ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. മഴക്കാലത്ത് കെട്ടിനിൽക്കുന്ന വെള്ളവും കന്നുകാലികൾക്ക് കുടിക്കാൻ നൽകരുത്. ഇത് മലിനമാകാൻ സാധ്യതയുള്ളതിനാൽ ശുദ്ധമായ വെള്ളം ശേഖരിച്ച് മൃഗങ്ങൾക്ക് നൽകുന്നതാണ് ഉചിതം. തൊഴുത്തിലെ വൈദ്യുതി കണക്ഷനുകളും വയറിങ്ങും എപ്പോഴും സുരക്ഷിതമാണെന്ന് ഉറപ്പുവരുത്തണം. അതോടൊപ്പം കന്നുകാലികളെ വൈദ്യുതി പോസ്റ്റിലും സ്റ്റേ വയറുകളിലും കെട്ടാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. തൊഴുത്തിൻ്റെ മേൽക്കൂരയിലേക്ക് അപകടകരമായ രീതിയിൽ നിൽക്കുന്ന മരക്കൊമ്പുകൾ എത്രയും വേഗം മുറിച്ചു മാറ്റണം. ബലക്ഷയമുള്ളതും അപകട സാധ്യതയുമുള്ളതുമായ തൊഴുത്തുകളിൽ നിന്നും കന്നുകാലികളെ താൽക്കാലികമായി മാറ്റുന്നതാണ് ഉചിതം. മഴയ്ക്ക് ശേഷം അവയുടെ അറ്റകുറ്റപ്പണി നടത്തേണ്ടതുമാണ്. ഇടിയും മിന്നലുമുള്ളപ്പോൾ മൃഗങ്ങളെ തുറസായ സ്ഥലത്ത് കെട്ടാൻ പാടില്ല. അതോടൊപ്പം തൊഴുത്തും പരിസരവും എല്ലായ്പ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം. വെള്ളക്കെട്ടുകൾ ഉണ്ടായാൽ അവിടെ കൊതുകും ഈച്ചയും വർദ്ധിക്കാനും അതുമൂലം പലതരത്തിലുള്ള രോഗങ്ങളും ഉണ്ടാകാനും സാധ്യതയുണ്ട്. തൊഴുത്തിൻ്റെ പരിസരത്തുള്ള രോഗാണുക്കളെ നശിപ്പിക്കാനായി ചുറ്റും ബ്ലീച്ചിംഗ് പൗഡർ വിതറുന്നത് ഉചിതമാണ്. കന്നുകാലികളുടെ രോഗപ്രതിരോധ ശേഷി ഈ അവസരത്തിൽ വർദ്ധിപ്പിക്കാനായി അവയ്ക്ക് ധാതുലവണ മിശ്രിതങ്ങൾ, ലിവർ ടോണിക്കുകൾ, പ്രോബയോട്ടിക്കുകൾ എന്നിവ തീറ്റയിൽ ഉൾപ്പെടുത്താവുന്നതുമാണ്. മഴക്കാലത്ത് അകിടുവീക്കം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് തടയുന്നതിനായി കറവയ്ക്ക് മുൻപ് അകിട് കഴുകുന്നതിന് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനി ഉപയോഗിക്കേണ്ടതാണ്. കറവയ്ക്ക് ശേഷം കാമ്പുകൾ പോവിഡോൺ ലായനിയിൽ മുക്കുന്നതും രോഗം തടയുന്നതിന് വളരെയധികം ഉപകരിക്കും. മഴക്കാലത്ത് വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലങ്ങളിൽ ഇറങ്ങുന്ന കർഷകർ എലിപ്പനി വരാതെ പ്രത്യേകം സൂക്ഷിക്കണം. അത്തരം സാഹചര്യങ്ങളിൽ ഗംബൂട്ടുകളും കയ്യുറകളും ഉപയോഗിക്കുന്നത് ഉചിതമാണ്. മഴക്കാലത്ത് ധാരാളമായ ഇളം പച്ചപ്പുല്ല് നൽകുന്നത് കന്നുകാലികൾക്ക് വയറിളക്കം, ദഹനക്കേട് എന്നിവയ്ക്ക് കാരണമാകും. തീറ്റപ്പുല്ല് ജലാംശം കൂടുന്നതും നാരുകളുടെ അംശം കുറയുന്നതുമാണ് ഇതിന് കാരണം. ഇതിനായി തലേദിവസം സംഭരിച്ച തീറ്റപ്പുല്ല് വെള്ളം വാർന്നു പോയതിനു ശേഷം പിറ്റേ ദിവസം നൽകുന്നതാണ് ഉചിതം. മഴക്കാലത്ത് കന്നുകാലികളിൽ ചുമ, പനി, മറ്റ് ശ്വാസകോശ രോഗങ്ങൾ എന്നിവ വ്യാപകമായി കണ്ടുവരുന്നു. പ്രത്യേകിച്ച് ആടുകളിലാണ് ഇത് കൂടുതലായി കണ്ടുവരുന്നത്. പശുക്കളിൽ മുടന്തുപനി, കുരളടപ്പൻ, തൈലേറിയ, അനാപ്ലാസ്മ എന്നീ രോഗങ്ങളും ഈ അവസരത്തിൽ കണ്ടുവരുന്നുണ്ട്. ഇത്തരം സാഹചര്യങ്ങളിൽ അടിയന്തര മൃഗചികിത്സ അനിവാര്യമാണ്. മഴക്കാലത്തിന് മുന്നോടിയായി കന്നുകാലികളെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട രോഗമായ കുരളടപ്പൻ അഥവാ പാസ്റ്ററലോസിസിനെതിരെയുള്ള പ്രതിരോധ കുത്തിവയ്പ്പ് നൽകാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. മഴക്കാലത്ത് വെള്ളത്തിലും ചെളിയിലും കന്നുകാലികൾ നിൽക്കുന്ന സാഹചര്യത്തിൽ അവയ്ക്ക് കുളമ്പിന് കേടുപാടുകൾ വരാൻ സാധ്യതയേറെയാണ്. ഇതിനൊരു പരിഹാരമായി 5% വീര്യമുള്ള തുരിശ് ലായനിയോ 2% വീര്യമുള്ള ഫോർമലിൻ ലായനിയോ കുളമ്പ് മുക്കാനായി ഉപയോഗിക്കേണ്ടതാണ്. കുളമ്പിൽ മുറിവുകൾ ഉണ്ടായാൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനി ഉപയോഗിച്ച് കഴുകി വൃത്തിയാക്കിയ ശേഷം മരുന്നുകൾ പുറമേ പുരട്ടേണ്ടതായിട്ടുണ്ട്. ഇതോടൊപ്പം കുളമ്പിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനായി പ്രത്യേക പോഷക വസ്തുക്കളും ധാതുലവണ മിശ്രിതങ്ങളും തീറ്റയിൽ ഉൾപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട അടിയന്തര ഘട്ടങ്ങളിൽ അടുത്തുള്ള മൃഗാശുപത്രിയുമായോ രക്ഷാപ്രവർത്തകരുമായോ ബന്ധപ്പെട്ട് സഹായം തേടേണ്ടതാണ്. കൂടാതെ ദുരന്ത നിവാരണ അതോറിറ്റിയും ജില്ലാ ഭരണകൂടവും നൽകുന്ന എല്ലാ നിർദ്ദേശങ്ങളും കർഷകർ പാലിക്കേണ്ടതാണ്. പ്രകൃതിക്ഷോഭവുമായി ബന്ധപ്പെട്ട് പക്ഷിമൃഗാദികൾ മരണപ്പെടുന്ന സാഹചര്യത്തിൽ അവയ്ക്ക് ദുരന്ത നിവാരണ മാനദണ്ഡ പ്രകാരമുള്ള നഷ്ടപരിഹാരം ലഭിക്കുന്നതിനായി ഈ വിവരം എത്രയും വേഗം അടുത്തുള്ള മൃഗാശുപത്രിയിൽ അറിയിക്കേണ്ടതാണ്. ഈ പറഞ്ഞ മുൻകരുതലുകൾ സ്വീകരിക്കുകയാണെങ്കിൽ നമ്മുടെ കന്നുകാലികളെ മഴക്കെടുതിയിൽ നിന്നും നമുക്ക് രക്ഷിക്കാനാകും.
1: മഴക്കെടുതിയിൽ നമ്മുടെ കാലിസമ്പത്തുകളുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കാൻ ഇനി മുതൽ നമുക്ക് ശ്രദ്ധിക്കാം. ഇതേക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് മൃഗക്ഷേമ ബോർഡ് മെമ്പറും റിട്ടയേർഡ് കൃഷി ഡെപ്യൂട്ടി ഡയറക്ടറുമായ ഡോക്ടർ R. വേണുഗോപാൽ.

സംസ്ഥാനത്ത് തുടരുന്ന മഴയും പ്രതികൂല കാലാവസ്ഥയും തുടർന്നുണ്ടാകുന്ന കാർഷിക വിളനാശം റിപ്പോർട്ട് ചെയ്യുന്നതിനും ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനുമായി കൃഷിവകുപ്പ്

എല്ലാ ജില്ലകളിലും കൺട്രോൾ റൂമുകൾ തുറന്നു. മഴക്കെടുതി മൂലമുണ്ടാകുന്ന കൃഷിനാശം സംബന്ധിച്ച വിവരങ്ങൾ കർഷകർക്ക് അതാത് ജില്ലകളിലെ കൺട്രോൾ റൂമുകളിൽ അറിയിക്കാവുന്നതാണ്. പ്രകൃതിക്ഷോഭവുമായി ബന്ധപ്പെട്ട അടിയന്തര സഹായങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും ആവശ്യമായ സാങ്കേതിക നിർദ്ദേശങ്ങൾ നൽകുന്നതിനും കൺട്രോൾ റൂമുകൾ പ്രവർത്തിക്കും. കൃഷിനാശത്തിന് ധനസഹായം ലഭിക്കുന്നതിനായി കർഷകർക്ക് കൃഷിവകുപ്പിന്റെ എയിംസ് പോർട്ടൽ മുഖേന ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കാം. ഇതിനായി www.aims.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് കൃഷിഭൂമിയുടെയും നാശനഷ്ട സംഭവിച്ച വിളകളുടെയും വിവരങ്ങൾ രേഖപ്പെടുത്തി ബന്ധപ്പെട്ട കൃഷിഭവനിലേക്ക് അപേക്ഷ നൽകണം. കൂടുതൽ വിവരങ്ങൾക്ക് www.aims.kerala.gov.in, www.keralaagriculture.gov.in എന്നീ വെബ്സൈറ്റുകൾ സന്ദർശിക്കുകയോ ബന്ധപ്പെട്ട ജില്ലാതല കൺട്രോൾ റൂമുകളിൽ ബന്ധപ്പെടുകയോ ചെയ്യണമെന്ന് കൃഷി ഡയറക്ടറേറ്റ് അറിയിച്ചു. കൺട്രോൾ റൂം നമ്പരുകൾ ഇനി പറയുന്നു. തിരുവനന്തപുരം 9383470086, കൊല്ലം 9383470318, ആലപ്പുഴ 9383470561, കോട്ടയം 9383470704, പത്തനംതിട്ട 9383470499, എറണാകുളം 9383471150, ഇടുക്കി 9383470821, തൃശൂർ 9383473242, പാലക്കാട് 9383471457, മലപ്പുറം 9383471618, കോഴിക്കോട് 9383471779, വയനാട് 9383471912, കണ്ണൂർ 9383472028, കാസർഗോഡ് 9383471961. കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് ജില്ലാതലത്തിലുള്ള ഈ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്.

0: കേരള കർഷകൻ, കർഷകരുടെയും കൃഷിയെ സ്നേഹിക്കുന്നവരുടെയും വിശ്വസ്ത സുഹൃത്തും വഴികാട്ടിയും.
1: കേരള കർഷകൻ, ഓരോ ലക്കവും കൃഷി അറിവുകളുടെ വിഭവ സമൃദ്ധിയുമായി നിങ്ങളുടെ കൈകളിലെത്തുന്നു
0: കേരള കർഷകൻ. ഇപ്പോൾ ഓൺലൈനിലും വരിസംഖ്യ അടയ്ക്കാവുന്നതാണ്.
1: കൂടുതൽ വിവരങ്ങൾക്ക് ഫാം ഇൻഫർമേഷൻ ബ്യൂറോ, കവടിയാർ പി ഒ, തിരുവനന്തപുരം 3. ഫോൺ 0471231438.
0: കേരള കർഷകൻ, മലയാളത്തിലെ ആദ്യ കൃഷി മാസിക.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ആകാശവാണി അനന്തപുരി എഫ് 101.9. ഇപ്പോൾ സമയം 6 മണി.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ഉൾപ്പെടെ 8 ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത. ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ആലപ്പുഴ, വയനാട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി. കോഴിക്കോട് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷന്റെ ആഭിമുഖ്യത്തിൽ വിപുലീകരിച്ച മുഖ്യമന്ത്രിയുടെ സംരംഭകത്വ വികസന പദ്ധതിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം, ആദ്യ വായ്പകളുടെ വിതരണവും മറ്റന്നാൾ നടക്കും. തിരുവനന്തപുരം ജില്ലാ എംപ്ലോയബിലിറ്റി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 7-ന് തൊഴിൽ മേള സംഘടിപ്പിക്കും. കടകംപള്ളി മിനി സിവിൽ സ്റ്റേഷനിലെ എംപ്ലോയബിലിറ്റി സെന്ററിലാണ് മേള. മഴക്കെടുതി രൂക്ഷമായ സാഹചര്യത്തിൽ ഈ മാസം 9-ന് നടത്താനിരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ പ്യൂൺ ഓഫീസ് അറ്റൻഡർ തസ്തികയിലേക്കുള്ള OMR പരീക്ഷ മാറ്റിവെച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കും. സംസ്ഥാനത്തെ ആയുഷ് ചികിത്സാ സമ്പ്രദായങ്ങളുടെ വിദ്യാഭ്യാസം, ഗവേഷണം, ചികിത്സ, ഔഷധ വികസനം തുടങ്ങിയ മേഖലകളെ ഏകോപിപ്പിച്ച് കേരള ആയുഷ് സർവകലാശാല സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾക്ക് തുടക്കമായി. ഇത് സംബന്ധിച്ച് ബില്ലിന്റെ കരട് തയ്യാറാക്കാൻ 4-അംഗ സമിതി രൂപീകരിച്ച് ഉത്തരവായി. ഓണക്കാലത്ത് വിലക്കയറ്റം നിയന്ത്രിക്കാനായി വിപണി ഇടപെടലിന് സർക്കാർ പ്രഥമ പരിഗണന നൽകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഇതിനായി ഭക്ഷ്യവകുപ്പും സപ്ലൈകോയും വിപണിയിൽ ശക്തമായ ഇടപെടലുകൾ നടത്തും. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലെ വിഷ്വൽ റേഡിയോ സംവിധാനം കൃഷിമന്ത്രി T. സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. റേഡിയോ പരിപാടികളുടെ ദൃശ്യരൂപം കൂടി ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ സഹായിക്കുന്നതാണ് ഈ സംവിധാനം. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ അറിയിപ്പുകൾ കേൾക്കാം. ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ഈ അറിയിപ്പിനെ തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 അധ്യാത്മ രാമായണ പാരായണം 19-ാം ദിവസം നവീൻ പാരായണം ചെയ്തത്. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 വയലും വീടും. കാർഷിക സമൃദ്ധി മട്ടുപ്പാവിലൂടെ പ്രസന്നൻ ജിയുമായി അഭിമുഖം. 7:20 8:02 ചലച്ചിത്ര ഗാനങ്ങൾ. 9:30 സംഗീതസുധ. ഇടപ്പള്ളി അജിത് കുമാർ, തിരുവിഴ വിജു എസ് ആനന്ദ് എന്നിവർ അവതരിപ്പിച്ച വയലിൻ കച്ചേരി. 10:30 നിശാസുരഭി. 11:00 സുഭാഷിതം പുനഃപ്രക്ഷേപണം, സുഹൈബ് മൗലവി അവതരിപ്പിച്ചത്. 11:05 മുതൽ നാളെ രാവിലെ 5:48 വരെ വിവിധ് ഭാരതിയറിലെ. നാളെ രാവിലെ 5:55 സുഭാഷിതം ഡോക്ടർ ജോർജ് ഓണക്കൂർ അവതരിപ്പിക്കുന്നു. രാവിലെ 6:00, 8:00, 10:00, 11:00, ഉച്ചയ്ക്ക് 12:00, 1:00, 2:00,

വൈകുന്നേരം 5 മണി 6 മണി, രാത്രി 8 മണി എന്നീ സമയങ്ങളിൽ FM ന്യൂസ് ഹെഡ്ലൈൻസ്. 6-2 അറിയിപ്പുകളെ തുടർന്ന് രാവിലെ 9 മണി വരെ നമസ്തേ അനന്തപുരി. ഇതിൽ ഉഷമലരി, ജി ശങ്കരക്കുറുപ്പ് എഴുതിയ ഒരു പാട്ടു പാടാമോ എന്ന കവിത, ആലാപനം ദേവദാസ്, അധ്യാത്മ രാമായണ പാരായണം 20-ാം ദിവസം ഡോക്ടർ ബി അരുന്ധതി പാരായണം ചെയ്തത്, ഉദയഗീതം എൻ മിനി, എൻ പ്രിയദർശിനി എന്നിവർ പാടിയത്, തുടർന്ന് പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 നമസ്തേ അനന്തപുരി തുടരും. ഇന്നത്തെ ചോദ്യം രാമായണ പൊരുൾ ഡോക്ടർ വി ആർ പ്രബോധചന്ദ്രൻ നായർ അവതരിപ്പിക്കുന്നു. കാർഷിക മേഖലാ വാർത്തകൾ, ചരിത്രത്തിൽ ഇന്ന് 7:15 ആരണ്യകം ആയുരാരോഗ്യം, തൊഴിൽ ദർശനം 7:55 കരുണാസായി മനോയാനം, ഇന്നത്തെ ചോദ്യം ഉത്തരം കാലം സാക്ഷി, നമുക്ക് ചുറ്റും ഗ്രാമകേരളം, 8:30 ബാലരാമപുരം സുബയ്യ ജോലേഴ്സ് നോവൽ സഞ്ചാരം, ഉറൂബ് എഴുതിയ നോവൽ സുന്ദരികളും സുന്ദരന്മാരും 100-ാം ഭാഗം, 8:35 തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതിമധുരം, 8:45 യോഗസൗഖ്യം, ഒപ്പം ചലച്ചിത്രഗാനങ്ങളും, 9 മണിക്ക് ബാക്ക് ടു ബാക്ക് ഫിലിം സോങ്സ്, 9:30 ഗാനോപഹാരം, 10:02 അക്ഷരചെപ്പ്, 10:30 റീഗൽ ജുവലേഴ്സ് ഇന്നത്തെ സ്വർണവില, 10:31 അക്ഷരചെപ്പ് തുടരും, 11:02 ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി, അവയവദാനവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ നോബിൾ ഗ്രേഷ്യസ് മറുപടി നൽകുന്നു, 12:02 കൂട്ടുകാരി, പച്ചപ്പിൻ പെൺകരുത്ത്, ഷൈനി തെരേസ ജോസഫുമായി അഭിമുഖം 1-ാം ഭാഗം, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ, 12:40 AIHMS ഹോമിയോപ്പതി മൾട്ടിസ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര, ചർമ്മരോഗങ്ങളും ഹോമിയോപ്പതിയും, ഡോക്ടർ മിഥുന ജോസഫ് സംസാരിക്കുന്നു, 12:50 ചലച്ചിത്രഗാനങ്ങൾ, 1:02 ഇതാ ഒരു ചോദ്യം തത്സമയ പ്രശ്നോത്തരി, 2:02 ഫീച്ചർ ഡിജിറ്റൽ യുഗത്തിലെ കുട്ടികൾ, രചന ആതിര വി ജെ, 2:30 ചലച്ചിത്രഗാനങ്ങൾ, 2:45 തിരയ്പൂക്കൾ, 3 മണിക്ക് സഞ്ചാരി, വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ പരിചയപ്പെടുത്തുന്ന പരിപാടി പുനഃപ്രക്ഷേപണം, സന്തോഷ് ജനാർദ്ദനൻ പങ്കുവയ്ക്കുന്ന അലാസ്ക യാത്ര വിശേഷങ്ങൾ, 3:45 റേഡിയോ ഹെൽത്ത് സ്പോൺസർഡ് പരിപാടി, 4 മണിക്ക് പിറ്റാര സ്പോൺസർഡ് പരിപാടി, 4:30 ചലച്ചിത്രഗാനങ്ങൾ, 5:40 കരുണാസായി മനോയാനം, 5:45 ഞാറ്റുവേല സ്പോൺസർഡ് പരിപാടി, 6:02 അറിയിപ്പുകളെ തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ, 6:20 അധ്യാത്മ രാമായണ പാരായണം 20-ാം ദിവസം ഡോക്ടർ ബി അരുന്ധതി പാരായണം ചെയ്തത്, 6:30 പ്രാദേശിക വാർത്തകൾ, 6:40 സന്ധ്യാഗീതം, 6:50 ഫാം ടു സിറ്റി, 7:20 8:02 ചലച്ചിത്രഗാനങ്ങൾ, 9 മണിക്ക് മൊഴിയാം ഒരു കഥ, തകഴി ശിവശങ്കരപ്പിള്ള എഴുതിയ കഥ വെള്ളപ്പൊക്കത്തിൽ, തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ, 9:30 സംഗീതസുധ ശാസ്ത്രീയ സംഗീത പരിപാടി, ഗായത്രി വെങ്കടരാഘവൻ അവതരിപ്പിച്ച സംഗീത കച്ചേരി, 10:30 നിശാസുരഭി, 11 മണിക്ക് സുഭാഷിതം പുനഃപ്രക്ഷേപണം, ഡോക്ടർ ജോർജ് ഓണക്കൂർ അവതരിപ്പിച്ചത്, 11:05 മുതൽ വിവിധ ഭാരതീയറിലെ. പ്രിയ ശ്രോതാക്കളെ, ഇനി കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഇടവിട്ട് മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ കാറ്റിന്റെ വേഗം ആകാൻ സാധ്യതയുണ്ട്. മീൻപിടുത്തക്കാർ സൂക്ഷിക്കുക. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 28.8 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.6 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 3.8 മില്ലിമീറ്റർ. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 29.3 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23.6 ഡിഗ്രി സെൽഷ്യസ്, പെയ്ത മഴ 7.8 മില്ലിമീറ്റർ. അറിയിപ്പ് കഴിഞ്ഞു.

ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ഹരികൃഷ്ണൻസ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്, രചന കൈതപ്രം.

0: ഷോപ്പ്, വെസ്റ്റ് ഫോർട്ട് NSS താലൂക്ക് യൂണിയൻ ബിൽഡിംഗ്, കൂടാതെ SR ടവർ, MC റോഡ്, കേശവദാസപുരത്തും.
1: ഈ ആർപ്പവിളി എന്തിനാണല്ലേ? 2000 രൂപയ്ക്ക് മുകളിൽ MRT നിന്ന് ഷോപ്പ് ചെയ്താൽ സാരി, കുക്ക്വെയർ, ഡിന്നർ സെറ്റ് തുടങ്ങി ഉറപ്പായ സമ്മാനങ്ങൾ കിട്ടും. ആഴ്ചയിൽ ഒരു ഭാഗ്യശാലിക്ക് ഗോൾഡ് കോയിനും.
0: ഈ ഓഫർ ജൂലൈ 25 മുതൽ ഓഗസ്റ്റ് 26 വരെ. MRT മെറ്റൽ മാർട്ട്, ചാലിയിലും മാർക്കറ്റ് റോഡ്, വാട്ടർ അതോറിറ്റിക്ക് എതിർവശത്തും. കണ്ടീഷൻസ് അപ്ലൈ.
2: കേ സുപ്രീം ആൻഡ് സ്റ്റൈൽ ക്ലബ് ബൈ കൊല്ലം സുപ്രീം, തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, ആലപ്പുഴ, എറണാകുളം, തൃശൂർ ആൻഡ് കാലിക്കട്ട്.
3: ഒരു ഗാനം കൂടി കേൾക്കാം. നാടോടിക്കാറ്റ് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. രചന യൂസഫലി കേച്ചേരി, സംഗീതം ശ്യാം.

0: വരവായി.
1: ഏവർക്കും വേണ്ട ബ്രാൻഡഡ് വസ്ത്രങ്ങളുടെയും ബ്രാൻഡഡ് നൈറ്റികളുടെയും വലിയ കളക്ഷനുമായി നൈറ്റി ഷോപ്പ്.
0: മികച്ച ക്വാളിറ്റി, ആകർഷകമായ വിലയിൽ വാങ്ങാം.
1: രണ്ട് നിലകളിലായി 10,000 സ്ക്വയർ ഫീറ്റിൽ അതിവിശാലമായ ഷോറൂം. നൈറ്റി

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി അനന്തപുരി എഫ് എം 101.9. സമയം 6 മണി കഴിഞ്ഞ് 20 മിനിറ്റ്.
1: രാമായണ പാരായണം 19-ാം ദിവസം.
2: ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ.
1: ഹനുമൽ സുഗ്രീവ സംവാദം, ശ്രീരാമന്റെ വിരഹതാപം, ലക്ഷ്മണന്റെ പുറപ്പാട്, ശ്രീരാമ സന്നിധിയിലെത്തുന്ന സുഗ്രീവൻ, സീതാന്വേഷണം എന്നീ കഥാഭാഗങ്ങളാണ് ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പാരായണം ചെയ്യുന്നത് ശ്രീ നവീൻ.

ഞാൻ കിഷ്കിന്ധയോടും ദഹിച്ചു പോമപ്പോഴേ മർക്കടജാതികളെന്നു തോന്നും വണ്ണം വിജ്ഞാനമൂർത്തി സർവജ്ഞൻ അനാകുലനജ്ഞാനിയായുള്ള മനുഷ്യനെപ്പോലെ ദുഃഖസുഖാദികൾ കൈക്കൊണ്ടു വർത്തിച്ചു

ശുദ്ധ സ്ഫടിക സങ്കാശ ശരീരികൾ യുദ്ധവൈദഗ്ധ്യമിവരോളമില്ലാർക്കും നിങ്കഴൽ പങ്കജത്തിങ്കലുറച്ചവർ സങ്ക

മഹാസത്വപരാക്രമൻ ഗന്ധവാഹാത്മജനീശാംശസംഭവൻ സുഗ്രീവവാക്യമിദ്ധം കേട്ടു രാഘവൻ സുഗ്രീവനെ പിടിച്ചാലിംഗനം ചെയ്തു

0: രാമായണ ഭാഗങ്ങൾ ഇന്ന് പാരായണം ചെയ്തത് ശ്രീ നവീൻ.
1: ഈ ഓണം ആഘോഷമാക്കാൻ പോകാം ഡ്യൂറോണിലേക്ക്.
2: പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടിംഗ്, സ്യൂട്ടിംഗ് തുണിത്തരങ്ങളും ലിനൻ തുണിത്തരങ്ങളും
1: ലേഡീസ് ജെന്റ്സ് സ്റ്റിച്ചിങ്ങിന് ഡ്യൂറോൺ പവർ ഹൗസ് ജംഗ്ഷൻ ട്രിവാൻഡ്രം.
3: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ.

0: പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 8 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. 4 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. 4 ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പത്തനംതിട്ട ജില്ലയിലെ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് സ്ഥിരം ദുരന്ത നിവാരണ സംവിധാനങ്ങൾ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. നടപടികൾ പൂർത്തിയാക്കി ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. 38 തദ്ദേശ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിനായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ നാളെ വരെ അവസരമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലുന്നതിന് ഷൂട്ടർമാരുടെ പ്രവർത്തന പരിധി സംസ്ഥാനത്തുടനീളമാക്കി വിപുലീകരിച്ച് സർക്കാർ ഉത്തരവിറക്കി. വാർത്തകൾ വിശദമായി. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ 8 ജില്ലകളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ആലപ്പുഴ, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രതയാണ്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ഉൾപ്പെടെ 9 ജില്ലകളിൽ നാളെയും 4 ജില്ലകളിൽ മറ്റന്നാളും ഓറഞ്ച് ജാഗ്രതയാണ്. മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും മലവെള്ളപ്പാച്ചിലിനും സാധ്യതയുള്ള മേഖലകളിൽ നിന്നും ജനങ്ങൾ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറണമെന്ന് നിർദ്ദേശമുണ്ട്. മലയോര മേഖലയിലേക്കുള്ള രാത്രി സഞ്ചാരം പൂർണ്ണമായും ഒഴിവാക്കണം. കനത്ത മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് വയനാട്, ആലപ്പുഴ, ഇടുക്കി, കാസർഗോഡ് ജില്ലകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ അവധി പ്രഖ്യാപിച്ചു. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. സംസ്ഥാനത്തെ തുറമുഖങ്ങളിൽ ജാഗ്രത തുടരണമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശം നൽകി. പത്തനംതിട്ട ജില്ലയിലെ വെള്ളപ്പൊക്ക ബാധിത മേഖലകൾ മുഖ്യമന്ത്രി വി ഡി സതീശൻ സന്ദർശിച്ചു. ആറന്മുളയിലെയും റാന്നിയിലെയും സാഹചര്യങ്ങൾ മുഖ്യമന്ത്രി നേരിട്ട് വിലയിരുത്തി. സ്ഥിരം ദുരന്ത നിവാരണ സംവിധാനങ്ങൾ സംസ്ഥാനത്ത് നടപ്പാക്കുമെന്നും ഇതിലെ ആദ്യ പദ്ധതി പത്തനംതിട്ടയിലായിരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നദികളിലെ മണ്ണ് നീക്കം ചെയ്യാൻ അടിയന്തര നടപടിയുണ്ടാകും. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ എല്ലാ സൌകര്യങ്ങളും ഉറപ്പാക്കിയിട്ടുണ്ടെന്നും കോഴഞ്ചേരി PWD റെസ്റ്റ് ഹൌസിൽ നടന്ന അവലോകന യോഗത്തിനുശേഷം അദ്ദേഹം പറഞ്ഞു. അധികൃതരുടെ നിർദ്ദേശപ്രകാരം രക്ഷാപ്രവർത്തനങ്ങളുമായി ജനങ്ങൾ സഹകരിക്കണമെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു.
2: പുഴയുടെ ആഴം കുറഞ്ഞിരിക്കുകയാണ്. അത് മണ്ണ് നീക്കം ചെയ്യാനുള്ള നടപടികൾ അടിയന്തരമായി തന്നെ സ്വീകരിക്കും. ഇവിടെ മാത്രമല്ല, സംസ്ഥാനത്ത് ഉടനീളം സ്വീകരിക്കും. അതുപോലെ കാലാവസ്ഥാ പ്രവചനവുമായി ബന്ധപ്പെട്ട നിലവിലുള്ള സംവിധാനങ്ങൾ നല്ല രീതിയിൽ മെച്ചപ്പെടുത്താനുള്ള തീരുമാനം നമ്മൾ ബജറ്റിൽ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഡിസാസ്റ്റർ മാനേജ്മെന്റ് റെസീലിയൻസ് സിസ്റ്റം ഉണ്ടാവും. അതും ഏറ്റവും ഒരു പൈലറ്റ് പ്രോജക്റ്റ് ആയിട്ട് നമ്മൾ പത്തനംതിട്ട ജില്ലയിൽ തന്നെ നടപ്പാക്കാനുള്ള തീരുമാനമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്.
1: പത്തനംതിട്ട ജില്ലയിൽ ശക്തമായ മഴ തുടരുകയാണ്. തിരുവല്ലയിൽ രൂക്ഷമായ വെള്ളക്കെട്ടാണ് അനുഭവപ്പെടുന്നത്. ആറന്മുള പ്രദേശങ്ങളിൽ നിന്നും വെള്ളം ഇറങ്ങുന്നുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
3: പത്തനംതിട്ട ജില്ലയിൽ പരക്കെ മഴ തുടരുന്നു. ആകെ 143 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 7852 പേരാണ് കഴിയുന്നത്. ജില്ലയിൽ ഇതുവരെ 2 വീടുകൾ പൂർണ്ണമായും 29 വീടുകൾ ഭാഗികമായും തകർന്നിട്ടുണ്ട്. തിരുവല്ല അടക്കമുള്ള താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലാണ്. ആറന്മുളയിലും പല സ്ഥലങ്ങളിലും പൂർണ്ണമായും വെള്ളക്കെട്ട് ഒഴിഞ്ഞിട്ടില്ല.
1: കോട്ടയം ജില്ലയിൽ വീണ്ടും മഴ ശക്തമായി. ഐമനം പുത്തൻകരി പാടശേഖരത്ത് മഴ വീണ് 265 ഏക്കർ സ്ഥലത്തെ കൃഷി വെള്ളത്തിനടിയിലായി. നദികളിലെ ജലനിരപ്പ് കുറഞ്ഞെങ്കിലും താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് വെള്ളം കയറുന്ന സ്ഥിതിയാണ്. MC റോഡിൽ ചിലയിടങ്ങളിൽ വെള്ളം കയറി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ദേവിക എസ് നായർ.
4: പാലാ ഭാഗങ്ങളിൽ മീനച്ചിലാറിന്റെ ജലനിരപ്പ് കുറഞ്ഞു. എന്നാൽ ജില്ലയുടെ താഴ്ന്ന പ്രദേശങ്ങളായ ആർപ്പുക്കര, നട്ടാശ്ശേരി, തിരുവാർപ്പ്, ചെങ്ങളം എന്നിവിടങ്ങളിൽ ജലനിരപ്പ് തുടർച്ചയായി ഉയരുകയാണ്. MC റോഡിലെ ചില ഭാഗങ്ങളിലും കോടിമത, കുര്യൻ ഉതുപ്പ് റോഡ് എന്നിവിടങ്ങളിൽ വെള്ളം കയറി. മഴക്കെടുതിയ ജില്ലയിൽ ഇതുവരെ 4 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഊർജിതമായി പുരോഗമിക്കുന്നുണ്ട്. 114 ക്യാമ്പുകളിലായി 3714 പേരെ ഇതിനകം മാറ്റിപ്പാർപ്പിച്ചു. ജില്ലയിൽ മഴ ശക്തമായതോടെ ഹൌസ് ബോട്ട് അടക്കമുള്ള വിനോദസഞ്ചാരങ്ങൾക്ക് വിലക്കേർപ്പെടുത്തി.
1: ആലപ്പുഴ ജില്ലയിലെ തിരുവൻവണ്ടൂരും പാണ്ടനാട്ടിലും പ്രളയ സമാനമായ

0: സാഹചര്യമാണ്. പാണ്ടനാട് വെള്ളക്കെട്ടിൽ വീണ് ഒരാൾ മരിച്ചു. ചേർത്തല അമ്പലപ്പുഴ താലൂക്കുകളിൽ കടൽക്ഷോഭം രൂക്ഷമാണ്. തണ്ണീർമുക്കം ബണ്ട് വഴിയും തോട്ടപ്പള്ളി സ്പിൽവേ വഴിയും കടലിലേക്ക് നീരൊഴുക്ക് ശക്തമായതിനാൽ ആശങ്ക വേണ്ടെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു. ജില്ലയിലെ 53 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 2635 പേരെ മാറ്റിപ്പാർപ്പിച്ചു. ചെങ്ങന്നൂർ താലൂക്കിലാണ് ഏറ്റവും കൂടുതൽ പേർ ക്യാമ്പുകളിൽ കഴിയുന്നത്. കണ്ണൂർ ചെറുപുഴ മീന്തുള്ളിയിൽ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട രക്ഷാപ്രവർത്തനത്തിനിടെ ഒഴുക്കിൽപ്പെട്ട തിരുവനന്തപുരം സ്വദേശി ആർ രാജേഷിന്റെ മൃതദേഹം ലഭിച്ചു. തേജസ്വിനി പുഴയ്ക്ക് നടുവിലെ തുരുത്തിൽ നിന്നാണ് മൃതദേഹം ലഭിച്ചത്. കോഴിക്കോട് വെള്ളക്കെട്ടിൽ വീണ് ചികിത്സയിലായിരുന്ന പെരുവയൽ സ്വദേശി സുഹൈൽ മരിച്ചു. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. 1969 നിയമത്തിൽ ഭേദഗതി വരുത്തുന്ന ബില്ലിന് ലോക്സഭയ്ക്ക് പുറമെ രാജ്യസഭയും ഇന്ന് അംഗീകാരം നൽകുകയായിരുന്നു. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ച 3-ാം ധനവിനിയോഗ ബിൽ ലോക്സഭ പാസാക്കി. ടാക്സേഷൻ ഭേദഗതി ബില്ലും ധനമന്ത്രി ഇന്ന് സഭയിൽ അവതരിപ്പിച്ചു. അതേസമയം നീറ്റ് വിദ്യാർത്ഥി പ്രതിഷേധത്തിന്റെ നേർക്കുള്ള പോലീസ് നടപടി ഉൾപ്പെടെ വിവിധ വിഷയങ്ങളിലെ പ്രതിപക്ഷ പ്രതിഷേധത്തിൽ ഇരു സഭകളിലും നടപടികൾ തടസ്സപ്പെട്ടു. സഭാ നടപടികൾ പലതവണ നിർത്തിവച്ചെങ്കിലും ബഹളം തുടർന്ന സാഹചര്യത്തിൽ ഇന്നത്തേക്ക് പിരിയുകയായിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലെ വിഷ്വൽ റേഡിയോ സംവിധാനം കൃഷിമന്ത്രി ടി സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. റേഡിയോ പരിപാടികളുടെ ദൃശ്യരൂപം കൂടി ജനങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ സഹായിക്കുന്നതാണ് ഈ സംവിധാനം. ആകാശവാണി പരിപാടികൾ യുവാക്കൾ അടക്കം കൂടുതൽ വിപുലമായ നിരയിലേക്ക് എത്തിക്കാൻ വിഷ്വൽ റേഡിയോ സഹായിക്കുമെന്ന് മന്ത്രി പറഞ്ഞു.
2: ആധുനിക കാലത്തെ നവസങ്കേതങ്ങൾ മുഴുവൻ ഉപയോഗപ്പെടുത്താനുള്ള ഒരു പുതിയ മൂവ്മെന്റിന് തുടക്കം കുറിക്കുക. തീർച്ചയായും ആ സന്ദർഭത്തിൽ റേഡിയോയുടെ സൗകര്യങ്ങൾ മനോഹരമായി ഉപയോഗപ്പെടുത്താൻ വിഷ്വൽ റേഡിയോ ആകാശവാണി തുടക്കം കുറിക്കും. ഇത് ഏറ്റവും മനോഹരമായി കൂടുതൽ ആളുകളിലേക്ക് എത്താനും അതിന്റെ സ്വാധീനം വർദ്ധിപ്പിക്കാനും ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാൽവെപ്പാണ് വിഷ്വൽ റേഡിയോ.
0: സംസ്ഥാനത്തെ 38 തദ്ദേശ സ്വയംഭരണ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിനായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ നാളെ കൂടി അവസരമുണ്ടെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 2026 ജനുവരി 1 അതിനു മുൻപോ 18 വയസ്സ് തികഞ്ഞവർക്ക് പട്ടികയിൽ പേര് ചേർക്കാം. SEC.Kerala.gov.in എന്ന വെബ്സൈറ്റിൽ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. അന്തിമ വോട്ടർ പട്ടിക ഓഗസ്റ്റ് 19 പ്രസിദ്ധീകരിക്കും. ജനവാസ മേഖലകളിൽ ഇറങ്ങുന്ന കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തയ്യാറാക്കിയ ഷൂട്ടർമാരുടെ പ്രവർത്തന പരിധി സംസ്ഥാനത്തുടനീളമാക്കി വിപുലീകരിച്ച് സർക്കാർ ഉത്തരവിറക്കി. അടിയന്തര സാഹചര്യങ്ങളിൽ തദ്ദേശ സ്ഥാപന അതിർത്തികളോ ജില്ലാ വ്യത്യാസമോ ഇല്ലാതെ ഷൂട്ടർമാരുടെ സേവനം കാര്യക്ഷമമായി വിനിയോഗിക്കാൻ ഇതോടെ സാധിക്കും. മുൻപ് ഷൂട്ടർമാർക്ക് അതത് തദ്ദേശ ഭരണ പരിധിക്കുള്ളിൽ മാത്രമായിരുന്നു സേവനം അനുഷ്ഠിക്കാൻ അനുമതിയുണ്ടായിരുന്നത്. സ്കൂൾ വിദ്യാർത്ഥികൾക്കായി നടപ്പാക്കുന്ന അക്വാഫിറ്റ് നീന്തൽ പരിശീലന പദ്ധതിക്ക് സംസ്ഥാനത്ത് നാളെ തുടക്കമാകും. തിരുവനന്തപുരം ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം നിർവഹിക്കും. സപ്ലൈകോ ഓണം മെഗാ ട്രേഡ് ഫെയറിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം 8 മുഖ്യമന്ത്രി വി ഡി സതീശൻ എറണാകുളത്ത് നിർവഹിക്കും. കോഴിക്കോട് ബീച്ചിലും എറണാകുളം കലൂർ സ്റ്റേഡിയം ഗ്രൌണ്ടിലും തിരുവനന്തപുരം പുത്തരിക്കണ്ടം നയനാർ പാർക്കിലുമാണ് ഓഗസ്റ്റ് 25 മെഗാ ട്രേഡ് ഫെയർ സംഘടിപ്പിക്കുന്നത്. സംസ്ഥാനത്ത് ആയുഷ് സർവകലാശാല സ്ഥാപിക്കാനുള്ള നടപടികൾക്ക് തുടക്കമായി. സ്വതന്ത്ര സർവകലാശാലയുടെ ബില്ലിന്റെ കരട് തയ്യാറാക്കാൻ 4-അംഗ സമിതിയെ രൂപീകരിച്ച് ഉത്തരവായതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. കേരള ആരോഗ്യശാസ്ത്ര സർവകലാശാലയുടെ കീഴിലുള്ള ആയുഷ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിനാണ് തൃപ്പൂണിത്തുറയിലെ സ്കൂൾ ഓഫ് ഫണ്ടമെന്റൽ റിസർച്ച് ഇൻ ആയുർവേദ ആസ്ഥാനമാക്കി സർവകലാശാല സ്ഥാപിക്കുന്നത്. കേരളത്തിൽ അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് 8 ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. 4 ഓറഞ്ച് ജാഗ്രത. വയനാട്, ആലപ്പുഴ, ഇടുക്കി, കാസർഗോഡ് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പത്തനംതിട്ട ജില്ലയിലെ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സംസ്ഥാനത്ത് സ്ഥിരം ദുരന്ത നിവാരണ സംവിധാനങ്ങൾ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബില്ലിന് പാർലമെന്റിന്റെ അംഗീകാരം. നടപടികൾ പൂർത്തിയാക്കി ഇരു സഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. 38 തദ്ദേശ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിനായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ നാളെ വരെ അവസരമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുന്നതിന് ഷൂട്ടർമാരുടെ പ്രവർത്തന പരിധി സംസ്ഥാനത്തുടനീളമാക്കി വിപുലീകരിച്ച് സർക്കാർ ഉത്തരവിറക്കി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
3: ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 6:40. സന്ധ്യാഗീതം കേൾക്കാം.

സന്ധ്യാഗീതത്തിൽ ഇനി ഒരു ഗാനം കൂടി കേൾക്കാം. റഫീഖ് അഹമ്മദ് വരികൾ എഴുതി, ഗോപി സുന്ദർ സംഗീതം പകർന്ന്, ശ്രേയ ജയദീപും സംഘവും പാടിയത്. ചിത്രം അബ്രഹാമിൻ്റെ സന്തതികൾ.

സന്ധ്യാഗീതം സമാപിച്ചു. ആകാശവാണി അനന്തപുരി എഫ് 101.9 സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്.

0: നിങ്ങളെ കരുതി സ്വയം അഭിമാനിക്കുക. കാരണം നിങ്ങൾ നടത്തിയ പോരാട്ടങ്ങൾ അറിയുന്നവർ നിങ്ങൾ മാത്രമാണ്. ഈ ഒരു ശുഭചിന്തയോടെ ഇന്നത്തെ പരിപാടി ആരംഭിക്കുന്നു. ആദ്യമായി ശ്രോതാക്കൾക്കായുള്ള ചോദ്യമാണ്, ചൂടുള്ള കാലാവസ്ഥയെ അതിജീവിക്കാൻ ചിപ്പിക്കൂണാണോ പാൽക്കൂണാണോ അനുയോജ്യം? ഈ ചോദ്യത്തിനുള്ള ഉത്തരം ഈ പരിപാടിയുടെ അവസാനം പറയുന്നതായിരിക്കും.
1: ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
2: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
1: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
2: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
1: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ.
0: നഗരപ്രദേശങ്ങളിലും കൃഷിഭൂമി ലഭ്യമല്ലാത്ത സ്ഥലങ്ങളിലും വീടിനു മുകളിൽ ചെയ്തു വന്നിരുന്ന ഒന്നാണ് മട്ടുപ്പാവ് കൃഷി. എന്നാൽ ഇന്ന് പലരും വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറിക്ക് വേണ്ടിയും വീട്ടിലെ ചൂട് കുറയ്ക്കാനുമൊക്കെ മട്ടുപ്പാവ് കൃഷി ചെയ്തു വരുന്നു. മട്ടുപ്പാവിൽ വൈവിധ്യമാർന്ന പഴം പച്ചക്കറി വിളകൾ കൃഷി ചെയ്യുന്ന വ്യത്യസ്തനായ ഒരു കർഷകന്റെ അനുഭവ സാക്ഷ്യമാണ് ഇന്നത്തെ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. തിരുവനന്തപുരത്ത് പൂങ്ങുമൂട്ടിലുള്ള ശ്രീ ജി പ്രസന്നന് കൃഷി ഒരു തപസ്യയാണ്. ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിച്ചതിനു ശേഷമാണ് അദ്ദേഹം പൂർണമായും കൃഷിയിലേക്ക് തിരിയുന്നത്. ഇപ്പോൾ മികച്ച രീതിയിൽ വിളവെടുക്കുന്നു. ശ്രീ പ്രസന്നന്റെ കാർഷികാനുഭവങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. ഷിബു ജോർജാണ് ശ്രീ പ്രസന്നനുമായി സംസാരിക്കുന്നത്.
3: പ്രസന്നൻ സാർ, പരിപാടിയിലേക്ക് സ്വാഗതം.
4: നമസ്കാരം സാർ.
3: സാർ, താങ്കള് കഴിഞ്ഞൊരു 15 വർഷം തൊട്ട് ഈ ഒരു മട്ടുപ്പാവിലും പിന്നെ വീടിന്റെ ചുറ്റും ഉള്ള സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട്. താങ്കളൊരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു. ആഫ്റ്റർ റിട്ടയർമെന്റ് ആണോ ഈ കൃഷിയിലോട്ട് വന്നത്?
4: അതെ, ആഫ്റ്റർ റിട്ടയർമെന്റ് ആണ്. അതിനു മുമ്പ് ഞാൻ ഈ ജൈവ പച്ചക്കറികളാണ് വാങ്ങാറുള്ളത്. അടുത്തുള്ള മാർക്കറ്റിൽ നിന്നും ജൈവ പച്ചക്കറി വാങ്ങുമായിരുന്നു. അപ്പം ആ ഒരു രുചിയാണ് എനിക്ക് ഓർഗാനിക് കൃഷി സ്വന്തമായി ചെയ്യണമെന്ന് താല്പര്യം വന്നത്. ഞാൻ പോങ്ങുമ്മൂട് ബാബുജി നഗറിലാണ് താമസിക്കുന്നത്. 12 സെന്റ് സ്ഥലമുണ്ട്,
3: വീടും സ്ഥലവുമായിട്ടുണ്ട്.
4: അതിൻ്റെ മുകളിൽ 2 സെക്ഷനാണ്, എല്ലാം കൂടെ ഒരു 2000 സ്ക്വയർ ഫീറ്റ് വരും.
3: അപ്പോൾ ഈ മട്ടുപ്പാവിൽ കൃഷി ചെയ്യാൻ തുടങ്ങിയപ്പം ആദ്യം തന്നെ നമുക്ക് മട്ടുപ്പാവ് ഒന്ന് പരുവപ്പെടുത്തണമല്ലോ കൃഷിക്ക് വേണ്ടി.
4: അതെ.
3: അപ്പോൾ താങ്കൾ എന്തൊക്കെയാണ് ചെയ്തത്?
4: മട്ടുപ്പാവിനെ ക്ലീൻ ചെയ്യും. ക്ലീൻ ചെയ്തിട്ട് അത് വാട്ടർ പ്രൂഫിൽ നമ്മൾ ചെയ്തു. അതുകൊണ്ട് ചോർച്ച ഉണ്ടാവില്ല. ഞങ്ങൾ ജി ഐ പൈപ്പ് 2 എണ്ണം, എൻ്റെ കണക്കനുസരിച്ചാണെങ്കിൽ 20 അടി ആയിരിക്കണം. അത് 2 എണ്ണം വെച്ചിട്ട് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കും. അതിൽ ഉദ്ദേശം ഒരു 20 ഗ്രോ ബാഗ് നിൽക്കും. അപ്പോൾ ഈ 20 ഗ്രോ ബാഗ് നിൽക്കത്തക്ക സ്റ്റാൻഡ് ഒരു 10 എണ്ണം ഉണ്ട്.
3: അപ്പം ഗ്രോ ബാഗ് നമ്മൾ ഡയറക്റ്റായിട്ട് മട്ടുപ്പാവിൽ വെക്കുന്നില്ല, സ്റ്റാൻഡിലാണ്
4: വെക്കുന്നത്. അതായത് മട്ടുപ്പാവിലിൻ്റെ ഫേസിൽ നിന്നും ഉദ്ദേശം ഒരു 12-14 ഇഞ്ച് പൊക്കം വരും. അപ്പോൾ ഇതിലാണ് വിൽക്കുന്നത്. അപ്പോൾ നമുക്കിത് മണ്ണ് പരിപാലിക്കാനും വിത്തിടാനും ഇതെല്ലാത്തിനും സൗകര്യമുണ്ട്.
3: അപ്പോൾ ഈ മട്ടുപ്പാവിൽ ഇങ്ങനെ നമ്മൾ സ്റ്റാൻഡായിട്ട് വെക്കുമ്പം സ്റ്റാൻഡ് പടിപടിയായിട്ട് ചെയ്തിട്ടുണ്ടോ അതോ ഒരേ ലെവലാണ്?
4: ഒരേ ലെവലാണ്, പടിപടിയായിട്ടും ചെയ്യാം. ചെയ്തു കഴിഞ്ഞാൽ 2-3 റോ ആയിട്ട് വെക്കാം. പക്ഷെ അത്രയും വെയിറ്റ് താഴെ കൊടുക്കണ്ട എന്നുള്ള ഉദ്ദേശത്തിലാണ് സിംഗിളായിട്ട് വെക്കുന്നത്.
3: അപ്പൊ ഇതിൽ എല്ലാം ചെടിച്ചട്ടികളാണോ വെച്ചിരിക്കുന്നത്, ഗ്രോ ബാഗ് ആണോ, എന്തൊക്കെയാണ് ഇതിൽ?
4: സാർ, വീട്ടിലുള്ള പാഴ് വസ്തുക്കൾ എല്ലാം ഉണ്ട്. ടയറ്, ബക്കറ്റ്, പാത്രങ്ങളുണ്ടല്ലോ നമ്മളെ വീട്ടിൽ ഉപയോഗിക്കാൻ, അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും അതിനകത്തുണ്ട്.
3: മണ്ണിടാൻ സാധ്യമുള്ള
4: എല്ലാ സാധനത്തിലും ഹോളി ചെയ്യും.
3: അപ്പം ഇതിൽ ഏറ്റവും പ്രധാന ഘടകം എന്ന് പറഞ്ഞാൽ നമ്മൾ ഏത് കൃഷിയാണെങ്കിലും മണ്ണാണ് പ്രധാനം. അപ്പൊ നമ്മൾ മട്ടുപ്പാവിൽ ചെയ്യുമ്പോൾ നമ്മൾ ഗ്രോ ബാഗിൽ ഇടുന്നത് അല്ലെങ്കിൽ സർ

0: പറഞ്ഞ മാതിരി ഏതെങ്കിലും പാത്രത്തിലിടുന്നത്. അപ്പോൾ അതിനു വേണ്ടി മണ്ണ് എങ്ങനെയാണ് സാർ തയ്യാറാക്കുന്നത്?
1: ആ മണ്ണ് തയ്യാറാക്കുന്നത് ഞാൻ മിക്കവാറും 2 വർഷത്തിൽ ഒരിക്കലും മണ്ണ് ടെസ്റ്റ് ചെയ്യാറുണ്ട്, അതനുസരിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മണ്ണ് ഒരു 15 ദിവസം കുമ്മായം അല്ലെങ്കിൽ ഡോളോമേറ്റ് ഇട്ട് മിക്സ് ചെയ്ത് ഇട്ടേക്കും. ആ മണ്ണിനെ പിന്നെ എടുത്ത് ചകിരിച്ചോറും അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാം, വേപ്പം പിണ്ണാക്കും, ചാണകവും കൂടെ പുളിപ്പിക്കും. പുളിപ്പിച്ചിട്ട് ഈ മണ്ണിൽ മിക്സ് ചെയ്യും.
0: ഈ പുളിപ്പിക്കുന്ന രീതി സാറിൻ്റെ എങ്ങനെയാണ്?
1: പുളിപ്പിക്കുന്ന രീതി എന്ന് വെച്ചാൽ ഒരു 2-3 ദിവസം ഞാൻ കഞ്ഞിവെള്ളത്തിൽ ആദ്യം നമ്മൾ പച്ചച്ചാണകം എടുക്കും നല്ലവണ്ണം കലക്കും. കലക്കിയിട്ട് കഞ്ഞിവെള്ളം ഒഴിക്കും. കഞ്ഞിവെള്ളം ഒഴിച്ചിട്ട് വേപ്പം പിണ്ണാക്ക് 2 കിലോ ഇട്ട് കൊടുക്കും. പിന്നെ കുറച്ച് എല്ലുപൊടിയും ഇട്ട് കൊടുക്കും. ഇതിന് എടുത്ത് ഈ 15 ദിവസം ഡോളോമേറ്റ് ഇട്ട് വയ്ക്കുമല്ലോ, അതിനകത്ത് ഒഴുകി മിക്സ് ചെയ്യും. ഇതാണ് ഞങ്ങൾ പോട്ടിംഗ് മിക്സറായിട്ട് ഉപയോഗിക്കുന്നത്. പക്ഷെ അതിന് മുമ്പ് ഗ്രോവേഗിലാണെങ്കിലും ചട്ടിയിലാണെങ്കിലും ഏറ്റവും അടിയിൽ തൊണ്ട് പാകാറുണ്ട്. തൊണ്ട് പാകുന്നതെന്ന് വെച്ചാൽ ഏതാണ്ട് വർഷങ്ങളോളം പഴക്കമുള്ള തൊണ്ടിനെ കൊണ്ടുവന്ന് മട്ടുപാവിലിടും. അത് മഴയും വെയിലും കൊണ്ട് നല്ലവണ്ണം ഉണങ്ങി അതിൻ്റെ ഇതെല്ലാം നഷ്ടപ്പെടും. അതായത് നല്ല ജെന്യൂൺ ആയിട്ടുള്ള സാധനം കിട്ടും. ഇതിന് 1 ഇഞ്ച് കനത്തിൽ കീറി ഏറ്റവും അടിയിൽ 1 ലെവൽ ചെയ്യും. അത് കഴിഞ്ഞ് വീട്ടിൽ മാവും പ്ലാവും ഉണ്ട്, ഇത് കരിയില ഒന്നും കളയാറില്ല. ഈ കരിയില കെട്ടി വെച്ചിരുന്ന് അല്ലെങ്കിൽ ഒരു സൈഡിൽ ഇട്ട് വെച്ചിരുന്ന് ചാണകപ്പൊടിയും എല്ലാം കൂടെ അതിനകത്ത് ഇടും. അത് കഴിഞ്ഞ് ഇതിനെ കൊണ്ടൊന്ന് നിറയ്ക്കും. നിറച്ചതിന് ശേഷം നമ്മൾ ഈ പോട്ടിംഗ് മിശ്രിതം അല്ലാതെ കുമ്മായവും മണ്ണും കൂടെ ചേർന്ന മണ്ണുണ്ടല്ലോ, അതിനെ 1 ലെയർ ഇടും. അത് കഴിഞ്ഞിട്ട് മാത്രമേ പോട്ടിംഗ് മിശ്രിതം ഇടുള്ളൂ. അപ്പോൾ എന്ത് പറഞ്ഞാലും നമുക്ക് പോട്ടിംഗ് മിശ്രിതം ആവശ്യമില്ലാതെ നഷ്ടപ്പെടില്ല. ഇതിന് ഈ ചെടികൾക്ക് വളരാൻ വേണ്ടി മാത്രം ഉപയോഗിച്ചാൽ മതി. അപ്പോൾ അത് നട്ടതിന് ശേഷം ഒരു 4 ഇല വരുമ്പോൾ സ്യൂഡോമോണസ് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ നമ്മൾക്ക് ഒരു സ്പ്രേ ചെയ്ത് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഈ വളം ഇടും. വളം ഇടുന്നതെന്ന് പറഞ്ഞാൽ കപ്പലിൻ്റെ പിണ്ണാക്കും ചാണകവും കൂടെ പുളിപ്പിച്ചതുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ
0: എത്ര ദിവസം പുളിപ്പിക്കുന്നു?
1: അതൊരു 4-5 ദിവസം പിടിക്കാം. പിന്നെ കൊന്നയിലയൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇടാം, ശകലം ശർക്കര ഉണ്ടെങ്കിൽ ഇടാം. അപ്പോൾ ഇതിൻ്റെ പിന്നെ ഡൈല്യൂട്ട് ചെയ്ത് 1 ലിറ്റർ മിക്കവാറും ഒരു 10 ലിറ്റർ വെള്ളം വേണമെങ്കിൽ ചേർക്കാം. ചേർത്തിട്ട് ആഴ്ചയിൽ 1 ദിവസം ഒഴിച്ചു കൊടുക്കും. അത് കഴിഞ്ഞ് അടുത്ത ആഴ്ച ഫിഷ് അമിനോ സ്പ്രേ ചെയ്ത് കൊടുക്കും.
0: അതും
1: സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കുന്ന, അത് ഫിഷ് അമിനോ ഈസിയാണ്, മത്തിയും ശർക്കര ആർക്കും ചെയ്യാമെന്നുള്ളതാണ്. അതിട്ട് കൊടുക്കും. അപ്പോൾ ഇതിനെ രണ്ടിനെ മാറി മാറി ഒഴിച്ചു കൊടുക്കുമ്പോൾ ആവശ്യത്തിന് വളമാവും, വേറെ വളത്തിന്റെ ആവശ്യം വലുതായിട്ടില്ല.
0: ഇപ്പൊ ഈ ഗ്രോ ബാഗിലൊക്കെ നിങ്ങൾ മണ്ണ് നിറയ്ക്കുമ്പം അതെങ്ങനെ, ഒരു 3/4 ഭാഗം നിറയ്ക്കുമോ അതോ ഫുൾ നിറയ്ക്കുമോ എങ്ങനെയാണ്?
1: ഞാനൊരു 1/4 ഉം 3/4 ഉം ഇടയ്ക്ക് നിറയ്ക്കും. എന്നിട്ട് നമ്മൾ ചെടി നട്ടതിന് ശേഷം ആവശ്യത്തിന് പോട്ടിംഗ് മിശ്രിതം ഇട്ട് കൊടുക്കും.
0: ചെടി വളരുന്നതനുസരിച്ച്
1: പോട്ടിംഗ് മിശ്രിതം ഇട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് പിന്നെ നമുക്ക് വെണ്ട മുളക് ഇതിനൊക്കെ ആണെങ്കിൽ സപ്പോർട്ട് വെച്ച് കെട്ടി കൊടുക്കാം,
0: വീഴാതിരിക്കാം.
1: വെണ്ടയൊക്കെ നല്ല പൊങ്ങും, 6-8 അടി പോക്കാന്നുള്ള വെണ്ടയുണ്ട്.
0: അപ്പോൾ വളപ്രയോഗവും മണ്ണ് പരിപാലിക്കുന്നത് ഈ ഒരു രീതിയിലാണ് നിങ്ങൾ
1: ചെയ്യുന്നത്.
0: പറഞ്ഞ മാതിരി രാസവളമൊന്നും ഉപയോഗിക്കാറില്ല.
1: ഉപയോഗിക്കേണ്ടി വരില്ല, നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. പിന്നെ പൂക്കാറാകുമ്പോൾ ഞങ്ങൾ മുട്ട മിശ്രിതം ചെയ്ത് കൊടുക്കും. 3 ml 1 ലിറ്റർ വെള്ളത്തിൽ ഇതെല്ലാം വൈകുന്നേരത്താണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്, ഇലയുടെ അടിയിലാണ്. അപ്പോൾ ഇത് ചെയ്യാന്ന് പറഞ്ഞാൽ നല്ലവണ്ണം പൂവും വന്നു, കാ നിലനിൽക്കും. അപ്പോൾ ഈ പൂത്ത് വന്ന് കാ വരെയാണ്. വീണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഈ വളപ്രയോഗം ചെയ്യും. ഇങ്ങനെ മാറി മാറി ആൾട്ടർനേറ്റ് ആയിട്ട് ചെയ്യുമ്പോഴത്തേക്ക്
0: എല്ലാ ആഴ്ചയും നിങ്ങൾ ഒന്ന് ഈ വേപ്പും പിണ്ണാക്കും, നമ്മുടെ കടല പിണ്ണാക്കും ഉള്ളത് അത് കൊടുക്കും.
1: അല്ലെങ്കിൽ
0: ഫിഷ് അമിനോ കൊടുക്കും.
1: പിന്നെ വേറെ എന്തെങ്കിലും നമുക്ക് ഈ ഓർഗാനിക് മിക്സറായിട്ട് ഉണ്ടെങ്കിൽ നമുക്ക് കൃഷിഭവനിൽ നിന്ന് കിട്ടും. അങ്ങനെയൊക്കെ ഉള്ള ഐറ്റംസ് ഇട്ട് കൊടുക്കും.
0: അത് കൊടുത്തുകൊണ്ടിരിക്കും
1: നമ്മുടെ
0: ഫിഷ് അമിനോ അല്ലെങ്കിൽ എഗ് അമിനോ ഒക്കെ ഉണ്ടാക്കുമ്പം ഇത് നമ്മൾ കുറച്ച് നാൾ നമ്മുടെ കയ്യിൽ വെക്കാൻ സാധിക്കുമോ അതോ ഉണ്ടാക്കുമോ? അതേ സമയം അങ്ങ്
1: അല്ല, ഇതിന് അരിച്ചെടുത്ത് വെക്കും. അരിച്ചെടുത്ത് നല്ല ടൈറ്റായിട്ടുള്ള കുപ്പിയിൽ വെച്ചിരുന്നാൽ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കാം. എനിക്കിതുവരേക്കും അങ്ങനെ കേടായിട്ട് വന്നിട്ടില്ല.
0: അപ്പോൾ നമുക്ക് ഒരു പ്രാവശ്യമൊക്കെ കുറച്ച് അധികം ഉണ്ടാക്കിയാലും കുറച്ച് നാൾ നമുക്കത് ഉപയോഗിക്കാം.
1: പക്ഷെ എന്നെ സംബന്ധിച്ച് അധികം വരത്തില്ല. പ്രസന്റിൽ 400-500 ഇടയ്ക്ക് ബാഗുകൾ എൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും എനിക്ക് യൂസ് ചെയ്യാതിരിക്കാം.
0: അത് ഒരു പ്രാവശ്യം ചെയ്യുമ്പോൾ അത് ഒരു ട്രിപ്പിനെ
1: തീരുമാനം. ഒരു പ്രാവശ്യം ചെയ്യുമ്പോഴത്തേക്ക് 2-3 സ്റ്റെപ്പ് അതിനുള്ള സാധനം കിട്ടും.
0: ഒരു 500 പോട്ട് വരെ ഉണ്ടെന്ന് പറഞ്ഞു, എന്തൊക്കെയുണ്ട് ഇതിൽ?
1: മിക്കവാറും എല്ലാ ഐറ്റവും ഉണ്ട് സാർ. ഞാൻ വെളിയിൽ ഒരു സാധനവും വാങ്ങാറില്ല. പിന്നെ അതിൻ്റെ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ചീരയിൽ തന്നെ ഒത്തിരി ഐറ്റംസ് ഉണ്ട്. സുന്ദരി ചീരയെന്ന് പറയും, പൊന്നാങ്കണ്ണി ചീരയെന്ന് പറയും, പാലക്ക് ചീര, ഇതെല്ലാം മറ്റ് ഓർഡിനറി ചീരയ്ക്ക് പുറകമേ ഉള്ളതാണ്. പിന്നെ മുളക്, സാധാ മുളകുണ്ട്, ഉണ്ടമുളകുണ്ട്, കാന്താരി, അങ്ങനെ ഓരോന്നിൻ്റെയും 4, 5, 6 വെറൈറ്റീസ് ഉണ്ട്. വെണ്ടയും അതേ കണക്കാണ്. വെണ്ട ഇപ്പോൾ

0: ഐറ്റംസ് വന്നിട്ടുള്ളത് മംഗലാപുരം ഊരുവണ്ട എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് കൃഷിഭവനിൽ നിന്ന് വിത്ത് കിട്ടി. അത് നല്ല വെറൈറ്റിയാണ്,
1: നല്ല പൊങ്ങി പോകുന്നതാണോ?
0: വളരെ പൊങ്ങില്ല, എന്നാലും നല്ല ഈൽഡ് കിട്ടുന്നുണ്ട്, ഇഷ്ടംപോലെ കിട്ടുന്നുണ്ട്. പൊങ്ങിപ്പോകുന്നത് ചുവന്ന വെണ്ടയുണ്ട്, പിന്നെ ആനക്കൊമ്പം വെണ്ട, ഇതൊക്കെ നല്ല പൊങ്ങി 10 അടി വരെ ഉള്ള ഉണ്ട്, അങ്ങനെ കിട്ടുന്നുണ്ട്. പിന്നെ അടുത്ത കാലത്ത് ഞാൻ സവാള, ഉള്ളി, വെളുത്തുള്ളി വെച്ചിട്ടുണ്ട്, കടുക് നട്ടിട്ടുണ്ട്, പിന്നെ ഗോൾഡൻ ബെറി, ഞൊട്ടാൽ ഞൊടിയാനൊന്നും വേണ്ട ഉണ്ട്, പിന്നെ തക്കാളി തന്നെ, ചെറുത്തക്കാളിയുണ്ട്, മുന്തിരിയുടെ കൊലയുള്ള മുന്തിരിത്തക്കാളി, മണിത്തക്കാളി, അങ്ങനെയുള്ള വെറൈറ്റീസ് ഉണ്ട്. പിന്നെ അത് കണക്ക് കുമ്പളം എപ്പോഴും എൻ്റെ വീട്ടിൽ കാണും, എന്തോ അത് എനിക്ക് ആദ്യമേ ഉള്ളതാണ്. അത് ഈ ആൾക്കാർ വരുമ്പോൾ ലൈറ്റ് ഇട്ടേക്കുന്ന പോലെ 4 വശത്തും, കാരണം താഴെ നട്ടിട്ട് വള്ളി മൂളിക്കയറ്റും, വള്ളി മൂളിക്കയറ്റുമ്പോൾ റൗണ്ടായിട്ട് കിടപ്പുണ്ട്, അത് കാണാൻ ഭയങ്കര ഭംഗിയാണ്. പിന്നെ പാഷൻ ഫ്രൂട്ട് അതേ കണക്ക് വരും, കോവയ്ക്ക് അതേ കണക്ക് വരും, കോവയ്ക്കെല്ലാം താഴെ നട്ടിട്ട് മൂളിക്കയറ്റാണ്, അങ്ങനെ ഉള്ള ഐറ്റംസ് ഉണ്ട്.
1: അപ്പൊ ഈ സവാള അല്ലെങ്കിൽ നമ്മുടെ വെളുത്തുള്ളി എന്നൊക്കെ പറഞ്ഞ ഇതൊക്കെ ആദ്യമായിട്ട് നടുവാണോ?
0: അല്ലല്ല, ഞാൻ സ്ഥിരമായിട്ട് നടുന്നുണ്ട്, ഒരു 2-3 വർഷം മുമ്പോണ്ട്
1: ചെയ്തു. വിളവ് കിട്ടുന്നുണ്ട്?
0: വിളവ് കിട്ടും. വിളവിനേക്കാളും അതിന്റെ തണ്ട് തീയലി വയ്ക്കാനാണ് ബെസ്റ്റ്. ആ ഒരു സ്റ്റെപ്പ് കട്ട് ചെയ്യും, കട്ട് ചെയ്യുമ്പോഴത്തേക്ക് തീയലി വയ്ക്കാം, അത് കഴിഞ്ഞ് വീണ്ടും വളർന്നു വരും
1: സവാളയുടെ.
0: സവാളയുടെയും വരും, ഉള്ളിയുടെയും വരും.
1: അങ്ങനെ ഇതിന്റെയൊക്കെ വിത്ത് എങ്ങനെ ഇവിടുന്നാ കിട്ടുന്നത്?
0: അത് വിത്ത് വീട്ടിൽ സാധനം വാങ്ങിക്കുമല്ല, ആദ്യം നല്ല വെറൈറ്റി നോക്കി മാറ്റും. അപ്പൊ ആദ്യം നല്ല സൈസ് നോക്കി ഞാൻ ഈ നടാൻ കണക്കാക്കി എടുക്കും. അപ്പൊ ഇത് തിരഞ്ഞെടുക്കുമ്പം തന്നെ ചെറിയതായിട്ട് മുളമുള അതിനകത്ത് കാണും. അപ്പൊ അങ്ങനെയുള്ള ഐറ്റംസ് കൊണ്ടുവന്ന് നടാറുണ്ട്.
1: പക്ഷെ നമ്മുടെ ഇവിടുത്തെ കാലാവസ്ഥ അത്ര അനുയോജ്യമല്ലല്ലോ.
0: നമുക്ക് അങ്ങനെയുള്ള സ്ഥലത്ത് വെക്കണം. നല്ല വെയിൽ കൊള്ളത്തക്ക കുറെ പച്ചക്കറികളുണ്ട്, മീഡിയം സൈസിലുള്ളതുണ്ട്, അല്ലാത്തതുണ്ട്. അപ്പൊ ഇതിനെല്ലാത്തിനും പരുവപ്പെടുത്തി നമ്മൾ ചെയ്യണം.
1: നമ്മുടെ സ്ഥലം
0: എക്സ്പീരിയൻസ് കൊണ്ടേ വരത്തുള്ളൂ.
1: നമ്മുടെ സ്ഥലം അനുസരിച്ച്
0: ഏത് ക്ലാസ്സിന് പോയാലും നമുക്ക് നമ്മുടേതായ ഒരു ഇത് കിട്ടണമെങ്കിൽ, ഇപ്പൊ ഞാൻ തന്നെ പല ട്രെയിനിങ്ങിന് പോയിട്ടുണ്ട്. അപ്പം ആദ്യമായിട്ട് ആത്മ സ്കൂളിലാണ് പോണത്. അവിടെ നിന്ന് നമുക്ക് ഇതെങ്ങനെ നടാമെന്നുള്ള ഒരു പാഠം പഠിച്ചു. അതിനുശേഷം എല്ലാ ട്രെയിനിങ്ങിനും പോകും.
1: പിന്നെ സാർ, ഈ ചീരയൊക്കെ നടുമ്പോൾ ഒരു പോട്ടിലൊക്കെ എത്ര മൂടായിരുന്നു നടുന്നത് സാർ? സാധാരണ
0: ഞാൻ സാധാരണ ചീര ട്രെയിലല്ല നടാറുള്ളത്. ഞാൻ മൊത്തത്തിൽ ഒരു ഗ്രോ ബാഗിനകത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഈ എന്തെങ്കിലും ഒരു ബക്കറ്റോ എന്തെങ്കിലും എടുത്തിട്ട് മൊത്തത്തിൽ പാകും. മൊത്തത്തിൽ പാകിയിട്ട് അതിൽ നിന്ന് ഇളക്കി നടും. ഞാൻ ഇപ്പൊ 10 എണ്ണം ഒരു ഗ്രോ ബാഗിനകത്ത് വെക്കാം, 2 എണ്ണം വീതത്താണ്
1: ചെയ്യുന്നത്.
0: ഈ 10 എണ്ണം വെച്ച് നമ്മൾ 5 ഗ്രോ ബാഗ് വെച്ചെന്ന് പറഞ്ഞാൽ അപ്പൊ ഇത്രയും ആയല്ലോ. ഒരെണ്ണത്തിന്റെ അതായത് ഒരു ദിവസത്തേക്ക് വരും
1: നമ്മുടെ ആവശ്യത്തിന്.
0: നമ്മുടെ ആവശ്യത്തിന് ഒരു ഗ്രോ ബാഗില് സാധനം കറി വെക്കാൻ ഈ 10 എണ്ണം മതി.
1: പിന്നെ ഈ പച്ചക്കറിയൊക്കെ ചെയ്യുമ്പം എല്ലാരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് രോഗങ്ങളും കീടങ്ങളാണ്.
0: ആണല്ലോ,
1: അപ്പൊ അതിനുവേണ്ടി എന്തൊക്കെയാണ് ചെയ്യുക?
0: സാർ, യഥാർത്ഥം പറഞ്ഞാൽ നമ്മൾ പ്രോപ്പറായിട്ട് ഞാൻ പറഞ്ഞതുപോലെ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഒരു കീടം വരാൻ സാധ്യതയില്ലെന്നാണ് എൻ്റെ അറിവ്. നമ്മൾ ആദ്യമേ 2-4 ഇല വരുമ്പോഴത്തേക്ക് സ്യൂഡോമോണസ് അടിക്കുമല്ലോ, അതേ കണക്ക് കഞ്ഞിവെള്ളവും ഗോമൂത്രവും ഉണ്ട്. ഈ ഗോമൂത്രവും കൂടെ പുളിപ്പിച്ചിട്ട് 3-4 ദിവസം ഒഴിച്ചു വെച്ചിരുന്നിട്ട് അതും സ്പ്രേ ചെയ്യാൻ വേണമെങ്കിൽ, പിന്നെ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യുന്നറിയാമോ, ഗോമൂത്രവും അതിൻ്റെ കൂട്ടത്തിൽ ചാരം ശകലം മഞ്ഞപ്പൊടി ഇട്ടുകൊടുത്ത് അടിച്ചു കൊടുത്താൽ അങ്ങനെ പോകുന്നുണ്ട്.
1: അപ്പൊ ഇതൊക്കെ സാർ പറഞ്ഞ മാതിരി ഒരു 3-4 ഇല വരുമ്പം തൊട്ട് നമ്മൾ അടിച്ചു കൊടുത്തോണ്ടിരുന്നാൽ
0: നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ വന്നില്ല, കാണാനും ഭയങ്കര ഐശ്വര്യമാണ്. നമ്മുടെ ഒരു തോട്ടത്തിൽ വന്ന് നോക്കുമ്പോൾ ഒരു സ്റ്റെഡിനെസ് നമുക്ക് കാണാം.
1: നിരന്തരമായിട്ട് നമ്മളത് നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം
0: സാർ. 400 മുതൽ 500 വരെ ഗ്രോ വേഗ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഞാൻ ഡെയിലി ഒരു 3 മണിക്കൂർ രാവിലെയും 2 മണിക്കൂർ വൈകുന്നേരത്തും അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇൻ കേസ് ഞാൻ ആ ദിവസം സ്ഥലത്തില്ലെങ്കിൽ രാത്രി വന്ന് 10 മണിക്ക് മുതൽ 12 മണി വരെയെങ്കിലും ചെയ്തേ പറ്റുള്ളൂ. ഇപ്പൊ ഇന്ന് 10-15 വർഷം കൊണ്ട് ഞാൻ ചെയ്യുകയാണ്.
1: ജലസേചനമൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇത്രയും
0: മുകളിൽ ടാങ്ക് ഉണ്ട്, പക്ഷേ ഞാൻ ഇന്നും കോരി ഒഴിക്കുകയാണ്. പൈപ്പ് വെച്ച് അടിച്ചു കഴിഞ്ഞാലേ ഇത് ശരിയാവത്തില്ല, അത്രയും വെളിയിൽ പോകും. മറ്റേ കണക്കുണ്ട്, 1 ലിറ്ററിന്റെ മഗ്ഗായിരിക്കും. അതുകൊണ്ടെങ്കിൽ ഒരു 3 ഗ്രോ ബാഗിൽ നിൽക്കും, 3-4 ഗ്രോ ബാഗിനകത്ത് നിൽക്കാം.
1: ചൂടുള്ള സമയത്തും
0: നിൽക്കാം. അപ്പോൾ അത് രാവിലെ തന്നെ ഒഴിക്കും. വൈകുന്നേരത്ത് നമ്മൾ കഴിയണതും 4 മണിക്ക് തന്നെ ഒഴിക്കാൻ നോക്കുക. 6 മണി ആവാൻ നിൽക്കണ്ട. അപ്പം 4 മണിക്ക് ഇത് ഇതിൻ്റെ വെള്ളം തീർന്നു വരും, രാവിലെ ഒഴിക്കുന്നത് തീർന്നു വരും. അപ്പം അത് നമ്മൾ 4 മണി മുതൽ ഒഴിച്ചു കഴിഞ്ഞാൽ അത് കീപ്പ് ചെയ്യാൻ പറ്റും.
1: പിന്നെ ഇതൊഴിച്ച് മട്ടുപാവ ഒഴിച്ച് വീടിന്റെ ചുറ്റും നിലവും ഉണ്ടല്ലോ.
0: ഉണ്ട്.
1: അവിടെ എന്തൊക്കെയാണ് ചെയ്യുക?
0: വീട്ടിൻ്റെ മുൻ സൈഡിൽ ഞാൻ കാച്ചിലും മുക്കിഴങ്ങ്, വാഴ ഇതൊക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ അവിടെ തന്നെ ഞാൻ 2018 തോന്നുന്നു ആഫ്രിക്കൻ കാച്ചിൽ 1 മൂട് നട്ടു. അത് 118 കിലോ ഉണ്ടായിരുന്നു.
1: 1 മൂടി
0: 118 കിലോ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ ചെയ്യുന്നത് ഇതിനെ താഴെ നട്ടിട്ട് മുകളിൽ കയറും. അപ്പോൾ 3-ാമത്തെ നിലയിൽ കയറി. അപ്പോൾ എത്രത്തോളം പടർന്ന് കയറുമോ അതനുസരിച്ച് ഈൽഡ് കൂടും. അങ്ങനെയാണ് എനിക്ക് കിട്ടിയത്. ഞാൻ എല്ലാ വർഷവും ചെയ്യുന്നുണ്ട്. ഈ ആഫ്രിക്കൻ കാറ്റിൽ എല്ലാ വർഷവും ചെയ്യുന്നുണ്ട്.

0: ഈ വർഷവും നട്ടിട്ടുണ്ട്. എനിക്കിതുവരെ ഒരു 50 കിലോയി കുറഞ്ഞ് കിട്ടിയിട്ടില്ല, 50 കിലോയ്ക്ക് അപ്പുറമേ കിട്ടിയിട്ടുള്ളൂ. പിന്നെ മുക്കഴങ്ങ് നമുക്ക് ഇവിടെ നടൂല്ല. മുക്കഴങ്ങ് എനിക്ക് ആറ്റിങ്ങലത്തെ സ്ഥലമുണ്ട്, ആറ്റിങ്ങലാണ് ഞാൻ മുക്കഴങ്ങ് നട്ടത്. അത് അവിടെ നടന്നെന്ന് വെച്ചാൽ ഞാൻ ഒരുപാട് നാൾ ആ സ്ഥലത്തൊന്നും നട്ടിട്ടില്ല. അവിടെ കുഴിച്ച് കരിയിലയും എല്ലാം കൂടെ ഇട്ട് നട്ട് എടുക്കാൻ ചെന്നപ്പോൾ മുന്തിരി കുല പോലെ ഇരിക്കുകയാണ്. ഈ മുൾക്കിഴങ്ങിൻ്റെ സ്വഭാവം എന്ന് പറയുന്നത് മൂട്ടിൽ നിന്നും ഏതാണ്ട് ഒരു 1.5 മീറ്റർ കഴിഞ്ഞിട്ടാണ് ഇതിൻ്റെ ഇത് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ റൗണ്ടായിട്ട് പോവുകയാണ്. അപ്പോൾ ഇത് എടുക്കണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്, മുള്ള് ഇതൊക്കെ ഉണ്ട്. അപ്പം വൈകുന്നേരം എടുത്തപ്പോഴത്തേക്ക് തൊട്ടടുത്ത സ്ഥലത്തുകൊണ്ട് തൂക്കാൻ പറഞ്ഞു. 132 കിലോ ഉണ്ടായിരുന്നു.
1: അത്രയും കിട്ടിയായിരുന്നു. പിന്നെ ഈ വർഷം താങ്കളൊരു പ്രത്യേകമായ ഒരു കാര്യം ചെയ്യുന്നുണ്ടല്ലോ.
0: അതെ,
1: നെല്ല് നട്ടിട്ടുണ്ടല്ലേ മട്ടുപ്പാവിൽ.
0: നെല്ല് എനിക്കൊരു ക്രൈസാണ്. ഈ നെല്ലിൻ്റെ വിത്തുകൾ എവിടെ കിട്ടിയാലും എടുക്കും. 2018 ഞാൻ ആദ്യമായിട്ട് രക്തശാലി എന്ന് പറയണത് ഒരു നെല്ല് നട്ടത്. അത് എനിക്ക് എൻ്റെ വിത്ത് കിട്ടിയത് പുത്തൂർ ഒരാൾ ഇങ്ങനെ ചെയ്യുന്നെന്ന് പറഞ്ഞിട്ട് കിട്ടി. ഞാൻ കൊട്ടാരക്കര പോയി പുത്തൂർ അന്വേഷിച്ച് പുള്ളിയെ തേടി പിടിച്ചാണ് ഈ വിത്ത് വാങ്ങിക്കുന്നത്. അത് ഞാൻ കൊണ്ടുവന്ന് അന്ന് 80 ചട്ടിയിൽ നട്ടു. അന്നെനിക്ക് കുറച്ച് കിട്ടി, ഞാൻ എൻ്റെ വീട്ടിൽ ആവശ്യത്തിന് ഉപയോഗിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കൃഷിഭവനെന്ന് ഉമയും പ്രത്യാശയും തന്നു, അത് ഞാൻ ഇത് കണക്ക് നട്ടു, അതിലും കിട്ടി. അങ്ങനെ ഇരിക്കവെയാണ് എൻ്റെ ഒരു സുഹൃത്ത് പഞ്ചാബിൽ ബസ്മതി റൈസിൻ്റെ ഫാക്ടറി കാണാനായിട്ട് പോയി. ഞാൻ പുള്ളിയോട് പറഞ്ഞ് നിങ്ങൾ ആ ബസ്മതി റൈസിൻ്റെ വിത്ത് കിട്ടുകയാണെങ്കിൽ കൊണ്ടുവരാൻ പറഞ്ഞു. കൊണ്ടുവന്ന് എനിക്കിത് കൊണ്ട് തന്നു. ആദ്യം ഞാൻ സാധാരണ പാകം പോലെ പാകി, കിളുത്ത് വന്നിട്ട് അതങ്ങ് വാടിപ്പോയി. അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ നല്ല വളക്കൂറുള്ള മണ്ണുമൊക്കെ കൊണ്ടുവന്ന് ഈ ചെളി മണ്ണുമൊക്കെ കൊണ്ടുവന്ന് ഇട്ട് വന്നപ്പോൾ ഒരു ചട്ടിയിൽ നിന്ന് കിട്ടി. ഞാൻ ഇതേണക്ക് അതിന് ഏതാണ്ട് ഒരു 10-15 ദിവസം കഴിഞ്ഞപ്പോൾ ഇളക്കി ഒരു 40 ചട്ടികളിൽ ഓരോ ചട്ടിയിലും 10-12 വീതം ലെവൽ ചെയ്ത് നട്ടു. നട്ടു ഇത് വെച്ച് നല്ല രീതിക്ക് വളം. പിന്നെ എനിക്ക് സന്തോഷമായി ഇത് ഇങ്ങനെ വളർന്നു വന്നപ്പോൾ നല്ല രീതിക്ക് വളം ചെയ്തു. വളം ചെയ്തപ്പോൾ ഇങ്ങനെ വാച്ച് വന്നു, ഒരു 4-5 കിലോ കിട്ടി എനിക്ക്. പക്ഷേ അത് അരിയാക്കാൻ ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ അത് നമ്മൾ മിക്സിയിലിട്ട് ചെയ്തപ്പോഴത്തേക്ക് ഇത് അരി പൊടിഞ്ഞു പോകും, മറ്റേ ബിരിയാണി ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മൾ ബാക്കിയുള്ള എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ചൊക്കെ ചെയ്ത്. അപ്പോൾ ഞാൻ ഇതേണെങ്കിൽ എന്നെ ഒരുപാട് പേര് വിളിച്ചു ഈ ബസ്മതി റൈസ്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾക്ക് ഒരുപാട് പ്ലേസ് ഉണ്ടല്ലോ, അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ചെയ്തുകൂടെയെന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്നോട് പറഞ്ഞത് ഇത് അരിയാക്കാനുള്ള പ്രോസസ്സിങ് ഇല്ല, ഇതിന് എന്തൊരു റബ്ബറൈസ്ഡ് മില്ലുണ്ട്, അത് തിരൂർ എവിടെയാ ഉള്ളു. അപ്പോൾ അതുകൊണ്ട് നോർമൽ കേസിൽ അവർക്കിത് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് വലിയ സ്ഥാപനങ്ങൾക്ക് മാത്രമേ ഇതിനെ എന്തെങ്കിലും രീതിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഒരു പ്രശ്നം ഇപ്പോൾ ഉണ്ട്. അങ്ങനെ ഒരുപാട് പേര് വിളിച്ചിരുന്നു.
1: പിന്നെ നിങ്ങളുടെ ഈ അനുഭവങ്ങളൊക്കെ നിങ്ങൾ മറ്റുള്ളവർക്കും കൊടുക്കാറുണ്ടോ?
0: കൊടുക്കാറുണ്ട്. അപ്പോൾ ഞാൻ 2-3 സംഘടനകളിലെ മെമ്പറാണ്. അതിലിപ്പോൾ ആനന്ദവിധി ജൈവകൃഷി പഠന കളരിയുണ്ട്, പിന്നെ പച്ചപ്പ് എന്നുള്ളൊരു ഗ്രൂപ്പുണ്ട്, അതിൽ ഞാൻ മെമ്പറാണ്. എന്നെ ആൾക്കാർ വിളിക്കാറുണ്ട്. അപ്പൊ അതിൽ 3-4 പേര്
1: ഇങ്ങനെ നമ്മുടെ അനുഭവങ്ങൾ
0: ശരിയാണെങ്കിൽ എന്റെ അറിവിൽ ഞാൻ ഈ പച്ചക്കറി ചെയ്തതിന് ശേഷം അന്നൊക്കെ വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ ഈ ഫീൽഡിൽ വരുള്ളായിരുന്നു. പക്ഷെ ഇപ്പൊ ഒത്തിരി പേര് ഈ മട്ടപ്പാവ് കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നതായിട്ട് എനിക്കറിയാം. ഒത്തിരി പേര് എന്നെ വിളിക്കുന്നുണ്ട്. എന്നെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങളും ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും. എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അവരെ മനസ്സിലാക്കാനും പറ്റി.
1: ഇപ്പം പ്രസന്നൻജി താങ്കൾ പരിപാടിയിലേക്ക് വന്ന് താങ്കളുടെ അനുഭവങ്ങൾ നമ്മോടൊപ്പം പങ്കുവെച്ച് ഇത്രയും സമയം നമ്മോടൊപ്പം ചെലവഴിച്ച് വളരെ നന്ദി.
0: താങ്ക് യു സാർ. താങ്ക് യു സാർ.
2: മട്ടുപ്പാവിൽ വൈവിധ്യമാർന്ന പഴം പച്ചക്കറി വിളകൾ കൃഷി ചെയ്യുന്ന തിരുവനന്തപുരം പോങ്ങുമുട്ടിലുള്ള ശ്രീ ജി പ്രസന്നന്റെ കൃഷിയിലെ അനുഭവ സാക്ഷ്യമാണ് ഇതുവരെ കേട്ടത്. അദ്ദേഹവുമായി സംസാരിച്ചത് ശ്രീ ഷിബു ജോർജ്. ശ്രീ പ്രസന്നന്റെ ഫോൺ നമ്പർ 9744-281-159. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9744-281-159.
3: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
4: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
3: എങ്ങനെ?
4: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്ന വിളനഷ്ടത്തിന് സാമ്പത്തിക പരിരക്ഷ ഉറപ്പാക്കുന്ന പദ്ധതിയാണിത്.
5: കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവൻ, ബാങ്ക് അല്ലെങ്കിൽ കോമൺ സർവീസ് സെന്ററുമായി ബന്ധപ്പെടൂ. പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന, കർഷകന്റെ കരുതൽ, കൃഷിയുടെ സുരക്ഷ.

അടുത്തതായി കമ്പോള വില നിലവാരം. സംസ്ഥാന സാമ്പത്തിക സ്ഥിതി വിവര കണക്കുവകുപ്പിന്റെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം പുറത്തിറക്കിയ മൊത്ത വ്യാപാര വില നിലവാര റിപ്പോർട്ട് പ്രകാരമുള്ള പ്രധാന കാർഷിക ഉൽപ്പന്നങ്ങളുടെ വില വിവരങ്ങൾ. വെളിച്ചെണ്ണയ്ക്ക് ക്വിന്റലിന് 25,300 മുതൽ 27,600 രൂപ വരെയും കൊപ്രയ്ക്ക് 16,200 മുതൽ 21,900 രൂപ വരെയും വിലയായിരുന്നു. നാളികേരത്തിന് 1,000 22,000 മുതൽ 26,000 രൂപ വരെയും തൊണ്ടില്ലാത്ത നാളികേരത്തിന് 21,000 മുതൽ 32,500 രൂപ വരെയും വില രേഖപ്പെടുത്തി. സുഗന്ധവിളകളിൽ ഏലത്തിന് കിലോഗ്രാമിന് 3,000 മുതൽ 4,100 രൂപ വരെയും കുരുമുളകിന് ക്വിന്റലിന് 66,000 മുതൽ 71,500 രൂപ വരെയും വിലയായിരുന്നു. കാപ്പിക്കുരുവിന് ക്വിന്റലിന് 37,000 രൂപ, ചുക്കിന് 27,000 രൂപ മുതൽ 32,500 രൂപ, കശുവണ്ടിപ്പരിപ്പിന് 81,400 രൂപ, അടയ്ക്കയ്ക്ക് 1,000 5,400 മുതൽ 5,500 രൂപ വരെയും വില രേഖപ്പെടുത്തി. റബ്ബർ ലോട്ടിന് ക്വിന്റലിന് 23,000 മുതൽ 27,200 രൂപ വരെയും പച്ച നേന്ത്രക്കായ്ക്ക് 3,700 മുതൽ 18,000 രൂപ വരെയും കൈതച്ചക്കയ്ക്ക് 4,300 മുതൽ 5,500 രൂപ വരെയും മഞ്ഞളിന് 16,500 മുതൽ 23,500 രൂപ വരെയും വിലയായിരുന്നു. പച്ചക്കപ്പയ്ക്ക് ക്വിന്റലിന് 2,300 മുതൽ 3,200 രൂപ വരെയും ശർക്കരയ്ക്ക് 5,500 മുതൽ 6,500 രൂപ വരെയും

0: ഇല രേഖപ്പെടുത്തി. നിങ്ങൾ കേട്ടത് കമ്പോള വില നിലവാരം. ഇനി കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങളാണ്. നെല്ലിന്റെ പോളരോഗം. നെൽച്ചെടിയുടെ ഏറ്റവും പുറമേയുള്ള ഓലകൾ മഞ്ഞ നിറമാകുന്നതാണ് പോളരോഗത്തിന്റെ ലക്ഷണം. കടഭാഗം നോക്കിയാൽ ജലനിരപ്പിന് മുകളിലായി ഇലപ്പോളകളിൽ പൊള്ളിയ പോലുള്ള കറുത്ത പാടുകൾ കാണാം. ഈ രോഗത്തെ പ്രതിരോധിക്കുന്നതിന് സ്യൂഡോമോണാസ് 10 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുക. ഈ രോഗം വന്നതിന് ശേഷമുള്ള നിയന്ത്രണത്തിനായി കോണ്ടാഫ് 2 മില്ലിലിറ്റർ 1 ലിറ്റർ വെള്ളത്തിൽ കലർത്തി തളിക്കുക.
1: ജാതിക്ക് ഇലകൊഴിച്ചിലും കരയൊലിപ്പും വേരിച്ചീയലും ഒക്കെ വന്നാൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ജാതിയുടെ ഇലകൊഴിച്ചിൽ, കരയൊലിപ്പ്, വേരിചീയൽ എന്നിവയ്ക്കെതിരെ ഇലകളിൽ 1% ബോർഡോ മിശ്രിതം തളിക്കുക. കുമിൾബാധ മൂലമുണ്ടാകുന്ന ഈ രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിന് ചെമ്പ് കലർന്ന കുമിൾനാശിനികളിൽ 1, അതായത് കോപ്പർ ഹൈഡ്രോക്സൈഡ് 2 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ, അല്ലെങ്കിൽ കോപ്പർ ഓക്സിക്ലോറൈഡ് 2.5 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ. മരത്തിന് ചുറ്റും തടമെടുത്ത് മരം 1 10 മുതൽ 20 ലിറ്റർ വരെ എന്ന തോതിൽ മണ്ണിലൊഴിച്ചു കൊടുക്കുക. തായ്തടിയിൽ കരയൊലിക്കുന്ന ഭാഗത്ത് ബോർഡോ കുഴമ്പ് അല്ലെങ്കിൽ ഹെക്സാകോണാസോൾ 5 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ എന്ന അളവിൽ പുരട്ടി മഴ കൊള്ളാതെ സൂക്ഷിക്കുക.
0: ഇഞ്ചിയുടെ മൂടുചീയൽ. ഇഞ്ചിയുടെ മൂടുചീയൽ രോഗത്തിന് ഇഞ്ചിത്തടത്തിൽ കാണുന്ന അഴുകിയ മൂട് പിഴുതെടുത്ത് നീക്കം ചെയ്യുക. 1 ലിറ്റർ വെള്ളത്തിൽ 20 ഗ്രാം ട്രൈക്കോഡെർമ അല്ലെങ്കിൽ സ്യൂഡോമോണസ് കൾച്ചർ ഏതെങ്കിലും ഒന്ന് തടത്തിൽ ഒഴിച്ചുകൊടുക്കുക.
2: വിളവൊക്കെ നന്നായിട്ടുണ്ട്, പക്ഷേ ഇടയ്ക്കിടെ പണത്തിന് ഞെരുക്കം വരികയാണ്.
1: കർഷകർക്ക് കൈത്താങ്ങായി കേന്ദ്ര സർക്കാരിന്റെ പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ പദ്ധതിയുണ്ടല്ലോ. അർഹരായ കർഷകർക്ക് പ്രതിവർഷം 6,000 രൂപ 3 ഗഡുക്കളായി നേരിട്ട് ബാങ്ക് അക്കൗണ്ടിലേക്ക് ലഭിക്കുന്നു. ആവശ്യങ്ങൾ നിറവേറ്റാൻ ഈ സഹായം പ്രയോജനപ്പെടും.
3: കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും അടുത്തുള്ള കൃഷിഭവൻ, കോമൺ സർവീസ് സെന്റർ അല്ലെങ്കിൽ കൃഷിവകുപ്പ് ഓഫീസുമായി ബന്ധപ്പെടുക. PM കിസാൻ, കർഷകന്റെ വളർച്ചയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ കരുതൽ.
0: ഇന്നത്തെ പരിപാടിയുടെ സമയം ഏകദേശം കഴിയാറായിരിക്കുന്നു. പരിപാടി അവസാനിപ്പിക്കുന്നതിന് മുൻപായി തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, ചൂടുള്ള കാലാവസ്ഥയെ അതിജീവിക്കാൻ ചിപ്പിക്കൂണാണോ പാൽക്കൂണാണോ അനുയോജ്യം? ഉത്തരം, പാൽക്കൂണാണ് താരതമ്യേന ഉയർന്ന ചൂടിനെ അതിജീവിക്കാൻ അനുയോജ്യം. പാൽക്കൂൺ 28 മുതൽ 32 ഡിഗ്രി സെന്റിഗ്രേഡ് വരെ നല്ല രീതിയിൽ കൃഷി ചെയ്യുവാൻ സാധിക്കും. എന്നാൽ ചിപ്പിക്കൂൺ കൃഷിക്കായുള്ള അനുയോജ്യമായ താപനില 24 മുതൽ 28 ഡിഗ്രി സെന്റിഗ്രേഡ് വരെയാണ്. ഇന്നത്തെ പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ശ്രദ്ധാപൂർവം ഈ പരിപാടി കേട്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. വ്യത്യസ്തമായ മറ്റൊരു വിഷയത്തിനായി നമുക്ക് കാത്തിരിക്കാം. നമസ്കാരം.
4: നിർവഹണം ഷിബു ജോർജ്, നിർവഹണ സഹായം രജിത് ആറ്റിങ്ങൽ.
5: വയലും വേടും സമാപിക്കുന്നു.
6: PM ജയ് അബ് ഗരീബോ കി ജയ് ബൻ ഗയി ഹൈ.

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 5 ലക്ഷം രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2 ലക്ഷം കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: കേരള സംസ്ഥാന ഭാഗ്യക്കുറി തിരുവോണ ബമ്പർ 1 സമ്മാനം 30 കോടി രൂപ, 2 സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്ക്. ടിക്കറ്റ് വില 500 രൂപ. നറുക്കെടുപ്പ് സെപ്റ്റംബർ 26.
2: കേരളത്തിലെ അംഗീകൃത ഏജന്റുമാർ

0: നിന്ന് മറ്റൊരു ടിക്കറ്റുകൾ മാത്രം വാങ്ങുക.
1: ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ഒഴിവുകാലം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും എസ് ജാനകിയും പാടിയത്. രചന കെ ജയകുമാർ, സംഗീതം ജോൺസൺ.

0: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി 8 മണിക്കുള്ള പ്രധാന വാർത്തകൾക്ക് ശേഷം തുടർന്ന് കേൾക്കാം. ആകാശവാണി അനന്തപുരി FM 101.9.
1: നമസ്കാരം, പ്രധാന വാർത്തകൾ.
0: നീറ്റ് വിഷയത്തിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഇന്നത്തേക്ക് പിരിഞ്ഞു. ജനന മരണ രജിസ്ട്രേഷൻ ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കി. കർഷക ക്ഷേമത്തിനും തദ്ദേശ വികസനത്തിനും സർക്കാർ മുൻഗണന നൽകുന്നതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. ലഹരിക്കും മയക്കുമരുന്നിനുമെതിരെ ആഗോള പോരാട്ടം. 19 രാജ്യങ്ങളുമായി ധാരണാപത്രം ഒപ്പുവച്ച് ഇന്ത്യ. PM സൂര്യഘർ പദ്ധതിയിൽ വൻ നേട്ടം. 19 ലക്ഷത്തിലധികം കുടുംബങ്ങൾ വൈദ്യുതി ബില്ലിൽ നിന്ന് മുക്തരായതായി കേന്ദ്രമന്ത്രി പ്രഹ്ലാദ് ജോഷി. 2nd BRICS അഴിമതി

വിരുദ്ധ വർക്കിംഗ് ഗ്രൂപ്പ് യോഗത്തിന് ഹൈദരാബാദിൽ തുടക്കമായി. കേരളത്തിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 8 ജില്ലകളിൽ ചുവപ്പ് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ആലപ്പുഴ, പത്തനംതിട്ട, ഇടുക്കി, വയനാട്, കാസർഗോഡ് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. കോഴിക്കോട് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. 38 തദ്ദേശ വാർഡുകളിലെ ഉപതെരഞ്ഞെടുപ്പിനായി വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ നാളെ വരെ അവസരമെന്ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുന്നതിന് ഷൂട്ടർമാരുടെ പ്രവർത്തന പരിധി സംസ്ഥാനത്തുടനീളമാക്കി വിപുലീകരിച്ച് സർക്കാർ ഉത്തരവിറക്കി. അനന്തപുരി FM ൽ പ്രധാന വാർത്തകൾ ഇനി നാളെ രാവിലെ 6 മണിക്ക് കേൾക്കാം.

ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം സൂര്യപുത്രൻ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. രചന എസ് രമേശൻ നായർ, സംഗീതം ഔസേപ്പച്ചൻ.

എത്രയെത്ര സാഗരങ്ങൾ കടഞ്ഞു ഞാൻ, മണിമുത്തുപോലെ മാറിൽ നീ ചായുറങ്ങ. ആളൊഴിഞ്ഞ തീരത്തെ തണൽ മരമായി നിനക്കാ

0: ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പ്രകാരം 500,000 രൂപ വരെ മൂല്യമുള്ള സൌജന്യ ചികിത്സയ്ക്ക് 60 കോടി ആളുകൾ അർഹരായിട്ടുണ്ട്. ഇതുവരെ 12 കോടിയിലധികം സൌജന്യ ചികിത്സകൾ നൽകി കഴിഞ്ഞു. ഇതിലൂടെ പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ചികിത്സാ ചെലവിൽ 2,00,000 കോടി രൂപയുടെ ലാഭമുണ്ടായി. ഇന്ന് തന്നെ ആയുഷ്മാൻ ആപ്പ് ഡൌൺലോഡ് ചെയ്ത് ആയുഷ്മാൻ കാർഡ് തയ്യാറാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 1455555 എന്ന നമ്പറിൽ വിളിക്കുക.
1: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. ദേവദൂതൻ എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. രചന കൈതപ്രം, സംഗീതം വിദ്യാസാഗർ, പാടിയത് ജയചന്ദ്രനും ചിത്രയും.

എം ഡി രാജേന്ദ്രൻ വരികളെഴുതി, എം ജി രാധാകൃഷ്ണൻ സംഗീതം പകർന്ന്, എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഒരു ഗാനം കേൾക്കാം. ചിത്രം പ്രജ.

മിസ്റ്റർ ബ്രഹ്മചാരി എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. വരികൾ എഴുതിയത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം പകർന്നത് മോഹൻ സിതാര, പാടിയത് എം ജി ശ്രീകുമാറും രാധിക തിലകും.

കൈതപ്രവും സത്യനന്ദിക്കാടും വരികൾ എഴുതി മോഹൻ സിതാര സംഗീതം പകർന്ന ഒരു ഗാനം കേൾക്കാം. ചിത്രം പട്ടണത്തിൽ സുന്ദരൻ, പാടിയത് യേശുദാസ്.

0: സോളാർ എക്സ്പോർട്ട് അക്ഷരച്ചെപ്പ് ബുധനാഴ്ച രാവിലെ 10 മണിക്ക്. പ്രായോജക PR എക്സ്പോർട്ട്, ഓപ്പോസിറ്റ് SP ഫോർട്ട് ഹോസ്പിറ്റൽ, ഫോർട്ട് ട്രിവാൻഡ്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് ഇന്നത്തെ സ്വർണവില
2: എന്നും രാവിലെ 10:30
1: പ്രായോജകർ.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി ആൻഡ് തിരുവനന്തപുരം.
3: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു. അടുത്ത ഗാനം ബാബ കല്യാണി എന്ന ചിത്രത്തിനുവേണ്ടി ജി വേണുഗോപാൽ പാടിയത്. രചന വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം അലക്സ് പോൾ.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയം ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:05 മുതൽ 12 മണിവരെ അവയവദാനവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യു ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നോബിൾ ഗ്രേഷ്യസ് മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321, 9495655631. ഒരു നമ്പർ കൂടി, 9495565321. അവയവദാനവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:05 മുതൽ 12 മണിവരെ. അറിയിപ്പ് കഴിഞ്ഞു. ചലച്ചിത്രഗാനങ്ങളിൽ അടുത്തത് ചക്കരമുത്ത് എന്ന ചിത്രത്തിനുവേണ്ടി യേശുദാസ് പാടിയത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ.

0: ഉറക്കുവാൻ നീ പഠിച്ചോ.
1: ചെസ് എന്ന ചിത്രത്തിലെ ഒരു ഗാനം കേൾക്കാം. രചന വയലാർ ശരത്ചന്ദ്രവർമ്മ, സംഗീതം ബേണി ഇഗ്നേഷ്യസ്, പാടിയത് യേശുദാസും ചിത്രയും.

പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 9 മണി. ചലച്ചിത്ര ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം ആകാശഗംഗ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. രചന എസ് രമേശൻ നായർ, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

0: ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽ നട മണ്ണന്തല
1: പി ആർ എക്സ്പോർട്ട് അക്ഷരച്ചെപ്പ് ബുധനാഴ്ച രാവിലെ 10 പ്രായോജകർ പി ആർ എക്സ്പോർട്ട് ഓപ്പോസിറ്റ് എസ് പി ഫോർട്ട് ഹോസ്പിറ്റൽ ഫോർട്ട് ട്രിവാൻഡ്രം
2: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര
3: ബുധൻ ഉച്ചയ്ക്ക് 12:40
2: എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ സ്റ്റാച്യു ട്രിവാൻഡ്രം ഫോൺ 9633863333
4: തൃശൂർ ഫാഷൻ ജുവലേഴ്സ് സ്മൃതി മധുരം എല്ലാ ദിവസവും രാവിലെ 8:35 പ്രായോജകർ തൃശൂർ ഫാഷൻ ജുവലേഴ്സ് വെള്ളായണി ജംഗ്ഷൻ തിരുവല്ലം ശ്രീകാര്യം മണ്ണത്തല സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയും കൂടിയ എക്സ്ചേഞ്ച് ഓഫർ
5: തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകുന്നേരം 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി പ്രായോജകർ കേരള സർക്കാർ ഫാം ഇൻഫർമേഷൻ ബ്യൂറോ
6: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുന്നു മാനത്തെ കൊട്ടാരം എന്ന ചിത്രത്തിനു വേണ്ടി എം ജി ശ്രീകുമാറും ചിത്രയും പാടിയ ഗാനം കേൾക്കാം രചന ഗിരീഷ് പുത്തഞ്ചേരി സംഗീതം ബേണി ഇഗ്നേഷ്യസ്

ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ഒരു ഗാനം കൂടി കേൾക്കാം. പന്തയക്കോഴി എന്ന ചിത്രത്തിനു വേണ്ടി വിധു പ്രതാപും ശ്വേതയും പാടിയത്. രചന വയലാർ ശരത്ചന്ദ്ര വർമ്മ, സംഗീതം അലക്സ് പോൾ.

0: ചലച്ചിത്ര ഗാനങ്ങൾ സമാപിച്ചു. ആകാശവാണി അനന്തപുരി എഫ് എം 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. സംഗീത ശ്രുത കേൾക്കാം.
1: ഇപ്പോൾ ശ്രീ ഇടപ്പള്ളി അജിത് കുമാറും ശ്രീ തിരുവിഴ വിജു എസ് ആനന്ദും അവതരിപ്പിക്കുന്ന വയലിൻ കച്ചേരി കേൾക്കാം. സർവശ്രീ ബാലകൃഷ്ണ കമ്മത്ത് മൃദംഗം, വെള്ളാട്ടന്നൂർ ശ്രീജിത്ത് ഖടം, പരവൂർ ഗോപകുമാർ മുഖർശംഖ്. മഹാരാജ സ്വാതി തിരുനാൾ കൃതികൾ കേൾക്കാം. ആദ്യം മാം അവസദാ ജനനി എന്ന കീർത്തനം കേൾക്കാം. രാഗം കാനഡ, രൂപകതാളം.

0: നിങ്ങൾ ഇതുവരെ കേട്ടത് ശ്രീ ഇടപ്പള്ളി അജിത് കുമാറും ശ്രീ തിരുവിഴ വിജു എസ് ആനന്ദും അവതരിപ്പിച്ച വയലിൻ കച്ചേരി. സർവശ്രീ ബാലകൃഷ്ണ കമ്മത്ത് മൃദംഗം, വെള്ളാട്ടന്നൂർ ശ്രീജിത്ത് ഖടം, പരവൂർ ഗോപകുമാർ മുഖർശങ്ക്.
1: സംഗീതസുധ സമാപിച്ചു.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:05 മുതൽ 12 മണി വരെ അവയവദാനവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് കേരള സ്റ്റേറ്റ് ഓർഗൻ ആൻഡ് ടിഷ്യു ട്രാൻസ്പ്ലാന്റ് ഓർഗനൈസേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ നോബിൾ ഗ്രേഷ്യസ് മറുപടി നൽകുന്നു. ശ്രോതാക്കൾ വിളിക്കേണ്ട നമ്പറുകൾ 9495964321, 9495656321. ഒരു നമ്പർ കൂടി 9495596321. അവയവദാനവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:05 മുതൽ 12 മണി വരെ. അറിയിപ്പ്.

ആരണ്യകം ആയുരാരോഗ്യം നാളെ രാവിലെ 7:15 പ്രായോജകർ ആരണ്യകം ആരോഗ്യ ഭക്ഷ്യവസ്തുക്കൾക്ക് ഒരിടം കോവിൽനട മണ്ണന്തല.

സോളാർ എക്സ്പോർട്ട് അക്ഷരച്ചെപ്പ് ബുധനാഴ്ച രാവിലെ 10 മണിക്ക്. പ്രായോജക PR എക്സ്പോർട്ട്, ഓപ്പോസിറ്റ് SP ഫോർട്ട് ഹോസ്പിറ്റൽ, ഫോർട്ട് ട്രിവാൻഡ്രം.

0: AIHMS ഹോമിയോപ്പതി മൾട്ടി സ്പെഷ്യാലിറ്റി ക്ലിനിക് പ്രകാശധാര
1: ബുധൻ ഉച്ചയ്ക്ക് 12:40
0: എയിംസ് ഹോമിയോപ്പതി ക്ലിനിക് നിയർ വെറൈറ്റി മോൾ സ്റ്റാച്യു ട്രിവാൻഡ്രം ഫോൺ 9633863333

ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 10:30. നിശാസുരഭി. നിശാസുരഭിയിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ആദ്യം ധ്വനി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും പി സുശീലയും പാടിയ ഗാനം. ഗാനരചന യൂസഫലി കേച്ചേരി, സംഗീതം നൌഷാദ്.

വർഷങ്ങൾ പോയതറിയാതെ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയത്. രചന കോട്ടയ്ക്കൽ കുഞ്ഞുമൊയ്തീൻ കുട്ടി, സംഗീതം മോഹൻ സിതാര.

നിശാസുരഭിയിൽ ഇനി ഒരു ഗാനം കൂടി കേൾക്കാം. എസ് രമേശൻ നായർ വരികൾ എഴുതി, സുരേഷ് പീറ്റേഴ്സ് സംഗീതം പകർന്ന്, പി ജയചന്ദ്രൻ പാടിയത്. ചിത്രം മഴത്തുള്ളിക്കിലുക്കം.

0: നിശാസുരഭി സമാപിച്ചു. ആകാശവാണി അനന്തപുരി FM 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 11 മണി. സുഭാഷിതം കേൾക്കാം. സുഹൈബ് മൗലവി അവതരിപ്പിച്ചത്.
1: രാജ്യത്തിൻ്റെ വിഭജനാനന്തരം വലിയ കലാപാന്തരീക്ഷം സംജാതമായി, ചരിത്രമാണ് പറയുന്നത്. ഗാന്ധിജി സ്വാതന്ത്ര്യസമരത്തിൻ്റെ ആഘോഷങ്ങളിലൊന്നും പങ്കെടുക്കാതെ കൽക്കത്തയിലേക്ക് അദ്ദേഹത്തിന് പോവേണ്ടെന്ന ഒരു അവസ്ഥാവിശേഷം വന്നു. കാരണം വിഭജനത്തിൻ്റെ കെടുതികൾ അനുഭവിക്കുന്ന പ്രദേശങ്ങളിലൂടെ പ്രയാണം നടത്തുകയായിരുന്നു അദ്ദേഹം. അങ്ങനെ ഇരിക്കെ അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് ഒരു സഹോദരൻ കടന്നു വന്നു. അദ്ദേഹത്തിൻ്റെ മകൻ, ആ സഹോദരൻ പറയാണ്, എൻ്റെ മകൻ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഒരു വ്യക്തിയെയാണ് എനിക്ക് കൂടുതൽ സംശയം. അയാളോട് എനിക്ക് പ്രതികാരം ചെയ്യണം. ഗാന്ധിജി പറഞ്ഞു, നിനക്ക് പ്രതികാരം ചെയ്യാം, പക്ഷേ നിന്റെ പ്രതികാരം തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക എന്ന രീതിയിലാവണം. നീ എന്താണ് ചെയ്യേണ്ടത്? നിനക്കേതായാലും ഒരു മകൻ നഷ്ടപ്പെട്ടു. അതേസമയം തന്നെ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട കുഞ്ഞുങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ടാവും. അവരെന്ത് ചെയ്യണം? അവരിൽപ്പെട്ട ഒരാളെയെങ്കിലും നീ ദത്തെടുക്കുക, എന്നിട്ട് അവരെ വളർത്തുക. അതാണ് തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക എന്നുള്ളത്. ഒരു പിതാവിന് കുഞ്ഞ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് പരാതി പറയുമ്പോൾ പിതാവിനോട് നിന്റെ കുഞ്ഞിനു വേണ്ടി നീ പ്രതികാരം ചെയ്യുക എന്നല്ല പറയുന്നത്, ക്ഷമിച്ചുകൊണ്ട് നീ ഒരു കുഞ്ഞിനെ ദത്തെടുത്ത് വളർത്തി, അതാണ് തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കുക എന്നുള്ളത്. വിശുദ്ധ ഖുർആൻ അതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്, നന്മയും തിന്മയും തുല്യമാവുകയില്ല, തിന്മയെ ഏറ്റവും നല്ല നന്മ കൊണ്ട് നിങ്ങളെ പ്രതിരോധിക്കുക. അങ്ങനെ നിങ്ങൾ തിന്മയെ ഏറ്റവും നല്ല നന്മ കൊണ്ട് പ്രതിരോധിച്ചാൽ നിങ്ങൾക്കും നിങ്ങളുടെ ശത്രുതയുള്ള ആളുകൾക്കുമിടയിൽ എന്തെന്നില്ലാത്ത ആത്മബന്ധം രൂപപ്പെടുന്നതാണ്. അതായിരിക്കണം പൊതുവേ നമ്മുടെയൊക്കെ ജീവിതത്തിലുള്ള പ്രയാണത്തിൽ നമ്മുടെ സമീപനം. ക്ഷമയും അതുപോലെ തന്നെ തിന്മയെ നന്മ കൊണ്ട് പ്രതിരോധിക്കാനുള്ള ഒരു കഴിവും ആർജിച്ചെടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും രക്തരൂക്ഷിതമായ ഏത് സാഹചര്യത്തെയും നമുക്ക് മറികടക്കാൻ സാധിക്കും എന്നുള്ളതാണ്. സൗഹൃദത്തിൻ്റെതായ ഒരു അന്തരീക്ഷം എല്ലാ കാലഘട്ടത്തിലും സമൂഹത്തിൽ കൊണ്ടുവരാൻ സാധിക്കണം. അജ്മീറിലെ പ്രധാനപ്പെട്ട ഒരു സൂഫിവര്യൻ്റെ പേര് ഹാജ മൊയീനുദ്ദീനുൽ ജിസ്തി എന്നാണ്. അദ്ദേഹത്തിനൊരു പ്രഗത്ഭനായ ശിഷ്യനുണ്ടായിരുന്നു. അവരുടെ പേര് ബാബ ഫരീദ് കഞ്ചഷ്കർ എന്നായിരുന്നു. ബാബ ഫരീദ് കഞ്ചഷ്കറിൻ്റെ അടുക്കലേക്ക്, അതും ഈ വിഭജനകാലത്ത് തന്നെയാണ്, വലിയ രക്തച്ചൊരിച്ചിലുകൾ നടന്നുകൊണ്ടിരിക്കുന്ന കാലമാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ അദ്ദേഹത്തിനൊരു സമ്മാനമായിട്ട് ഒരു കത്രിക കൊണ്ടുപോയി കൊടുത്തു. സമ്മാനം തുറന്നു നോക്കിയപ്പോൾ അതിൽ കത്രികയാണ്. ബാബ ഫരീദ് കഞ്ചഷ്കർ പറഞ്ഞു, എനിക്ക് മുറിച്ചു മാറ്റുന്ന കത്രികയല്ല ഇപ്പോൾ ആവശ്യമുള്ളത്, ബന്ധങ്ങളെ തുന്നിച്ചേർക്കാൻ സഹായകമായിട്ടുള്ള സൂചിയാണ് എനിക്കിപ്പോൾ ആവശ്യമുള്ളത്. ഇത് ഒരു വിഭജനമോ അതല്ലെങ്കിൽ സമൂഹത്തിൽ ധ്രുവീകരണമോ ഉണ്ടാകുമ്പോൾ

0: മാത്രം ചെയ്യേണ്ടുന്ന കാര്യമല്ല, മറിച്ച് എല്ലായിടത്തും ബന്ധങ്ങളെ തുന്നിച്ചേർക്കാൻ നമുക്ക് സാധിക്കണം. രണ്ടുപേര് പിണങ്ങി നിൽക്കുകയാണെങ്കിൽ ആ പിണങ്ങി നിൽക്കുന്ന ആളുകളെ ഇണക്കാൻ നമുക്ക് സാധിക്കണം. അവിടെയും ബന്ധങ്ങളെ തുന്നിച്ചേർക്കുന്ന സൂചികളായിട്ട് മാറാൻ നമുക്ക് സാധ്യമാവണം. ഭാര്യയും ഭർത്താവും പിണങ്ങി നിൽക്കുകയാണ്, ഭാര്യയെ ഭാര്യയുടെ വഴിക്കും ഭർത്താവിനെ ഭർത്താവിൻ്റെ വഴിക്കും തിരിച്ചുവിടുക എന്നതിനപ്പുറത്ത് ആ കുടുംബത്തെ ഇണക്കാൻ നമുക്ക് വല്ലതും സാധിക്കുമോ അത് ചെയ്യണം നമ്മൾ. മാതാപിതാക്കളും മക്കളും തമ്മിൽ എന്തിൻ്റെയോ പേരിൽ പരസ്പരം സംസാരിക്കാതെ മിണ്ടാണ്ട് അങ്ങനെ മുന്നോട്ട് പോവുക, അവിടെയും അവരെ തുന്നിച്ചേർക്കുന്ന അവരെ ഇണക്കുന്ന സൂചികളായിട്ട് മാറാൻ നമുക്ക് സാധ്യമാവണം. അവരെ കുത്തിനോവിക്കുന്ന സൂചികളല്ല, അവരെ തുന്നിച്ചേർക്കുന്ന, അവരുടെ ബന്ധങ്ങളെ തുന്നിച്ചേർക്കുന്ന സൂചികളായിട്ട് മാറാൻ നമുക്ക് സാധ്യമാവണം എന്നുള്ളതാണ്. ചിലർക്ക് അയൽപക്കത്തോടായിരിക്കും അയൽക്കാരോടായിരിക്കും പിണക്കം, അങ്ങനെ പാടില്ല. അയൽക്കാരൻ പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ച് ഭക്ഷണം കഴിക്കുന്നവൻ നമ്മിൽപ്പെട്ടവനല്ല എന്നാണ് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അയൽപക്ക സൗഹൃദത്തെ ഊഷ്മളമാക്കാൻ, അയൽപക്ക സാഹോദര്യത്തെ ശക്തിപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. നിങ്ങളുടെ ഉപദ്രവത്തിൽ നിന്ന് നിങ്ങളുടെ അയൽവാസി നിർഭയനാവുന്നില്ല എങ്കിൽ നിങ്ങൾ പൂർണ്ണ വിശ്വാസികളായിട്ട് മാറുന്നില്ല. അതുകൊണ്ട് വേണ്ടതെന്താണ്? നല്ല അയൽപക്ക സൗഹൃദം കാത്തു സൂക്ഷിക്കാൻ നമുക്ക് സാധിക്കുക. അവിടെയും ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്കൊക്കെ അതീതമായി സാഹോദര്യവും സൗഹൃദവും അയൽക്കാർക്കിടയിലും എല്ലാവർക്കിടയിലും ഉണ്ടാവണം. തീർച്ചയായിട്ടും അത്തരത്തിൽ ബന്ധങ്ങളെ തുന്നിച്ചേർക്കുന്നവരായി മാറുക. ഏവർക്കും ആശംസകൾ.
1: സുഹൈബ് മൗലവി അവതരിപ്പിച്ച സുഭാഷിതം സമാപിച്ചു. ആകാശവാണി അനന്തപുരി എഫ്എം 101.9. പ്രിയ ശ്രോതാക്കളെ, ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 5 മിനിറ്റ്. കാലാവസ്ഥ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. ഇടവിട്ട് മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. കാറ്റിന്റെ വേഗം മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയാകാൻ സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തക്കാർ സൂക്ഷിക്കുക. അറിയിപ്പ് കഴിഞ്ഞു. ഇനി നാളെ രാവിലെ 5:48 വരെ വിവിധ ഭാരതീയറിലേക്ക് കേൾക്കാം.

নশে মুলাকাত।

آتے جاتے خوبصورت آوارہ سڑکوں پہ کبھی کبھی اتفاق سے